ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 2, കൊല്ലവർഷം 1202 ചിങ്ങം 8, 2026 ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: അസന്തോ നാഭ്യർത്ഥ്യാഹ സുഹൃദപി നയാച്ഛ കൃഷധന പ്രിയാന്യായാ വൃത്തിർ മലിനമസുഭംഗേപ്യസുകരം വിഭക്തിയുച്ചൈ സ്തേയം പദമനുവിധേയം ച മഹദാം സദാം കേനോദിഷ്ടം വിഷമമസിദാരാവ്രതമിദം.
2: മനുഷ്യജീവിതത്തിൽ ചില മൂല്യങ്ങൾ ഒരിക്കലും കൈവിടാൻ പാടില്ലാത്തവയാണ്. ആത്മാഭിമാനം, സത്യസന്ധത, നീതി, ധാർമ്മികത, സ്വാഭിമാനം എന്നിവയാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ മഹത്വത്തെ നിർണയിക്കുന്നത്. ജീവിതത്തിൽ സമ്പത്തും അധികാരവും നഷ്ടപ്പെട്ടാലും പ്രതിസന്ധികളും ദുരിതങ്ങളും വന്നാലും സ്വന്തം സ്വഭാവശുദ്ധിയും ധാർമ്മികതയും കാത്തുസൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മഹത്തുക്കൾ. അവർ ഒരിക്കലും അന്യരോട് യാചിച്ച് ജീവിക്കുകയില്ല. സ്വന്തം അഭിമാനം പണയം വെച്ച് സൗഹൃദം നേടാനും ശ്രമിക്കുകയില്ല. ദാരിദ്ര്യം വന്നാലും സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അവരുടെ ജീവിതം വളരെ കഠിനമായതാണെങ്കിലും അതിൽ ഒരു മഹത്തായ ആദർശം അവർ അടക്കം ചെയ്യുന്നു. അസന്തഹ ന അഭ്യർത്ഥ്യാഹ, ചപല പ്രകൃതികളോട് ഒരിക്കലും യാചിക്കരുത്. കൃഷധനഹ സുഹൃദപി ന യാച്ഛ, നിർധനനായ സുഹൃത്തിനോടും ഒരിക്കലും യാചിക്കരുത്. ന്യായാ വൃത്തിഹി പ്രിയാ, ന്യായമായ ജീവിതമാർഗം പിന്തുടരുക. അസുഭംഗേ അഭി മലിനം അസുകരം, പ്രാണൻ ത്യജിക്കേണ്ടി വന്നാലും തിന്മ ചെയ്യാതിരിക്കുക. വിപതി ഉച്ചൈഹി സ്തേയം, ആപത്തിലും ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുക.

0: സദാം പദം അനുവിധേയം ച. മഹാപുരുഷന്മാരുടെ മാർഗം പിന്തുടരുക. ഇതം വിഷമം അസിധാരാവ്രതം സദാം കേന ഉദ്ദിഷ്ടം. വാൾത്തലയിലൂടെ സഞ്ചരിക്കുന്നതിന് സദൃശമായ ഈ ജീവിത രീതി സുമനസ്സുകൾക്ക് ആരാണ് നിശ്ചയിച്ചത്? ഉത്തമന്മാരുടെ ജീവിതചര്യ അതികഠിനവും ഏറ്റവും ഉദാത്തവുമാണ്. ദുഷ്ടന്മാരുടെയോ ആധവന്മാരുടെയോ സഹായം അവർ ഒരിക്കലും അഭ്യർത്ഥിക്കുകയില്ല. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നത് മഹത്തായ ജീവിതത്തിന് യോജിച്ചതല്ല. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും അധാർമികമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുകയോ തെറ്റായ വഴികളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയോ ചെയ്യരുത്. ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കേണ്ടി വന്നാലും സത്യസന്ധതയും ധാർമ്മികതയും കൈവിടാതിരിക്കുക എന്നതാണ് ഉത്തമന്മാരുടെ ലക്ഷണം. അവർ ധർമ്മത്തെയും നീതിയെയും ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിക്കുന്നു. ഇത്തരം ജീവിത രീതി വാളിൻ്റെ മൂർച്ചയിലൂടെ നടക്കുന്നത് പോലെ അതീവ ദുഷ്കരമാണ്. വാളിൻ്റെ വായ്ത്തലയിൽ നടക്കുന്നത് എത്ര അപകടകരമാണോ അതുപോലെ തന്നെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ ഉറച്ചു നിൽക്കുന്നതും പ്രയാസകരമാണ്. എങ്കിലും മഹത്തുക്കൾ ഈ കഠിനമായ ജീവിതവ്രതം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും സ്വാഭിമാനവും സത്യസന്ധതയും ധർമ്മബോധവും ഉപേക്ഷിക്കരുത് എന്ന മഹത്തായ ജീവിത സന്ദേശമാണ് ഈ സുഭാഷിതം നമുക്ക് പകർന്നു നൽകുന്നത്. സമ്പത്ത് നഷ്ടപ്പെട്ടാലും സ്വഭാവം നഷ്ടപ്പെടരുത്. ദുരിതം വന്നാലും ധർമ്മം കൈവിടരുത്. കാരണം ഒരാളുടെ യഥാർത്ഥ സമ്പത്ത് അവൻ്റെ ധനത്തിലല്ല, മറിച്ച് അവൻ്റെ സ്വഭാവശുദ്ധിയിലും ആത്മാഭിമാനത്തിലും ധാർമ്മികതയിലുമാണ്. മഹത്തുക്കളുടെ ജീവിതം വാളിൻ്റെ വായ്ത്തലയിലൂടെ നടക്കുന്ന കഠിനവ്രതം പോലെയാണെങ്കിലും അതാണ് മനുഷ്യ ജീവിതത്തെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന യഥാർത്ഥ മാർഗം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി KM ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലായിരുന്നു.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി; 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര; പാല നാരായണൻ നായരുടെ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം; 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം; 7:00 ഓണം കവിതാ നേരം, ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയ കവിത പാവം അവൻ കൃഷിക്കാരൻ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, ജെൻസി ഓണം; 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം; 7:55 RCR കായം എന്തു പഠിക്കണം എന്താകണം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, മലദ്വാരത്തിലൂടെയുള്ള രക്തസ്രാവം, കാരണങ്ങളും ആയുർവേദ ചികിത്സയും, ഡോക്ടർ കാർത്തിക് കെ നന്ദനുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ചരി. 11:00 സഹയാത്രിക, യാത്രാ വിവരണങ്ങളുമായി രമ്യ എസ് ആനന്ദ്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നുഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്നു. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പാട്ടിന്റെ നാട്ടുവഴി, പെരുവനം ആദ്യ ഭാഗം. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, നാട്ടുപച്ചയും ഉത്രാടപ്പൊലിമയും ചിത്രീകരണം. 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റയീസ മനാൽ പങ്കെടുക്കുന്നു ആദ്യഭാഗം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
5: This is Akashwani. The news read by Anuja Kumar. Prime Minister Narendra Modi has urged private sector in space research to build global aura of innovation so that people worldwide feel that if they want to make a career, they should go to India.
6: हमें ऐसा एक औरा खड़ा कर देना चाहिए कि इस फील्ड में दुनिया भर के लोगों की जिंदगी बनानी है, हिंदुस्तान जाओ, भारत की कोई स्टार्टअप से जुड़ जाओ, भारत की कोई स्पेस एजेंसी से जुड़ जाओ। मैं पक्का मानता हूं जी, पूरा टैलेंट पूल जो है एक मैग्नेट की तरह हम खींच सकते हैं और वो हमारी एक बहुत बड़ी ताकत बन सकता है.
5: Mr. Modi stated this during an interaction with the CEOs and founders of 20 space startups recently. According to the transcript of the interaction, which was released on National Space Day yesterday, Prime Minister Modi also highlighted India's cost competitiveness in launching space ventures. During the interaction, Mr. Modi urged the space sector startups to remain consistent in their efforts and build a robust space sector ecosystem capable of attracting talent from across the world. Union Home Minister Amit Shah will attend the 9th National Security Strategies Conference in New Delhi today. The two-day conference will be held in hybrid format, combining physical and virtual modes. Over 850 officers from various security forces and police forces from across the country will deliberate on various contemporary matters and challenges to national security during the conference. The Ministry of Tribal Affairs will organize a 3-day national conclave on tribal languages and museums from today till Wednesday in Mysuru, Karnataka. The conclave will bring together a national dialogue on documentation, preservation and revitalization of tribal languages. The event will strengthen tribal museums and tribal freedom fighter museums across the country. The national conclave advances the Prime Minister's roadmap for a Viksit Bharat 2047, under which reviving India's traditional knowledge systems and ensuring no community is left behind remain key pillars of inclusive national development. The conclave will be inaugurated by Union Minister of State for Tribal Affairs, Durga Das Uike. External Affairs Minister Dr. S. Jayashankar reached Moscow on a two-day official visit to Russia. During the visit, the minister will co-chair the 27th session of the India-Russia Intergovernmental Commission on Trade and Economic, Scientific, Technological and Cultural Cooperation. He will also meet Russian Foreign Minister Sergei Lavrov and exchange perspectives on regional and global issues. The Indian Council of Medical Research, ICMR, has clarified that no new strain of H1N1, commonly known as swine flu, has been identified and there is no cause for panic, assuring that current vaccines remain effective. According to senior scientists at the ICMR, these viruses have been in circulation since the year 2025. According to ICMR, seasonal influenza, including H1N1, is mostly self-limiting. Common symptoms include fever, cough, headache and body ache, and most people recover with appropriate care and rest. In cricket, India will resume their first innings at the overnight score of 300 for 5 against hosts Sri Lanka in the second and final test in Colombo today. Earlier, Dhruv Jarrell and Saransh Jain remain unbeaten when stumps were drawn yesterday evening. Devdutt Padikkal continued his impressive form, scoring his second consecutive test century. He made 117 off 193 balls, while skipper Shubman Gill also scored a half century. For Sri Lanka, Asitha Fernando took 3 wickets. Union Home Minister Amit Shah met the Divyang men's cricket team of India in New Delhi yesterday. In a social media post, Mr. Shah said that the team has returned from its tour of England for the India-England Men's Mixed Disability T20 International Series 2026. Mr. Shah said the efforts and determination of the team to win honours for the nation inspire the youth of India. He wished the team all the best for its future endeavours. And in chess, India's 19-year-old Grandmaster Pranesh M. emerged as the champion in the prestigious Kanizsa Open 2026 in Hungary, securing the Group A title with a superb performance. And that is the end of this news bulletin.
2: ഇദാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എൻ ശ്രീകാന്ത് പാടിയ ഗാനമാണിനെ. ഗാനമൊരുക്കിയത് പുറക്കാട്ടു ചന്ദ്രൻ, എം ജി രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം ബിജു നാരായണൻ പാടിയത്, ശിവദാസ് വെങ്കിടയുടെ വരികൾ, സാംജി ആറാട്ടുപുഴയുടെ സംഗീതം.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിജു നാരായണൻ, എൻ ശ്രീകാന്ത്, യേശുദാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ.
1: ലവ് ഇൻ 70s, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

ശേഷം ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം. ലവ് ഇൻ സെവന്റീസ്. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ സെവന്റീസ്, ഓഗസ്റ്റ് 27 ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം 4 മണി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0487 219 61 457 0487 219 61 457. 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോ ഓപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 31 വരെ നീട്ടി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0487 243 8139 0487 243 8139. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ കർഷകർക്കായി സൌജന്യ ശാസ്ത്രീയ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഉൽപാദനക്ഷമതയുള്ള പുതിയ തൈകൾ നടുന്നതിനും റബ്ബർ പുനർനടീലിനും 2 ഹെക്ടറിന് 75,000 രൂപ വരെയും

0: അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 50% സബ്സിഡി നിരക്കിൽ 6 ലക്ഷം വരെയും വ്യക്തിഗത കർഷകർക്ക് 2 ഹെക്ടറിന് 150,000 രൂപ വരെയും ധനസഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9188303159 സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഹോർട്ടികൾച്ചർ നഴ്സറിയിൽ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും ഗുണമേന്മയുള്ള കശുമാവ് തൈകളും ലഭ്യമാണ്. ഫോൺ നമ്പർ 0467-226-632 ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,500 രൂപ, കൊപ്ര 16,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,500 രൂപ, അൺഗാർബിൾഡ് 69,500 രൂപ, റബ്ബർ RSS-4 27,400 രൂപ, RSS-5 27,100 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇതാകാശവാണി കൊച്ചി FM 102.3.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇന്ന് വൈകിട്ട് 5:30 കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയ്ക്ക് സമീപം ഞായറാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ 37 പേർക്ക് പരിക്കേറ്റു. ഓണപൂജകൾക്ക് ശബരിമല നട ഇന്ന് തുറക്കും. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പലായ INS സുദർശിനി ലോകയാൻ 26 എന്ന സമുദ്രയാത്രയുടെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിലെത്തി. രാജ്യത്താദ്യമായി ഇന്ത്യൻ റെയിൽവേ ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 5 wicketന് 300 റൺസ്. ദേവദത്ത് പടിക്കലിന് വീണ്ടും സെഞ്ചുറി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: ഹലോ ചേട്ടാ.
9: ആ ഹലോ.
8: മോളുടെ പാട്ട് വിടരുന്ന മുട്ടുകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
9: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
8: വേവ്സ് ആപ്പോ? അതെന്താ?
9: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
8: അപ്പോ റേഡിയോ വേണ്ടേ?
9: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
11: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
12: പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് പാല നാരായണൻ നായർ എഴുതിയ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.

0: കവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് പാലാ നാരായണൻ നായരുടെ ഓണത്തുമ്പികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിച്ചത് കവിത സ്വരലയ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 ഓണം കവിതാ നേരം. ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയ കവിത പാവം അവൻ കൃഷിക്കാരൻ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, ജെൻസി ഓണം. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 7:55 RCR കായം എന്തു പഠിക്കണം, എന്താകണം.

8-5 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം. മലദ്വാരത്തിലൂടെയുള്ള രക്തസ്രാവം, കാരണങ്ങളും ആയുർവേദ ചികിത്സയും. ഡോക്ടർ കാർത്തിക് കെ നന്ദനുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക. യാത്രാ വിവരണങ്ങളുമായി രമ്യ എസ് ആനന്ദ്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്നു. 2 മണിക്ക് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴി പെരുവനം ആദ്യ ഭാഗം. 4 മണിക്ക് വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: Come on boys, let's go practice. നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
2: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
1: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവര് ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
3: എന്നാൽ RBIയുടെ ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യും.
4: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയറില്ലേ, അതുപോലെയാ RBIയുടെ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBIയുടെ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
5: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTCയുടെ പ്രോജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആകസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ S ജയശങ്കറിന്റെ റഷ്യയിലെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനം ഇന്ന് അവസാനിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27th സെഷനിൽ പങ്കെടുക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9th ദേശീയ സുരക്ഷാ നയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേരിട്ടും ഓൺലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് 2 ദിവസത്തെ സമ്മേളനം. രാജ്യത്തെ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും 850ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമകാലിക സംഭവങ്ങളും ദേശീയ സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
8: ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടികളിൽ അതിഥികളായെത്തും. സംസ്ഥാനതല പരിപാടിയിൽ ചലച്ചിത്ര താരം കുഞ്ചാക്കോബോബൻ വിശിഷ്ടാതിഥിയാകും. ചലച്ചിത്ര താരം ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. സംസ്ഥാനത്താകെ 8000 കലാകാരന്മാരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്.

0: ഓണവാരാഘോഷത്തിന് തിരിതെളിച്ച് കനകക്കുന്നിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്നലെ ഓണപ്പതാക ഉയർത്തി. 21 കോവളത്ത് നിന്ന് ആരംഭിച്ച് ഓണപ്പതാകയാത്ര ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് കനകക്കുന്നിൽ എത്തിച്ചേർന്നത്. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
1: വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് ഇന്നു മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെ നടത്തിയ വിളംബര ജാഥ കെ ജയന്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തുകയായിരുന്ന 7 വാഹനങ്ങളിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ 170,400 രൂപ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തലശ്ശേരിയിലെ 11 ഹോട്ടലുകൾക്ക് 61,000 രൂപ പിഴ ചുമത്തി. പലചരക്ക്, പച്ചക്കറികടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൃത്രിമം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അളവുതൂക്ക സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് 7 കേസുകൾ ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഒരു തട്ടുകടയും ഒരു ഇറച്ചി വിൽപ്പന സ്റ്റാളും അടച്ചുപൂട്ടി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും.
1: മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTCയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിനൊപ്പം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് പ്രൊജക്ട് സൂര്യയിലൂടെ KSRTC ഒരുക്കുന്നത്. ബസ്സുകളുടെ നവീകരണത്തോടൊപ്പം ഡിപ്പോകളും ബസ് ടെർമിനലുകളും ആധുനീകരിക്കുന്ന നടപടികളും സജീവമായി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിൽ FIH ഹോക്കി ലോകകപ്പ് ഫൈനൽ റൌണ്ട് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. ഗോൾരഹിത സമനില വഴങ്ങിയതിനെ തുടർന്ന് ടൂർണമെന്റിൽ കൂടുതൽ ഗോളുകൾ നേടിയ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിക്കുകയായിരുന്നു. പൂൾ ഇയിൽ 3 സ്ഥാനത്തെത്തിയ ഇന്ത്യ വ്യാഴാഴ്ച പ്ലേ ഓഫിൽ മത്സരിക്കും. ഇന്നത്തെ പൂൾ എഫ് മത്സരത്തിലെ 3 സ്ഥാനക്കാരായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ഹംഗറിയിലെ നാഗിക നിസയിൽ ഈ വർഷത്തെ കലിസ ഓപ്പൺ ചെസ് മത്സരത്തിൽ ഇന്ത്യയുടെ 19-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ പ്രാണേഷ് എം ചാമ്പ്യനായി. ടൂർണമെന്റിന്റെ 9 അവസാനത്തെയും റൌണ്ടിൽ ജർമ്മനിയുടെ വാഡിം പെട്രോസ്കിയെ പരാജയപ്പെടുത്തിയാണ് പ്രാണേഷ് ചാമ്പ്യനായത്. ഏറ്റവും പുതിയ ഫിഡെ റാങ്കിംഗിൽ 2673 റേറ്റിംഗോടെ പ്രാണേഷ് 44 സ്ഥാനത്താണ്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യമന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്തതിന് സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നടയടയ്ക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTC പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 ഉം 7 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധയിനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.
1: അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.

0: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ. അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
1: ചിന്താശകലം. ഓരോ തലമുറയും സങ്കല്പിക്കുന്നു അവർ മുമ്പ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ബുദ്ധിമാന്മാരാണെന്നും പിന്നീട് വരുന്നവരെക്കാൾ ജ്ഞാനികളുമാണെന്ന്. ജോർജ് ഓർവെലിന്റെ വാക്കുകൾ. ഓരോ തലമുറയും സങ്കല്പിക്കുന്നു അവർ മുമ്പ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ബുദ്ധിമാന്മാരാണെന്നും പിന്നീട് വരുന്നവരെക്കാൾ ജ്ഞാനികളുമാണെന്ന്. ഇനി ഇന്നത്തെ ചോദ്യം: ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവി ഏത്? ചോദ്യം ആവർത്തിക്കാം: ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവി ഏത്?

0: ഓണം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശിവൻ മുപ്പത്തടം അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ചാബല്യം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
4: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: ഓണം കവിതാ നേരം. ഓണം കവിതാ നേരത്തിൽ ഇന്ന് ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയ കവിത കേൾക്കാം, പാവം അവൻ കൃഷിക്കാരൻ.
9: നീ വിളിച്ചതു കേട്ടില്ല ഞാൻ, കാതിലേതോ നിലവിളി മാത്രം. നിൻ വിളി കേട്ടില്ല, കാതിലേതോ യന്ത്രഗർജനം മാത്രം. ദൂരെ നിന്നാണത് കുന്നുകൾക്കിടയിൽ.

ഈരമ്പം ചുഴലിയാർക്കുന്നൊരേ വിലാപം, ഏതൊരു ദാരിക വേതാളമാരുടെ ഇടനെഞ്ചുകീറിക്കടന്നു കയറി, അറിയുന്നു ഞാനത് എൻ പാദത്തിൽ വിങ്ങുമൊരു ഞാഞ്ഞൂളിൻ ഗൽഗതത്തിൽ, അറിയുന്നു ഞാനത് എൻ വിരലിൽ വലം വച്ചു തൂങ്ങും പടവലവള്ളി പടർപ്പിൽ. നിൻ വിളി കേട്ടില്ല മുറവിളികൾ കാതിലലക്കയാൽ, നിൻ വിളി കേട്ടില്ല ഞാൻ പ്രിയ

ിൽ നിന്ന് ഉയരും പ്രതിരോധ ഗർജനത്താൽ നിന്നെയോർത്തേൻ കായ്കറിപ്പാടത്ത് വെള്ളരിപ്പൂവൽ മണം പരക്കുന്നു. ഒന്നും ഓർക്കാൻ കൊള്ളുകില്ലെന്നും പിന്നെയോർത്തേൻ. എങ്കിലും ഓർക്കാതിരിക്കുന്നതെങ്ങനെ? എങ്കിലും ഓർക്കാതിരിക്കുന്നതെങ്ങനെ? ഒരു പിടിവിത്തു മുളച്ചത് ഞാറായി കതിർക്കുലയായി കാലം മെതിച്ചുകൂട്ടുമ്പോൾ ചുക്കിച്ചുളിഞ്ഞൊരു സ്വപ്നം

0: ഒരു പിടി വിത്തു മുളച്ചത് ഞാറായി കതിർക്കുലയായി കാലം മെതിച്ചു കൂട്ടുമ്പോൾ ചുക്കിച്ചുളിഞ്ഞൊരു സ്വപ്നം വീണ്ടും തളിർക്കുന്നതും ആരുടെ കൈകളാൽ. ഓർക്കുക, പാവം അവൻ ഒരു കൃഷിക്കാരൻ.
1: പാവം അവൻ കൃഷിക്കാരൻ. ദേശമംഗലം രാമകൃഷ്ണൻ എഴുതിയ കവിതയാണ് ഓണം കവിതാ നേരത്തിൽ ഇതുവരെ കേട്ടത്.
2: ഓണം കവിതാ നേരം
1: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ. സ്നേഹിത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
2: 1550 55.
4: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: എനിക്ക് കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
7: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
6: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
7: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
7: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
6: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
8: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
9: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
10: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
12: കണ്ടീഷൻ അപ്ലൈ.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
13: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

സേവന വാർത്തകൾ. ഫിഷറീസ് വകുപ്പിന്റെ സാഫ് നടപ്പാക്കുന്ന ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9747653261. 9747653261. പാലക്കാട് ജില്ലാ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആന്റ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 28. ഫോൺ നമ്പർ ഇതാണ്: 0491-2505-309. 0491-2505-309.

0: അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അടുത്ത മാസം 8 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: ഇംഗ്ലീഷ് ബിരുദം, BEd, KTET, ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തമ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. ഫോൺ നമ്പർ 0477225103, 0477225103. ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാനമീജയെ കഥാതിരക്കഥ എഴുതി പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത് 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രിയതമ. പ്രേംനസീർ, തിക്കുറിശി, അടൂർ ഭാസി, ശാന്തി, ഷീല തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ബ്രദർ ലക്ഷ്മണൻ, പാടിയത് പി ലീല.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
7: ഫോൺ 8129110087.
8: ചിലരുടെ ശരീരത്ത് രണ്ട് ജീൻ വ്യത്യാസങ്ങൾ വേണ്ട ക്യാൻസറുകളുണ്ട്. അതിൽ ഒരു ജീൻ വ്യത്യാസം നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന്, പേരൻസിൽ നിന്ന് കിട്ടും. രണ്ടാമത്തേത് പുറമേ നിന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടും. അങ്ങനെയുള്ളതിനാണ് ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ക്യാൻസേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫാമിലിയിൽ ഒന്നിലധികം ആൾക്കാരിൽ ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുക, ഇപ്പോൾ ഏറ്റവും കൂടുതലായി കേൾക്കുന്നതാണ് ബ്രാക്കാ 1 മ്യൂട്ടേഷൻ, ബ്രാക്കാ 2 മ്യൂട്ടേഷൻ. അത് വെച്ച് ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ ഉണ്ടാവുന്ന ഒരു രോഗമാണ്. ഫാമിലിയിൽ ഒത്തിരി അധികം ആൾക്കാർക്കുണ്ട്, അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ സിസ്റ്ററിനുണ്ട്, ഇനി എനിക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ളവരാണ് നമ്മളുടെ അടുത്തേക്ക് വരേണ്ടത്. അതിന് അതിൻ്റെ ട്യൂമർ ടിഷ്യൂ ടെസ്റ്റിങ്ങിലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതൊരു ഡോക്ടറിനെ കൃത്യമായി, ജനറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ അവരും മെഡിക്കൽ ഓങ്കോളജിസ്റ്റും എല്ലാം കൂടെ അത് മുന്നോട്ട് ജനറ്റിക് ആവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള ടെസ്റ്റിംഗ് എടുക്കാം. ഉപകാരം എന്താന്ന് വെച്ചാൽ, പൊതുവേ ക്യാൻസറുകൾ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വളരെയധികം റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില ക്യാൻസറുകൾക്ക് 80-90% വരെ ഈ മ്യൂട്ടേഷൻ നമ്മളുടെ ശരീരത്തുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ വളരെ ഏർലിയായി ഒരു റെഗുലർ മോണിറ്ററിംഗ് അല്ലെങ്കിൽ സർവേലൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി, റിസ്ക് റെഡ്യൂസിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഹൈ ചാൻസ് ഉള്ളവർക്ക് ബ്രസ്റ്റ് റിമൂവൽ സർജറീസ് ചെയ്യാം, ഉവറി റിമൂവൽ സർജറീസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൂന്നാമതായി, ചില മരുന്നുകൾ ഇതിൽ പ്രത്യേകമായി നല്ല ഔട്ട്കം ഉണ്ടാക്കും. അതായത് ബ്രസ്റ്റ് ക്യാൻസറിൽ പാർപ്പ് ഇൻഹിബിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് മരുന്നുകളുണ്ട്. അത് കുറച്ചുകൂടെ നല്ലൊരു ഔട്ട്കം തരും.
9: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനും മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദേവി ശരണ്യ എസ്.
10: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322288.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9188219863. 9188219863.

0: തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, 1ാം ഗഡു 1000 രൂപ കൈപ്പറ്റിയവർ, 2ാം ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി +2 പഠിക്കുന്നു എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി, ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം അടുത്ത മാസം 30 മുൻപായി അങ്കമാലിയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0484245444 0484245443. ഇടുക്കി ജില്ലയിലെ നീറ്റ് പരീക്ഷ വിജയിച്ച വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സെൻട്രൽ പൂൾ മുഖേന MBBS BDS പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. ഫോൺ നമ്പർ 0486222294 0486222294.
1: ഹായ്, നമ്മളിപ്പോ വിട്ടാവളി കാക്കരയാണെന്നാണ് പർച്ചേസ് ആക്കിയത്. ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കസ്റ്റമർ സപ്പോർട്ട് അടിപൊളിയായിരുന്നു.
2: 5000 വിജയികളുമായി വിട്ടാപ്പളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
3: ഓണം വന്നേ,
4: ഓഫർ വന്നേ.
3: സിറ്റി സിൽസിൽ ഫുൾ ഓണം, പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലിൽ
4: സിറ്റി സിൽസ്.

കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പയെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പാ കുടിശ്ശിക തിരിച്ചടവിൽ ഈ മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണം. ഫോൺ നമ്പർ 8547052341, 8547052341.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻവർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. ഈ പദ്ധതിയുടെ കീഴിൽ ജൈവ വൈവിധ്യ സംരക്ഷണം, ഗവേഷണം, അപൂർവ തദ്ദേശീയ ഇനം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കുളങ്ങൾ ശുദ്ധീകരിക്കൽ, ജന്തുജീവികളെ സംരക്ഷിക്കൽ, ജൈവവേലി നിർമ്മാണം

പഠനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. താൽപര്യമുള്ള വ്യക്തികൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, വിസ്തൃതി, ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ ഒരു റിപ്പോർട്ട് എന്നിവ സഹിതം അടുത്ത മാസം 10 മുൻപായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കണം. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം 68 20 24.

0: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 0484-2341-677. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കുന്നു. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസനൂർ ഗ്രാമം സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് CEOമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം.
2: ബഹുത് ലോകോ കോ ഹമേ ജോഡ്നാ ഹൈ ഔർ ജൈസാ വിദേശ് സേ ലോഗ് ഗയേ ഹുവേ വാപിസ് ആ രഹേ ഹൈ മൈ സമജ്താ ഹൂം കി ഹമേ ഐസാ ഏക് ഔറാ ഖഡാ കർ ദേനാ ചാഹിയേ കി ഈസ് ഫീൽഡ് മേ ദുനിയാ ഭർ കേ ലോഗോ കോ ഏക് ജിന്ദഗി ബനാനി ഹൈ തോ ഹിന്ദുസ്ഥാൻ ജാഓ ഭാരത് കി സ്റ്റാർട്ടപ്പ് സേ ജുഡ് ജാഓ ഭാരത് കി കോ സ്പേസ് ഏജൻസി സേ ജുഡ് ജാഓ മൈ പക്കാ മാൻതാ ഹൂം ജി പൂരാ ടാലന്റ് പൂൾ ജോ ഹൈ ഏക് മാഗ്നറ്റ് കി തരഹ ആപ്കേ കാരണ ഹം ഖീച്ച് സകതേ ഔർ വോ ഹമാരി ഏക് ബഹുത് ബഡി താക്കത് ബൻ സകതേ.
1: ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. 2 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നുമുള്ള 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വിവിധ സുരക്ഷാ വെല്ലുവിളികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കി ഉദ്ഘാടനം ചെയ്യും. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27th IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം

0: കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ദിവ്യാംഗ പുരുഷ ക്രിക്കറ്റ് ടീമുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് മെൻസ് മിക്സഡ് ഡിസബിലിറ്റി T20 ഐ സീരീസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ടീമിനെയാണ് അദ്ദേഹം കണ്ടത്. താരങ്ങളുടെ പരിശ്രമങ്ങളും നിശ്ചയദാർഢ്യവും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ജപ്പാനിലെത്തും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രതിനിധി സംഘവുമായാണ് വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. വിശദാംശങ്ങൾ.
2: ഇന്ത്യ ജപ്പാൻ വ്യവസായ വാണിജ്യ ബന്ധത്തിൽ സുപ്രധാന ചുവടുവയ്പ്പാകും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം. ഉൽപ്പാദനം, സെമി കണ്ടക്ടർ, ശുദ്ധ ഊർജ്ജം, ഓട്ടോമോട്ടീവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നായി 200 വ്യവസായികളാണ് മന്ത്രിക്കൊപ്പമുള്ളത്. ടോക്കിയോയിൽ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളുമായും 1500 കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ ഭാരവാഹികളുമായും ശ്രീ പീയൂഷ് ഗോയൽ ചർച്ച നടത്തും. ജപ്പാൻ സാമ്പത്തിക വാണിജ്യ മന്ത്രി അകാസാവോ റയോസയുമായും ജാപ്പനീസ് സർക്കാരിലെയും പാർലമെന്റിലെയും മുതിർന്ന അംഗങ്ങളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഓട്ടോമോട്ടീവ്, സ്റ്റീൽ മേഖലകളിലെ നിക്ഷേപകരുമായും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ മേഖലയിലെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി പീയൂഷ് ഗോയൽ നിക്ഷേപക റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ 31 വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ 2026 ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. തമിഴ്നാട്ടിലെ കാരൈക്കുടി സ്വദേശിയായ പ്രണേഷ് ടൈ ബ്രേക്കറിലൂടെയാണ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് മികച്ച സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യ 1 ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 നഷ്ടത്തിൽ 300 എന്ന നിലയിലാണ് ഇന്ത്യ. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടി ദേവദത്ത് പടിക്കൽ മികച്ച ഫോം തുടർന്നു. ധ്രുവ് ജുറേലും സാരാംശ് ജെയിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ മത്സരത്തിലെ ജയം അനിവാര്യമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം പുറത്തായി. ഓസ്ട്രേലിയയുമായുള്ള കളി ഗോൾരഹിത സമനിലയിൽ കലാശിച്ചതോടെ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ ഇനി മുതൽ സേവന ഫീസ് നൽകേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചു. സമുദ്രം, പരിസ്ഥിതി, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ഈ ഫീസിൽ ഉൾപ്പെടുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിക്ക് അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒമാനും അമേരിക്കയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു. ഒമാനിലെ US സ്ഥാനപതി അന എസ്ക്രോഗിമ, ഒമാൻ വിദേശമന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഒമാൻ ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന

0: പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടിയന്തര യോഗം ചേർന്നു. ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് M. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:20. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: ഗൃഹാതുരതയുണർത്തുന്ന ഏറ്റവും ഹൃദ്യമായ മലയാളിയുടെ ആഘോഷമാണ് ഓണം. പ്രാചീന കാർഷിക സംസ്കാരത്തിന്റെയും ജന്മികുടിയാൻ ബന്ധത്തിന്റെയും ചില ശേഷിപ്പുകൾ ഓണാഘോഷങ്ങളിലും ഓർമ്മകളിലും സൂക്ഷിക്കുന്നവരാകും അവരിൽ പലരും. സമൃദ്ധമായിരുന്ന ആ ഭൂതകാല സ്മൃതിയും കാർഷിക ചിത്രങ്ങളും ഇന്ന് ഓണാഘോഷങ്ങളിൽ നിന്ന് മായുകയാണ്. ഓണം ഇന്ന് വിനോദസഞ്ചാരത്തിന്റെയും വിപണിയുടേതും ആയിരിക്കുന്നു. പുതുതലമുറയ്ക്ക് ഓണം ഒരു കാർഷിക ആഘോഷമാകാൻ, വിളവെടുപ്പ് ഉത്സവമാകാൻ തരമില്ല. എങ്ങനെയാണ് ജെൻസി, ആൽഫ, ബീറ്റ എന്നൊക്കെ ഓമന പേരുകളുള്ള നമ്മുടെ പുതുതലമുറ ഓണം ആഘോഷിക്കുന്നത് എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം.
2: ഓണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പോലെ തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പൂക്കളം, ഓണസദ്യ, കസവ് സാരി, കസവുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
1: പരിചയമില്ലാത്ത സ്ഥലം തേടി കണ്ടെത്തി പരിചയമില്ലാത്തവർക്കൊപ്പം ഓണം ആഘോഷിക്കുക എന്നതാണ് പുതുതലമുറയുടെ ഒരു രീതി.
2: പക്ഷെ ജെൻസി ഓണം എന്ന് കേൾക്കുമ്പോ എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ, അങ്ങനൊരു ഫീലാ പെട്ടെന്ന് വരുന്നേ.
1: സെന്റ് ആൽബർട്സ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ നിരഞ്ജന എബി,
2: പണ്ടുള്ള തലമുറയുടെ സെലിബ്രേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഓണം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ബന്ധുക്കൾക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ളൊരു ഇതായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അതിലും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് കോളേജിലെ ഓണം ഫ്രണ്ട്സിനൊപ്പം സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയിരുന്നല്ലോ. ഇപ്പം എല്ലാ ഫാമിലി ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് ചുരുങ്ങി വീട്ടിൽ കൂടിപ്പോയാൽ 4-5 അംഗങ്ങൾ ഉണ്ടാവും. അവരോടൊപ്പം കൂടുന്നത് സന്തോഷമാണെങ്കിലും കോളേജിലെ അത്രയും ആൾക്കാർക്ക് ഒപ്പം കൂടുന്നൊരു ഫീല് അതൊരു ഡിഫറെന്റ് ഫീല് തന്നെയാണ്. ജെൻസി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഓണം എന്ന് പറയുന്നൊരു ട്രഡീഷനേക്കാളും കൂടുതൽ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഡാൻസ്, പാട്ട്, ഇപ്പം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുക, ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാൻ പോകുക, ഇതെല്ലാം എക്സൈറ്റഡ് ആണ്. ഓണം സെലിബ്രേഷൻ ആ ഒരു ഡേയെക്കാളും കൂടുതൽ നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യങ്ങൾ, അതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ എല്ലാം. പിന്നെ സോഷ്യൽ മീഡിയയ്ക്കും ഇപ്പോഴത്തെ ഓണത്തിന് വലിയൊരു പങ്കുണ്ട്. ഓണക്കളികളായാലും വടംവലി, പൂക്കളം ഇടൽ അങ്ങനെയുള്ള ആ കളികളോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് റീൽ കോമ്പറ്റീഷൻ, ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ, ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഉണ്ടായിട്ടുള്ള ഗെയിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെയാണ് സ്ട്രേഞ്ചേഴ്സ് ഓണം എന്ന് പറയുന്നത്, അല്ലെ ഓണം വിത്ത് സ്ട്രേഞ്ചേഴ്സ്. ലോകത്തിന്റെ പല കോണിലിരിക്കുന്നവർ ഒരു ബ്രോഷർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടിട്ട് അതിൽ കാണുന്ന സ്ഥലം തട്ടിപ്പിടിച്ച് വരിക, ഒരു പരിചയമില്ലാത്ത ആൾക്കാരോടൊപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യുക, അവരോടൊപ്പം സദ്യ ഉണ്ടാ ഗെയിം കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പണ്ടത്തെ തലമുറയ്ക്ക് ഒരു പരിചയമില്ലാത്തവരോട് ഒപ്പം പോയിട്ട് ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്കതിനെ തോന്നുന്നുണ്ട്. ഒരുപാട് മനുഷ്യന്മാരെ പുതിയതായിട്ട് കണ്ടുമുട്ടാൻ പറ്റുക, അവരോട് ഒപ്പം ഇരിക്കാൻ പറ്റുക എന്നതൊക്കെ. ഓണം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആ ഒരു കൾച്ചറിന് അന്നും ഇന്നും ഒരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ആഘോഷിക്കുന്ന രീതി ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പണ്ടത്തെ ഓണത്തെ ആ ഒരു എക്സ്പീരിയൻസസ് പലരുടെയും കേൾക്കുന്നതിലും എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റും കൂടുതൽ സന്തോഷവും കൂടുതൽ ഒരു ഡിഫറെന്റ് അല്ലെ അങ്ങനെ ഒരു തോന്നുന്നത് ഇപ്പോൾ ഉള്ള കാലത്തെ സെലിബ്രേഷൻസ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ട് സാരി ഉടുത്തത് കഴിഞ്ഞ ഓണത്തിന്. ആ ഒരു ടൈമിലെ എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഭയങ്കര രസമാണ്. ഇത്രയും ഡ്രസ്സപ്പും മേക്കപ്പും ഒക്കെ ചെയ്ത് നല്ലൊരു ഫോട്ടോ അല്ലെ റീലൊക്കെ കിട്ടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം കഴിഞ്ഞ ഉടനെ കുടുംബത്തോടൊപ്പം സംസാരിക്കുക, ഫോട്ടോ എടുക്കുക, ഇപ്പം നേരെ മാറിയിട്ട് നമ്മൾ സ്റ്റോറി ഇടുക, റീൽസ് പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി.
1: ഓണക്കാല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ആനന്ദം കണ്ടെത്തുകയാണ് പുതുതലമുറയുടെ മറ്റൊരു ഓണക്കാല വിനോദം.
3: ജെൻസികൾ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായിട്ട് ആദ്യം കടന്നു വരുന്നത് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്.
1: അങ്കമാലി ഫിസാറ്റിലെ 3-ാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഡിസാൾഫിൻ,
3: പക്ഷെ ഒരിക്കലും തനതായ സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആധുനികവൽക്കരിക്കപ്പെട്ടവർ മാത്രമല്ല ഞങ്ങളെ, എല്ലാത്തിനെയും ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നവർ, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഇനി ഓണം തുടങ്ങുന്നവരെന്ന് പറയുന്നത് കർട്ടൻ റൈസർ വെച്ചിട്ടാണ്. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഇപ്പോൾ കർട്ടൻ റൈസറിന്റെ കാലമാണ്. കർട്ടൻ റൈസർ എന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങിയത് കോളേജുകളുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്നോ ഒരു കർട്ടൻ താഴെ ഇടുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, അതും വളരെയധികം മാറിയിട്ടുണ്ട്. ചിലപ്പോൾ JCB മേളിൽ കൊണ്ടുവരും, ഈവൻ ഹൈഡ്രജൻ ബലൂണിൽ വരെ കർട്ടൻ റൈസർ ചെയ്തവരുണ്ട്. അടിപൊളിയായിരിക്കും. നാസിക് ഡോള് അല്ലെങ്കിൽ പേപ്പർ സ്പ്രേ, ചെണ്ടമേളം, ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ഓൺ ആഘോഷം, കളറിന്റെ പൊടികള്, ഒരു ഡിഫറെന്റ് വൈബ് തന്നെയായിരിക്കും ഓണം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ കുറിച്ച് ഹൈപ്പ് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്റ്റോറീസും പോസ്റ്റുകളും റീലുകളും എല്ലാം കൂടെ തന്നെ സ്പാമിംഗ് ആണ്. പിന്നെ ഹൈപ്പ് ഉണ്ടാക്കും, ഫുൾ ഓൺ വൈപ്പ്. എന്തോരം ഹൈപ്പ് കൊടുക്കാൻ പറ്റുമോ ഹൈപ്പിന് അത്രയും കൂട്ടും. പിന്നെ ഓണത്തിന്റെ ഡേയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓണത്തിന്റെ ഡേയില് സംസ്കാരത്തിന് ഒതുങ്ങുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ ഒരു മോഡേണൈസ്ഡ് ടച്ച് ആയിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മാവേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഹിസ്റ്റോറിക്കലി മാവേലിനെ കാണിക്കുന്ന എങ്ങനെയാണ്, ഒരു കൊടവയറനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് മാവേലികൾ എന്ന് പറയുന്നത് ഒരു ജിമ്മനായിരിക്കും എല്ലാ സ്ഥലത്തും. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും മസിൽ വിരിപ്പിച്ചുകൊണ്ട് നിന്ന് പോസ് ചെയ്യുന്ന മാവേലികൾ. ഇനി മാവേലി വന്നിറങ്ങുന്നതും ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ അടിപൊളി കാറിലോ അല്ലെങ്കിൽ JCB ലോറിയില്, ഇതിനോടൊക്കെ ഒരു ഡിഫറെന്റ് വൈബില്. അതായത് വാഹനങ്ങളോട് ജെൻസികൾക്കുള്ള പ്രണയത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ആ ഒരു രീതിയിലാണ് ഇന്ന് മാവേലി ഇറങ്ങുന്നത്. മാവേലി മാത്രമല്ല ഇന്ന് കോളേജിലേക്ക് വന്നിറങ്ങണത്. ചിലപ്പോൾ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളില് അഞ്ചാറ് കാറുകളൊക്കെ വെച്ചിട്ട് ഒരു ഡോൺ വന്നിറങ്ങണ പോലെ ഒരുപാട് കാറുകളും എല്ലാം കൂട്ടിക്കൊണ്ടാണ് ഇന്ന് ജെൻസീസ് വന്നിറങ്ങണത്. കാറുകൾ മാത്രമല്ല, അതൊരു സ്റ്റാർട്ടിങ് മാത്രമല്ല, ലോറികളുണ്ട്, ബസ്സുകളുണ്ട്. ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് വൈബായിട്ടാണ് ഇന്ന് ജെൻസീസ് ചെയ്യുന്നത്. പിന്നെ ചെണ്ടമേളം മലയാളികൾക്ക് എന്തോരം ഇഷ്ടമാണെന്ന് ഞാൻ പറയേണ്ടല്ലോ. പക്ഷെ എന്നെ തനതായ ചെണ്ടമേളത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, പൂർണ്ണമായി മാറ്റി നിർത്തിയല്ല, ഫ്യൂഷൻ ചെണ്ടമേളമാക്കി മാറ്റുവാണ്. അതായത് ഏതെങ്കിലും പാട്ടിന്റെ താളത്തിനൊത്ത് കുറച്ച് DJ ഒക്കെ വെച്ചിട്ട് ചെണ്ടമേളം കൂടെ ചേർന്ന് വരുമ്പോൾ അത് വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യണത്. ഫുൾ ഓൺ വൈബ്, ഫുൾ ഓൺ മ്യൂസിക് എന്ന രീതിയിൽ. ഇനി വരുന്നവര് എന്താണേലും കളർ കോഡിലായിരിക്കുമല്ലോ. ഈ കളർ കോഡ് എന്ന് പറയുമ്പോഴും മുണ്ട്, ഷർട്ട് അല്ലെങ്കിൽ സാരി. പക്ഷെ അവിടെയും ഞങ്ങള് ഒരു വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട്. ഇപ്പോ കസ്റ്റം ഡിസൈനിങ്ങിന്റെ കാലമാണ്. ചിലപ്പോൾ പ്രിന്റഡ് ആയിട്ട് പല വ്യത്യസ്തങ്ങളായ പാറ്റേണുകളൊക്കെ നിറച്ച് തികച്ചും കഴിഞ്ഞ തവണ ഉപയോഗിച്ചതിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനറുള്ള ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ജെൻസീസും വരുന്നത്. സാരീസ് ഒക്കെ ഡിസൈനർ സാരികളായി, ഷർട്ടുകൾ വരെ ഡിസൈനർ പ്രിന്റഡ് അങ്ങനെയുള്ളതായി. ഇങ്ങനെ തികച്ചും എത്ര രീതിയിൽ മനോഹരമാക്കാമോ, എത്ര അടിപൊളിയാക്കാമോ, അതാണ് ഞങ്ങൾ നോക്കണത്. ഇനി എന്റെ കോളേജിലെ ഓണത്തിന് ഇത്തവണ തകൃതി 2026 എന്നാണ് പേര്. ഞങ്ങൾക്ക് ചെണ്ടമേളമുണ്ട്, പാണ്ഡിമേളമുണ്ട്, കാവടിയുണ്ട്, കഥകളിയുണ്ട്, തെയ്യമുണ്ട്, എല്ലാ തനതായ കാര്യങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നേറുന്നത്. എല്ലാത്തിന്റെയും ആ ഒരു ട്രഡീഷണൽ ടച്ച് നിർത്തും, അതോടൊപ്പം തന്നെ ജെൻസികളുടെ തനതായിട്ടുള്ള ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വഴിയും അതിന് കൊടുത്തുകൊണ്ട് ഓണത്തിനെ തികച്ചും വ്യത്യസ്തമാക്കി മാറ്റുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ. ഓണം തുടങ്ങുമ്പോൾ മുതല് അന്നത്തെ ദിവസത്തെയും ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ആദ്യം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക, മാവേലിയുടെ ഒപ്പം കാണുന്ന എല്ലാ കാര്യത്തിനെയും ഞങ്ങളുടെ ഫോണിന്റെ ക്യാമറയിൽ പകർത്താൻ ഞങ്ങൾ മറക്കാറില്ല. എന്നിട്ട് അത് ഇൻസ്റ്റയിലും വാട്സാപ്പിലും എല്ലാ സ്ഥലത്തും പോസ്റ്റും ചെയ്യും. ഓണത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും ആ ഒരു തനതായ കലാപരമായ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വഴിയൊരുക്കുന്നത് ഈ ജെൻസികളും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളും തന്നെയാണ്. സദ്യ, അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരുപക്ഷെ മന്തിയോടും ബിരിയാണിയോടുമുള്ള

0: പ്രണയം ഉണ്ടെങ്കിൽ പോലും തനതായ സദ്യ ഓണത്തിന്റെ അന്ന് അത് നിർബന്ധ. ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു മോഡേണൈസ്ഡ് ആക്കുന്ന ഒരു ഓണം, അതാണ് ജെൻസികളുടെ ഓണം.
1: നാടൻ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ പുതുമ വരുത്തുകയാണ് ചിലർ.
2: ജെൻസി കൈൻഡ് ഓഫ് ഓണമാണെങ്കിൽ ഫോട്ടോസ് എടുക്കുക, റീൽ എടുക്കുക, കുറച്ച് ട്രാൻസിഷൻ റീലുകൾ എടുക്കുക എന്നുള്ളതായിരിക്കും ആദ്യം ഓർമ്മ വരുന്നത്. കാരണം നമുക്ക് കൂടുതലും നല്ല രീതിക്ക് ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇൻസ്റ്റയിൽ രണ്ട് പോസ്റ്റ് സ്റ്റോറികൾ അങ്ങനെയൊക്കെ ഇടുന്ന കാര്യമായിരിക്കും കൂടുതലും ഓർമ്മയുള്ളത്.
1: സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഫർസാന,
2: പിന്നെ രണ്ടുമൂന്ന് ഡാൻസ് ഒക്കെ പഠിച്ച് ട്രെൻഡിനനുസരിച്ചുള്ള റീലൊക്കെ എടുക്കുക. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഞങ്ങൾക്ക് ഓർമ്മ തന്നെ നല്ല ഡ്രസ്സുള്ളൊരു ഫോട്ടോസും ട്രെൻഡിങ് ആയിട്ടുള്ള റീലൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പൊ എനിക്ക് ഓഫീസിലെ ഓണമാണ് ഇപ്പത്തെ ഇതില് ഓർമ്മയുള്ളത്. ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഞങ്ങള് നല്ലോണം ഡാൻസ് ഒക്കെ കളിച്ചു, കുറെ ഗെയിംസ് കളിച്ചു, പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടിടണം. അതൊക്കെയാണ് ഞങ്ങളുടെ ഇതില് ഓർമ്മയുള്ളത്. റിസോർട്ട് ഒക്കെ എടുത്തിട്ട് ഞങ്ങള് ഇടയ്ക്ക് കൂടാറുണ്ട് എല്ലാരും കൂടി. അങ്ങനെയാണ് പിന്നെ ഉള്ളത്. നോൺ വെജ് വേണമെന്നുള്ളവരുണ്ട്, ചിലര് മന്തിയൊക്കെ റിക്വസ്റ്റ് ചെയ്യും. നോൺ വെജ് സദ്യാസം ഉണ്ട്, അങ്ങനെ സജസ്റ്റ് ചെയ്യണവരും ഉണ്ട്. പല ടൈപ്പ് ഓഫ് ജെൻസി ആണുള്ളത്.
1: പഴമയെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നവരും പുതുതലമുറയിലുണ്ട്.
3: എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഭയങ്കര ആഘോഷം പോലെയൊക്കെ ആയിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്.
1: മഹാരാജാസ് കോളേജിൽ എം എ മലയാളം വിദ്യാർത്ഥിയായ ആശ്രിത്,
3: അമ്മമ്മ ഉണ്ടാക്കി തരുന്ന പൂക്കുട്ടൊക്കെ എടുത്തുകൊണ്ടും കാട്ടിലും പറമ്പിലൊക്കെ നടന്ന് ഓരോ പൂക്കളൊക്കെ പൊട്ടിച്ചും അത് നാട്ടുപൂക്കളൊക്കെയാണ് പൊട്ടിക്കുന്നത്. തുമ്പ, കൃഷ്ണകിരീടം, ചെമ്പരത്തി, ചെത്തി, അതുപോലെ തന്നെ എന്താണ് മന്ദാരം, കാക്കപ്പൂവ്, നിത്യ കല്യാണി, പിന്നെ കോളാമ്പിപ്പൂവ്, അങ്ങനെയുള്ള കണ്ണീ കാണുന്ന എല്ലാം പൊട്ടിക്കും. ഒരു ഇഷ്ടയോണ്ട് തറയൊക്കെ കെട്ടി ഒരു ചാണകമൊക്കെ മെഴുകിയിട്ടൊക്കെയാണ് ഞങ്ങള് അത്തം തൊട്ട് തിരുവോണം വരെയൊക്കെ പൂക്കൾ ഒരുക്കും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്റെ കയ്യിലില്ലാത്ത പൂക്കള് കൂട്ടുകാരിക്ക് കൊടുക്കും അല്ലെങ്കിൽ കൂട്ടുകാരിൽ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ജെൻസി പിള്ളേർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആലതിയിലൊക്കെ മാറി നിൽക്കണം. ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരിക്കാണെങ്കിൽ പേര് ഓണത്തിനും അൽഫാം ഒക്കെയാണ്. എന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഞാൻ മാത്രമോട് ഇവിടെ നാട്ടുപൂക്കളൊക്കെ പൊട്ടിച്ച് പൂക്കൾ തന്നെ കുറവാണെന്ന് തന്നെ പറയാം. ചില ദിവസമൊക്കെ കളമൊക്കെ വളരെ ചുരുങ്ങിയ കളമായിരിക്കും. കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചൊക്കെയാണ് കളത്തെ ഒന്ന് വിപുലീകരിക്കണേ. പൂക്കളും കുറവാണ്, ആരും കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പൂക്കളൊന്നും നട്ട് ില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ചെടികൾ നടന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോ പൂക്കളിലെ ലഭ്യത കൂടുതലായിരുന്നു. ഇപ്പൊ അതും ഇല്ല, എല്ലാവരും തിരക്ക് പിടിച്ച് ജീവിതം. പിന്നെ ഞങ്ങളുടെ വീട്ടില് തിരുവോണത്തിന് സദ്യ തന്നെ ആയിരിക്കും. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഓണത്തിനൊക്കെ കൂടുതൽ മദ്യപിക്കാറായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് സദ്യ പൂക്കളേക്കാളും കൂടുതൽ നല്ലതരം ബ്രാൻഡഡ് കുപ്പികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും ഈ ഓണത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കാണാവുന്നതാണ്.
1: വീട്ടിൽ എല്ലാവരും ഒത്ത് ഓണം ആഘോഷിക്കുന്നതാണ് പതിവ് എന്ന് പറയുമ്പോഴും കൂട്ടുകാരൊത്ത് പുതിയ ട്രെൻഡിനൊത്ത് ഓണം ആഘോഷിക്കുന്നതും ഇഷ്ടമാണെന്ന് എറണാകുളത്ത് ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശി അനന്യ.
4: മൂന്ന് വീടാണ് എനിക്ക്, തറവാട്, എന്റെ വീട്, എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീട്. മൂന്ന് വീട്ടിലും മൂന്ന് ടൈപ്പ് കടികൾ. ഇനി തലയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഒരു വീട്ടിൽ ഉണ്ണിയപ്പാണെങ്കിൽ മറ്റേ വീട്ടിൽ ആയിരിക്കും. ഏതാണ് ആൾ ഉണ്ടാക്കാത്തത് അത് നോക്കിയിട്ടായിരിക്കും അപ്പുറത്തെ വീട്ടുകാർ ഉണ്ടാക്കുക. എന്റെ ഒരു മെയിൻ എന്ന് പറയുമ്പോ വൈകുന്നേരം തൊട്ട് ഓരോ വീടിന് കഴിച്ചു തുടങ്ങും. കഴിച്ചു തുടങ്ങിയിട്ട് മെയിനായിട്ട് പൂവ് അരിയിടണം. നാളേക്ക് ഇടാനുള്ള പൂവ് ഞങ്ങൾ അവിടെ തൃക്കാക്കടത്തന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് വീട്ടില്. കളമൊക്കെ ഉണ്ടാക്കി അതിനെ ഭയങ്കരമായിട്ട് ആരവത്തോടെ, അതായത് തലയിൽ നിന്ന് അച്ഛമ്മ ചാണകത്തെ മെഴുകും. എന്നിട്ട് അച്ഛന്മാര് വരാൻ വേണ്ടി വൈകുന്നേരം വരെ ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പൊ ഇന്ന് അവര് പൂവ് കൊടുത്തിട്ട് ഈ തൃക്കാക്കടത്തന് വെക്കാൻ പൂ ഒരു വെറൈറ്റി മോഡൽ ഇങ്ങനെ ഈർക്കിലേക്ക് നീണ്ടിട്ട് അതിന്റെ ഉള്ളില് പൂവിന് കുത്തിരി ഗോപുരം പോലെ ഉണ്ടാക്കണം. അവരെല്ലാരും വന്നതിന് ശേഷം തൃക്കാക്കടത്തിനെ ഉണ്ടാക്കി വെച്ച് പീഠത്തിന് വെക്കും. ഓണത്തിന്റെ കുറെ ആർപ്പുവിളി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ വീട്ടിൽ പറയുമ്പോ സദ്യയല്ല, രാവിലെ തന്നെ പുട്ടും കുടം പഴവും ഉണ്ടാക്കിയ തുണ്യപ്പാണ് ഞങ്ങളുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും ഫുഡ് തറവാട്ടുന്നതായിരിക്കും. വലിയ രണ്ട് വാഴേണ്ടത് വെക്കും. എല്ലാവരും കൂടി ഒരു ഇലയിൽ ഇരുന്നിട്ടാ ചോറില്ല. മെയിൻ ആയിട്ട് ഞങ്ങളുടെ നാട്ടില് ചിക്കൻ മസ്റ്റാണ്, ചിക്കൻ വേണം ഞങ്ങൾക്ക് സദ്യക്ക്. അതാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കഴിഞ്ഞ ഓണം വരെ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഓണത്തിന് ഞങ്ങളുടെ മെയിൻ പരിപാടി അതായിരിക്കും. നാട്ടില് പക്ക ട്രഡീഷണലാ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഇപ്പൊ മെയിൻ സാധനം ഫോട്ടോ എടുക്കണം. പോകുന്നത്, നിൽക്കുന്നത്, കിടക്കുന്നത്, ഡാൻസ് തുള്ളുന്നുണ്ടെങ്കിൽ അത് എല്ലാം സ്റ്റോറി ഇടണം. അപ്പൊ അതിനുവേണ്ടി ഒരാഴ്ച തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
5: ജെൻസി ഓണം ആക്ച്വലി ഒരു വൈബ് ഓണം എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ജെൻസി ഓണത്തിനെ കാണുന്നത് ഒരു ഐതിഹ്യ ത്തിന് ഉപരിയായിട്ട് ഒരു ഒത്തുചേരലിന്റെ ഒരു ഗ്യാതറിംഗിന്റെ മെമ്മറീസിന്റെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ ജെൻസി ആക്ച്വലി ഈ ഓണത്തിനെ വ്യൂ ചെയ്യുന്നത്.
1: സെന്റ് ആൽബർട്സ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ സ്റ്റീവൻ,
5: അപ്പോ കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജെൻസിയുടെ ഓണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഗ്യാദർ ചെയ്യാനൊക്കെ വേണ്ടി സ്കൂൾസിലും കോളേജസിലും പിന്നെ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും നമ്മളുള്ള ഗ്രൂപ്പ്സിലൊക്കെ ഇങ്ങനെ ഒരു ഗ്യാദറിംഗ് ആയിട്ട് ഒരു മെമ്മറി ആയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും ഓണത്തിനാണെങ്കിലും ജെൻസി പൊതുവെ ട്രഡീഷണലിനൊപ്പം ഒരു മോഡേൺ എലഗൻസ് ചേർത്തിട്ടാണ് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്.

0: ആ ഒരു പഴമയുടെ പുതിയ ഒരു ഫാഷന്റെയും എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു വസ്ത്രധാരണമാണ് ജെൻസിക്ക് ഇപ്പോൾ നമ്മളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജെൻസി കൂടുതലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്, പിൻട്രസ്റ്റ് പോലെയുള്ള ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്സിൽ ഇൻഫ്ലുവൻസ് ആയിട്ട്. സോ അതിന്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ചാണ് ഓണം ആക്ച്വലി ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത്. സദ്യയാണെങ്കിൽ തന്നെയും ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവര് കുറെ കറികളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. ജെൻസി കൂടുതലും ലിമിറ്റഡ് ആക്കാനാണ് സദ്യ നോക്കുന്നത്. ആൻഡ് ഇപ്പം സദ്യ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കളികളില്ല, പക്ഷേ ഈ കാലഘട്ടത്തെ അനുസരിച്ചുള്ള ഒരു മോഡേൺ എലഗൻസ് ആഡ് ചെയ്താണ് ഇപ്പം തിരുവാതിരയ്ക്ക് ആണെങ്കിലും പെർഫോം ചെയ്യുക. ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് സോങ്സ് ഉപയോഗിച്ച് തിരുവാതിര കളിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബോയ്സും ഒരു ഫണ്ടമെന്റൽ രീതിയിൽ തിരുവാതിര കളിക്കാറുണ്ട്. ജെൻസീസ് ആക്ച്വലി ഇപ്പം ഏതൊരു സെലിബ്രേഷൻ ആണെങ്കിലും അവര് വെള്ളമടി പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കോമൺ ആണ് ജെൻസീസിന്റെ ഇടയിൽ. അവര് ഈ പറഞ്ഞ പോലെ എല്ലാം സെലിബ്രേഷൻ ആയിട്ട് കാണുന്നത് കൊണ്ട് ആ ഒരു സെലിബ്രേഷൻ ഒന്നും മൂടാക്കാൻ വേണ്ടിയിട്ട് പല ജെൻസീസും മദ്യം കഴിക്കുന്നുണ്ട്. കാൺപെൺ വേർതിരിവില്ലാതെ എല്ലാവരും ബോയ്സ് ആൻഡ് ഗേൾസ് ഉൾപ്പെടെ ഒരുമിച്ച് അവര് ഈ പറഞ്ഞ പോലെ ഓണമൊക്കെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തൊരു സ്പോട്ടിൽ ഗ്യാദർ ചെയ്തിട്ട് അവരങ്ങനെ അവരുടേതായ ഒരു ഫേവറേറ്റ് കംഫോർട്ട് വരുന്നതുകൊണ്ട് അവര് വെള്ളമടിക്കുന്ന പരിപാടി ഇന്ന് അധികമായിട്ട് കാണുന്നുണ്ട്. അതിപ്പോഴത്തെ ജെൻസീസിന്റെ ക്രീസ് ആണല്ലോ ആക്ച്വലി ഈ വെഹിക്കിൾ കാർ എന്നൊക്കെ പറയണത്. അപ്പൊ അവരുടെ ആ ഒരു ക്രീസ് ആയിട്ടുള്ള സംഭവത്തെ കൂടി ആഡ് ചെയ്ത് ഓണം സെലിബ്രേഷൻ കുറച്ചുകൂടി അടിപൊളിയാക്കാനാണ് അവർ ആക്ച്വലി ശ്രമിക്കുന്നത്. ബട്ട് അത് ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് അധികമായതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതാണ് കാരണം, അവർക്ക് ഓണം അവരുടെ ഒന്നും കൂടി കളറാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അത് നമ്മളിപ്പം പൊതുവെ മിക്കയിടത്തും കണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീടുകളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ജെൻസീസിന് അത്ര താല്പര്യമുള്ള എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും അവരുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അവരുടെ കോളേജുകളിൽ അവരുടെ കമ്മ്യൂണിറ്റീസിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം. അതിരാവിലെ എഴുന്നേറ്റ് പൂക്കളിടുന്ന ശീലമൊക്കെ നമ്മുടെ പണ്ടത്തെ ആളുകൾക്ക് ഉണ്ട്. ഇപ്പോഴത്തെ ജെൻസീസ് അങ്ങനെ നോക്കാറില്ല. എപ്പോഴാന്ന് വെച്ച് എണീറ്റിട്ട് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു പൂക്കളിടുക, അത് പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോ ഫാമിലിയോടൊപ്പം പഴയതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് തങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഇതിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ജെൻസീസ് ആണ് ഇപ്പൊ കൂടുതൽ.
1: മലയാള നാട് ഏറ്റവും മനോഹരമാകുന്ന കാലമാണ് ഓണക്കാലം. വേലിപ്പടർപ്പുകളിൽ പോലും പൂക്കൾ നിറയുന്ന കാലം. ഈ കാലം അന്യനാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകേണ്ടതുണ്ടോ? നമുക്ക് നമ്മുടെ നാടിനെ അറിയാൻ, ആഘോഷങ്ങളുടെ പൊരുളറിയാൻ ഈ ഓണക്കാലം അവസരമൊരുക്കട്ടെ. മനുഷ്യരെല്ലാം ഒരുപോലെയാകുന്ന ഒരു സമത്വസുന്ദര സ്വപ്നം ഓണം എക്കാലത്തും നൽകുന്ന പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ തന്നെയാണ് ഓണത്തെ മറ്റാഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതും. ഈ തിരിച്ചറിവ് വേറിട്ട ഓണാഘോഷങ്ങൾക്കിറങ്ങുന്ന ഏവർക്കും ഉണ്ടാകട്ടെ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
8: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
7: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
8: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
9: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
12: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
13: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
12: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
14: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
16: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
15: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
17: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
18: അതിനെന്താ, പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോമ്പൻ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ

0: ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹ ഉപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
1: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
0: പീറ്റർ ബില്ലിൽ ഏജൻസീസ്.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
3: രാമർ പുതിയ വീട് പണിതതിനു ശേഷമാണ് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടു തുടങ്ങിയത്. കോടതി വരാന്തയിൽ വെച്ചാണ് അതിനെക്കുറിച്ചുള്ള സംസാരം ആദ്യമായി ഉയർന്നു വന്നത്. യുദ്ധം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ധാരണ പലർക്കും ഉണ്ടായിരുന്നില്ല. എങ്കിലും യുദ്ധം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാവുമെന്ന് അവർ കേട്ടറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകരുതെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടൻ അടക്കമുള്ള സഖ്യകക്ഷികൾ ഒരു ഭാഗത്തും ജപ്പാനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ മറുപുറത്തും നിന്നുകൊണ്ടാണ് യുദ്ധം നടത്തുന്നത് എന്നും അവർ കേട്ടിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നറിഞ്ഞതോടെ നാട്ടിലുള്ള പലരും ബ്രിട്ടീഷ് വിരോധികളായി മാറുകയുണ്ടായി. എന്നാൽ ജപ്പാനെ സഹായിക്കുന്നു എന്ന കാരണം കൊണ്ട് ചന്ദ്രബോസ് പലരുടെയും ശത്രുവായി. അദ്ദേഹത്തിനെതിരെ കോടതിയുടെയും രജിസ്റ്റർ ഓഫീസിന്റെയും ചുമരുകളിൽ വെള്ളക്കടലാസിൽ ജാപ്പ് ഏജന്റ് സുഭാഷ് ബോസ് തുലയട്ടെ, സുഭാഷ് ബോസ് ജപ്പാന്റെ ചെരുപ്പ് നക്കി എന്നെഴുതിയ നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിൽ ചില വൈകുന്നേരങ്ങളിൽ എവിടെ നിന്നോ വന്ന ചിലർ ബാങ്കിന്റെ മുമ്പിൽ ഒത്തുകൂടി ജാപ്പ് വിരുദ്ധ ഓട്ടൻതുള്ളൽ നടത്തുകയും ചെയ്തു. അങ്ങാടിയിലെത്തുന്നവർ ബ്രിട്ടനെ അനുകൂലിക്കുന്നവരും ജപ്പാനെ അനുകൂലിക്കുന്നവരും എന്ന രണ്ടു ചേരികളിലായി മാറിക്കഴിഞ്ഞു. ഇതിലൊന്നിലും താൽപ്പര്യമില്ലെങ്കിലും രാമറിന് ഒന്നറിയാമായിരുന്നു, യുദ്ധം മുറുകി വരികയാണ്. എന്തൊക്കെയോ അപകടങ്ങൾ തങ്ങൾ അനുഭവിക്കാൻ പോവുകയാണെന്ന് അയാൾ ഊഹിച്ചെടുക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയതോടെ കോഴിക്കോട്ടേക്കുള്ള തേങ്ങ കൊണ്ടുപോക്കും നിർത്തി. കച്ചവടക്കാർ തേങ്ങ എടുക്കുന്നില്ല, കപ്പലുകൾ കടലിൽ ഇറക്കുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലായിടത്തും മാന്യം അനുഭവപ്പെട്ടു തുടങ്ങി. തക്ഷൻകുന്നിലും അത് കാണാമായിരുന്നു. കുഞ്ഞിക്കേളുവിന് ഇപ്പോൾ പണിയേയില്ല, കട വെറുതെ തുറന്നിരിക്കുന്നുവെന്ന് മാത്രം. സുഭാഷ് ബോസിനെതിരെ നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടതായി അയാൾ പറഞ്ഞു. ചിലരെത്ര പെട്ടെന്ന് അഭിപ്രായം മാറ്റുന്നത്! റഷ്യ ബ്രിട്ടന്റെ കൂടെയായി എന്ന് കേട്ടപ്പോൾ തൊട്ട് ചിലർക്ക് ജാപ്പ് വിരോധമുണ്ടായി. ഇനി ഒരു ബ്രിട്ടന്റെ ആളായിരിക്കൂ. രാമറിന് അതൊന്നും മനസ്സിലായില്ല. യുദ്ധമുണ്ടായി എന്നതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചുമുള്ള അറിവ് അയാൾക്കില്ലായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ ദേഷ്യം വെറുതെ ഉണ്ടായതല്ലെന്നും അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകുമെന്നും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വെള്ളക്കാരോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും ജപ്പാന്റെ നിലപാട് അത്ര ശരിയല്ല എന്ന് മാത്രം അയാൾ ധരിച്ചു. ഗാന്ധിജിയും കോൺഗ്രസും വെള്ളക്കാരെ സഹായിക്കുന്നില്ല, അതേസമയം നേരിട്ട് എതിർക്കുന്നില്ല എന്നും അയാൾക്കറിയാമായിരുന്നു. യുദ്ധം വന്നതോടെ എല്ലാവരുടെയും മുഖം മ്ലാനമായത് അയാൾ അറിഞ്ഞു. ഒരുപക്ഷെ കുറെ കൂടി കഴിയുമ്പോൾ മുഖത്ത് കാണുന്ന നേരിയ തിളക്കം പോലും അപ്രത്യക്ഷമായേക്കുമെന്നും രാമർ ഭയന്നു. പുതുതായി പണികഴിപ്പിച്ച വീടിന്റെ കോലായിലിരുന്നാൽ നിരത്തിലൂടെ പോകുന്നവരെ കാണാം, കോടതി കാണാം, ചെമ്പകമരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പുകളിൽ പൂത്തുനിൽക്കുന്ന പൂക്കൾ കാണാം, അയ്യാപ്പട്ടരുടെ ബാങ്കിൽ നിന്നും ഇടവിട്ട് മുഴങ്ങുന്ന സൈറൺ കേൾക്കാം. ആദ്യമൊക്കെ സൈറൺ കേൾക്കുമ്പോൾ കല്യാണിക്ക് നേരിയ കൗതുകമായിരുന്നു. അവൾ പോയ നാട്ടിലൊന്നും അങ്ങനെയൊരൊച്ചയുണ്ടായിരുന്നില്ല. സൈറണിന്റെ മുഴക്കത്തിനനുസരിച്ച് അവൾ ഓരോന്നും ചിട്ടപ്പെടുത്തി വെച്ചു. ഓരോ സൈറൺ മുഴങ്ങുമ്പോഴും ഓരോ ജോലി തീർത്തു വെക്കാനുണ്ടാകും. ഇപ്പോൾ സൈറൺ ഇല്ലെങ്കിലും ജോലി അതിൻ്റെ ചട്ടത്തിന് ചെയ്തു തീർക്കാൻ കല്യാണിക്ക് കഴിയും. പുതിയ വീടെടുത്തപ്പോൾ തേങ്ങയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലിയും ഇങ്ങോട്ടേക്ക് മാറ്റി. അത്രമാത്രം സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ജോലിക്കാരെല്ലാം എപ്പോഴും വീട്ടുമുറ്റത്തുണ്ടാകും. രണ്ട് നിലകളുള്ള പടിഞ്ഞാറ്റമുറി വീട് കല്യാണി പറഞ്ഞതനുസരിച്ചാണ് പണിതത്. വീടിന് ഓടുവെച്ചതും നിലം സിമെന്റിട്ടതുമെല്ലാം അവൾ പറഞ്ഞത് പ്രകാരം. നാട്ടിൽ മോന്തായം ചുവന്ന നാലാമത്തെ വീടായിരുന്നു അത്. വീട്ടിൽ താമസിക്കുന്ന ദിവസം രാത്രി അവൾ ചോദിച്ചു, നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാം ആയി അല്ലേ? രാമർ ഭാര്യയുടെ നേരെ നോക്കി. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൾ വ്യക്തമാക്കിയില്ലെങ്കിലും തുടർന്നുള്ള മൗനത്തിൽ നിന്നും അയാൾ വായിച്ചെടുത്തു. ആഗ്രഹിച്ച പെണ്ണ് ഭാര്യയായി, മകനായി, പുതിയ വീട് പണിത്, സ്വത്തുണ്ടായി. രാമർ തലയാട്ടി. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിലോ? ഒന്നുണ്ടാകൂല, എനിക്ക് മാത്രമായിട്ട് എന്തിനാ ഇതൊക്കെ? രാമർ പറഞ്ഞു. കല്യാണി ചിരിച്ചു. ഞാനില്ലെങ്കിൽ വേറൊരു പെണ്ണ് വരൂല്ലായിരുന്നോ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഈ വരൂന്ന്? എനിക്ക് ഉറപ്പുണ്ടായി. നീ ഞാനതാ കാത്തു നിന്നത്. അന്ന് മംഗലത്തിൻ്റെ അന്ന് ആദ്യം നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഈ എന്റെ പെണ്ണാന്ന്. അത് തെറ്റിക്കാൻ ആർക്കാ കഴിയ? രാമറുടെ തല പിടിച്ചുയർത്തി. എന്നിട്ട് തലയിൽ പ്രേമത്തോടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അന്നത്തെ രാത്രിയിൽ രണ്ട് പുതിയ ആവശ്യങ്ങളാണ് കല്യാണി രാമറുടെ മുന്നിൽ അവതരിപ്പിച്ചത്. തേങ്ങ പൊളി തിന്നാൻ

0: ഇല്ലെങ്കിൽ മാത്രം പൈപ്പ് കെടില്ലാലോ. ചോറും തിന്നണ്ടേ, അതിന് കുറച്ച് വയലുകൂടി വാങ്ങണം. കൃഷിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനേക്കാൾ അത്യാവശ്യമുള്ള വേറൊന്നുണ്ട്, നിങ്ങൾ അക്ഷരം പഠിക്കണം. ദിവസവും പത്രം വായിച്ചാൽ എളുപ്പത്തിൽ അക്ഷരം മനസ്സിലാവും. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. ഞാൻ സഹായിക്കുകയും ചെയ്യാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: ആർസിആർ കായം, എന്ത് പഠിക്കണം, എന്താകണം?
3: കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
4: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർസിആർ തന്നെ.
5: ഹലോ,
6: പേര് സുമ. സ്ഥലം ചെറായി.
5: ചോദ്യം ചോദിച്ചോളൂ.
6: എന്റെ മോള് ഇപ്പൊ +2, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണ് അവൾ എടുത്തേക്കണത്. അപ്പൊ 75-80%
5: മാർക്ക് ഉണ്ട്. ഓക്കെ.
6: ആൾക്ക് അപ്പൊ ഫാഷൻ ഡിസൈനിങ്ങിനോടും താല്പര്യമുണ്ട്, പിന്നെ ടീച്ചിങ്ങിനോട് താല്പര്യമുണ്ട്. അപ്പൊ ജോലി പെട്ടെന്ന് വേണോന്നും ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ സാമ്പത്തികമായിട്ട് നമുക്ക് പുറകിലും വേണേ. അപ്പൊ എങ്ങനെയാണ് അത്, എന്ത് തെരഞ്ഞെടുക്കണം?
5: ഫാഷൻ ഡിസൈനിങ്ങിന് പോയാൽ മതി. ഫാഷൻ ഡിസൈനിങ് കോഴ്സിനൊക്കെ ഭയങ്കര ഫീസ് കൂടുതലാണ്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞില്ലേ? അതെ. അപ്പൊ അതിനും ഫീസ് കൂടുതൽ. രണ്ടാമത്തത്, ഫാഷൻ ഡിസൈനിങ്ങിൽ പോയതിനും കുട്ടിക്ക് വളരെ നല്ല കഴിവുകൾ വേണം. ശ്രദ്ധിച്ച് മകൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടോ, വരയ്ക്കാൻ കഴിവുണ്ടോ, ഫാഷനിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് മാത്രം ആ കോഴ്സിന് അയച്ചാൽ മതി. അത് നല്ല കോഴ്സുകൾ ഉള്ളതൊക്കെ കേരളത്തിന് പുറത്താ, ബാംഗ്ലൂറോ പൂനെ അവിടെയൊക്കെയാണ്, ഗുർഗാവണൊക്കെ. അവിടെയൊക്കെ അയക്കാനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടോ കുടുംബത്തിന്? തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്.
6: അടുത്ത ഓപ്ഷൻ അവൾക്ക് ടീച്ചിങ് ഇഷ്ടമാണ്.
5: മാർക്കൊക്കെ ഉണ്ട്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ട് നല്ലത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പോയാൽ പഠിപ്പിക്കാൻ ജോലി കിട്ടും. അല്ലെങ്കിൽ BSc MSc ഒരു ശാസ്ത്രം പഠിപ്പിക്കുക. BSc ബോട്ടണി, BSc മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചു കഴിഞ്ഞാൽ ഒരു MSc കൂടി എടുത്താൽ ജോലി കിട്ടും. അപ്പൊ 5 കൊല്ലം പഠിക്കണം, ആകുമ്പോൾ 4 കൊല്ലം പഠിക്കണം. ഏറ്റവും സേഫ് ആയിട്ടുള്ള കോഴ്സ് ഒരു ബിടെക് കോഴ്സ്. എന്നുവെച്ചാൽ മാർക്കുണ്ട്, 70-80% മാർക്ക് ഉണ്ട് മാത്സിനും ഫിസിക്സിനും ഉണ്ടെങ്കിൽ കീമിന്റെ പരീക്ഷ എഴുതിയിട്ട് തൊട്ടടുത്തുള്ള കോളേജിൽ അയക്കുക, ചെറിയ ഫീസിന് പഠിക്കാം.
4: ചേട്ടാ, ഓണസദ്യക്കുള്ള എല്ലാം വാങ്ങിയോ?
7: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
4: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം RCR തന്നെ വേണം. RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
8: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം, എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
4: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
9: ആകാശവാണി FM വാർത്തകൾ.
4: ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ. ഇത് സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും MP കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കണ്ണൂർ ജില്ലയിൽ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്ത് മൾട്ടി ആക്സൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തി സ്വർണം കവർന്ന കേസിൽ പിടിയിലായ 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇന്ന് പരിഗണിച്ചേക്കും.

0: കുറ്റാരോപിതർ 16-നും 18-നുമിടയിൽ പ്രായക്കാരായതിനാൽ മുതിർന്നവരായി പരിഗണിക്കണമെന്നും പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ചീപ്പും കടലാസു കഷ്ണങ്ങളും കണ്ണുനീരില്ലാതെ കരയുന്നവരും. കൂട്ടുകാർ മുടി ചീകുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചീപ്പ് ഉപയോഗിച്ച് നമുക്കൊരു മാജിക് ചെയ്താലോ? മാജിക് ചെയ്യുക എന്ന് മാത്രമല്ല, അത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ പറഞ്ഞു തരണം. സമ്മതിച്ചോ? ഒരു ചീപ്പ് എടുത്ത് തലമുടിയിൽ ഉരസുക. കുറച്ചു നേരം ഉരസുമ്പോൾ ആ ചീപ്പ് മെല്ലെ ചൂടാവുന്നത് കാണാം. അങ്ങനെ ചൂടായ ചീപ്പ് എടുത്തിട്ട് ചെറുതായി കീറിയിട്ടിരിക്കുന്ന കടലാസ് കഷ്ണങ്ങൾക്ക് അരികെ പിടിക്കുക. എന്താണ് സംഭവിക്കുന്നത്? ആ ചീപ്പ് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത് കാണാം. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ചീപ്പ് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്? അതിന് കാരണം ഇലക്ട്രിക് ചാർജാണ്. ഒരു വസ്തുവിലുള്ള ഇലക്ട്രിസിറ്റിയുടെ അളവാണ് അതിൻ്റെ ഇലക്ട്രിക് ചാർജ്. രണ്ട് തരം ഇലക്ട്രിക് ചാർജുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. മിക്ക വസ്തുക്കളിലും ഈ രണ്ട് ചാർജുകളും ഒരേപോലെ ആയിരിക്കും. അങ്ങനെയുള്ളവയെ നാം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നാണ് പറയുന്നത്. ചീപ്പ് വെറുതെ ഇരിക്കുമ്പോൾ അവയിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഒരുപോലെ ആയിരിക്കും. അതിനാൽ അവയ്ക്ക് പേപ്പറിനെ ആകർഷിക്കാനാവില്ല. എന്നാൽ അവ മുടിയിൽ ഉരസുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവയ്ക്കൊരു ഇലക്ട്രിക്കൽ ചാർജ് ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചാർജിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു ചാർജ് ലഭിക്കുന്നതുകൊണ്ടാണ് ചീപ്പ് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്. ഇനിയൊരു ചോദ്യം കൂടി, പ്ലാസ്റ്റിക് ചീപ്പിന് പകരം ഒരു മെറ്റൽ ചീപ്പാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇല്ലേ ഇല്ല. കാരണം മെറ്റൽ ഒരു ചാലകമാണ്. അവയിലുണ്ടാകുന്ന ഇലക്ട്രിക് ചാർജുകൾ ഭൂമിയിലേക്ക് ഒഴുകുന്നു. എന്നാൽ പ്ലാസ്റ്റിക് ഒരു ചാലകമല്ലാത്തതിനാൽ ചാർജ് ഭൂമിയിലേക്ക് പോകാതെ ഇരിക്കുകയും അതിൽ തന്നെ കുറച്ചു സമയം സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാലാണ് അവ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്. ഇനി കണ്ണുനീരില്ലാതെ കരയുന്നവരെ എന്താണെന്ന് കേൾക്കണ്ടേ? കൂട്ടുകാരെ, നാം എന്നു മുതലാണ് കരയാൻ തുടങ്ങുന്നത്? ജനിച്ചു വീഴുന്ന സമയം മുതൽ തന്നെ നാം കരഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇനി അടുത്ത ചോദ്യം, ജനിച്ച നിമിഷം മുതൽ കരയുന്നുണ്ടെങ്കിലും എപ്പോൾ മുതലാണ് നമുക്ക് കണ്ണുനീർ വന്നു തുടങ്ങുന്നത്? ഈ ചോദ്യം നിങ്ങൾക്ക് അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കാണും. ജനിച്ചയുടനെ കുട്ടികൾ കരയുമ്പോൾ അവരുടെ കണ്ണുകൾ വരണ്ടു തന്നെയിരിക്കും. കണ്ണുനീർ വരണമെങ്കിൽ പിന്നെയും 2-3 മാസങ്ങൾ കഴിയണം. നാം ജനിക്കുമ്പോൾ തന്നെ കരയുന്നുണ്ടെങ്കിലും കണ്ണുനീർ വരാൻ തുടങ്ങുന്നത് ഏതാനും ആഴ്ചകൾ കഴിയുന്നതോടെയാണ്. മാത്രമല്ല, ഒരുവിധം നന്നായി കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങണമെങ്കിൽ 3 മാസമെങ്കിലും വേണ്ടിവരും. നമ്മുടെ കണ്ണിലെ ലാക്രിമൽ ഗ്രന്ഥികളാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീർ കണ്ണുനീർ നാളികളിലെത്തുന്നു. അവിടെ നിന്നാണ് കണ്ണുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മറ്റും ഒഴുക്കിക്കളയുന്നതിനായി അവ പുറത്തേക്ക് ഒഴുകുന്നത്. പൊടി പതിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ കണ്ണുകൾ എപ്പോഴും നനവുള്ള അവസ്ഥയിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനായി ഈ ഗ്രന്ഥികൾ ആവശ്യാനുസരണം കണ്ണുനീർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കുട്ടികളിൽ ലാക്രിമൽ ഗ്രന്ഥികൾ വളരെ സാവധാനത്തിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. ജനിച്ചതിന് ശേഷം 2 ആഴ്ചയാകുമ്പോഴാണ് ഗ്രന്ഥികൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ഏകദേശം 3 മാസമാകുമ്പോൾ മാത്രമാണ് കൃത്യമായി കണ്ണുനീർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.

0: ആയുർ വിചാരം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
2: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
2: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO, NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
2: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516,
1: മൊബൈൽ 9847-99-7321.
3: ഇന്ന് ഈ പരിപാടിയിൽ മലദ്വാരത്തിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളും അതിന്റെ ചികിത്സയും ആയുർവേദത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക് നന്ദനുമായി അഭിമുഖം.

0: ചർച്ച ചെയ്യുന്നത്. നമുക്ക് മലദ്വാരത്തിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സ, വ്യത്യസ്ത ലക്ഷണങ്ങൾ കാണിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ രോഗനിർണയം എന്നിവയാണ്. നമ്മൾ സാധാരണ മലദ്വാരത്തിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും പൈൽസ് എന്ന ഒറ്റ പേരിൽ അതല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാറുണ്ട്. ശരിക്കും എന്തായിരിക്കാം ഈ മലദ്വാരത്തിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ?
1: പൊതുവേ നമ്മൾ രക്തസ്രാവം വരുമ്പോൾ തന്നെ എല്ലാവരും പറയും അത് പൈൽസ് ആയിരിക്കാം അല്ല ഫിസ്റ്റുല ആയിരിക്കാം. ഇത് രണ്ട് ഡിസീസ് എല്ലാവർക്കും അറിയത്തുള്ളൂ, കോമണായിട്ട് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഡിസീസ് അതാണ്. പക്ഷേ ഈ ബ്ലീഡിങ് പെർ റെക്റ്റം അല്ലെങ്കിൽ രക്തസ്രാവം വരുന്നത് കോമണായിട്ട് പൈൽസിൽ വരാം, ഫിഷർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, മലദ്വാരത്തിൻ്റെ അവിടെ പൊട്ടൽ വരും, പിന്നെ അതിനകത്ത് പോളിപ്പ് ചെറിയ കുരുക്കൾ മലദ്വാരത്തിൽ വരും, പിന്നെ കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് രക്തസ്രാവം വരും. എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ബൗൾ ഡിസീസ് അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ആമാശയത്തിലുള്ള അസുഖങ്ങൾ, ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴും നമുക്ക് ഈ മലദ്വാരത്തിൽ കൂടെ രക്തസ്രാവം വരാം. പിന്നെ ചില കണ്ടീഷനിൽ ഫിസ്റ്റുലയിലും നമുക്ക് രക്തസ്രാവം കാണാറുണ്ട്.
0: ശരിക്കും ഈ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യാസം നമുക്ക് ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമോ?
1: അതെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മൂലക്കുരു രണ്ട് തരമാണ്, ഒന്ന് അകത്ത് ഇൻറ്റേണലും ഒന്ന് എക്സ്റ്റേണലും. അകത്തുള്ള പൈൽസിനാണ് യൂഷ്വലി നമുക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് കാണുന്നത്. മലം കട്ടിയായിട്ട് പോകുന്ന സമയത്ത് നല്ല ബ്രൈറ്റായിട്ടുള്ള റെഡ് കളറായിരിക്കും ആ ബ്ലഡിന്. അത് നമ്മൾ ചിലപ്പോൾ മലത്തിൻ്റെ കൂടെ നമുക്ക് കാണാം, ചിലപ്പം ടോയ്ലറ്റ് പേപ്പറെ കാണാം, ചിലപ്പോൾ നമുക്ക് ആ ടോയ്ലറ്റിൽ ചെറിയ ഡ്രോപ്പായിട്ട് വീഴും. അപ്പോൾ ഈ കണ്ടീഷനാണ് നമുക്ക് മൂലക്കുരുവിൽ വരുന്ന ബ്ലഡിൻ്റെ ഒരു കളറും അതിൻ്റെ രീതികളും ഇങ്ങനെയാണ്.
0: അതോടൊപ്പം തന്നെ ഡോക്ടർ, ഇപ്പോൾ ഫിഷർ എന്ന് പറയണ്ടായി, ആനൽ ഫിഷർ എന്ന് പറയുമ്പോൾ അത് പൊട്ടലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൊട്ടുമ്പോൾ അസഹനീയമായ വേദനയും അതിലൂടെ രക്തസ്രാവം സാധ്യതയില്ലേ?
1: അതെ അതെ, ആനൽ ഫിഷറിനും നമുക്ക് മുമ്പേ പറഞ്ഞു കൊണ്ടുതന്നെ ആനൽ ഫിഷറും ഇതിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ രക്തസ്രാവം വരുന്നത്. പക്ഷേ അത് നമ്മുടെ മലദ്വാരത്തിൽ മലം കട്ടിയായിട്ട് പോകുമ്പോൾ അവിടെ ചെറുതായിട്ട് പൊട്ടലുണ്ടാവും. ഈ പൊട്ടൽ എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, ഒരു പൊഹച്ചിൽ കാണും, പിന്നെ അതിൻ്റെ കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും യൂഷ്വലി ഇതിൻ്റെ കൂടെ പോകുന്നത്. ഇത് മലം പോകുന്നതിന് മുമ്പും പോകാം, പോയി കഴിഞ്ഞ് നമുക്ക് ഈ ബ്ലഡ് സ്ട്രീക്സ് കാണാൻ പറ്റും.
0: കോളറക്ടൽ ക്യാൻസറിലും രക്തസ്രാവം കാണാമെന്ന് ഡോക്ടർ പറയണ്ടായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: അതായത് നമ്മൾ ഈ കോളറക്ടൽ ക്യാൻസർ എന്ന് പറയുമ്പം നമുക്ക് വൻകുടലിൽ ക്യാൻസർ ഉണ്ടാവാം, ആമാശയത്തിലുണ്ടാവുന്ന ക്യാൻസർ, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെപ്പോഴും പൈൽസാന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി നിർത്തും, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് കറക്റ്റായിട്ടുള്ള എക്സാമിനേഷൻ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് നല്ല ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ബൗൾ ഹാബിറ്റ്, ബാത്റൂമിൽ പോകുന്നതിനൊക്കെ ഒരു ചേഞ്ച് വരും, പിന്നെ നല്ല പോലുള്ള വെയ്റ്റ് ലോസ് വരും ഈ സമയത്ത്. കൊളോറക്ടൽ ക്യാൻസറിൻ്റെ സമയത്ത് വെയ്റ്റ് ലോസ് നല്ല പോലെ വരും, പിന്നെ വയറ് വേദന ഉണ്ടാവാം, അനീമിയ ഉണ്ടാവും, വിളറി വെളുക്കാം സാധ്യതയുണ്ട്, എച്ച് ബി കുറയാൻ സാധ്യതയുണ്ട്. അതായത് യൂഷ്വലി ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുക, റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അനീമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കൊളോറക്ടൽ ക്യാൻസറിന് വരുന്ന ബ്ലീഡിങ്ങിൻ്റെ ഒരു ചേഞ്ചസ്.
0: ഈ രക്തത്തിലെ ബ്ലീഡിങ് എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ നമുക്ക് മലാശയ രക്തസ്രാവമാണെന്ന് തിരിച്ചറിയാൻ പറ്റും?
1: അപ്പോൾ ആദ്യമേ നമ്മൾ യൂഷ്വലി ഇത് പൊതുവേ ഈ ബ്ലീഡിങ് വരുമ്പോഴും ആരും ഇത് ഡോക്ടേഴ്സിനോട് പറയത്തില്ല, അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നൊരു കാര്യമാണ്. നമ്മൾ യൂഷ്വലി കറക്റ്റായിട്ട് പോയി നമ്മൾ ഡോക്ടറിനെ കണ്ട് അത് ആദ്യമേ അതിൻ്റെ ഹിസ്റ്ററി എടുക്കുക, എന്തൊക്കെ കാരണങ്ങളുണ്ടോ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള ഹിസ്റ്ററി എടുക്കുക, പിന്നെ ഫിസിക്കലായിട്ടുള്ള എക്സാമിനേഷൻ ചെയ്ത് നോക്കുക, പിന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ, ഈ വയറിന് എന്തെങ്കിലും കമ്പനമുണ്ടോ എന്നൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ എക്സാമിനേഷൻ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന പെർറെക്ടൽ എക്സാമിനേഷന്, പെർറെക്ടൽ എക്സാമിനേഷന് നമ്മൾ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് തന്നെ നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുക. അത് ചില കണ്ടീഷനിൽ പൈൽസിൻ്റെ ആയിരിക്കാം, വേറെ കണ്ടീഷനായിരിക്കാം. അങ്ങനെയുള്ള കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നോക്കിയിട്ട് അവരുടെ വയസ്സും സെക്സും എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് കൊടുക്കും, അതേപോലെ സ്റ്റൂളിൻ്റെ എക്സാമിനേഷൻ വിടും, പിന്നെ പ്രോട്ടോസ്കോപ്പി എന്ന് പറഞ്ഞ് നമ്മൾ പൈൽസിൻ്റെ എക്സാമിനേഷൻ പോലെ തന്നെ പ്രോട്ടോസ്കോപ്പി ചെയ്യും, പിന്നെ നമ്മൾ കേട്ടുള്ള പോലെ സിഗ്മോഡോസ്കോപ്പി, കോളനോസ്കോപ്പി, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് എന്ത് ഡിസീസാണെന്നുള്ളത്. നമ്മൾ യൂഷ്വലി നമ്മൾ ബ്ലഡ് പോകുമ്പോൾ പൈൽസ് എന്നുള്ള ആ ധാരണ മാറ്റി വെക്കാൻ പറ്റും. ഈ എക്സാമിനേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും.
0: ഇത് ശരിക്കും ഉടനെ ആശുപത്രിയിൽ പോകേണ്ട അപകട സൂചനകൾ എന്തെല്ലാമാണ് ഈ ഇത്തരം അസുഖങ്ങളിൽ?
1: യൂഷ്വലി ഇത് വരുമ്പം ഒരു ദിവസം വന്ന് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മേ ബി കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്താണെങ്കിൽ മലം കട്ടിയായിട്ട് പോകുമ്പോൾ ചെറിയ വിള്ളലുണ്ടായിട്ട് വരുന്നതായിരിക്കാം. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അത് ഭയങ്കര ഹെവി ആയിട്ട് നല്ല ബ്ലീഡിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആശുപത്രി പോകേണ്ടതാണ്. അത് നമുക്ക് ജനറലായിട്ടൊരു വീക്ക്നെസ്, നമ്മുടെ ബോഡിക്ക് ഒരു തളർച്ച ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രി പോകണം. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണെങ്കിൽ, ബി പി ഷൂട്ടപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആശുപത്രി പോകണം. അതേപോലെ തന്നെ ചില കണ്ടീഷനിൽ നമ്മുടെ മലത്തിൻ്റെ രീതികൾ മാറും. നോർമലി

0: ഉള്ള കളറ് എല്ലാം ചേഞ്ച് ആയിട്ട് നമുക്കൊരു ഒരു കറുത്ത കളറിലുള്ള മലം അതൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആശുപത്രി പോകേണ്ടതാണ്. സിവിയറായിട്ട് അബ്ഡോമിനൽ പെയിൻ ഉള്ള സമയത്ത്, ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്മൾ ആശുപത്രി പോകേണ്ട കണ്ടീഷൻസാണ്.
1: ആയുർവേദം ഈ മലദ്വാര രക്തസ്രാവത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും ഇത് നമ്മൾ സാധാരണ ഈ ത്രിദോഷം വെച്ച് പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള

0: നമ്മൾ താരതമ്യം ചെയ്യുന്നത്. ചില കണ്ടീഷനിൽ നമുക്ക് ഫിസ്റ്റുലയിലും ഫിഷറിലും ഒക്കെ ഇത് കാണാനും പറ്റും, ഈ രക്തസ്രാവം കാണാനും പറ്റും.
1: ആനോറക്ടൽ രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ശസ്ത്രക്രിയ കൂടാതെയുള്ള ചികിത്സകളുണ്ടോ? ഇപ്പോൾ നമ്മൾ ക്ഷാരസൂത്ര, അഗ്നികർമ്മ പോലുള്ള ചികിത്സകൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതെ, നമുക്ക് ആയുർവേദത്തിൽ കൂടെ നമ്മുടെ ചികിത്സാ രീതികളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷാരകർമ്മമുണ്ട്, ക്ഷാരസൂത്രം, അഗ്നികർമ്മം. അഗ്നികർമ്മം പുതിയതായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ കോട്ടറൈസേഷൻ എന്ന് പറയും, മെഷീൻ ഉപയോഗിച്ച് നമ്മൾ
1: കരിച്ചു
0: കളയുന്നൊരു കണ്ടീഷനാണ്. പൈൽസ് എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ക്ഷാരം യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ആ പൈൽസിനെ നമ്മൾ ചുക്കിക്കും, കുറച്ച് നേരം ആ ക്ഷാരം അപ്ലൈ ചെയ്തിട്ട് അതിനെ ചെറുതാക്കും. അതാണ് നമ്മൾ ക്ഷാരത്തിൽ ചെയ്യുന്നത്. ക്ഷാരസൂത്രം യൂഷ്വലി പൈൽസിന് ചെയ്യാറില്ല, നമ്മൾ ഫിസ്റ്റുലയിലാണ് കൂടുതലും ക്ഷാരസൂത്രം ചെയ്യുന്നത്. അതായത് ഒരു നൂലാണ്, ക്ഷാരം തേച്ചൊരു നൂല് നമ്മൾ ഉപയോഗിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കെട്ടിട്ട് കളയുവാന്നൊക്കെ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ്. അതിൻ്റെ അത് യൂഷ്വലി ഇപ്പോൾ പൈൽസിൽ ചെയ്യുന്നില്ല. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഫിസ്റ്റുല കണ്ടീഷനിലാണ് ക്ഷാരസൂത്രം ചെയ്യുന്നത്.
1: ശരിക്കും ഇതുകൂടാതെ ബസ്തി ചികിത്സ, പിച്ചു, ലേബ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ടല്ലോ ആയുർവേദത്തിൽ, ഇതെല്ലാം ഈ ആനോറക്ടൽ രോഗങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരമാകും?
0: നമുക്ക് പിച്ചു ചെയ്യാം.
1: പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും?
0: അതായത് നമുക്ക് ഒരു പൈൽസ് ഉള്ള ഒരാൾക്ക് നമ്മുടെ മരുന്നുകൾ ചെറിയൊരു ഒരു കുറച്ച് വലിയൊരു തിരി രൂപത്തിലാക്കി നമുക്ക് അകത്തേക്ക് വെക്കാൻ പറ്റും. ഈ മലദ്വാരത്തിനകത്ത്, അതായത് മലം പോയതിനു ശേഷം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിരിക്കുക, ചൂടുവെള്ളത്തിലിരുന്നതിന് ശേഷം നമ്മൾ ഈ മരുന്ന് നമ്മൾ അകത്തേക്ക് വെച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ പിച്ചു ചെയ്യുന്നത്. പിന്നെ ബസ്തി യൂഷ്വലി നമ്മൾ ആനോറക്ടൽ കേസസ് ചെയ്യാറില്ല, ബിക്കോസ് നമ്മൾ ബസ്തി ചെയ്യാൻ ഇച്ചിരി പ്രശ്നമായിരിക്കും. ഈ പൈൽസ് എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ അവിടെ പൈൽസ് വലുതായിട്ടൊക്കെ ഇരിക്കുക, അപ്പോൾ ഈ ബസ്തി നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് വരും. എന്നാൽ ചില കണ്ടീഷനിൽ നമുക്ക് യൂഷ്വലി വയറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, ചിലർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ഈ പ്രശ്നങ്ങൾ വരാം, അപ്പോൾ അതിനെ ഒന്ന് മലത്തിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ബസ്തി ചെയ്യാറുണ്ട്.
1: നമ്മൾ എനിമ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും
0: അത് ബസ്തി തന്നെയാണ്. എനിമ നമുക്ക് ഹോട്ട് വാട്ടർ ചൂടുവെള്ളത്തിൽ കൊടുക്കാം, സോപ്പ് വെള്ളത്തിൽ കൊടുക്കാം, അങ്ങനെ നമ്മൾ നമ്മുടേതായ മരുന്നുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും ബസ്തി കൊടുക്കുന്നത്.
1: ലേബ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ലേപനം നടക്കും?
0: അവിടെ ലേപനം നമുക്ക് ഇച്ചിരി പാടാണ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇപ്പം ആ ലേപനത്തിൻ്റെ ഒരു പുതിയ രൂപമാണ് നമുക്ക് ഈ കിട്ടുന്ന ഓയിൻമെൻ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ ഈ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്യുക അവിടെ. പണ്ടത്തെ ആൾക്കാരത് ലേപനം ഒരു മരുന്നുകൾ കൂട്ടി അതിനെ ഏതെങ്കിലും ഒരു എണ്ണയായിട്ട് ചേർത്തോ അല്ലെങ്കിൽ വെള്ളമായിട്ട് ചേർത്തോ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും, കുഴമ്പ് രൂപത്തിലാക്കി നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് വെക്കുകയായിരുന്നു. ഇന്നത് പുതിയ രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്കത് ഓയിൻമെൻ്റ് രൂപത്തിൽ നമുക്ക് ട്യൂബിൽ കിട്ടും. അപ്പോൾ നമ്മൾ ട്യൂബിൽ അത് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഇത് ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനെ വലിച്ച് കളയും. ഈ ലേപനം അവിടെ നിന്ന് ഡ്രൈ ആയിട്ട് ഒരു വാട്ടറി കണ്ടന്റ് ഉണ്ടല്ലോ നമ്മുടെ പൈൽസ് ആ ഏരിയയിൽ, അതിനെ വലിച്ചിട്ട് ഇതിനെ ചുങ്ങാൻ സഹായിക്കും.
1: ഫിസ്റ്റുലയ്ക്ക് ഈ ക്ഷാരസൂത്ര ശസ്ത്രക്രിയക്കാട്ടിലും നല്ലതാണോ ശരിക്കും? വേദനയൊക്കെ കുറയ്ക്കാനും ഇത് വീണ്ടും ആവർത്തിച്ച് വരാതിരിക്കാനും എത്രമാത്രം സഹായകമാണ്?
0: നമ്മുടെ മോഡേൺ സർജറിയെക്കാട്ടി നല്ല സക്സസ് റേറ്റ് ആണ് നമുക്ക് ക്ഷാരസൂത്രയിൽ വന്നേക്കുന്നത്. ഇപ്പോൾ പുതിയ സ്റ്റഡീസ് പലതും വന്നിട്ടുണ്ട് ക്ഷാരസൂത്രയെ കുറിച്ചുള്ളത്. ഇതിനകത്ത് നമുക്ക് ഈ മോഡേൺ സർജറി ചെയ്യുമ്പോൾ നമുക്കൊരു 50-50% വരാതിരിക്കാനുള്ള ചാൻസസ് ഉള്ളു. നമുക്ക് ക്ഷാരസൂത്രയിൽ 80% കൊണ്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് സ്ലോ ആണ്. മോഡേൺ സർജറി പെട്ടെന്ന് ഇത് നമുക്ക് ഈ സർജറി കഴിയും, പക്ഷേ ഇത് റിപ്പീറ്റഡായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഈ പ്രൊസീജിയർ കുറച്ച് സമയമെടുക്കും, പക്ഷേ അതൊരു 80-90% സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊസീജിയറാണ്.
1: ഈ കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഓരോ രോഗത്തിൻ്റെയും കണ്ടീഷൻ അനുസരിച്ചായിരിക്കും പരിസ്ഥിതി.
0: നമ്മളിപ്പം നമ്മൾ സാർ പറഞ്ഞു നമ്മൾ ക്ഷാരസൂത്രം ഇട്ട് അത് കെട്ടിവിടുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിനെ ആ ട്രാക്റ്റിനെ കട്ട് ചെയ്ത് എഡ്ജ് വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് അതിനെ കുറച്ചും കൂടെ മുറുക്കി പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കുറച്ചും കൂടെ മുറുക്കി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ ആ പ്രൊസീജിയർ പതുക്കെ ഉള്ളൊരു പ്രൊസീജിയറാണ്. അതായത് ആ മാംസം കട്ടായി കട്ടായി കട്ടായി കട്ടായി വരണം. മറ്റേ മോഡേൺ
1: മാസങ്ങളെടുക്കും. അപ്പോൾ അത്
0: ചില വലിയ ട്രാക്റ്റൊക്കെ ആണെങ്കിൽ മലദ്വാരത്തിലോട്ട് ട്രാക്റ്റ് ആയിരിക്കും പുറമേ വരുന്നത്. ഇപ്പോൾ പുറത്തു നിന്ന് വട്ടക്സിൻ്റെ അവിടെ നിന്ന് ഒരു പരു വന്നിട്ട് അത് മലദ്വാരത്തിലേക്ക് ഒരു ഓപ്പണിംഗ് കാണും. ഇത് വലിയ ഓപ്പണിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം 1.5 മാസം എടുക്കും. ചെറിയ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന് നമുക്ക് പരിഹാരം കിട്ടും.
1: ഇത്തരം ചികിത്സകളൊക്കെ നമ്മൾ അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണോ, ആശുപത്രി പ്രവേശിച്ച് ചെയ്യണോ, അതോ നമുക്ക് വന്ന് പോയി ചെയ്യാവുന്ന കർമ്മങ്ങളാണ് ഈ ക്ഷാരസൂത്രയൊക്കെ?
0: ക്ഷാരസൂത്രം നമുക്ക് മേ ബി ഇപ്പം നമ്മൾ ചെയ്തിട്ട് ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുക, ഇല്ലെങ്കിൽ രാവിലെ വന്നാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്.
1: ഇതിനുപയോഗിക്കുന്ന പ്രധാന ഔഷധങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ട്, തൃപ്പല്ല, ഗുഗുളും, ഏതെല്ലാമാണ് ഉപയോഗിക്കുന്നത് ശരിക്കും?
0: ഒത്തിരി തരം ക്ഷാരസൂത്രങ്ങളുണ്ട്, പലരും പല രീതിയിലുണ്ടാക്കുന്നുണ്ട്. നമുക്ക് തൃഫല ക്ഷാരസൂത്രമുണ്ട്, ഗുഗുലു ക്ഷാരസൂത്രമുണ്ട്, അപമാർഗ ക്ഷാരസൂത്രമുണ്ട്, അങ്ങനെ പല പല ഔഷധങ്ങൾ വെച്ചുള്ള ക്ഷാരസൂത്രങ്ങളുണ്ട്. അത് മിക്സ് ചെയ്തിട്ടുള്ള ക്ഷാരസൂത്രം. അതായത് ഈ മരുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം തൃഫലയാണെങ്കിൽ ഇച്ചിരിയും കൂടെ മൈൽഡാണ്, സോഫ്റ്റായിട്ടുള്ള. ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് തൃഫലയുള്ള ക്ഷാരസൂത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പം എന്നാൽ ഇച്ചിരി ഒരു സ്റ്റൗട്ടായിട്ടുള്ള ഒരാൾ, നല്ലൊരു വെൽ ബിൽട്ടായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ചെയ്യണം. അപ്പം നമ്മൾ അപമാർഗ ക്ഷാരസൂത്രത്തിലേക്ക് പോകും. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ആ മരുന്നിൻ്റെ പൊട്ടൻസി ഇച്ചിരി കൂടെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് കട്ട്

0: ട്ടാവാനും ഒക്കെ ഇതിന് സഹായിക്കും.
1: അതോടൊപ്പം തൈലവും ചെയ്യാറുണ്ട്,
0: എണ്ണകൾ അകത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എണ്ണകൾ അകത്തേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്.
1: ഇതോടൊപ്പം പൊതുവെ ഇത്തരം അസുഖങ്ങൾക്ക് നമ്മളുടെ ഭക്ഷണശൈലിയിലും ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ആയുർവേദ അതെങ്ങനെയാണ് കാണുന്നത്?
0: യൂഷ്വലി നമ്മൾ എനോറക്ടൽ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വയറ് സംബന്ധമായ ഇഷ്യൂസാണ്. അതായത് നമ്മൾ ആഹാരം കഴിച്ച് കോൺസ്റ്റിപ്പേഷനാവും, കറക്റ്റായിട്ട് ദഹനം നടന്നില്ല, കോൺസ്റ്റിപ്പേറ്റഡ് സ്റ്റൂളാവും. ആ മലം പോവാതിരിക്കുമ്പോൾ, അത് ഒരു പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പൈൽസ് എന്ന് പറഞ്ഞൊരു അസുഖം മെയിൻലി വരുന്നത്. ഇനിയല്ല, ലേഡീസിനാണെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ ഈ പൈൽസ് കാണുന്നത്. പിന്നെ എരിവ് പുളി അധികം കഴിക്കുന്നവർക്ക് ഇത് കാണും. കോഴിമുട്ട, ചിക്കൻ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്നവർക്കാണ് ഇത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പം യൂഷ്വലി നമ്മൾ മുട്ടയും ഇറച്ചിയൊക്കെ കുറയ്ക്കുക. ഈ ഒരു കണ്ടീഷൻ ഉള്ളവർ, അതിൽ വരാൻ സാധ്യതയുള്ളവർക്ക് തോന്നലുണ്ടെങ്കിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നവർ, ഇത് കുറയ്ക്കുക. കുറച്ച് കൂടുതലും നമ്മൾ ഫൈബർ റിച്ച് ഫുഡുകൾ കഴിക്കുക. ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ പച്ചമോരുണ്ടെങ്കിൽ പച്ചമോര് കുടിക്കുക. നമ്മൾ വയറിനെ ക്ലീനാക്കി വെക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ പ്രോപ്പറായിട്ട് ദഹനം കൊടുക്കുക. ആ ദഹനം കൊടുക്കുമ്പോൾ ഇത് ഈസി ആയിട്ടുള്ള നമ്മുടെ മലം പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ സാധിക്കുന്നതാണ്.
1: അതോടൊപ്പം എന്തെങ്കിലും വ്യായാമം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എന്തെങ്കിലും
0: നമ്മൾ മൊത്തത്തിൽ ഒരു വ്യായാമവും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക്, നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന അഗ്നി എന്നാണ് പറയുന്നത്, നമ്മുടെ ആഹാരത്തിനെ ദഹിപ്പിക്കുന്നതൊക്കെ. അപ്പം നമ്മളൊരു എപ്പോഴും ഇത് മന്ദാഗ്നിയായിരിക്കും. അപ്പം നമ്മളൊരു എക്സസൈസും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ അഗ്നി ഇച്ചിരിയും കൂടെ തീക്ഷ്ണമാവും. അപ്പം നമ്മുടെ ആഹാര ദഹനത്തിന് കുറച്ച് എളുപ്പമാവും.
1: നമുക്ക് ഇത്തരം ചികിത്സകൾ ശരിക്കും ഇപ്പോൾ ഈ പ്രമേഹ രോഗമുള്ളവർക്ക്, അതല്ലെങ്കിൽ ബി പി ഉള്ളവർക്ക്, അവർക്കൊക്കെ സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമോ?
0: ആ, നമുക്ക് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്നൊരു കണ്ടു. അതായത് നമ്മൾ ഒരു മൈനർ പ്രൊസീജിയറാണ്, ഇതൊരു മേജർ പ്രൊസീജിയറോ നമുക്ക് അനസ്തേഷ്യയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മൈനർ പ്രൊസീജിയറാണ്, അത് നമുക്ക് ഏത് കണ്ടീഷനും നമുക്ക് ചെയ്യാൻ പറ്റും.
1: പലപ്പോഴും ഇത്തരം അസുഖങ്ങൾ പുറത്തു പറയുന്ന ആളുകൾ മടിക്കും, ഡോക്ടർമാരെ കാണാൻ വൈകും. എപ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു ഡോക്ടറെ ഇതിനു വേണ്ടി സമീപിക്കേണ്ടത്?
0: ഇത് പൊതുവെ ലേഡീസാണ് ഇതിന് മടിക്കുന്നത്. പുറത്ത് പറയാൻ തന്നെ ഇവർക്കൊരു മടിയുണ്ടാവും. പക്ഷെ അങ്ങനെ മടിച്ചിരുന്നൊരു കാര്യമില്ല. ഇത് ഞാനിപ്പോൾ കുറേ അസുഖങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് പൈൽസാണ് കുഴപ്പമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ ഒരു കോളോൺ ക്യാൻസർ വരിക, നമ്മളെങ്ങനെ അറിയുന്നു? പറഞ്ഞാലല്ലേ നമ്മളിത് അറിയത്തുള്ളൂ. ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും മെയിൻ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു കോൺസ്റ്റിപ്പേഷനൊക്കെ വന്ന് മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ചെറിയ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ നോർമലി ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് മാറ്റും. ഇനി അതല്ല, അത് നിൽക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ചെയ്ത് നമ്മളത് നിൽക്കുക എന്ന് വെച്ചോളൂ, ആ പെയിനും അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കുവാണെങ്കിൽ, നമ്മൾ അന്നേരം തന്നെ ഡോക്ടറിനെ കണ്ട് എക്സാമിനേഷൻ ചെയ്യണം. എക്സാമിനേഷൻ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞു ഒത്തിരി അസുഖങ്ങളുണ്ട്, ഈ മലദ്വാരത്തെ ബന്ധപ്പെട്ട് ഒത്തിരി അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ട് എക്സാമിൻ ചെയ്യാതെ ഒരു ഡോക്ടർ മരുന്ന് എഴുതാൻ പറ്റത്തില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റത്തില്ല. പൈൽസ് ആയിരിക്കാം, ഫിസ്റ്റുല ആയിരിക്കാം, ഫിഷർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ട് നമുക്ക് പൈൽസ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പേഷ്യൻ്റ് യൂഷ്വലി വന്നിട്ട് അവർ പറഞ്ഞാൽ എനിക്ക് പൈൽസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളവരെ നോക്കി എക്സാമിൻ ചെയ്തതിന് ശേഷം പൈൽസ് ആയിരിക്കാം, ചിലപ്പോൾ അത് ഫിസ്റ്റുല ആയിരിക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കാവുള്ളൂ.
1: സാധാരണ ഏത് പ്രായക്കാരിലാണ് നമ്മൾ ഇത്തരം അസുഖങ്ങൾ കൂടുതൽ കാണാറുള്ളത്? ഈ ആനോറെക്ടൽ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് പ്രായക്കാരിലാണ് കൂടുതൽ കാണുന്നത്?
0: പണ്ടൊക്കെ ഒരു 30 വയസ്സ് മേളിലോട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് റണ്ണിങ് ലൈഫ്, ഇതൊക്കെ കാരണം എക്സസൈസ് ഇല്ല ആൾക്കാർക്ക്, എല്ലാവരും ജോലി കൂടുതൽ ഇരിക്കുന്നവർ, ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കൂടുതൽ ഇപ്പോൾ ഐ ടി ഫീൽഡിലുള്ളവർക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് എനോറെക്ടൽ ഡിസീസ്, അതായത് പൈൽസ് എന്നുള്ള അസുഖം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ലേഡീസിനാണെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്കാണ് കൂടുതലും. ആ പ്രസവത്തിന് സമയത്ത് നമ്മൾ ഇത്രയും വെയിറ്റ് ബെയർ ചെയ്തിട്ട് ആ ഒരു പ്രഷർ വരുമ്പോഴാണ് പൈൽസ് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മൾ ലേഡീസിൽ കൂടുതലും കാണുന്നത്.
1: ഒരുപാട് നേരം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക്
0: ഇതിനകത്ത് എനോറെക്ടൽ ഡിസീസ് നമ്മൾ പറയുന്ന ഒരു പൈലോനേഡൽ സൈനസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ജീപ്പ് ഡ്രൈവർ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കുറേ നേരം ഈ വണ്ടി ഓടിച്ചിട്ട് അവിടെ ചൂടാവും, ചൂടായിട്ട് നമ്മുടെ അവിടെ ഉള്ള രോമങ്ങൾ തിരിച്ച് ഉള്ളിലേക്ക് കുത്തിക്കേറും, എന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ ആവും. അതാണ് പൈലോനേഡൽ സൈനസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്.
1: അതിനെന്താ നമ്മൾ സാധാരണ ചികിത്സ?
0: അതിന് നമ്മളവിടെ അഗ്നികർമ്മം ചെയ്യാം, ക്ഷാരകർമ്മം ചെയ്യാം, അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. യൂഷ്വലി അങ്ങനെയുള്ളവർ എല്ലാവർക്കും കാണും, ഒരുവിധം ആൾക്കാർക്ക് അത് കാണും. അതുള്ളവർ അവിടെ എപ്പോഴും ക്ലീനാക്കി വെക്കുക, അതായത് രോമങ്ങളൊന്നും വളരാതെ ആ ഭാഗത്തിന് നമ്മൾ ക്ലീനാക്കി, മലദ്വാരവും മലദ്വാരത്തിൻ്റെ മുകളിലേക്ക് നട്ടൽ വരെയുള്ള ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിന് നമ്മൾ ക്ലീനാക്കി വെക്കുക, എപ്പോഴും രോമമൊന്നും വളരാതെ ഇരിക്കുക.
1: ഇത്തരം ചികിത്സകളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തിന്റെ ഉള്ളിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും, അതോ നമ്മൾ വേദനയോടെ ഇരിക്കേണ്ടി വരും? പലപ്പോഴും ഇത്തരം രോഗികൾ വളരെ വേദനയും സഹിക്കുന്നുണ്ടാവുമല്ലോ.
0: അതെ അതെ, നമുക്ക് പൈൽസ്, ഫിഷർ, അതേപോലെ തന്നെ ഇപ്പോൾ പൈലോണിയൽ സൈനസ്, ഈ കണ്ടീഷനൊക്കെ നമുക്ക് വേഗം തന്നെ ഒരു 3-4 ദിവസം ഒരു ചെറിയ പെയിൻ

0: കാണും. അത്രയേ ഉള്ളൂ. പ്രൊസീജിയർ ചെയ്തതിൻ്റെ ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് നമ്മുടെ ട്രാക്ട്. ചില ട്രാക്ട് നമുക്ക് പെട്ടെന്ന് കട്ടായി വരും, ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കട്ടായി. അപ്പോൾ ഒരാഴ്ച ഒരു ചെറിയ വേദന കാണത്തുള്ളൂ നമുക്ക്, അധികമൊന്നുമില്ല. ഒരു നമ്മളിപ്പോൾ ഒരു കെട്ടിട്ട് വെക്കുന്ന ഒരു വേദന,
1: വേദനയ്ക്കുള്ള അസ്വസ്ഥതയല്ലേ പലപ്പോഴും ഉണ്ടാവുന്നത്.
0: ആ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഈ സാധനം അവിടെ കെട്ടി വെച്ചേക്കുന്നത്, അതായത് ശാരസൂത്രം അവിടെ കെട്ടി വെച്ചേക്കുന്ന ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് അസ്വസ്ഥത സഹിക്കാൻ പറ്റിയാൽ നമുക്ക് ഗുണമാണത്. അതായത് ഏതാണ്ട് 80-90% സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊസീജിയറാണ് ശാരസൂത്രം എന്ന് പറയുന്നത്.
1: സർജറിക്ക് പോയാൽ പോലും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: അതായത് ഈ പൊതുവേ എനോറെക്ടൽ ഡിസീസ് നമുക്ക് ഫുൾ സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല. ഇത് എപ്പോഴാണ് വേണേലും നമുക്കിത് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് യൂഷ്വലി എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഓൾറെഡി ലേസർ സർജറി കഴിഞ്ഞവരും അല്ലെങ്കിൽ ബാക്കിയുള്ള പൈൽസിൻ്റെയോ അല്ലെങ്കിൽ ഫിസ്റ്റുലയോ ഫിസ്റ്റുലോക്ടമിയോ പല സർജറികളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്നവരായിരിക്കും ഞങ്ങൾക്ക് കൂടുതലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ഒരു സയൻസിലും പ്രോപ്പറായിട്ടൊരു 100% നമുക്കിതിനെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് 80-90% സക്സസ് റേറ്റ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, ശാരസൂത്രം ശാരകർമ്മം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
1: എന്തായാലും ഇത്തരം വല്ല അസ്വസ്ഥതകളും തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴും
0: ഏറ്റവും നല്ലത് ഡോക്ടറിനെ പോയി കണ്ട് എക്സാമിൻ ചെയ്ത് അതിനെ ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ് എടുക്കുക. പല പല അങ്ങാടി മരുന്നുകളുണ്ട്, പല ആൾക്കാരുണ്ട്. ഇപ്പം ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് പൈൽസ് മാറ്റി തരാം,
1: ഒറ്റമൂലികളുണ്ട്.
0: ഇതൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക, അത് കറക്റ്റായിട്ട് ഡോക്ടറിനെ കണ്ട് എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് കഴിക്കുക.
1: അനോറക്ടൽ അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ആയുർവേദ പരിഹാരങ്ങളെക്കുറിച്ചും ഇതുവരെ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: മലദ്വാരത്തിലൂടെ രക്തസ്രാവം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളും അതിന്റെ ചികിത്സയും ആയുർവേദത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക് നന്ദനുമായി ഇതുവരെ സംസാരിച്ചത് MP ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
3: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516,
3: മൊബൈൽ 9847-997-321.
5: ആയുർവിചാരം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 1:00 ആവണി പൊന്നുഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്നു. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പാട്ടിന്റെ നാട്ടുവഴി പെരുവനം ആദ്യ ഭാഗം. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, നാട്ടുപച്ചയും ഉത്രാടപ്പൊലിമയും ചിത്രീകരണം. 8:05 യുവവാണി ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റെയ്സ മനാൽ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 9:30 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു 2 ഭാഗം. 10:00 പി ഉണ്ണികൃഷ്ണന്റെ സംഗീത കച്ചേരി, വിട്ടൽ രാമമൂർത്തി വയലിൻ, കെ അരുൺ പ്രകാശ് മൃദംഗം, കാർത്തിക് ഘടം. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവിയേത്? ഉത്തരം, ലൈക്ക എന്ന നായയാണ് ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവി. 1957 നവംബർ 3 സോവിയറ്റ് യൂണിയനാണ് സ്പുട്നിക് 2 എന്ന റോക്കറ്റിൽ ഈ വിക്ഷേപണം നടത്തിയത്. ജീവജാലങ്ങൾക്ക് വിക്ഷേപണത്തെയും ഭാരമില്ലായ്മയും അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ പരീക്ഷണയാത്ര തെളിയിച്ചു. ചോദ്യവും അതിന്റെ ഉത്തരവും ആവർത്തിക്കാം. ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവിയേത്? ഉത്തരം, ലൈക്ക എന്ന നായയാണ് ഭൂമിയെ ഭ്രമണം

ചെയ്ത ആദ്യത്തെ ജീവി. ചിന്താശകലം. ഓരോ തലമുറയും സങ്കല്പിക്കുന്നു അവർ മുമ്പ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ബുദ്ധിമാന്മാരാണെന്നും പിന്നീട് വരുന്നവരെക്കാൾ ജ്ഞാനികളുമാണെന്ന്. ഓരോ തലമുറയും സങ്കല്പിക്കുന്നു അവർ മുൻപ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ബുദ്ധിമാന്മാരാണെന്നും പിന്നീട് വരുന്നവരെക്കാൾ ജ്ഞാനികളുമാണെന്ന്. ജോർജ് ഓർവെലിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

0: ഹലോ വി പി എസ് ലേക് ഷോർ, ഗുഡ് മോർണിംഗ് പ്രിയരെ. ഇതാ നമ്മൾ ഓണവാരത്തിൽ എത്തി നിൽക്കുന്നു. തിങ്കളാഴ്ചയായി, നാളെ ഇനിയിപ്പോ ഉത്രാടപ്പാച്ചില് തുടങ്ങും. എല്ലാം കൂട്ടി അടിപൊളി തന്നെ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഓരോ സംസാരങ്ങളിലേക്ക്. അതായത്, ഈ ആകാശത്തിലെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കാണുന്നവർ ശരിക്കു പറഞ്ഞ ആകാശത്തെ കാണാതെ പോകുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. കടൽ കണ്ടവൻ വെള്ളം കാണുന്നില്ല, കാട് കണ്ടവൻ മരം കണ്ടില്ല, വെളിച്ചം കണ്ടവൻ അതിന്റെ അഗാധമായ ഇരുട്ട് കാണുന്നില്ല, പ്രപഞ്ച കാര്യങ്ങൾ കാണുന്നവൻ അതിനാധാരമായ ശക്തിയെ കാണുന്നില്ല. പല പല അഭിനിവേശങ്ങളുടെ അടിമകളായ നമുക്കിപ്പോ പ്രധാനമായുള്ളത് പുതിയൊരു തരം അഭിനിവേശമാണ്. അതിന്റെ പേരാണ് വിഭിനിവേശം. അതായത്, ഇന്റർനെറ്റിനോടുള്ള ആസക്തി. ജീവിതത്തെ വഴിതെറ്റിക്കുന്ന പൈശാചിക ശക്തികളായ ഇലുമിനാറ്റികളുടെ കയ്യിലെ ആയുധം കൂടിയാണിതെന്ന് തിരിച്ചറിയണം. ആവശ്യമായ അറിവ് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഒരു പക്ഷിയോട് പോയി ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്ന് ചോദിച്ചാ അതിനറിയണമെന്നില്ല. പക്ഷേ അതിനാവശ്യമുള്ള സമയത്ത് അത് കറക്റ്റായി അമേരിക്കയിൽ നിന്ന് പറന്ന് ചെന്നൈയിലെത്തും. ഒരാടിനോട് പോയി പെയിൻ കില്ലർ എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചാ അതിനറിയില്ല. പക്ഷെ വയറുവലി വന്നാൽ അത് പോയി അതിനാവശ്യമായ കറക്റ്റ് പുല്ല് കഴിച്ച് വേദന ഇല്ലാതാക്കും. പറഞ്ഞു വരുന്നത്, മായയിലേക്ക് അഥവാ മിഥിയിലേക്ക് ഉണർന്നിരുന്നാൽ ദുഃഖമാണ് ലഭിക്കുക, എന്നാൽ സത്യത്തിലേക്ക് ഉണർന്നിരുന്നാൽ ആനന്ദവും ശാന്തിയും ലഭിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങാം. ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: ചിത്ര രൺദീപ് ആണോ?
2: അതെ.
0: ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്.
2: ആ ചേച്ചി, പറഞ്ഞോളൂ.
0: എന്താ പറയാ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനല്ലേ ഞാൻ വിളിക്കുന്നത്. ഞാൻ എന്ത് പറയാനാ, പറ. പറ, എന്തൊക്കെയാണ് ചിത്രയുടെ വിശേഷം?
2: പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. ഇങ്ങനെ എപ്പോഴൊരു പണിയിലാണ് ഇപ്പോ.
0: എന്ത് പണിയാ?
2: പണി എന്ന് വെച്ചൊരു ബിസിനസ് ആണ്.
0: എന്ത് ബിസിനസ്?
2: തൃശ്ശൂര് ആയുർവേദ

0: മെഡിസിൻസിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്വന്തം ഫേം ആണ്. അച്ഛനൊരു 86 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു 8 ആയിട്ട് കൂടെ ജോയിൻ ചെയ്തു അച്ഛന്റെ കൂടെ. ഇന്നിപ്പോ അച്ഛൻ ലീവ് ആണ്, അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ്, വേറൊന്നുമില്ല.
1: എവിടെയാ വീട്?
0: എന്റെ വീട് ശരിക്കും പുതുക്കാടാണ്. അച്ഛൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്താണ്, തൃശ്ശൂര് സ്റ്റാർട്ട് ചെയ്താണ് ബിസിനസ്. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പുതുക്കാടാണ്. അച്ഛനൊക്കെ താമസിക്കുന്നത് കൊടകരയാണ്.
1: ചിത്രയും രൺദീപ് ഒക്കെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്?
0: അതെ അതെ. രൺദീപ് ഹസ്ബൻഡാണ്.
1: രൺദീപ് എന്താ ചെയ്യുന്നേ?
0: ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, CTS വർക്ക് ചെയ്യുന്നു കാക്കനാട്.
1: നമ്മൾ എന്തെങ്കിലും ആയുർവേദ പരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ?
0: ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് എൻജിയിലെ ഡിഫറന്റ് ഫീൽഡാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്, ഇൻസ്ട്രുമെന്റേഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ MTech ചെയ്തു. പിന്നെ ഞാനൊരു 5 ഞാൻ പഠിച്ച കോളേജ് തന്നെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയപ്പോ മൂത്തത് മോനാണ്. മോന് ഒരു 3 വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് മോളായതിനു ശേഷം എനിക്ക് എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അച്ഛനും ഇങ്ങനെ ഒരു ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. സത്യം, കറക്റ്റ് സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്.
1: വെരി ഗുഡ്. അപ്പൊ ഇനി അച്ഛനും മക്കളും ആവുമ്പോ പിന്നെ നമുക്കൊരു ദിവസം ലീവ് വേണമെങ്കിൽ അച്ഛാ ഇന്ന് ഞാൻ വരൂല കേട്ടോ എന്ന് പറഞ്ഞാൽ
0: സ്വന്തം ഫോമായോണ്ട് നമുക്ക് അതിനെ പെട്ടെന്ന് ലീവ് എടുക്കാനും പറ്റില്ല.
1: അതെന്താ അച്ഛനോട് പറഞ്ഞാ പോരെ?
0: അത് മതി. പക്ഷെ എന്നാലും നമുക്ക് അതൊരു എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രശ്നം വരും.
1: അല്ല, ഉള്ളിന്റെ ഉള്ളിൽ പ്രശ്നം വരുന്നല്ല, നമുക്കൊരു അത്യാസന്ന ഘട്ടത്തിലൊക്കെ അച്ഛനാകുമ്പോ പെട്ടെന്ന് മക്കളെ മനസ്സിലാക്കാൻ പറ്റൂല. ഇപ്പൊ മക്കൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൂടെ നിൽക്കണം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചോദിച്ചിട്ട് നമ്മുടെ കാര്യം ചെയ്യാലോ.
0: പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ പിള്ളേരൊക്കെ വലുതായി. ഒരാള് 9 മറ്റേയാള് ഇപ്പോ 6.
1: എത്ര കുട്ടികളാ?
0: രണ്ടുപേര്, മോനും മോളും.
1: രണ്ടുപേരുടെ പേരെന്തൊക്കെയാ?
0: മോന്റെ പേര് ഭഗത്, ഭഗത് രൺദീപ്. മോളുടെ പേര് താരാ രൺദീപ്.
1: അച്ഛന് വേറെ കുട്ടികളുണ്ടോ ചിത്രയല്ലാതെ?
0: എനിക്കൊരു അനിയനുണ്ട്. അനിയൻ രാജസ്ഥാനിലാണ്, അവിടെ പ്രിൻസിപ്പൽ. അനിയൻ അവൻ PhD ചെയ്യുന്നു.
1: അപ്പൊ രാജസ്ഥാനിലേക്ക് നമ്മൾ ഇനി പുഴി കടത്തണ്ട, പുള്ളി അവിടെ തന്നെ നിന്നോട്ടെ. അച്ഛന്റെ പേരെന്താ മോളെ?
0: അച്ഛന്റെ പേര് സുനിൽ.
1: സുനിൽ ഈ മേഖലയില് പഠിച്ച ആളാണോ?
0: അച്ഛനും അതുപോലെ തന്നെ പോളിടെക്നിക്കിന് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചിങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 86 ഞാൻ ജനിച്ച സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിങ്ങനെ വളർന്നു വന്നു. പിന്നെ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു.
1: എന്നാലും ഒരു മുറി ഡോക്ടർ ഒക്കെ ആയിരിക്കും.
0: മുറി ഡോക്ടർ എന്ന് പറയുമ്പോ നമ്മൾ അങ്ങനെ ഒന്നും പറയൊന്നുമില്ല. പേഷ്യൻസ് ഒക്കെ ചോദിച്ചാലും നമുക്കറിയില്ല, നിങ്ങളത് കൺസേൺ ഡോക്ടേഴ്സിനോട് പറയൂ, ചോദിക്കുന്നേ പറയുള്ളൂ. ആയുർവേദിക് ആണ്, ആയുർവേദിക് മെഡിസിൻ.
1: അതൊക്കെ എന്നാലും ചെറുങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് കൊടുത്തൊരു പരിചയം ഉണ്ടാവുമല്ലോ.
0: അത് പിന്നെ അച്ഛാച്ഛൻ ആയുർവേദ ഡോക്ടർ ആയിരുന്നു. അപ്പൊ പിന്നെ അച്ഛന് അങ്ങനെ ഒരു അറിയാം,
1: ബാക്ക്ഗ്രൗണ്ടിനെ
0: കുറിച്ചും അച്ഛാച്ഛൻ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ അറിയായിരുന്നു. പിന്നെ അതുപോലെ എനിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നോണ്ട് മരുന്നിന്റെ പേരൊക്കെ പഠിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ
1: ഒന്ന് ആലോചിച്ച് നോക്കിയാ, പോളിടെക്നിക്ക്, MTech, എഞ്ചിനീയറിംഗ് ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാര് ഇവിടെ വന്നിട്ട് ആയുർവേദ മരുന്ന് 101 ആവർത്തിച്ചത്, 101 ആവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക.
0: 101, 14, 21.
1: അതെ അതെ അതെ. പറഞ്ഞോ ചിത്ര, ഏത് പാട്ടാ വെച്ചുതരണ്ടേ?
0: പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക്.
1: പെട്ടെന്നല്ല, നിങ്ങള് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർത്ത് വെക്കണം.
0: അയ്യോ, അതാണ്. ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം, പത്മരാജന്റെ നമ്മുടെ മുന്തിരിവള്ളികൾ തളിർക്കും, മോഹൻലാലിന്റെ.
1: പാട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് വെച്ചിരാം.
0: ഓക്കെ ചേച്ചി, ഹാപ്പി ആയി. ആക്ച്വലി ഞാനിത് ഡ്രൈവ് ചെയ്യുമ്പോ നിങ്ങളെ രണ്ടുപേരും കേട്ടാണ് ഡ്രൈവ് ചെയ്യാറ് എല്ലാ ദിവസവും. ഒരു ദിവസം കേട്ട് കേട്ട് കേട്ട് ഞാൻ മണ്ടത്തൂര് എത്താറായി. അപ്പോഴാണ് മനസ്സിലായത് തിരിഞ്ഞു പോറേ.
1: ഡ്രൈവിംഗിൽ ഒരു ബോറ് തോന്നാറില്ലല്ലോ?
0: ഇല്ലില്ല, ഇതുള്ളോണ്ട് ബോറ് തോന്നാറില്ല. ഞാൻ 8:30 വേഗം ഷാർപ്പ് വണ്ടി കയറും ഇത് കേക്കാൻ വേണ്ടി. മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല്
1: 8:30
0: കഴിഞ്ഞ് പിന്നെ കുറച്ച് മിസ്സായി പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ മിസ്സാവാതെ കേൾക്കാറുണ്ട്. ബാലേട്ടനോടും അന്വേഷണം പറയാം.
1: പറയാം പറയാം പറയാം, എല്ലാരടുത്തും അന്വേഷണം പറയാം. അപ്പൊ മെഡിക്കേറ്റിരിക്കൂ, സന്തോഷായിട്ട് ജോലി ചെയ്യൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ.
0: ഓക്കെ ചേച്ചി, താങ്ക് യു.
1: യാ വെൽക്കം.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം,
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം,
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്,
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ,
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത,
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ, ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ് ബാലേട്ട,
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്
3: പ്രിയപ്പെട്ട ആശേച്ചി ബാലേട്ടൻ.
2: എന്തോ?
3: ഹലോ VPS ലേക്ഷോർ. കുറച്ചു വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. എന്റെ മൂത്ത മകൻ അപ്പു അന്ന് LKG യിലാണ്. സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള യൂത്ത് ഫെസ്റ്റിവൽ എത്തി. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പെരുന്നാളിന്റെ പ്രതീതിയാണ്. കളിയും ചിരിയും ബഹളവും ടെൻഷനും മത്സരവും ഒക്കെയായി മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുമെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ദിവസം. എന്നാൽ അന്നത്തെ ഫെസ്റ്റിവൽ ദിനം ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ തന്നെ സ്വർണലിപികളിലോ തമാശ ലിപികളിലോ എഴുതി ചേർക്കപ്പെടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സ്കൂളിൽ മത്സരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വീട്ടിൽ വലിയ ചർച്ചകൾ നടന്നു. അപ്പുവിന് ഏത് മത്സരത്തിൽ പങ്കെടുപ്പിക്കണം, ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് അവസാനം തീരുമാനമായി. പക്ഷെ അപ്പുവിനെ എന്താക്കി മാറ്റണം?
2: രാജാവാക്കണം.

0: ണമോ സൂപ്പർമാൻ ആക്കണമോ അതോ വല്ല പൂമ്പാറ്റയുമാക്കണമോ? ഒടുവിൽ എന്റെ അമ്മയാണ് ആ വിപ്ലവകരമായ തീരുമാനമെടുത്തത്. അപ്പുവിനെ നമുക്ക് മഹാത്മാഗാന്ധിയാക്കാം. രാജ്യസ്നേഹവും മൂല്യങ്ങളും ചെറുപ്പത്തിലെ വളരട്ടെ എന്ന് കരുതിയാണ് അമ്മ അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്. പക്ഷെ അതിനായി വലിയൊരു ത്യാഗം സഹിക്കേണ്ടിയിരുന്നത് അപ്പുവായിരുന്നു. ഗാന്ധിജി ആകണമെങ്കിൽ തലമൊട്ടയടിക്കണം. ആദ്യം കുറച്ച് വാശി പിടിച്ചെങ്കിലും മത്സരത്തിൽ ജയിച്ചാൽ അവൻ ഇഷ്ടപ്പെട്ട വലിയ ചോക്ലേറ്റ് ഒരു ഫുൾ പാക്കറ്റ് വാങ്ങിത്തരാമെന്ന വാഗ്ദാനത്തിൽ അവൻ വീണു. അങ്ങനെ അനിവേഴ്സറിയുടെ തലേ ദിവസം തന്നെ അപ്പുവിന്റെ തലമൊട്ടയടിക്കപ്പെട്ടു. മൊട്ടത്തലയിൽ വെളിച്ചെണ്ണയും തേച്ച് വട്ടക്കണ്ണടയും വെച്ച് അവൻ കണ്ണാടിയിൽ നോക്കി നിന്നപ്പോൾ തന്നെ വീട്ടിലുള്ളവർക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. പാവം, അവൻ വിചാരിച്ചത് അവൻ ഏതോ വലിയ ലോകരക്ഷകനാകാൻ പോവുകയാണെന്നാണ്. മത്സര ദിവസം രാവിലെ വീട്ടിൽ വലിയൊരു ഒരുക്കൽ മേള തന്നെ നടന്നു. അപ്പുവിനെ ഗാന്ധിജിയാക്കി മാറ്റാനുള്ള തീവ്രശ്രമത്തിലായിരുന്നു എന്റെ അമ്മ. വെളുത്ത ഉടുതുണി കൃത്യമായി ചുറ്റിയുടുപ്പിച്ചു, മൂക്കിന് തുമ്പിൽ താഴെ കൂർന്നു വീഴുന്ന മട്ടിൽ വട്ടക്കണ്ണട വെച്ചു കൊടുത്തു, കയ്യിൽ ഒരു മുളവടിയും കൊടുത്തു. കണ്ണടയിലൂടെ കണ്ണുരുട്ടി ചുറ്റും നോക്കുന്ന അപ്പുവിനെ കണ്ടപ്പോൾ സാക്ഷാൽ ഗാന്ധിജി പോലും മുകളിലിരുന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാകാം. സ്കൂളിലെത്തിയപ്പോൾ തന്നെ അന്തരീക്ഷം ആകപ്പാടെ ബഹളമായിരുന്നു. പച്ചക്കറികളും മരങ്ങളും സിംഹങ്ങളും പൂമ്പാറ്റകളും ഒക്കെയായി കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നു. അതിന്റെ ഇടയിലൂടെ കയ്യിൽ വടിയും പിടിച്ച് അല്പം ഗൗരവത്തിൽ നടക്കുന്ന നമ്മുടെ കുട്ടി ഗാന്ധിജി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറി. ഒടുവിൽ അനൗൺസ്മെന്റ് വന്നു. അടുത്തതായി ഫാൻസി ഡ്രസ്. ഫാൻസി ഡ്രസ് മത്സരത്തിൽ സ്റ്റേജിലേക്ക് വരുന്നു ചെസ് നമ്പർ 1-2. ഞാൻ അവനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു, മോനെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഭാരത് മാതാ കി ജയ്, അഹിംസ വിജയിക്കട്ടെ എന്ന് പറയണം കേട്ടോ, വടി നിലത്ത് കുത്തണം. അപ്പൊ തലയാട്ടി. അവൻ തികഞ്ഞ ഗൗരവത്തോടെ സ്റ്റേജിലേക്ക് കയറി. കാണികൾക്കിടയിൽ നിന്ന് വലിയ കയ്യടി ഉയർന്നു. തിളങ്ങുന്ന മൊട്ടത്തലയും വട്ടക്കണ്ണടയുമായി അവൻ സ്റ്റേജിന്റെ നടുവിൽ ചെന്ന് നിന്നു. ജഡ്ജസ് കയ്യിൽ പേനയുമായി അവനെ തന്നെ സൂക്ഷ്മമായി നോക്കുകയാണ്. മൈക്ക് ഓപ്പറേറ്റർ പെട്ടെന്ന് മൈക്ക് അവന്റെ കുഞ്ഞു വായിക്ക് മുന്നിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തു. ഞാനും എന്റെ അമ്മയും അച്ഛനും സദസ്സിലിരുന്ന് ടെൻഷനോടെ അവനെ നോക്കി. അവൻ ഭാരത് മാതാ കി ജയ്, അഹിംസ വിജയിക്കട്ടെ എന്ന് പറയുമോ അതോ പേടിച്ച് കരയുമോ? പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മൈക്ക് മുന്നിലെത്തിയതും അപ്പുവിന്റെ ഉള്ളിലെ ഗാന്ധിജി പെട്ടെന്ന് അപ്രത്യക്ഷനായി. അവൻ കയ്യിലിരുന്ന മുളവടി ഒറ്റയേറി, മൂക്കിലിരുന്ന വട്ടക്കണ്ണട അവൻ കൈകൊണ്ട് മുകളിലേക്ക് തള്ളിവെച്ചു. എന്നിട്ട് രണ്ട് കൈകളും വായുവിൽ വട്ടത്തിൽ ചുഴറ്റി വലത് കൈ മുന്നോട്ട് നീട്ടി ഇടത് കൈ ഉടുപ്പിൽ കുത്തി അല്പം വളഞ്ഞു നിന്നുകൊണ്ട് മൈക്കിലേക്ക് നോക്കി സർവശക്തിയും എടുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ ആം ശക്തിമാൻ.
1: അടിപൊളി.
0: നിമിഷ നേരത്തേക്ക് സദസ്സിൽ നിശബ്ദത പടർന്നു. തൊട്ടടുത്ത നിമിഷം കാണികളും ജഡ്ജസും അധ്യാപകരും എല്ലാം ഒരറ്റാ ചിരി. ചിരിച്ച് ചിരിച്ച് ആളുകളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഗാന്ധിജിയുടെ വേഷം കെട്ടി വന്ന് ശക്തിമാന്റെ ബെൽറ്റ് കറങ്ങുന്ന വിഷ്വൽ പോസ് അടിച്ച് ആ കുഞ്ഞു ഗാന്ധിജി സ്റ്റേജിൽ വട്ടത്തിൽ കറങ്ങാൻ കൂടി തുടങ്ങിയതോടെ സദസ് ഇളകി മറിഞ്ഞു. സദസ്സിലിരുന്ന അമ്മ കൈകൊണ്ട് മുഖം പൊത്തി നിലത്തേക്ക് നോക്കിയിരുന്നു. അച്ഛൻ ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു. പക്ഷെ കഥയുടെ യഥാർത്ഥ ട്വിസ്റ്റ് പിന്നീടായിരുന്നു. പരമ്പരാഗതമായ ശൈലികൾ മാറ്റിമറിച്ച് തികച്ചും അപ്രതീക്ഷിതവും രസകരവുമായ പ്രകടനം കാഴ്ചവെച്ചതിനും സദസ്സിനെ ഒന്നടങ്കം കയ്യിലെടുത്തതിനും ജഡ്ജസ് ഒന്നാം സമ്മാനം പ്രഖ്യാപിച്ചത് നമ്മുടെ ശക്തിമാന് തന്നെയായിരുന്നു. അന്നത്തെ ആ വിസ്മരണീയമായ ദിനം ഓർക്കുമ്പോൾ ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ചിരിയുടെ അലയോലികൾ ഉയരും. റീനാ വിനോദ്.
1: രാഷ്ട്രപിതാവിനെ ശക്തിമാനാക്കിയ മോന്, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നമ്മളന്ന് സേവനവാരം ആഘോഷിക്കുന്നത് ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനാണല്ലോ.
0: അങ്ങനെ തുടങ്ങും
1: സേവനവാരം തുടങ്ങിയല്ലോ. അപ്പൊക്കെ ഞാൻ എല്ലാരോടും അന്നേ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഉള്ള ആ ഒരു ശീലം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ പറയും, ഗാന്ധിജി ജനിച്ച് ഒരു 10 ദിവസം മാത്രമേ ഞാനും ഗാന്ധിജി തമ്മിലുള്ള
0: വ്യത്യാസം.
1: കൊല്ലം വിട്ടേക്കോ ഒരു 2-ന് ഞാൻ 12-ന് എന്നൊക്കെ പറഞ്ഞിട്ട്
0: ഏത് സ്ഥലത്ത് പോയാലും വലിയ ആളുടെ കൂടെ നിന്നോളൂ അല്ലേ.
1: അല്ല, അങ്ങനെയല്ലേ അവള് ജീവിച്ച് പോണത്. ഇപ്പൊ അവിടെ കണ്ടില്ലേ ബാലേട്ടന്റെ കൂടെയല്ലേ നിൽക്കുന്നത്.
0: അല്ല, ഞാൻ എന്റെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് പറയുമ്പോ ഇളയരാജ, യേശുദാസ്, ജയചന്ദ്രൻ. എന്തൊരു അഹങ്കാരം, ശരിക്കും നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്.
1: ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ
0: വലിയ വലിയ ആളുകളുടെ പേരാണ്.
1: രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വ്യത്യാസം. ഈ പറഞ്ഞ ഇളയരാജന്റെ കൂടെ ഒരു വർഷം ജോലി ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡിനോട്
0: പാടിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക്, നിങ്ങൾ ഇവരൊക്കെ കൂടെയാണ് ഞങ്ങള്.
1: ബിഗ് എന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാ. അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകുടുംബം വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടുകൂടണം, അപ്പോഴേ നമുക്ക് മാനേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് വേറെ ആൾക്കാരോട് കൂട്ടുകൂടരുത് എന്നല്ല.
0: നമ്മളെല്ലാം
1: എല്ലാ കാറ്റഗറിയിലും ജീവിക്കാനായിട്ട് പഠിക്കണം. നമ്മള് ചാർട്ടേഡ് ഫ്ലൈറ്റിലും യാത്രയും കാളവണ്ടിയിലും യാത്രയും.

0: ആ ചേച്ചി വരെ വന്നേ, അപ്പൊ നല്ല ഉഷാറായിട്ട് എല്ലാവരും നിന്നോണം. ദേ വണ്ടി വന്നു സാധനങ്ങളൊക്കെ ഇറക്കിക്കോ. പിന്നെ ആരെങ്കിലും കാർഡെങ്കിലും ചോദിക്കണേ കൊടുത്തേക്കട്ടോ.
1: കഷ്ടമായി പോയല്ലേ അല്ലേ? അപ്പുപുരമ്മ ഒരുമിച്ച് മരിച്ചത്, ഇതൊക്കെയാണല്ലേ കപ്പിൾ ഗോൾസ്.
0: എടാ അമ്മൂമ്മയാണ് മരിച്ചത്, അപ്പൂപ്പം പണ്ടെങ്ങാണ്ടോ മരിച്ചതാണ്, ഫോട്ടോ ഒരുമിച്ച് വെച്ചെന്നുള്ളൂ.
2: എനിക്ക് ചില സമയത്തുള്ള സംശയം ഇങ്ങോട്ട് പിടിക്കണോട്ടാ.
1: ജസൻ ചേട്ടാ, നമ്മാതിരി പ്രസംഗങ്ങളെ പാത്താ പൊടിക്കാതെ പാക്കത്താൻ പൊടിക്കും.
0: ഏറ്റവും കഴിച്ചോട്ടോ.

0: എവിടെ പോണ്ട?
1: പടം കാണാൻ.
2: പരിസരത്തുള്ള പെമ്പിള്ളേർക്കൊക്കെ മനസ്സമാധാനം കൊടുത്തേക്കണേ.
1: അച്ഛേ ചേച്ചിയുടെ പുറകെ രണ്ട് സ്റ്റെപ്പ് മാറിക്ക് എന്നിട്ട് ലോഡി. കൊച്ചിന്റെ പാവ തിരിച്ചു കൊടുത്തേ.
3: കൊച്ചിന്റെ പാവയൊന്നുമില്ല, കഷ്ടപ്പെട്ട് അള്ളി എടുത്ത പാവയാണ്.
1: അവനെ തേട്ട് പേര് തന്നെയാലോ.
0: സ്റ്റാൻഡിൽ
1: കയറാനുള്ളതാണ്, ഒന്ന് മാറാൻ പറ.
0: ഷോർട്ട് എടുത്ത് സ്റ്റാൻഡിൽ പോയാ, നീ ഒന്ന് വെയിറ്റ് ചെയ്തേ.
1: ഓ
0: നോക്കല്ലേ, ആ പൊടപട വണ്ടി പൊട.
4: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
5: ഹലോ വി പി എസ് ലേക് ഷോർ. സ്നേഹം നിറഞ്ഞ ശിജി ബാലേട്ട, എപ്പോഴൊക്കെ പരിപാടി കേൾക്കുമ്പോഴും നിങ്ങൾ കീരിയും പാമ്പും പോലെയാണല്ലോ.
6: ഒരിക്കലും.
5: അതെ, എന്നിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവരു കേട്ട്. അവിടെ ഇരുന്നിട്ട് ഒരേ വേദിയിൽ ഐക്യത്തോടെ പോകേണ്ടവർ തമ്മിൽ തല്ലുകൂടുക, പരസ്പരം പാരവെക്കുക, കുത്തിപ്പറയുക, ഇത് ശരിയാകത്തില്ല കേട്ടോ. ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകേണ്ടവരല്ലേ നിങ്ങൾ. ദാനിയാണെങ്കിൽ മൗനം വിദ്വാന ഭൂഷണം എന്ന മട്ടിൽ
6: നിശബ്ദനാകും.
5: അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങളെ ഒന്നിപ്പിക്കാൻ ചെറിയൊരു പൊടിക്കൈ പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നാളികേരം കൊണ്ട് മുട്ടിറക്കൽ വഴിപാട് നടത്തി ഒരു പരിഹാരം കണ്ടെത്താനാണ് എന്റെ ശ്രമം. അതിന് ബാലേട്ടന്റെ നക്ഷത്രവും ആശിച്ചിയുടെ നക്ഷത്രവും പറഞ്ഞു തരണം. ഐക്യമത്യ മുട്ട് അത് നടത്താൻ വേണ്ടിട്ടാ. അതായത് നാളും പേരും പറഞ്ഞ് നാളികേരം ക്ഷേത്ര ശ്രീകോവിലിന്റെ തൃപ്പടിയിൽ ഉടച്ചാണ് ഇത് മേൽശാന്തി നടത്തുക. ഇത് നടത്തിക്കഴിഞ്ഞാൽ ഫലമുറപ്പാണ്. ബാലേട്ടനെയും ആശിച്ചിയെയും ഒന്നിപ്പിക്കുവാനുള്ള എന്റെ പരിശ്രമം സഫലമാക്കുവാൻ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ ഗോപികൃഷ്ണനാണ് നന്ദിയാട്ടുകുന്നത്ത് നിന്നും. പരിപാടിയുടെ കൊഴുപ്പിന് വേണ്ടിയാണ് നിങ്ങളുടെ തല്ലുകൂടൽ എന്ന് അറിയായികയല്ല, എന്നാലും അറിയാത്തവനെ പോലെ ഞാൻ കത്തെഴുതി എന്ന് മാത്രം.
6: ഗോപികൃഷ്ണൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ കത്ത് നമ്മൾ സ്വീകരിക്കുന്നത്.

0: ചെയ്യുന്നത് കേട്ടോ. പക്ഷേ നാളികേരത്തിന്റെ പരിപാടി വേണ്ട, കാരണം ഇതുവരെ ഉള്ള എല്ലാ ലോഗിയും ചിലപ്പോ ഒറ്റയടിക്ക് ഇല്ലാതായി പോകും. കാരണം ഉണ്ടായ ഒരു കാര്യത്തിന് എന്തിനാണ് പൂജ നടത്തുന്നതെന്ന് ചോദിക്കില്ലേ. അപ്പൊ അതൊന്നും വേണ്ട, ഞങ്ങള് പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ എന്നോട് ചോദിച്ചു, ഇത്രയും കാലം ഒരു ഈഗോ ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവാൻ സാധിച്ചത്, നല്ല കെമിസ്ട്രി ആണല്ലോ നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞല്ല, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തെറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിൽ തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമല്ല ശരിയത്.
1: അതെ, പക്ഷെ നമ്മള് തെറ്റിയിട്ടുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യൂല. അതായത് വീട്ടിൽ അച്ഛനും അമ്മയും മക്കളുണ്ടെങ്കിൽ അവിടെ തല്ല് നടക്കുന്നുള്ളത് ഉറപ്പാണ്. ബാലേട്ടന്റെ പല അഭിപ്രായങ്ങളോടും ഞാൻ അത് എതിർക്കാറുണ്ട്. എതിർത്ത് കഴിഞ്ഞാ കഴിഞ്ഞു ഈ പ്രോഗ്രാമിലെ പോലെ തന്നെ. എന്തായാലും ചേട്ടൻ ഇനിയിപ്പോ അവിടെ പോയിട്ട് നാളികേരം മുട്ടൊന്നും നടത്തണ്ട, കാരണം ഇനി മുട്ട് നടത്തിയിട്ട് ഞങ്ങൾ തെറ്റണ്ടല്ലോ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശജി, ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഹലോ VPS ലേക് ഷോർ കേട്ടുകൊണ്ടിരിക്കുന്ന പുതുതായിട്ട് വന്നിട്ടുള്ള നിരവധി ശ്രോതാക്കൾ പല മെസ്സേജുകളും അയക്കുന്നുണ്ട്. ആ മെസ്സേജുകളോടൊപ്പം തന്നെ എങ്ങനെയാണ് കത്തയക്കേണ്ടത്, കത്തുകൾ നിങ്ങൾ ഇന്ന് അയച്ചാൽ ഇന്ന് തന്നെ വായിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടെല്ലാം പറയാനുള്ളത്, ഇന്ന് അയക്കുന്ന കത്ത് ഇന്ന് തന്നെ വായിക്കാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കത്തുകളും വായിച്ചിരിക്കും. ഒരു കത്ത് പോലും ഞങ്ങൾ മിസ്സാക്കാം.

0: അറിയില്ല. പിന്നെ തീരെ പ്രക്ഷേപണ യോഗ്യമല്ല എന്ന് തോന്നുന്ന കത്തുകൾ മാത്രമാണ് ഞങ്ങൾ പലപ്പോഴും ഉപേക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു ആശങ്കയുടെയും ആവശ്യം മനസ്സിലുണ്ടാവേണ്ടതില്ല. നിങ്ങൾ കത്തയച്ചോളൂ, ഞങ്ങളത് ഭംഗിയായിട്ട് വായിക്കാം. പിന്നെന്താ, നമ്മൾ എഴുതി അയച്ച ഒരു കത്ത് മറ്റൊരാൾ ഒരു പ്രക്ഷേപണ നിലയത്തിലിരുന്ന് വായിച്ച് അത് കേൾക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം.
1: അപ്പൊ ഇപ്പൊ തന്നെ എഴുതിക്കോ, അഡ്രസ് പറഞ്ഞുതരാം. ഹലോ വി പി എസ് ലേക് ഷുവർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര പി ഒ ആണ് വിലാസം. ഇനി മെയിൽ ഐ ഡി hello@vpslakeshore@gmail.com ആണ്. നമ്പർ 817-000-888.
0: അപ്പൊ വീണ്ടും നല്ല കത്തുകൾക്കായി കാത്തിരുന്നു കൊണ്ട് നാളെ എത്താം. അതുവരെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:43 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു സ്പോൺസർഡ് ഗാനം കേൾക്കാം.

0: ഒരു തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ ഫീൽ അല്ലേ. വിഗ്നേർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായ ഓൺട്രപ്രനോർ എന്ന ഈ ചിത്രത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്നും 30% കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മൊത്തം തെരുവ് നായ്ക്കളുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന്. എത്ര നല്ല ആശയമല്ലേ.
1: ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആദ്യ ഗാനം ഒരു മുറൈ വന്ത്.

അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട്. ഈ ചിത്രത്തിലെ ഗാനമാണിനി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം. പാടിയത് ചിത്ര.

കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ.

0: അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത.

0: ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം മലയാളമാസം ചിങ്ങമൊന്നിന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: മുത്തശ്ശാ, ഇതേതു പ്ലാന്റ് ആണ്?
3: ടാഞ്ചറീൻ, നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ? ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
2: മുത്തശ്ശാ, നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
3: എന്തേ,
2: ഇത് SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
3: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം ഒരു പഴയ ബോംബ് കഥ എന്ന ചിത്രത്തിൽ അഫ്സൽ പാടിയത്, അജീഷ് ദാസിന്റെ വരികൾ, അരുൺ രാജിന്റെ സംഗീതം.

ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ കേൾക്കാം. എസ് സിത്താര എഴുതിയ കഥ.

0: സെന്ന.
1: ഈ നാട് പോലെയൊന്നുമല്ല. ദീപ്തി വൃദ്ധന്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ അളന്നു മുറിച്ചു പറഞ്ഞു. കുന്നും മലയൊക്കെയുണ്ട്, പക്ഷെ ഇവിടുത്തെ ടൈപ്പ് ചെടികളും മരങ്ങളും ഒന്നുമല്ല. എന്റെ വീടിന് ചുറ്റും നിറയെ കറുത്ത പാറക്കൂട്ടങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് കാക്കപ്പൂ നീലിച്ചു പൂത്തുകിടക്കും. അതിന്റെ ഒരു വശത്തൊരു പൊട്ടക്കിണറുണ്ട്. ഉള്ളു കാണൂല, നിറയെ മുള്ളും മുരടുക, പേരറിയാത്ത കുറെ ചെടികളും. അതിന്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞക്കോളാമ്പി.
0: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ എസ് സിത്താര എഴുതിയ കഥ സെന്ന. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 30:42. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഈ ഗാനം പാടിയത് ജയചന്ദ്രൻ, ചിത്ര.

മന്ത്രിക്കൊച്ചമ്മ എന്ന ചിത്രത്തിൽ മനോജ് കൃഷ്ണൻ, ദലീമ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. എസ് രമേശൻ നായരുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. അടുത്ത ഗാനം എന്റെ ഉപാസന എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനമൊരുക്കിയത് പൂവച്ചൽ ഖാദർ, ജോൺസൺ.

0: ഹലോ ചേട്ടാ,
1: ആ ഹലോ.
0: മോളുടെ പാട്ട് വിടരുന്ന മുട്ടുകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേൾക്കുക?
1: അതൊക്കെ ഈസി അല്ലേ, ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
0: വേവ്സ് ആപ്പോ? അതെന്താ?
1: പ്രസാർ ഭാരതി.

0: ഇവിടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
0: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ? പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ഇഷ്ടമുള്ളതാണ്, അവൻ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
4: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം ഭദ്രചിറ്റ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ONV കുറുപ്പിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം.

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയ കാവ്യം. ലവ് ഇൻ 70s. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ 70s. ഓഗസ്റ്റ് 27 ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: അപാരത എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. പാടിയത് ചിത്ര.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. 5000 കയർ തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി സംസ്ഥാന ഗവൺമെന്റ് 2000 രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 100-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കയർ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. യുഡിഎഫ് ഗവൺമെന്റ് അധികാരമേറ്റിട്ട് നാളെ 100 ദിവസം പൂർത്തിയാകുന്നു. മെയ് 18-നാണ് പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മലപ്പുറത്ത് സിപിഐഎം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ച തീരുമാനം മലബാർ മേഖലയിലെ ജനങ്ങളിൽ ഗൌരവമായ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ടെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി. ഈ മാറ്റം ഡിവിഷന്റെ പ്രവർത്തന ശേഷിയെയും വരുമാന അടിത്തറയും വികസന സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിൽ നവജാത ശിശു യൂണിറ്റിന് തീപിടിച്ച് 3 നവജാത ശിശുക്കൾ മരിച്ചു. രാവിലെയായിരുന്നു സംഭവം. തീപിടുത്തത്തെ തുടർന്ന് രക്ഷാപ്രവർത്തകർ കുഞ്ഞുങ്ങളെ പുറത്തെത്തിച്ച് മറ്റാശുപത്രികളിൽ എത്തിച്ചു. അടൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അടൂർ പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ എസ് സച്ചുവാണ് മരിച്ചത്. ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗമുള്ളവരും ഈ രോഗം വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സിന്റെ മുൻ ഡയറക്ടറും സിഇഒയുമായിരുന്ന ഡോക്ടർ വി മോഹനൻ നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ കേരളം ഇന്ന് പ്രമേഹ രോഗികളുടെ ഒരു തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പ്രമേഹ രോഗത്തിന് അനുഭവപ്പെടുന്നത്?
2: കേരളം ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗത്തിനെന്നല്ല, ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം തലസ്ഥാനമായി വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ വളരെ കൂടുതൽ കാരണങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ ഒരു ഇന്നലെ ഒരു രണ്ട് ദിവസം മുമ്പ് കണ്ട ഒരു രോഗിയുടെ കഥ പറയാം. അയാൾ ഒരു സിനിമാ നടനെ പോലെ അത്രയും സൗന്ദര്യമുള്ള, ഇപ്പം ഞാനൊരു സിനിമ പ്രേമിയാണ്, പണ്ട് കാലത്ത് ശ്രീ പ്രേം നസീറിൻ്റെയൊക്കെ അത്രയും സൗന്ദര്യമുള്ള ഒരു 44 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അയാളുടെ കുടുംബത്തിന് എനിക്ക് പണ്ടേ അറിയാം. അയാളെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇന്ന് രണ്ട് ദിവസം മുമ്പ് അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അയാളുടെ സ്ഥിതി പരമദയനീയമാണ്. ഒരു 18 വർഷം മുമ്പ്, അയാൾക്കിപ്പോൾ 44 വയസ്സുണ്ട്, 18 വർഷം മുമ്പ് കാലിലൊരു രോഗാണുബാധ വന്നിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു ആശുപത്രി ചികിത്സിക്കുകയും അന്ന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ഇൻസുലിൻ തുടങ്ങുകയും ചെയ്തതാണ് ആ രോഗിക്ക്. ഈ 18 വർഷം ആദ്യം കാല് ഭേദമായി പോയതിന് ശേഷം പിന്നെ അയാൾ പ്രമേഹം ചികിത്സിച്ചിട്ടില്ല. ഈ 18 വർഷത്തിന് ശേഷം അയാൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ പ്രമേഹത്തിന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിനകത്ത് എന്തൊക്കെ സങ്കീർണതകൾ പഠിച്ചിട്ടുണ്ടോ അതെല്ലാമായിട്ടാണ് അയാൾ തിരിച്ചു വന്നിരിക്കുന്നത്. അയാൾക്ക് ഡയബറ്റിക് കിഡ്നി ഡിസീസ്, അയാളുടെ കിഡ്നി പോയി, ഡയാലിസിസിൻ്റെ ലെവലിലായി. അയാളുടെ കണ്ണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ രണ്ടിൻ്റെയും കാഴ്ച ഏകദേശം പോയിരിക്കുന്നു. ഹൃദയത്തിനെ ബാധിച്ചതിന് ശേഷം അയാൾക്ക് കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ ആകെ ദയനീയമായ അവസ്ഥ. ചോദിച്ചു വന്നപ്പോൾ അയാൾ ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായ ആളാണ്, ഭാര്യ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഒരു ബിരുദാനന്തര ബിരുദം നേടിയ ഒരു യുവതിയാണ്. ഭാര്യ നിർബന്ധിച്ചു അത്രേ, ഞാൻ ഒരു ചികിത്സയെ പറ്റി മോശമായിട്ട് പറയല്ല, പ്രമേഹത്തിന് മരുന്നുകളൊന്നും വേണ്ട, മരുന്നുകളൊക്കെ ദോഷമുള്ളതാണ്, അതുകൊണ്ട് പ്രകൃതി ചികിത്സയും പ്രകൃതി ചെയ്യ കാര്യങ്ങൾ, പ്രകൃതി ജീവനവും മതി എന്ന ഒറ്റ വാശിയിലാണ് ഈ മനുഷ്യൻ മൃതപ്രായനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അയാളിപ്പം തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ അത്യാവശ്യ ചികിത്സയിലാണ്. ഇത് തന്നെയാണ് കേരളം പ്രമേഹത്തിൻ്റെയും ജീവിതശൈലി രോഗങ്ങളുടെയും തലസ്ഥാനമായി മാറാനുള്ള കാരണം. നമ്മുടെ ആളുകൾക്ക് ജീവിതശൈലിയെക്കുറിച്ചോ ഭക്ഷണശൈലിയെക്കുറിച്ചോ ഒന്നും കാര്യമായ അവബോധം ഇല്ല എന്ന് തന്നെ പറയണം. അവർക്ക് ശാസ്ത്രീയമായ അറിവുകളെക്കാളും കൂടുതൽ അശാസ്ത്രീയമായ കേട്ടറിവുകളും ആരെങ്കിലും പറയുന്നതിനെയൊക്കെ ഫോളോ ചെയ്യാനാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് പറയുന്ന എല്ലാത്തിനെയും ഒരു തരത്തിൽ ഇങ്ങനെ ഫാർമാട്രിവൻ, ഇതൊക്കെ മരുന്ന് കമ്പനികൾ കൊണ്ടുവരുന്നതാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആളുകൾ പറയുന്നതൊക്കെ എന്തൊക്കെ മാഫിയയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ. അപ്പം ശരിയല്ലാത്ത ജീവിതശൈലി, ആഹാരശൈലി, വ്യായാമമില്ലായ്മ, വളരെ കൂടുതൽ ജീവിതത്തിലെ പിരിമുറുക്കം, കൃത്യമായ ഉറക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഘടകങ്ങൾ കാരണം ഓരോ ദിവസവും ഇവിടെ ആയിരക്കണക്കിന് ഈ ജീവിതശൈലി രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി ഒരു വാചകത്തിൽ പറഞ്ഞാൽ, ഞാൻ ഈ 1980കളിൽ ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ സാധാരണയായി വരുന്ന ഒരു പ്രമേഹ രോഗിയുടെ പ്രായം 50 ആയിരുന്നുവെങ്കിൽ അത് പിന്നീട് 50 നിന്ന് പിന്നെ 40, ഇപ്പോൾ മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പേരെ 20-30 ഇടയ്ക്ക് പ്രായത്തിൽ Type 2 പ്രമേഹവുമായിട്ട് ഞാൻ കാണുന്നു. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ കേരളം ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകിച്ചും പ്രമേഹം, രക്താതിമർദ്ദം, ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ തലസ്ഥാനമായി കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ വാസ്തവമാണ്.
1: സർ, അതുപോലെ തന്നെ പ്രമേഹ രോഗം ഒരു പാരമ്പര്യ രോഗമാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
2: ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം പ്രമേഹം ഒരു പാരമ്പര്യ രോഗമാണ്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ പ്രമേഹ രോഗിയാവുന്നോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നതിൽ പാരമ്പര്യം, ജനിതക ഘടനയ്ക്ക് പാരമ്പര്യത്തിന് വലിയ ഒരു റോൾ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാൾ, അതായത് പ്രമേഹ രോഗിയാകുന്നതിൽ ജനിതക ഘടനയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും അയാൾ പ്രമേഹ രോഗിയായി തുടരുന്നതിൽ

0: പ്രധാനമായും അയാളുടെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ സാഹചര്യത്തിനാണ് മുഖ്യമായ ഘടകം. അതായത് പ്രമേഹ രോഗം വന്നാൽ ഒരാൾക്ക് കൃത്യമായി പ്രമേഹത്തിനെ നിയന്ത്രിച്ച് സാധാരണ പോലെ ജീവിക്കാം. അപ്പോൾ ഒരാൾ ജനിതക ഘടന കാരണം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രമേഹം ഉള്ളതുകൊണ്ട് താനും പ്രമേഹരോഗിയായി എന്നാലും അയാൾക്ക് പ്രമേഹം ഇല്ലാത്ത പോലെ തരത്തിൽ ചികിത്സിച്ച് ജീവിക്കാം. പക്ഷേ അയാൾ വീണ്ടും പ്രമേഹരോഗിയായിട്ട് തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഷുഗർ ലെവലൊന്നും കൺട്രോൾഡ് ആവുന്നില്ല, പ്രഷർ കൺട്രോൾഡ് ആവുന്നില്ല, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ജനിതക ഘടന കാരണമല്ല, അത് പാരമ്പര്യം കൊണ്ടല്ല, അത് അയാളുടെ സാഹചര്യം കൊണ്ടാണ്, അയാളുടെ തെറ്റായ ആഹാരക്രമം, തെറ്റായ ജീവിതക്രമം അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ തെറ്റായ ജീവിതക്രമം, തെറ്റായ ആഹാരക്രമം ഒക്കെ അനുവർത്തിക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികളും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ജനിതക ഘടന കാരണം അവർക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാഹചര്യങ്ങൾ, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ പ്രമേഹം ഉണ്ടാകുന്നതിന് കൂടുതൽ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് അച്ഛന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 50 വയസ്സിലാണ് പ്രമേഹം ഉണ്ടാകുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ മകന് 30 വയസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങളൊരു വേൾഡ് ഡയബറ്റീസ് ഡേയിൽ അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ എഴുതിയത് അച്ഛൻ 50 ഇല്ലെങ്കിൽ മകന് 30 എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികളുള്ള വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലിയായാലും ഭക്ഷണശൈലിയായാലും പൊതുവിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രമേഹ രോഗിയുടെ കാര്യത്തിലല്ല, ആ കുടുംബത്തിൽ മൊത്തത്തിലാണ്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഈ പാരമ്പര്യമായി പ്രമേഹ രോഗം ഇല്ല എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അവരുടെ അടുത്ത തലമുറ പ്രമേഹ രോഗത്തെ ഭയക്കേണ്ടതുണ്ടോ?
0: പ്രമേഹ രോഗം പൂർണ്ണമായ ഒരു പാരമ്പര്യ രോഗമാണെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആദ്യം പ്രമേഹ രോഗത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഏതൊക്കെ തരം പ്രമേഹമുണ്ട്. ഇപ്പം ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, പിന്നെ ഞങ്ങൾ പറയുന്ന സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്ന തരം ചില പ്രത്യേക പ്രമേഹങ്ങൾ, പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഗർഭകാലത്ത് വരുന്ന പ്രമേഹം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഈ നേരെ സാധാരണ പറയുന്നതും ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് നോക്കിയ ടൈപ്പ് 2 പ്രമേഹത്തിനെ കുറിച്ചാണ്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിൽ ജനിതകമായ ഒരു ഘടകമുണ്ട്. മാതാപിതാക്കൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ടൈപ്പ് 1 പ്രമേഹം പെട്ടെന്നാണ് ഉണ്ടാവുന്നത്, അത് പിന്നെ ഫാമിലിയിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു ദിവസം പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ, ചിലപ്പോൾ കുട്ടിയായിരിക്കും, ചിലപ്പോൾ വലിയ വളർന്ന ആളായിരിക്കും, പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. മറ്റ് അനുബന്ധ പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ ടൈപ്പ് 1 പ്രമേഹമാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് ജനിതകമായ ഫാക്ടേഴ്സ് കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരാളിന് ഒരു മദ്യപിക്കുന്ന ആളോ അല്ലെങ്കിൽ ആഹാരത്തിൽ വ്യത്യാസം, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരാളോ പെട്ടെന്ന് ക്ഷീണവും ബാക്കിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രമേഹം കണ്ടുപിടിക്കുന്നു. നോക്കി വരുമ്പോൾ അയാളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്കകത്ത് സ്റ്റോൺസ്, പാൻക്രിയാറ്റിക് ആൽക്കുലേ, പാൻക്രിയാസിനകത്ത് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ സ്റ്റോൺസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പിന്നെ ഒരു ഇൻഫ്ലമേഷൻ, അത് കാരണം നമ്മൾ നീർക്കോളം എന്നൊക്കെ പറയുന്ന അതിനകത്ത് വരുന്ന രോഗാണ് ബാധയോ നീർക്കോളോ കാരണം ഡയബറ്റീസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനും ജനിതകമായ ഒരു പ്രീഡിസ്പോസിങ് അങ്ങനെ ജനിതകമായ ഇതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒരുപക്ഷെ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗർഭകാലത്ത്, പ്രത്യേകിച്ചും ഗർഭത്തിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ, 20 ആഴ്ച 24 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പ്രമേഹരോഗം കണ്ടുപിടിക്കുന്ന ഗർഭിണികളുണ്ട്. അപ്പോൾ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്ന രോഗികൾക്ക് രോഗികളെന്നവരെ വിളിക്കാൻ കഴിയില്ല, അവർ ഗർഭിണികളാണ്. നിർഭാഗ്യവശാൽ പ്രസവം കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഫോളോ അപ്പ് ഒന്നും ഇല്ലാതെ വരുന്നു. ഈ സഹോദരിമാർ പിന്നീട് 6 or 7 കൊല്ലം കഴിയുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസുമായിട്ട് തിരിച്ചു വരുന്നു. ഇത് പൂർണ്ണമായും തടയാവുന്ന ഡയബറ്റീസാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസിൽ നിന്ന് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ടുള്ള ഈ രൂപമാറ്റം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം നീട്ടിക്കൊണ്ടുപോവുകയോ മാറ്റിവെക്കുകയോ ചെയ്യാൻ കഴിയും. നിർഭാഗ്യവശാൽ ആ മാതിരി കാര്യങ്ങളിവിടെ നടക്കുന്നില്ല. അപ്പം പൂർണ്ണമായും ഡയബറ്റീസ് ജനിതകമായി നിശ്ചയിക്കപ്പെടുന്ന ഒരു രോഗമാണെന്നുള്ള ആ ഒരു നമ്മുടെ തലയിൽ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കളയേണ്ടതാണ്. അതല്ല, പ്രമേഹം എത്രമാത്രം ജനിതകമായ ഘടകങ്ങൾ പ്രമേഹം ഉണ്ടാകുന്നതിനും പ്രമേഹ രോഗിയായി തുടരുന്നതിനും കാരണമായിരിക്കുന്നു, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, ഓരോ ആളുകളും ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർക്ക് വരുന്ന മറ്റു രോഗങ്ങൾ, അവർ കഴിക്കുന്ന മരുന്നുകൾ, ചില പ്രത്യേക സിസ്റ്റംസിലെ മരുന്നുകൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ തന്നെയുള്ള ചില മരുന്നുകൾ കഴിക്കുന്നു, ഇതൊക്കെ പ്രമേഹജന്യം ആയി ഭവിക്കാം, പ്രമേഹം വരാം. അതുകൊണ്ട് ഇത് പ്രമേഹ രോഗം, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പ്രമേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രമേഹം വരില്ല എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു കാര്യമാണ്.
1: സർ, പ്രമേഹ രോഗത്തെ മുൻകൂട്ടി അറിയുവാൻ ശരീരം എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ?
0: പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന്.

0: പ്രമേഹ രോഗം കണ്ടുപിടിച്ചിട്ടാണ്. പക്ഷേ പ്രമേഹത്തിന് ഒരു ഒരു കണക്കിന് ഭാഗ്യവശാൽ പ്രമേഹം മുൻകൂട്ടി അറിയുന്നതിന് പല ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഈ രോഗികളിൽ പ്രകടമാകുന്നുണ്ട്. ഇതിനെയെല്ലാം പലപ്പോഴും ആളുകൾ അങ്ങ് തള്ളിക്കളയും, അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ദാഹം കൂടുന്നു, വിശപ്പ് കൂടുന്നു, മൂത്രം കൂടുതലായിട്ട് പോകുന്നു. ഇതിനൊക്കെ ആളുകൾ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. ആ, ഞാനിപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി വിശപ്പ് കൂടുതലുണ്ട്, അത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അത് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയുന്നതല്ലാതെ എപ്പോഴും ഈ രോഗികളുടെ ആദ്യത്തെ ഒരു പ്രതികരണം മറ്റു രോഗങ്ങളുടെ പോലെ തന്നെ ഒരു റെഫ്യൂസലാണ്. അതായത് അയൽവക്കത്തെ ആളിന് വരെ പ്രമേഹം വരും, എനിക്ക് വരില്ല എന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ശരീരം മെലിയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാഹം കൂടുക, വിശപ്പ് കൂടുക, മൂത്രം കൂടുതലായിട്ട് പോവുക. പുരുഷന്മാരിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് ഈ മൂത്രം പോകുന്ന, പിന്നെ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മത്തിൽ വ്രണങ്ങളോ മറ്റോ വരിക, ലിംഗാഗ്ര ചർമ്മത്തിൽ വ്രണങ്ങളുണ്ടാവുക. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, ഒന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ക്ഷീണം ഉണ്ടാവുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, ഭാരതൂക്കക്കുറവുണ്ടാവുക. ഈ മാതിരി ലക്ഷണങ്ങളൊക്കെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് തള്ളിക്കളയാവുന്നതല്ല. അതിൻ്റെ കൂടെ ഈ മാതിരി ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളിൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലും പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ആളുകൾ ടെസ്റ്റ് ചെയ്യുകയും പ്രമേഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
1: സർ, ഇത് ഓണക്കാലമാണല്ലോ, ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ എല്ലാവരും കഴിക്കുന്നൊരു സമയമാണിത്. അപ്പോൾ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഈ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് എല്ലാ വർഷത്തിലും നമുക്ക് എപ്പോഴും പേടി സ്വപ്നമായിട്ട് വരുന്ന രണ്ട് സീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫെസ്റ്റീവ് സീസൺ, ഉത്സവകാലങ്ങൾ, ഇപ്പോൾ ഓണം, ക്രിസ്മസ് ഒക്കെ, പെരുന്നാൾ ഒക്കെ വരുന്ന ഫെസ്റ്റീവ് സീസൺസ്. രണ്ട്, പിന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഫാസ്റ്റിംഗ്, അവർ നൊയമ്പിന് പോകുന്ന സമയം. ഈ രണ്ട് സമയത്തും നമുക്ക് വളരെ വളരെ കൂടുതൽ മുൻകരുതലുകളെടുത്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സങ്കീർണതകളിലേക്ക് കാര്യം പോവാം. ഇപ്പോൾ ഓണം വരുന്നു, എല്ലാവരും പായസം കുടിക്കുന്നു, എനിക്ക് പായസം കുടിക്കാമോ? എല്ലാവരും പഴം കഴിക്കുന്നു, എനിക്ക് കഴിക്കാമോ? ഇതിനെല്ലാം പൊതുവിലുള്ള മറുപടി, നിങ്ങൾ കൃത്യമായ ചികിത്സ എടുക്കുന്ന ഒരാളാണ്, കൃത്യമായ ആഹാരക്രമം അനുവർത്തിച്ചു വരുന്നു, അതായത് നിങ്ങൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് ഞങ്ങൾ പറയുന്ന പെട്ടെന്ന് ദഹിച്ച് ഷുഗറാവുന്ന തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുകയും ആഹാരത്തിൽ ധാരാളം നാരിമിച്ചം വരുന്ന തരത്തിലുള്ള ആഹാരം നിങ്ങൾ കഴിക്കുകയും, ഇപ്പോൾ പഴങ്ങളും പച്ചക്കറികളും, പഴങ്ങളിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായ പഴങ്ങൾ, പപ്പായ, തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ, പേരയ്ക്ക, മാതളം, ഇങ്ങനെയൊക്കെയുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ സലാഡ്, വെള്ളരി, പിന്നെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള നമ്മൾ വെജിറ്റബിൾ സലാഡുകൾ, പിന്നെ നാട്ടും പുറത്തും നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഈ വള്ളിപ്പയർ, അമരയ്ക്ക, ബീൻസ്, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഹാരത്തിൽ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് പ്രമേഹത്തിന് ഒരു വലിയ അളവ് വരെ നിയന്ത്രിച്ച് നിർത്താം. ഓണത്തിൻ്റെ സമയം വരുമ്പോൾ നമ്മൾ ഈ മധുരപലഹാരം അല്ല മധുരം ഉള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ പൂർണ്ണമായും നോ എന്നൊരു മറുപടി അതിനില്ല. മോഡറേഷൻ, ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെല്ലാം മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പ്രഥമൻ കുടിക്കുന്നു, എനിക്ക് ലേശം പ്രഥമം കുടിക്കാം. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അത് സെൽഫ് മോണിറ്റർ ചെയ്യാൻ, ഷുഗർ തന്നെത്താൻ നോക്കാനുള്ള ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവുക, വേരിയേഷൻസ് ഉണ്ടാവുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളിലോ നിങ്ങളുടെ ഇൻസുലിൻ ഡോസിലോ ഒക്കെ ആ കാലയളവിലേക്കുള്ള വ്യത്യാസം വരുത്തുക. ഓണത്തിന് തൊട്ടു മുമ്പും ഓണം കഴിഞ്ഞ ഉടനെ തന്നെ, ഈ ഫെസ്റ്റീവ് സീസൺ ഉത്സവകാലം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള, അതായത് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ഷുഗറിൻ്റെ നിയന്ത്രണം എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നത്, അതൊരു അടിസ്ഥാനപരമായ ചില റീനൽ കിഡ്നി ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണം കഴിഞ്ഞ ഉടനെ ഒന്ന് ചെയ്യുന്നതും, തങ്ങളുടെ ഡോസ്, മരുന്നുകളുടെ ഡോസൊക്കെ ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കൃത്യമായ രീതിയിലേക്ക് പോകുന്നതും വളരെ നല്ലതായിരിക്കും. ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രമേഹ രോഗികൾക്കും ദേ കാൻ ലീഡ് എ നിയർ നോർമൽ ലൈഫ്, അതായത് അവരുടെ ജീവിതം നോർമലാണ്, സാധാരണയാണ്, എന്നാൽ പെർഫെക്റ്റ്ലി നോർമലല്ല. മറ്റ് നോർമലായ ആളുകളെ പോലെ പൂർണ്ണമായും നോർമലല്ല, പക്ഷേ നോർമലിനോട് അടുത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും ഓണക്കാലത്തും. അത് തന്നെയാണ് നമ്മൾ ഓർക്കാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം

0: എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 15:08. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. താരാട്ട എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ കേൾക്കാം എസ് സിത്താര എഴുതിയ കഥ സെന്ന.
2: ഈ നാട് പോലെയൊന്നുമല്ല, ദീപ്തി വൃദ്ധന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അളന്നു മുറിച്ചു പറഞ്ഞു. കുന്നും മലയൊക്കെയുണ്ട്, പക്ഷെ ഇവിടുത്തെ ടൈപ്പ് ചെടികളും മരങ്ങളും ഒന്നുമല്ല. എന്റെ വീടിന് ചുറ്റും നിറയെ കറുത്ത പാറക്കൂട്ടങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് കാക്കപ്പൂ നീലിച്ചു പൂത്തുകിടക്കും. അതിന്റെ ഒരു വശത്തൊരു പൊട്ടക്കിണറുണ്ട്. ഉള്ളു കാണൂല, നിറയെ മുള്ളും മുരടുക, പേരറിയാത്ത കുറെ ചെടികളും. അതിന്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞക്കോളാമ്പി.
1: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ എസ് സിത്താര എഴുതിയ കഥ സെന്ന.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477-2241-455, 0477-2241-455.
3: കലക്കനോ നമ്മായിതാ, കിടുക്കനോ ഫറായിതാ.

0: വിജയികളുമായി പിട്ടാമ്പളിൽ വമ്പനോളം കൊമ്പനോളം.
1: ഓണം വന്നേ,
2: ഓഫർ വന്നേ,
1: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലി
2: സിറ്റി സിൽക്സ്.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാ,
7: ഓണ ഷോപ്പിംഗ്.
6: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
7: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
9: കണ്ടീഷൻ അപ്ലൈ.
10: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
11: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
12: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
11: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
10: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലോ.
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
14: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
15: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി December 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി വെബ്സൈറ്റ് വിലാസം ksb.gov.in. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0484-298-3130. 0484-298-3130. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസാനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 30. ഫോൺ നമ്പർ 0477-22-41-455. 0477-22-41-455. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക നിലനിൽക്കുന്ന വാഹനോടമകൾക്ക് 4 തവണകളായി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് അടുത്ത മാസം 30 വരെ സമയം അനുവദിച്ചു. ഫോൺ നമ്പർ 0491-2547-437. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:30.
16: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
17: പ്രായോജികർ
16: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
17: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
18: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലത്.

0: അല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 80 രൂപ കൂടി 15,030 രൂപയും പവന് 120,240 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 43 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി കേൾക്കാം. ആദ്യ ഗാനം ഓ മൈ ഗോഡ് എന്ന ചിത്രത്തിൽ നിന്നാണ്. ഗാനരചന സുബ്രത് സിൻഹ, സംഗീതം ഹിമേഷ് രശ്മിയ, പാടിയവർ ബെന്നിദയാൽ, ഹിമേഷ് രശ്മിയ, ആര്യ ആചാര്യ.

0: ഈ ഗാനത്തോടെ ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശിവൻ മുപ്പത്തടം അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ചാപല്യം.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി

0: ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
10: അതിനെന്താ, പിട്ടാപ്പിളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
9: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
11: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
12: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
13: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
12: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: ഈ ഓണം KK ചേട്ടനൊപ്പം
15: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
16: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
17: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
16: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
18: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
19: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
20: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടിതവ സമ്മാനം.
9: കണ്ടീഷൻ സപ്ലൈ.
14: ഈ ഓണം KK ചേട്ടനൊപ്പം
15: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
16: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
18: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ല കേട്ടോ.
21: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
7: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്.
22: ആകാശവാണി FM വാർത്തകൾ.
7: മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ചരമവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഫലപ്രദമായ ഇടപെടലിലൂടെ ഗവൺമെന്റിന്റെ നയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നടപ്പാക്കുന്നതിനും അരുൺ ജെയ്റ്റ്ലി നിർണായക പങ്ക് വഹിച്ചതായും അമിത്ഷാ പറഞ്ഞു.

0: ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രതിനിധി സംഘം ലക്നൌവിൽ എത്തി. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദീകരിക്കുകയാണ് ലക്ഷ്യം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പുതുതായി അനുവദിച്ച KSRTC ബസ് സർവീസ് ടിഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി, എളയാവൂർ അമ്പലം, ചക്കരക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് ബസ് കടന്നുപോകുക. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. കണ്ണൂർ പിലാത്തറ മണ്ടൂർ KSTP റോഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മിക്സർ ഹെവി ലോറിയിടിച്ച് 2 പേർ മരിച്ചു. ലോറിയുടെ അറ്റകുറ്റപ്പണി നടക്കുകയായിരുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ സ്വദേശി ഇബിനസർ ആന്റോ, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷെബിൻ എന്നിവരാണ് മരിച്ചത്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 335 റൺസ് എടുത്തിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് രമ്യ എസ് ആനന്ദ് ആണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന, കവിതകൾ എഴുതുന്ന, യാത്രാ വിവരണങ്ങൾ എഴുതി ശ്രദ്ധ നേടിയ ഒരാളാണ് രമ്യ എസ് ആനന്ദ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ്. നമസ്കാരം രമ്യ.
1: നമസ്കാരം ചേച്ചി.
0: രമ്യ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ യാത്രകൾ കുഞ്ഞിലേ യാത്ര ചെയ്യുമായിരുന്നു ഒരുപാട്. എങ്ങനെയാണ് ഈ യാത്രകളിലേക്ക് വന്നത്?
1: യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വായന കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. അപ്പൊ ഈ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ യാത്രകളാണ് അച്ഛനമ്മമാരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അവരും വളരെ യാത്രാപ്രിയരും പുസ്തകപ്രിയരും ഒക്കെ ആയിരുന്നു. എനിക്ക് രണ്ട് മൂത്ത സഹോദരങ്ങളാണ് ഉള്ളത്. അവരും വായനക്കാർ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വായനയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പൊ അന്നും ചെറിയ ചെറിയ യാത്രകൾ ചെയ്യും. കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുള്ള യാത്രകളായിരുന്നു കൂടുതലും. അത് പിൽഗ്രിം ബേസ്ഡ് ടൂറുകൾ അങ്ങനെയുള്ള യാത്രകളായിരുന്നു. പിന്നീട് വളർന്നപ്പോ ഞാൻ ഈ വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ തേടി ഞാൻ യാത്ര ചെയ്തു തുടങ്ങി. അതാണ് എന്റെ യാത്രയുടെ ഒരു പ്രത്യേകത.
0: അങ്ങനെ ഒരു ഐഡിയ എങ്ങനെ കിട്ടിയത്?
1: ശരിക്കും അന്ന് അങ്ങനെ വിചാരിച്ചല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് വായനയാണ്. അന്ന് ഒരു വളരെ ഏകാന്തമായ ഒരു ഗ്രാമമാണ്. അപ്പൊ അവിടുത്തെ എന്റെ ഏറ്റവും വലിയ ലക്ഷറി വായനയാണ്.
0: സ്ഥലം എവിടെയായിരുന്നു?
1: അടൂരിനടുത്തുള്ള തെങ്ങമോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്.
0: അപ്പോ
1: അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. രണ്ട് മൂത്ത സഹോദരങ്ങളുണ്ട് എനിക്ക്. അപ്പം ഇവർ ഞങ്ങൾ എല്ലാവരും തന്നെ ഈ വായനയായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ ഇരുന്ന് സങ്കല്പിക്കലാണ് അന്നത്തെ കുട്ടിക്കാലത്തെ ഇമാജിനേഷന്റെ ഏറ്റവും വലിയ, എപ്പോഴും ഇങ്ങനെ ആ ഒരു ഭാവനാ ലോകത്ത് വായിച്ച പുസ്തകത്തിലെ സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ വലുതായപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ പുസ്തകം വായിച്ച സ്ഥലങ്ങൾ ഓരോന്നും തേടിപ്പിടിക്കലായിരുന്നു. അത് അങ്ങനെയാണ് ആ ഒരു യാത്രയും വായനയുമായിട്ടുള്ളൊരു ബന്ധം.
0: യാത്രകൾ ഒറ്റയ്ക്കായിരുന്നു? എങ്ങനെയായിരുന്നു?
1: കല്യാണം കഴിക്കുന്നതിന് മുന്നേ സഹോദരങ്ങളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് ധാരാളം. ശേഷം ഭർത്താവ് ഒരു നല്ല യാത്രാപ്രേമിയായിരുന്നു. അത് ഒരു വലിയ അനുഗ്രഹമായി.
0: അദ്ദേഹത്തിന്റെ പേര്
1: ദിനു. അദ്ദേഹം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ധാരാളം യാത്ര ചെയ്തു. പിന്നെ ഒരു കാലഘട്ടം എത്തിയപ്പോൾ നമുക്ക് നമ്മുടെ ലീവ് ഇഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ സോളോ യാത്ര സ്റ്റാർട്ട്. സോളോ യാത്ര പണ്ടും ചെയ്യുമായിരുന്നു, എങ്കിലും കുറച്ചുകൂടി ഗൗരവമായിട്ട് സോളോ യാത്ര എടുത്തത് ആഫ്റ്റർ മാരേജ് ആണ്. അതിനുശേഷമാണ് ആ യാത്രയ്ക്ക് ഒരു ദിശാബോധം ലഭിച്ചത്. ആ വിവാഹശേഷം തന്നെയാണ്.
0: രമ്യ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?
1: കളക്ടറേറ്റ് എറണാകുളമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥയാണ്.
0: വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ

0: തേടി യാത്ര പോയി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആദ്യം പോയത് എവിടെയായിരുന്നു?
1: ശരിക്കും എന്റെ ആദ്യത്തെ അങ്ങനെ ഒരു യാത്ര ഖസാക്കിന്റെ ഇതിഹാസം, അത് തീരെ കുട്ടിക്കാലത്താണ് ഞാൻ ഈ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചത്. അപ്പൊ എന്റെ അച്ഛന്റെ ഒരു സഹോദരന്റെ മകനുണ്ട്, അതിശക്തമായ വായനയുള്ള അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഡോക്ടർ എ പി ശ്രീകുമാർ. അപ്പൊ അദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും ഈ പുസ്തകത്തെ പറ്റി തീരെ കുട്ടിക്കാലത്ത്, അദ്ദേഹം എന്നെക്കാട്ടി ഒരുപാട് മുതിർന്ന, ഒരു 20 വയസ്സോളം ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മില്. അപ്പൊ അന്ന് ഞങ്ങള് തമ്മിലിട്ട് ഞാൻ ഈ പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം അന്ന് എന്നെ തീരെ വായന അറിയുന്ന കാലഘട്ടത്തിൽ വായിച്ചൊരു പുസ്തകം എന്ന നിലയിൽ അന്നത്തെ ഒരു നമ്മളുടെ ബുദ്ധിക്ക് ചേരുന്ന ഒരു പുസ്തകമായിരുന്നില്ലത്. പക്ഷേ റിപ്പീറ്റഡായ വായനയിൽ ഞാൻ ആ പുസ്തകത്തെ വളരെയധികം പുസ്തകത്തിന് അഡിക്റ്റഡ് ആയി പോയി. അപ്പൊ ആദ്യം ഞാൻ പോയത് തസ്രാക്ക് എന്ന് പറയുന്ന സാങ്കല്പിക ലോകം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പാലക്കാട് തസ്രാക്ക് തേടി തന്നെയാണ്.
0: അത് കഴിഞ്ഞ്
1: പിന്നീട് ധാരാളം എം ടിയുടെ മഞ്ഞ് വായിച്ച്, കുമയൂൺ കുന്നുകൾ തേടിപ്പോയി, എം മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നത് വായിച്ച് ഹരിദ്വാർ തേടിപ്പോയി, അങ്ങനെ അങ്ങനെ അങ്ങനെ വെറോണിക്ക ഡിസൈഡ്സ് ടു ഡൈ വായിച്ച് ലൂബിയാന തേടിപ്പോയി, ഷെർലക് ഹോംസിന്റെ കഥകൾ വായിച്ച്, അങ്ങനെ ഒരു വലിയൊരു യാത്രയുടെ പർവ്വമാണ് പിന്നീട് ഉണ്ടായത്. ഭൂഖണ്ഡങ്ങൾ താണ്ടി ഉള്ള ഒരു യാത്രയായിരുന്നു. പിന്നീട്
0: എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു?
1: ഇപ്പൊ 28 രാജ്യങ്ങൾ, അവസാനം ചൈനയാണ്.
0: ചൈന കാണാൻ ഇടയായ പുസ്തകം ഏതാണ്?
1: ശരിക്കും ചൈന കാണാൻ ഇടയായത് എന്റെ ഹിസ്റ്ററി ടീച്ചർ തന്നെയാണ്. ചൈനയുടെ വൻമതിൽ എന്ന് പറയുന്നത്, ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ പോലും കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ കാര്യം എന്നൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ അങ്ങനെ ഒരു ഇമാജിനേഷനിലാണല്ലോ. കുട്ടിക്കാലത്തെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ, ചരിത്രം എന്ന് പറയുന്നത് നമുക്കൊരു ബോറിംഗ് സബ്ജക്റ്റ് ആണ്. പക്ഷെ ഒരു ബിരുദം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളിൽ ഒന്നാണ് ചരിത്രം. അപ്പൊ ഈ ചരിത്ര പുസ്തകങ്ങൾ ധാരാളം ഞാൻ വായിക്കുമ്പോൾ ഈ ഒരു നിർമ്മിതി എന്റെ ഹൃദയത്തിൽ, അതിപ്പോ ഈ വർഷമാണ് അത് സാധ്യമായത്. ചൈനയിലെ വൻമതിൽ എന്ന് പറയുന്ന ആ ഇതിഹാസം നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ വിചാരിച്ചില്ല, കാരണം ധാരാളം പരിമിതികളുള്ള, പോകാൻ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയ ഒരു സോളോ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നുന്ന അതുകൊണ്ട് ഒരു ഞാനൊരു ടൂറിന് അഡ്ഹെയർ ചെയ്താണ്, ടൂർ ട്രിപ്പിൽ തന്നെയാണ് പോയത്. കാരണം ലാംഗ്വേജ് ഇഷ്യൂസ്, നമുക്ക് ലീവ് കുറവ്, അതുകൊണ്ട് അങ്ങനെ പോയി. പക്ഷെ അത് സാധിച്ചു, ഒരു വലിയ സന്തോഷം. വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ ഓരോ അങ്ങനെ ഒരു എൻട്രി പോയിന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് അങ്ങനെ അറ്റം കയറിയതിന് ശേഷം നമുക്കൊരു ചെറിയൊരു മെഡല് പോലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെയാണ് കയറിയത്. ഒരു വളരെ ആ ഒരു കാല സമയത്ത് ചൈനയുടെ ക്ലൈമറ്റ്, ബീജിംഗിലെ ക്ലൈമറ്റ് വളരെ അനുകൂലമായിരുന്നു. ചെറിയ തണുപ്പും കാറ്റുമുള്ള മലയുടെ മുകളിൽ മനുഷ്യർ അധ്വാനം കൊണ്ട് നിർമ്മിച്ച വൻമതിലിന്റെ മുകളിൽ നിൽക്കാൻ കഴിഞ്ഞത് ഒരു വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു.
0: എത്ര നേരം എടുത്തു കയറാൻ?
1: നമുക്ക് കുറച്ച് സമയം കൊണ്ട് കയറാം. ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്താണ് കയറിയത്. കാരണം അതിന്റെ പടവുകൾ സാധാരണ ഒരു പൊക്കോ അല്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെ കണക്കോ കൈകളോ ഇല്ലാത്ത മനുഷ്യന്റെ അധ്വാനം പൊക്ക കൂടുതലാണ് പടികൾക്ക്. അപ്പൊ ഞാനത് പതുക്കെ റിലാക്സ് ചെയ്താണ് കയറിയത്. കാര്യം മുകളിൽ നിന്നുള്ള ആ സൗന്ദര്യവും അതിന്റെ താഴെ കൂടി ഒരു റോഡ് പോകുന്നുണ്ട്,
0: കണ്ട്
1: വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് കയറി. ഞാൻ ശരിക്കും ഒരു പകുതി ദിവസം മുഴുവനുമായും എടുത്ത്. അതുപോലെ തന്നെ നമുക്ക് ചൈനീസ് ആളുകളെ പറ്റി ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. അവര് നമ്മളോട് വളരെയധികം അടുപ്പമാണ്. ഞാൻ ഈ കയറുമ്പോഴെല്ലാം ഇവരുടെ അഭിവാദ്യങ്ങളും പ്രത്യഭിവാദ്യങ്ങളും നടത്തി ഒരു വലിയൊരു സന്തോഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് കയറുന്നത്. സ്കൂൾ കുട്ടികളെല്ലാം വന്ന് നമ്മളോട് ഒന്ന് ഫോട്ടോ എടുക്കും. കാരണം അവർക്ക് നമ്മളുടെ രൂപം, നമ്മളുടെ പ്രകൃതി, നമ്മളുടെ ശരീരപ്രകൃതം ഇതെല്ലാം പുതുമയുള്ള ഒരു കാര്യമാണ്. കാരണം വേറൊരു അവരുടെ ഒരു ശരീരപ്രകൃതത്തിൽ
0: എത്തിയപ്പോ
1: സ്കിൻ കളർ ടോണേ, അവരുടെ കണ്ണ് കുറച്ചുകൂടി ചിടുങ്ങിയ കണ്ണുകളുള്ള ആളുകളാണ് അവര്. അപ്പൊ അവര് എല്ലാവരും നമ്മളെ വന്നിങ്ങനെ ഹഗ് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് ചിത്രങ്ങൾ എടുത്തു പോകുന്ന പല രാജ്യങ്ങളിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവര്, എനിക്കൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് പോലെയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ശരിക്കും ഒരു 7-8 മണിക്കൂർ ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. 6-7 മണിക്കൂറോളം നല്ലൊരു അനുഭവമായിരുന്നു.
0: അപ്പൊ കയറാൻ നല്ല ബുദ്ധിമുട്ടാവില്ലേ?
1: ഒരു സാധാരണ ഹെൽത്ത് ഉള്ള ഒരാളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ആ കൈവരിയിൽ പിടിച്ച് നല്ല ആയാസത്തിൽ കയറേണ്ട സ്ട്രെച്ചുകൾ ധാരാളമുണ്ട്. അങ്ങനെ കാരണം ഒരു എർഗോണമിക്സ് അനുസരിച്ചോ ശാസ്ത്രീയമായോ കണക്കുകളോ ഒന്നും ഇല്ലാതെ നിർമ്മിച്ച ഒരു നിർമ്മിതി ആയതുകൊണ്ട് തന്നെ അതിന്റെ പടവുകൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. തിരിച്ചറിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു സന്തോഷത്തിലാണ് നമ്മൾ മുകളിലേക്ക്, ഒരു ലക്ഷ്യം വെച്ചാണ് മുകളിലേക്ക് കയറേണ്ടത്. പിന്നെ അത്രയും ദൂരം തന്നെ നമ്മൾ തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത്, പിന്നെ ഇതൊന്നും തന്നെ നമ്മളതിനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ജോലി ആക്കാത്തത് നമുക്ക് ആ യാത്രയോടുള്ള അങ്ങേയറ്റത്തെ അഭിനിവേശം. അതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല.
0: ഏറ്റവും അവസാനമായിട്ട് കണ്ടത്
1: ചൈനയാണ് കണ്ടത്.
0: അപ്പോ ഈ എഴുത്തിലേക്ക് വരുമ്പോ രമ്യ കവിതകളാണ് എഴുതിയിരുന്നത്?
1: കഥകൾ എഴുതിയിരുന്നു. അപ്പൊ ഒരു കാലഘട്ടത്തിലായപ്പോ എനിക്ക് ഫിക്ഷനെക്കാട്ടി ഫാക്ടിന്റെ ലോകത്തിലേക്ക് ഒരു ഇത് വന്നു. പിന്നെ എന്റെ ഭർത്താവ് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഫിക്ഷൻ എഴുതുന്നത് നിർത്തിയിട്ട് യാത്രയെ പറ്റി എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ, കാരണം ഞാൻ ഈ ചെയ്യുന്ന യാത്രകൾ ആർക്കെങ്കിലും ഒരു പ്രചോദനമാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയെങ്കിലും പിന്നീട് വന്ന മെസ്സേജുകളും ധാരാളം സന്ദേശങ്ങളും ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ സന്ദേശങ്ങളാണ് പിന്നെ എന്നെ യാത്രാ ലോകത്തേക്ക്, യാത്രാ വിവരണങ്ങൾ എഴുതണം, കാരണം നിങ്ങളുടെ യാത്ര കണ്ടാണ് ഞാൻ ലേപാക്ഷിയിൽ പോയത്, ലഡാക്ക് പോയത്. അങ്ങനെ ഒരു ദിവസം ഒരു 15-20 മെസ്സേജ് ഒരുപാട് വ്യക്തികള്.

0: ഇന്ന് രാവിലെയും അങ്ങനെ ഒരു ഫോൺ സന്ദേശം UAE നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവര് കൈലാസം സന്ദർശിക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെയാണ്, അപ്പൊ എന്നും അങ്ങനെ ഒരു ഫോൺ സന്ദേശങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ എന്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് ശരിക്കും അതാണ്.
1: കവിതകൾ ഇപ്പൊ ഏകദേശം എത്ര കവിത എഴുതിയിട്ടുണ്ടാവും?
0: ഞാനൊരു 10-25 കവിതകളോട് എഴുതി. കവിത ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ കഥാർസിസിൽ നിന്നുണ്ടാവുന്നതായതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത്രയും വലിയൊരു മാനസികമായ ഒരു കുറച്ചുകൂടെ സമാധാനം അങ്ങനെയാണ് കവിതകളുടെ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് വന്നത്.
1: പുസ്തകമാക്കിയായിരുന്നു,
0: പുസ്തകങ്ങൾ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്.
1: വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ അല്ലേ, ആ പുസ്തകം എന്തിനെ കുറിച്ചാണ്?
0: ശരിക്കും എന്റെ ഈ ഒരു യാത്ര കൊണ്ട് എല്ലാരും ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നേടിയത്? ഞാൻ നേടിയ കാര്യങ്ങളാണ്. കാരണം ഈ യാത്രാ ലോകത്ത് ലോകമെമ്പാടും ഭൂഖണ്ഡങ്ങൾ നിറയെ ചിതറിക്കിടക്കുന്ന ഒരു വലിയ സൗഹൃദ വലയത്തിന്റെ ഉടമയാണ് ഞാൻ. അത് എങ്ങനെ ഒരു പക്ഷേ ടുക് ടുക് ഡ്രൈവർ തൊട്ട് പലപ്പോഴും ഡിപ്ലോമാറ്റിക് ഹെഡുകൾ വരെ എന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അങ്ങനെ ആ വഴികളിൽ തെളിഞ്ഞ മുഖങ്ങളെ പറ്റിയാണ് ഞാൻ എഴുതിയത്. കാരണം അതെ, അങ്ങനെ പലപ്പോഴും ഏത് നാട്ടിലും അവിടുത്തെ ആളുകളും അവിടുത്തെ തെരുവുകളുമാണ് എന്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം.
1: ഈ യാത്രാ വിവരണങ്ങൾ എത്ര പുസ്തകങ്ങൾ അങ്ങനെ വന്നു?
0: ഇപ്പോ ഞാൻ റീസെന്റ് കൊളാബറേഷൻ വർക്കായിട്ട് ഒരു ബുക്കും പിന്നെ എന്റേതായ ഒരു ബുക്കുമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ തന്നെ 2 ബുക്കുകൾ ഇറങ്ങാൻ പോവുകയാണ്.
1: ഈ വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ, അതിന് അവാർഡ് കിട്ടിയിരുന്നു?
0: അത് അവാർഡ് കിട്ടിയിരുന്നു. സത്യജിത് റായ് ഫിലിം, അത് ട്രിവാൻഡ്രത്തുള്ള ഒരു വലിയൊരു
1: ഗോൾഡൻ
0: പെൻ അവാർഡ് കിട്ടിയിരുന്നു 2024.
1: കവിതാ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? അവൾ പൂക്കുന്നിടം.
0: അവൾ പൂക്കുന്നിടം. അപ്പൊ ആ ഇതൊരു കുറെ കവികൾ ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ്. പലപ്പോഴും എന്റെ ഈ ഒരു തിരക്കുകയറി ഷെഡ്യൂൾ എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഒരു എല്ലാ മാസവും എല്ലാ യാത്രാവിവരണ മാഗസിനുകളും പ്രസിദ്ധീകരിക്കാറുണ്ടെങ്കിലും സുഹൃത്തുക്കൾ ചേർന്നാണ് ഇതൊക്കെ പലപ്പോഴും എന്റെ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ
1: പബ്ലിഷ്
0: ചെയ്യുന്നത്. വളരെ എല്ലാരും നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ 20 വർഷങ്ങൾക്ക് ശേഷം. കാരണം ഞാൻ ഒരു വായനക്കാരിയാണ് എപ്പോഴും. എഴുത്ത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നെങ്കിലും എനിക്ക് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടാണ് ശരിക്കും പുസ്തകങ്ങളെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: എഴുതാനായിട്ട് പ്രത്യേക ഒരു സമയം കണ്ടെത്തുമോ? എങ്ങനെയാണത്?
0: പലപ്പോഴും രാത്രിയിലെ എല്ലാ വീട്ടമ്മമാരെ പോലെയും കുടുംബത്തിന്റെ മിക്ക കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് തീർത്തിട്ട് തന്നെയാണ് അങ്ങനെ പറ്റാറുള്ളത്. കാരണം നമ്മൾ ഓരോ ഉത്തരവാദിത്വം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ ഒന്നിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അപ്പം നമ്മുടെ പാഷൻസിനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ചേർത്ത് വെച്ച് ജീവിക്കുക എന്നാണ്. ഞാൻ അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് എങ്ങനെ ഒളിച്ചോടാൻ പറ്റും? നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളാണ്. അപ്പം ഇതെല്ലാം ചേർന്ന് രാത്രിയിൽ എഴുത്തും ചിലപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കാം. അങ്ങനെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അങ്ങനെ സമയം കണ്ടെത്തി
0: എഴുതുകയാണ്.
1: സ്ത്രീകൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഇല്ലാത്തതാണ് അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു രമ്യക്ക് അത് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്.
0: സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് അവരുടെ സപ്പോർട്ട് ഇല്ലാതാവുന്നത്? ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറുമ്പോഴാണ് അവര് സപ്പോർട്ട് പിൻവലിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ നിഷ്ക്രിയമായി ഇരുന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ പാഷനിലേക്ക് മാത്രം ഒതുങ്ങുകയും മറ്റുത്തരവാദിത്തങ്ങളോടെ കിടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സപ്പോർട്ടിന്റെ ആഴം എനിക്ക് അറിഞ്ഞുകൂടാ.
1: അത് മാത്രമല്ല, പലപ്പോഴും പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കണം എന്നാണ് പലരുടെയും ആഗ്രഹം, അങ്ങനെയല്ലേ?
0: ഒരു വിഭാഗം പുരുഷന്മാർ അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് എന്റെ പങ്കാളിയിൽ നിന്നും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും വിമുഖത കാണിച്ചില്ല. കാരണം അല്ലാതെ കുടുംബ സമാധാനം പിന്നെ കുട്ടികളുടെ ഭാവി ഇതെല്ലാം നമ്മളിലും കൂടെ ചേരുന്നതാണല്ലോ. അപ്പോൾ അതിനെയും പരിക്കേൽപ്പിക്കാതെയാണ്
1: പോകുന്നത്. മക്കളെ?
0: ഒരു മോളാണുള്ളത്, ഡിഗ്രി ചെയ്യുന്നു ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി കോളേജില്.
1: വേറെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഇന്റീരിയർ ഡിസൈനിങ് എനിക്ക് ഇഷ്ടമാണ്. ഗാർഡൻ സ്റ്റൈലിംഗ്, കുട്ടിക്കാലം തൊട്ട് ഒരു പൂന്തോട്ടം, ഒരു വെജിറ്റബിൾ ഗാർഡൻ, ഇതെല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ വായനയും പുസ്തകങ്ങളും കുറച്ച് യാത്രകളും പൂന്തോട്ടവും ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ഇതെല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ട്. ചെറിയ ബാൽക്കണിയിലെ പച്ചപ്പ് നിറച്ചൊരു ഫ്ലാറ്റിൽ, ചെറിയ ഫ്ലാറ്റിൽ അങ്ങനെ ഒരുപാട് ആർട്ടിക്കിൾസ് അതിനെ പറ്റി വന്നിട്ടുണ്ട് മാഗസിനുകളിൽ.
1: എനിക്ക് തോന്നുന്നു രമ്യയുടെ കുട്ടിക്കാലം ആണ് ഇതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് അല്ലേ? വായന, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെയും, അവരാണല്ലോ പുസ്തകങ്ങൾ തന്ന് വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്.
0: ശരിയാണ്. കാരണം അവർക്ക് എന്നെ വേണമെങ്കിൽ ഒരു നോ പറയാവുന്ന ഒരുപാട് ഘട്ടങ്ങളോടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ലോകവും അതിന്റെ ഒപ്പം പഠിത്തവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10th എക്സാം സമയത്ത് തന്നെയാണ് ഞാൻ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് കണ്ണൂർ പോകുന്നത്. 2 സൈമൾട്ടേനിയസ് ആയിട്ട് പോവുകയാണ്.
1: ഇതിനായിരുന്നു മത്സരം?
0: കവിതാരചനയ്ക്ക് 3rd സ്ഥാനം ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ ആ കാലഘട്ടം കലാതിലകമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ മഞ്ജു വാര്യരുടെ ഇങ്ങനെ ദൂരെ നിന്ന് അന്ന് ഞാൻ കാണുന്നു, ഓർക്കുന്നുണ്ട്. അപ്പോ അന്ന് ഈ 10th എക്സാമും ഇതും ഒരുമിച്ച് പോകുന്ന സമയത്തും കണ്ണൂർ എന്റെ കൂടെ അച്ഛനും അമ്മയും വന്നത് ഞാൻ ഓർക്കുന്നു. ഇപ്പൊ എന്റെ മകൾക്ക് ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിൽ

0: ഞാനൊരു സാഹസികയായ യാത്രികയല്ല. എനിക്ക് ജീവിത അവസാനം വരെയും ഇങ്ങനെ തന്നെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. അപ്പം ഇന്ത്യയുടെ നല്ല ലോകത്തിന്റെ തന്നെ പല സ്ഥലങ്ങളും അരക്ഷിതമായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾ അങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യണം, ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷെ ഞാൻ അപ്പൊ രാത്രിയിൽ അങ്ങനെ ഒരു അപകടം വരാതെ നോക്കിയുള്ള യാത്രകളാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാരണം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് നമ്മളുടെ ഓവറാൾ ഒരു ഹാപ്പിനെസിനെയും പിന്നീടുള്ള യാത്രകളിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒക്കെ ബാധിക്കാൻ ഇടയുണ്ടാവുന്ന, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള രീതി തന്നെയാണ് ഞാൻ എന്റെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ട്രിപ്പ് കാറിൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഞാൻ പല സ്ഥലങ്ങളിലും കാർ ഓടിച്ചു പോകാറുണ്ട്. അപ്പോഴെല്ലാം തന്നെ ഒരു 7 മണിക്ക് യാത്രയെ വൈൻഡ് അപ്പ് ചെയ്യുക, ഏർലി മോർണിംഗ് പുറപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്റെ ആ ഒരു യാത്രയുടെ വിവരങ്ങൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകും. കാര്യം നമ്മൾ അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് ശേഷം പിന്നെ കിടന്ന് വിഷമിക്കുന്നതിൽ എപ്പോഴും നല്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു തിയറിയിലാണ് ഞാൻ പോകാറുള്ളത്.
1: ഈ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചെയ്യുക?
0: ആദ്യം തന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ അത് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ തന്നെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാതെയുള്ള ലീവ് ഒക്കെ എടുത്ത്, അങ്ങനെയുള്ള ലീവുകളൊക്കെ എടുത്ത്, അതുപോലെ തന്നെ ആ ഒരു തിരക്കില്ലാത്ത ഒരു കാലഘട്ടങ്ങളൊക്കെ നോക്കി, പിന്നെ നമുക്ക് കുറച്ച് ഹോളിഡേസ് കൂടുതൽ കിട്ടുന്ന ഓണം ക്രിസ്മസ്. ഞാൻ ഒരു 22 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ ഓണം ആഘോഷിച്ചിട്ടുള്ളത് വളരെ ഒന്നോ 2 തവണ ആ സമയത്താണ് യാത്രകൾ. അപ്പം അത് രണ്ടും പരിക്കേൽപ്പിക്കാതെയുള്ള യാത്രകളാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. പിന്നെ ഈ പോകുന്ന സ്ഥലങ്ങളിലെ സീസൺ, ക്ലൈമറ്റ് അതൊക്കെ ശ്രദ്ധിക്കും. കാരണം ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെദർ നോക്കാതെ ഒരിക്കലും പോകരുത്. കാരണം അവിടെ പെട്ടെന്ന് മേഘ വിസ്ഫോടനം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഞാൻ അങ്ങനെ ഒരിക്കൽ പെട്ടിട്ടുള്ളതാണ്. വലിയൊരു മല ഇടിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ പുറകിലേക്ക് വന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് അങ്ങനെ ഒക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വരാം. ഇപ്പം കൂടുതൽ കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള പ്രിക്കോഷൻ ഉണ്ട്. കാരണം പ്രകൃതിയുടെ ചില വിസ്മയങ്ങൾക്ക് മുന്നിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ നിസ്സാരരായ ആളുകളാണ്.
1: നമ്മൾ തങ്ങുന്ന സ്ഥലങ്ങൾ അതൊക്കെ നേരത്തെ തന്നെ മുൻകി അങ്ങനെയാണ് പോകുന്നത്? അതോ
0: ചില സമയങ്ങളിൽ അൺപ്ലാൻഡ് ആയിട്ടും പോയിട്ടുണ്ട്. കാര്യം ചിലപ്പോ ഒരുപാട് പ്ലാൻ ചെയ്യാതെ സാഹചര്യം വരുന്ന ഉടനെ കിട്ടുന്ന സ്ഥലത്ത് അങ്ങനെ ഒരുപാട് യാത്രകൾ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ ലീവൊക്കെ തൊട്ട് തലേന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ സാങ്ഷനായി കിട്ടുന്ന. അന്നേരം പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെ പലപ്പോഴും അൺപ്ലാൻഡ് ആയിട്ട് പോയിട്ടുണ്ട്. വളരെ വിജനമായ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം എല്ലാം തന്നെ ഒരു വലിയ പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. രാത്രിയിലൊക്കെ ട്രെയിൻ യാത്ര ഒരിക്കലെ ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ ഒരുപറ്റം ആളുകൾ ഇടിച്ചു കയറി ഞങ്ങൾ ഒരു 8 മണിക്കൂറോളം അവരുമായിട്ട് സംസാരിച്ച് മയപ്പെട്ട തരത്തില് അതിലിവിടുന്ന് രക്ഷപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ അനുഭവത്തിൽ നിന്നും പിന്നെ അടുത്ത തവണ അത് ഉണ്ടാകാതെ നോക്കും. അങ്ങനെ മാക്സിമം പ്ലാൻ ചെയ്യും. ചില ഇങ്ങനെയുള്ള
1: കാര്യങ്ങൾ
0: ശരിക്കും ലൂട്ട് ചെയ്യാനല്ല, അവരൊരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ട് കയറിയതാണ്. പക്ഷെ അവരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹരിയാനയുടെ അടുത്തുള്ള ഒരു വളരെ റിമോട്ടായ ഒരു സ്ഥലത്ത്, അവിടെ ആളുകളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. പല സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വളരെ യാതൊരു പ്രാധാന്യം ഇല്ലാത്ത ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അവരങ്ങനെ ഒരു ആളുകളാണ്. അപ്പൊ ഇങ്ങനെ മുഖത്ത് നോക്കി നിന്ന് വളരെ അടുത്ത് നിന്ന് ഇങ്ങനെ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം ഭർത്താവ് അവിടെ ഡൽഹിയിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഗ്രാമ്യമായ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് പക്ഷെ സംസാരിച്ചൊരു സഖ്യത്തിലായി. ഇവര് പിന്നെ നമ്മളോട് സൗഹാർദ്ദമായി ഇവര് നമ്മുടെ ലഗേജ് നമുക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വെച്ച് തന്നു. 70 പേരിരിക്കേണ്ട കമ്പാർട്ട്മെന്റിനകത്ത് ഒരു 200 പേര് ഇടിച്ചു കയറിയിരുന്ന എങ്ങനെ ഇരിക്കും? കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ അഗ്രസീവ് ആകുന്നതിൽ നല്ല ഡിപ്ലോമാറ്റിക് ആവുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. അപ്പൊ യാത്ര ഓർലി സേഫ് ആണ്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സഹിക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ ഭർത്താവും കൂടി ഇതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി റെന്റിനെടുത്ത് ഞങ്ങൾ കുമയൂൺ കുന്നുകൾ തേടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു
1: നൈനിറ്റാള്
0: കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, സിയാരി, അൽമോറ, കുമയൂൺ, പിന്നെ ഈ പറയുന്ന നൈനിറ്റാള്, ഇതെല്ലാം ഒരു ടെസ്റ്റിൽ കാണാം. നല്ല തണുപ്പുള്ള ഡൽഹിയിലെ
1: കുമയൂൺ തേടി പോയത് എം ടിയുടെ മഞ്ഞു വായിച്ചിട്ടാണ്.
0: അത് ശരിക്കും എം ടിയുടെ മഞ്ഞു വായിച്ചാണ്. കാരണം എം ടിയുടെ മഞ്ഞു വായിച്ചാൽ എല്ലാവർക്കും മനസ്സുകൊണ്ടെങ്കിലും അവിടെ പോകാതിരിക്കുകയല്ലോ.
1: എന്റെ പ്രീഡിഗ്രി പാഠപുസ്തകമായിരുന്നു.
0: അതെ, ഒരുപാട് പേരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള തണുപ്പ് കാലത്ത് ഡൽഹി എന്ന് വെച്ചാൽ പെട്ടെന്ന് റോഡുകൾ വിജനമാകുന്നു. ഒരു 2 മണിയാകുമ്പോൾ കുമയൂണിനോട് അടുക്കും തോറും റോഡുകൾ വിജനമായിക്കൊണ്ടിരിക്കും. ഉച്ച അപ്പൊ ഞങ്ങൾ രാവിലെ ഡൽഹിയിൽ നിന്ന് തിരിച്ചപ്പോ ഈ ഒരു നൂൺ ടൈം ആകുമ്പോൾ വിജനമാകുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഞങ്ങൾ നോക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഭയങ്കരമായിട്ട് പുക ഉയരമാണ് കത്താനുള്ള ഒരു. അപ്പൊ തന്നെ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോ ഈ വണ്ടിയുമായിട്ട് ഇനി നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ആ വണ്ടിയുടെ കണ്ടീഷൻ അങ്ങനെയാണ്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഇനി ഒന്നും ചെയ്യാനല്ല, നമുക്ക് നമ്മുടെ ലീവ് പോയി, നമ്മുടെ എല്ലാം പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ഈ സർവീസിംഗ് സെന്ററിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രായമുള്ള ഒരാൾ ഞങ്ങളെ കുറച്ച് നേരം നോക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ഇദ്ദേഹം എന്താണ് ഇങ്ങനെ നമ്മളെ നോക്കുന്നതെന്നുള്ള ഭയപ്പാടിലാണ്. അപ്പൊ ഇദ്ദേഹം വന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ കാറും ഡ്രൈവറും കൂടെ വിട്ടു തരിക ചെയ്യുന്നത്. അവിടെയുള്ള ആള് സഞ്ചാരികളാണ് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയൊക്കെ നമ്മളൊരു സഹായം ആരിൽ നിന്നെങ്കിലും പ്രതീക്ഷിക്കുന്നത്. അപ്പം കാറ് കഴുകി ഉണങ്ങാനായിട്ട് വിട്ടിരുന്ന കാറ് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി ഡ്രൈവറെയും വിട്ടു തന്ന് ഞങ്ങൾ അപ്പൊ തന്നെ 9 ടാളിലോട്ട് കൊണ്ട് പോവാണ്. ഞാൻ എനിക്കറിയില്ല കൊച്ചിയിൽ വെച്ച് കാണുന്ന ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ കുടുംബത്തിന് ചെയ്യുമോന്ന്. അപ്പൊ അങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ എന്ത് വിശ്വസിച്ചാണ്. നമ്മൾ ഒരുറ്റും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ സൈഡിൽ നിന്നാണ് നമുക്ക് സഹായം ലഭിക്കുന്നോണ്ട് തന്നെ ഞാനും മാക്സിമം ആളുകളെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്

0: കൊണ്ടുവന്ന് കൊടുത്തു.
1: ഇല്ല, അവിടെ ആക്കിട്ട് ഡ്രൈവർ തിരിച്ചു പോയിരുന്നു. അങ്ങനെ അത് വലിയൊരു അനുഭവമായിപ്പോ.
0: നല്ല നല്ല മനുഷ്യരെ കണ്ടുമുട്ടാനാണ്
1: നല്ല ഒരുപാട്. അപ്പൊ ഞാൻ ഒരുപാട് മോശ അനുഭവങ്ങൾ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും യാത്രയിൽ നല്ല അനുഭവങ്ങൾ ഓർക്കാനാണ് എനിക്കിഷ്ടം. കാര്യം ഇത്രയും നല്ല ആളുകള് ഇപ്പോഴും ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വലിയൊരു കാര്യമല്ലേ. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് വിശന്ന് ഭയങ്കര വിശന്ന് കാശ്മീരിലെ ഒരു ഗ്രാമത്തിൽ കൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാർ നിർത്തി കുഞ്ഞിന് മോൾക്കന്ന് മോള് ചെറുതാണ് മോക്ക് പാല് കിട്ടുമെന്ന് ഒരു വീട്ടിൽ പോയി ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊരു കടയാണെന്നാണ് വിചാരിച്ചത്. അപ്പം അതൊരു വീടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു എന്റെ മോൾക്കുള്ള പാല് വീടുണ്ട് അത് ഞാനങ്ങ് തരും എന്ന് പറഞ്ഞ് ഉടൻ തന്നെ പാലെടുത്തു തന്നെ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇതൊക്കെ കേരളത്തിലൊരു മധ്യവർത്തി വീട്ടമ്മ സ്വന്തം കുഞ്ഞിന്റെ ആഹാരം എടുത്ത് കൊടുക്കുമോ എന്നുള്ളത്. അപ്പം ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നൈർമല്യമുള്ള ആളുകളാണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ തിരിച്ചറിവാണ്. ഓരോ യാത്രയും ഓരോ തിരിച്ചറിവുകളാണ്.
0: യാത്രകള് മാറ്റം വരുത്തും
1: തീർച്ചയായും.
0: നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി,
1: നമ്മുടെ പ്രയോറിറ്റികൾ മാറുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പണ്ട് ഒത്തിരി നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും ഒരു കാര്യമേ അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നാഗാലാന്റിന്റെ ഈ ഒരു അതിർത്തി ഗ്രാമത്തിൽ ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെല്ലുമ്പോ കുട്ടികളുടെ നാപ്കിന് അവിടെ കഴുകി ഉണക്കിയിട്ടിരിക്കുകയാണ്. വൃത്തിയായിട്ട് കഴുകി വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഉണക്കി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചെല്ലുന്നത്. അവരുടെ ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ലൈഫിൽ അവരങ്ങ് സംതൃപ്തരാണ്. അവർ കുറെ കൃഷി ചെയ്യുന്നു, നമ്മളൊക്കെ ഒരു സൂപ്പ് തരുന്നു. ആ സൂപ്പ് നോക്കുമ്പോൾ ഈ കപ്പയിലിട്ടൊരു സൂപ്പാണ്. അവിടെ എന്താണ് കിട്ടുന്നത് അത് വെച്ച് അവരങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ പന്നിയുണ്ട്, കോഴിയുണ്ട്, അതിന്റെ മുട്ട, കീറിയ ഉടുപ്പുകൾ ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് തന്നെ അവർ ഈ ദുർഘടമായ സ്ഥലങ്ങളെല്ലാം താണ്ടി സ്കൂളിൽ പഠിക്കാൻ പോകും.
0: ക്ലൈമറ്റും അങ്ങനത്തെ
1: ക്ലൈമറ്റും നാഗാലാൻഡിലെ ഹെഡ് ഹണ്ടേഴ്സ് തല വെട്ടുന്ന ആളുകളുടെ ഒരു ഗോത്ര ഗ്രാമത്തിലേക്കാണ് ഞാൻ പോയത് ലോങ് വാ. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും വിഷമിക്കുന്നത്. ഇവിടെ അതില് വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം ഒരു വാഹനം രാവിലെ അതുവഴി പോകും, അതിനകത്തൊരു 18 പേര് ഇടിച്ചു കയറിയിരുന്ന് ഗ്രാമത്തിലോട്ടുള്ള വാഹനമാണ്. പിന്നെ ആ വണ്ടി വരുന്നത് വൈകിട്ടാണ്. ഇതുപോലൊരു വണ്ടിയിൽ ഇടിച്ചിരുന്നാണ് നമ്മൾ ഇവിടോട്ട് ചെല്ലുന്നത്. അങ്ങനെ 100,000 കാര്യങ്ങൾ ഉണ്ട്. ഞാൻ പിന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തി ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ ഒരു ബംഗ്ലാദേശി ടീച്ചറാണ് നാഗാലാൻഡിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെ അതിർത്തി ഗ്രാമമാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രാമം ഉണ്ട് ഇന്ത്യയിൽ, നമുക്ക് അതിശയം വരും. അപ്പൊ അവര് 4 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഈ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത്. അവരുടെ നാട്ടിൽ നിന്ന് ബസ്സിലും ഇതിലും എല്ലാം കയറി ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മുഖത്തോട് ചോക്ക് വലിച്ചെറിയുന്ന കുറെ കുട്ടികൾ. കാരണം അവരങ്ങനെ അപരിചിതരെ കാണുന്നില്ല, അവരോട്ട് ഗ്രൂമിംഗ് ഇല്ല, വളരെ നൈവായിട്ടുള്ള പെരുമാറ്റം, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്.
0: രമ്യ പറയുന്നത് ഒരു കഥ പറയുന്നത് പോലെയാണ്. എഴുത്തും ഇങ്ങനെ തന്നെയാണോ?
1: ഇബിൻ ബത്തൂത്ത പറഞ്ഞ പോലെ യാത്ര നിങ്ങളെ ഒരു കഥ പറച്ചിലുകാരിയുമാക്കും. കാര്യം ഇങ്ങനെയൊക്കെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ നമ്മള് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഞാൻ എപ്പോഴും പറയും ജനപ്രതിനിധികളെല്ലാം യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ആള് ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഓരോ രീതിയിലും. ഞാൻ ശ്രീലങ്ക പോയൊരു കഥ ഞാൻ പറയുമ്പോൾ, ശ്രീലങ്ക പോയുമ്പോൾ ഭയങ്കര നിരത്തുകൾക്കൊക്കെ വളരെ വൃത്തിയാണ്. ശ്രീലങ്ക ഒരു വളരെ അസ്ഥിരമായ സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമാണ്. പക്ഷേ അവിടുത്തെ നിരത്തുകളും എല്ലാം വളരെ വൃത്തിയായിട്ടിരിക്കുന്ന, നമുക്ക് ഇന്ത്യയിൽ അത് എന്തുകൊണ്ട് വരുന്നില്ല, എല്ലാ റിസോഴ്സുകളുള്ള കേരളത്തിൽ അങ്ങനെ ഒരു ക്ലീൻനെസ് വരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് പകർത്താൻ കഴിയും. വൃത്തിയുള്ള റോഡുകള്, വൃത്തിയുള്ള പരിസരങ്ങൾ, ഇതെല്ലാം ഒരാളുടെ മാത്രമല്ല ടൂറിസം എന്ന് പറയുന്നതിന്റെ ആ ഒരു ആസ്പെക്ടിനെ എത്രമാത്രം ഉയർത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന മറ്റുള്ള. കാരണം ഞാൻ ശ്രീലങ്കയിൽ തന്നെ ഒരു ട്രെയിൻ യാത്രയുണ്ട്, വളരെ റിമോട്ടായ ഒരു സ്ഥലത്തേക്ക്, യെല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടുത്തെ ഒരു നല്ലൊരു ബ്രിഡ്ജും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ട്രെയിനിൽ കയറാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികള്, വിദേശികള് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ആ ട്രെയിന്. പല ഡിഫറെന്റ് ഷെയ്ഡ്സ്, ബ്രസീലിൽ നിന്നും ഇതേ പരിസരങ്ങളും ഇതേ സൗന്ദര്യമുള്ള കേരളത്തിലോട്ട് എന്താണ് ഒരു ഇങ്ങനൊരു ഒരു വരവില്ലാത്തത്? അതിന്റെ കാര്യം അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ്. അവിടെ ഒരാള് പോലും വിദേശികളോട് ഒന്നും ഒരിക്കലും മോശമായിട്ട് പെരുമാറുന്നില്ല. അവിടുത്തെ ടുക് ടുക് ഡ്രൈവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാടിന്റെ മുഖം തന്നെയാണ്. കാരണം അവർ ഒരിക്കലും അങ്ങനെ അരകന്റായിട്ട് പെരുമാറുന്നില്ല. പിന്നീട് വൃത്തി, അങ്ങേയറ്റം വൃത്തിയുള്ള പരിസരങ്ങൾ അത് കാണുന്ന ഉടനെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ വിദേശികളെ ലൂട്ട് ചെയ്യാത്ത, നമ്മൾ ഒരിക്കലും അവരെ ഒരു മിസ്ഗൈഡ് ചെയ്യാത്ത, അങ്ങനെയുള്ള സമീപനമുള്ള സ്ഥലങ്ങളിലേക്ക് വിദേശികളിൽ ഒരു തള്ളിക്കയറ്റം തന്നെ വരും എന്നുള്ളതിനൊക്കെ ഉദാഹരണമാണ്. അത് ഇങ്ങനെയൊക്കെയുള്ള ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയ സെക്ടറിൽ കൂടെ നമുക്ക് ഉയരാൻ കഴിയും. സാമ്പത്തികമായി വലിയൊരു സാമ്പത്തിക ശക്തിയാവാൻ കഴിയും. അതൊക്കെ
0: ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞപ്പോ അതൊരു ഒരു ബുദ്ധിസത്തിന്റെ ഒരു
1: എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഞാൻ ഈ ശ്രീലങ്കയുടെ ഗ്രാമങ്ങളിൽ, ഞാൻ വെച്ചൊക്കെ ടൗൺ അങ്ങനെയാണ്, കൊളംബോ ഒക്കെ അങ്ങനെയാണ്. കാരണം നമ്മൾ എപ്പോഴും തലസ്ഥാന നഗരി തിരുവനന്തപുരത്തിന് ഒരു മിനിമം ഒരു വൃത്തി ഉണ്ടല്ലോ. പക്ഷേ ഞാൻ ഈ അനുരാധപുര, പൊന്നൂർ, പുരന്നൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ അവിടെയെല്ലാം ഗ്രാമങ്ങളും എല്ലാം വൃത്തിയാണ്. ഈ ബുദ്ധിസം എന്നൊക്കെ പറയുന്ന ഒന്നും വലിയ ഇല്ലാത്ത ഗ്രാമങ്ങളിലും ഒക്കെ നല്ല വൃത്തിയുണ്ട്. അപ്പൊ അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ
0: ജനതയുടെ ഒരു ആറ്റിറ്റ്യൂഡ്.

0: ഇല്ല സർ, നമ്മൾ ഇനിയും നമ്മൾ മാറിയില്ലെങ്കിൽ ഇന്നും നമ്മൾ കൊച്ചി എന്ന് പറയുന്നതിന്റെ ഒരു പ്രഭാത സഞ്ചാരത്തിന് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും വളരെയധികം ശ്രദ്ധയോടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഗവൺമെന്റിനെക്കാട്ടിലും ഓരോ പൗരന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്.
1: എനിക്ക് തോന്നുന്നു പുതുതലമുറ അതിനോടൊക്കെ കുറെ ആഭിമുഖ്യമുള്ളവരാണ്. അവര് പലപ്പോഴും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അങ്ങനെ നമുക്കൊരു മാറ്റം വരികയാണെങ്കിൽ, ഞാനിപ്പോ ശ്രീലങ്കയിൽ തന്നെ ഞാൻ ചോദിച്ചപ്പോ ഈ സ്കൂളിൽ ഇതൊരു വലിയ പാഠ്യ വിഷയമാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം, ഇതൊക്കെ അവിടെ ഒരു പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ, അതായത് ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ചെറിയ കുട്ടികളെ തൊട്ട് നമ്മൾ പരിശീലിപ്പിച്ച് പോളിഷ് ചെയ്തെടുത്ത് അവരുടെ റിഫ്ലക്സ് ആക്ഷൻ ആ രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതിനുള്ള ഒരു വലിയ നടപടി തന്നെ എല്ലാവരും തുടങ്ങണമെന്നാണ്. വീട്ടിൽ നിന്നുമല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റാരെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മാറുക,
1: ഫലപ്രദമായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പാഠം ഉണ്ടായിരുന്നു, നമ്മള് എന്നും കുളിക്കണം, ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവറുടെ പുറകിലിരുന്ന് സംസാരിക്കാൻ പാടില്ല, ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റും, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ചെറിയ ചെറിയ പാഠങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ
0: പറ്റും. നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റഡ് ആക്കുന്ന ഒരു കാലഘട്ടമല്ലേ. മാറ്റിയില്ലെങ്കിൽ നമുക്കൊരു വലിയ വിപത്താകും. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു വലിയ ഒരു ടൂറിസം സെക്ടറിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ തവണ ഈ വൃത്തിയുടെ കാര്യങ്ങൾ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂലൊക്കെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമുക്കൊരു,
1: അതെ ടൂറിസ്റ്റുകളെ നല്ല വരുന്ന ആളെ അതിഥിയായി സ്വീകരിക്കുന്ന ആ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ അത് പലപ്പോഴും അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും അവർ മറ്റൊരാളോടും ഇവിടേക്ക് വരരുത്.
0: തീർച്ചയായും അത് ഓരോ സഞ്ചാരിയും കാണുന്ന കാര്യം അപ്പൊ തന്നെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അടുത്തിടയ്ക്ക് തന്നെ ഒരു ബസ് സ്റ്റാൻഡിൽ കൂടി കിടക്കുന്ന വേസ്റ്റ് ഒരു വിദേശ സഞ്ചാരി എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് ആലോചിക്കണം, ഇത് പണ്ടത്തെ പോലുള്ളത് വളരെ ക്യുക്കായിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം, സ്ത്രീകൾക്ക് സ്ത്രീ സഞ്ചാരികളുടെ അടുത്ത് ലോകം എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ വളരെ കാട്ടുതീ പോലെ. ഞാനത് ഒരിക്കലും ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്ന ഒരു യാത്രയില് ഒരു പോളണ്ടുകാരി എന്റെ അടുത്ത്, നിർഭയ കേസ് ഡൽഹിയിലെ, ആ ന്യൂസിന്റെ ന്യൂക്കൺ കോർണർ അവർക്ക് അറിയാം എല്ലാ കാര്യങ്ങളും,
1: ഫോളോ
0: ചെയ്ത് എന്നോട് സംസാരിക്കുവോ എന്നെ പറ്റി. അപ്പൊ ഞാൻ അന്നേരമാണ് നമ്മളുടെ ഈ വാർത്തകൾ എവിടെ വരെ എത്തുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെയുള്ള
1: നമ്മളും ചൂളിപ്പോകും മറ്റൊരാള്.
0: തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളുണ്ട്. ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ ഒരു ഫ്ലീ മാർക്കറ്റ് വെച്ചൊരു സിസ് ദമ്പതികൾ വന്നിട്ട് ഇന്ത്യയെ പറ്റി വളരെ പുകഴ്ത്തിയിട്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളോട് അവർ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റി, ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇവർക്ക് അങ്ങനെയും നല്ലൊരു അഭിപ്രായം പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യ ടൂറിസം സെക്ടർ എവിടെ നിൽക്കും? പ്രത്യേകിച്ച് കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട്
1: ഒത്തിരി സാധ്യതകളുണ്ട്.
0: ഇഷ്ടം പോലെയുണ്ട്,
1: തിരിച്ചറിഞ്ഞ് അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.
0: അതാണ്
1: അപ്പം രമ്യയുടെ യാത്രകൾ, യാത്രാ വിവരണങ്ങൾ, അത് രമ്യക്ക് മാത്രമല്ല, അത് വായിക്കുന്ന ഒരു വായനക്കാരിക്കും വായനക്കാരനും ഒരുപാട് തിരിച്ചറിവുകള് ഉൾക്കാഴ്ച നൽകുന്ന ആയിരിക്കണം.
0: അങ്ങനെ ഒരു ആഗ്രഹമാണ് എപ്പോഴും ഉള്ളത്.
1: മലയാളത്തിലല്ലേ എഴുതുന്നത്?
0: മലയാളത്തിലാണ് എഴുതുന്നത്. തിങ്കിങ് ലാംഗ്വേജിന്റെ മലയാളം തന്നെയുണ്ട്. ഓരോ യാത്ര കഴിഞ്ഞിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഞാനിപ്പോ ഞാൻ പറയാം, കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ പൂന്തോട്ടങ്ങളും ഒക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കി. പുറത്തു രാജ്യങ്ങളിൽ പോകുമ്പോൾ എല്ലാ വീട്ടിന്റെയും ബാൽക്കണിയിൽ നിന്നും ഒരു പൂക്കൂട് തൂങ്ങിക്കിടക്കുന്ന ഒരു സൗന്ദര്യം, ബ്യൂട്ടിഫിക്കേഷനാണ് അവരുടെ സങ്കല്പം എന്ന് കണ്ടപ്പോൾ നമ്മളത് പകർത്താൻ ശ്രമിക്കുന്നു. ഓരോ നാട്ടിലെയും ട്രാഫിക്കിന്റെ നിയമങ്ങളും എല്ലാം കാണുമ്പോൾ നമ്മളത് ആ രീതിയിൽ ഓടിക്കാൻ ശ്രമിക്കുന്നു, റോഡിൽ അങ്ങനെ പെരുമാറാൻ ശ്രമിക്കുന്നു. നമുക്ക് നാടിന്റെ ഒരു പോപ്പുലേഷനും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും അങ്ങേറ്റം സിവിക് സെൻസ് ഒന്നും പുലർത്താൻ പറ്റില്ലെന്ന്. പക്ഷേ നമ്മളത് പകർത്താൻ ശ്രമിക്കുന്നു, അത് തന്നെ ഒരു വലിയ മാറ്റമാണ്. അപ്പൊ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ഈ മാറ്റങ്ങളെ കൂടി സ്വാംശീകരിച്ചായിരിക്കണം എന്ന് എപ്പോഴും എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് ആഗ്രഹം.
1: രമ്യയുടെ ഈ വാക്കുകൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്ത്രീകൾ അവരുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും കണ്ടെത്തണം. അത് നമ്മുടെ ഒരു ഇഷ്ടം സാധ്യമാക്കാൻ വഴികൾ കണ്ടെത്തി അതിലേക്ക് എത്തിച്ചേരണം അല്ലേ. അല്ലാതെ എനിക്കത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല.
0: നമുക്ക് പാഷൻസ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതലെന്നല്ല, നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ടൈം കണ്ടെത്തി, എക്സ്ട്രാ എഫർട്ട് എടുത്ത് ഇത് രണ്ടും കൂടി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടിലും നമ്മുടെ പൊട്ടൻഷ്യൽ കൂടാത്തതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ മടുത്ത് ഒരു കാര്യം ചെയ്യുന്നതിലും നല്ലത് നമുക്ക് മടുക്കാത്ത, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തെ കൂടെ കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതം ഒരു മടുപ്പുള്ള കാര്യമായിട്ട് തോന്നില്ല. ഒപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല ജോലിസ്ഥലമോ ഒന്നും തന്നെ നമ്മളെ അങ്ങനെ മടുപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നില്ലെന്നാണ് എന്റെ പേഴ്സണലായ ഒരു എക്സ്പീരിയൻസ്.
1: സ്ത്രീകൾക്ക് പൊതുവെ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്ത് പോകാൻ പറ്റും.
0: തീർച്ചയായിട്ടും മൾട്ടി ടാസ്കിംഗ് ലോകത്ത് ആർക്കും
1: ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരൂ എന്നാണ് രമ്യയും ഞാനും പറയുന്നത് അല്ലേ.
0: തീർച്ചയായിട്ടും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന, കവിതകൾ എഴുതുന്ന, യാത്രാ വിവരണങ്ങൾ എഴുതിയ ഒരാളാണ് രമ്യ എസ് ആനന്ദ്. രമ്യ, താങ്ക് യു.
0: നന്ദി ചേച്ചി.

0: जी हाँ, जन जन होगा अब साक्षर उल्लास के साथ। आइए नव भारत साक्षरता कार्यक्रम के इस अभियान में बटाएं हाथ उल्लास के साथ। उल्लास, भारत सरकार की एक अनूठी पहल।
1: और अब इसी के साथ हमारा आज का उमंग कार्यक्रम समाप्त होता है। तो अपने मित्र अजीत को उमंग कार्यक्रम की तकनीकी टीम यानी कुसुम लता, जगबंधु
2: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
1: नमस्कार।
3: उमंग उमंग उमंग उमंग।
4: ശ്രോതാക്കൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
5: ആകാശവാണി FM വാർത്തകൾ.
4: കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര നെറ്റ്വർക്ക് പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക്കേഷൻസ് വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സജ്ജമാക്കിയ മീഡിയ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഒന്നാകെ ഒരേ മനസ്സോടെ ഓണം ആഘോഷിക്കുമ്പോൾ തലസ്ഥാന നഗരിക്ക് ഉത്സവാവേശം ഇരട്ടിയാണെന്ന് മുരളീധരൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിലെയും ജലാശയങ്ങളുടെ തീരത്തെയും താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി BM കായൽ ജലോത്സവം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 നടത്തും. മന്ത്രി AP അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്ന ഉത്തരവിനെതിരെ യുവജന സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. DYFI പാലക്കാട് ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ പാലത്തായി കേസ് കോൺഗ്രസും BJPയും ചേർന്ന് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അടുത്ത മാസം 1 വൈകിട്ട് CPIM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് രാഗേഷ് അറിയിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 640 രൂപ കൂടി 120,240 രൂപയായി. ഗ്രാമിന് 15,030 രൂപ. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 388 റൺസ് എടുത്തിട്ടുണ്ട്.
5: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 12 മണി കഴിഞ്ഞ് 3:34. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സ്കീം NLM, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. പൊള്ളലേറ്റാൽ ചെയ്യേണ്ട

0: പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണമുണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്നു. 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി പെരുവനം ആദ്യഭാഗം. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, നാട്ടുപച്ചയും ഉത്രാടപ്പൊലിമയും ചിത്രീകരണം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഇവനിംഗിൽ സമകാലികം ജെൻസി ഓണം. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില്
2: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
2: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
5: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
4: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
5: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
6: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബോക്സ് ഓഫീസ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റയീസ മനാൽ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യവും ഉത്തരവും. നാളത്തെ പരിപാടികൾ 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 ഓണം കഥാവേള ഷാഹിന ഇ കെ, 9:30 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 10 മണിക്ക് പി ഉണ്ണികൃഷ്ണന്റെ സംഗീത കച്ചേരി, വിട്ടൽ രാമമൂർത്തി വയലിൻ, കെ അരുൺ പ്രകാശ് മൃദംഗം, കാർത്തിക് ഖടം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ, ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
11: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
12: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
13: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
12: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
13: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ

0: ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrbird.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
3: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
7: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
8: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
9: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യ മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 67 രൂപ, ചില്ലറ വില 73 രൂപ. മരനാടൻ മൊത്തവില 62 രൂപ, ചില്ലറ വില 68 രൂപ. പയർ നാടൻ 96 രൂപ, 105 രൂപ. മരനാടൻ 95 രൂപ, 100 രൂപ. ചേനനാടൻ 50 രൂപ, 55 രൂപ. മറുനാടൻ 45 രൂപ, 50 രൂപ. മരച്ചീനി നാടൻ 28 രൂപ, 32 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ് 38 രൂപ, 42 രൂപ. കുമ്പളങ്ങ 28 രൂപ, 32 രൂപ. ഞാലിപ്പൂവൻ 85 രൂപ, 90 രൂപ. പാളയന്തോടൻ 32 രൂപ, 36 രൂപ. പൂവൻ 64 രൂപ, 70 രൂപ. റോബസ്റ്റ 32 രൂപ, 36 രൂപ. ബീട്രൂട്ട് 75 രൂപ, 82 രൂപ. വെണ്ടയ്ക്ക 64 രൂപ, 70 രൂപ. പാവയ്ക്ക 96 രൂപ, 100 രൂപ. ചുരയ്ക്ക 36 രൂപ, 42 രൂപ. വഴുതന 55 രൂപ, 60 രൂപ. കത്തിരി ഉരുണ്ടത് 45 രൂപ, 50 രൂപ. ക്യാബേജ് 40 രൂപ, 45 രൂപ. ക്യാരറ്റ് 82 രൂപ, 87 രൂപ. കോളിഫ്ലവർ 37 രൂപ, 42 രൂപ. കൊത്തമര 42 രൂപ, 47 രൂപ. കൂർക്ക 40 രൂപ, 45 രൂപ. ചേമ്പ് വലുത് 73 രൂപ, 80 രൂപ. ചേമ്പ് ചെറുത് 43 രൂപ, 50 രൂപ. വെള്ളരി 22 രൂപ, 27 രൂപ. മുരിങ്ങക്കായ 44 രൂപ, 50 രൂപ. ബീൻസ് 100 രൂപ, 107 രൂപ. ഇഞ്ചി 175 രൂപ, 182 രൂപ. പച്ചമുളക് 58 രൂപ, 65 രൂപ. കരിനാരങ്ങ 72 രൂപ, 80 രൂപ. ചെറുനാരങ്ങ 1 4 രൂപ, 5 രൂപ. കോവയ്ക്ക 46 രൂപ, 52 രൂപ. മാങ്ങ പച്ച 63 രൂപ, 70 രൂപ. സവാള 46 രൂപ, 52 രൂപ. ചെറിയ ഉള്ളി 35 രൂപ, 40 രൂപ. മത്തൻ 22 രൂപ, 25 രൂപ. ഉരുളക്കിഴങ്ങ് 35 രൂപ, 40 രൂപ. പീച്ചിങ്ങ 60 രൂപ, 65 രൂപ. പടവലം 74 രൂപ, 80 രൂപ. തക്കാളി 28 രൂപ, 35 രൂപ. അമരപ്പയർ 50 രൂപ, 55 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ഇനി കേൾക്കാം.
10: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.
11: ഗ്രാമീണ മേഖലയിലെ ആളുകളെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ 2014-15 ആരംഭിച്ച ഒരു പദ്ധതിയാണ് NLM, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. NLM പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ, തീറ്റപ്പുൽ ഉൽപ്പാദനം എന്നിവയിലൂടെ ഗ്രാമീണ മേഖലയിൽ സംരംഭകത്വവും സ്വയം തൊഴിലും വളർത്തുകയാണ് NLM സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. ഇനി നമുക്ക് ഇതിന്റെ സബ്സിഡി എങ്ങനെയാണെന്ന് നോക്കാം. ഈ പദ്ധതി പ്രകാരം പദ്ധതി ചെലവിന്റെ 50% വരെ സബ്സിഡി ആയിട്ട് ലഭിക്കും. ഇതിന്റെ സബ്സിഡി നേരിട്ട് അക്കൗണ്ടിലേക്ക് വരികയല്ല ചെയ്യുക, ലോൺ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ആവുകയാണ് ചെയ്യുക. സബ്സിഡി 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കിട്ടുക. പ്രോജക്റ്റിന്റെ ഒരു പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും ഈ ഫണ്ട് റിലീസ് ചെയ്യുക.

എൻ എൽ എം സ്കീമിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംരംഭകത്വ വികസനം, അതായത് ആട്, പന്നി, കോഴി, കുതിര വളർത്തൽ എന്നിവയിൽ പുതിയ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. പിന്നെ മറ്റൊന്ന് ഹൈ ക്വാളിറ്റിയുള്ള ബ്രീഡ്സിന്റെ ഉൽപ്പാദനം അതിന്റെ മറ്റൊരു ഉദ്ദേശമാണ്. അതായത് ഗുണമേന്മയുള്ള മൃഗങ്ങളുടെയും കോഴികളുടെയും പ്രജനനം ഉറപ്പാക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് നാടൻ ഇനങ്ങൾക്ക് പകരം കൂടുതൽ മാംസവും മുട്ടയും ഒക്കെ നൽകുന്ന ഉയർന്ന ഗുണമേന്മയുള്ള മൃഗങ്ങളെയും കോഴികളെയും വളർത്തിയെടുക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമീകൃത ആഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തീറ്റപ്പുല്ലിൻ്റെയും സൈലേജ് പോലെയുള്ള സമീകൃത ആഹാരങ്ങളുടെയും ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. പദ്ധതിയുടെ എൻ എൽ എമ്മിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ഗ്രാമീണ മേഖലയിലെ യുവാക്കൾ, കർഷകർ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് സ്ഥിര വരുമാനമുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക. എൻ എൽ എം പദ്ധതിയുടെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അതായത് രോഗങ്ങൾ മൂലമോ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ മൃഗങ്ങൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ കർഷകർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഇൻഷുറൻസ് സബ്സിഡി നൽകുന്നുണ്ട്. പ്രോജക്ട് കോസ്റ്റിന്റെ 50% വരെ സബ്സിഡി ലഭിക്കുന്ന ഒരു സ്കീമാണ് എൻ എൽ എം പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ സബ്സിഡി തുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ആട്, ചെമ്മരിയാട് വളർത്തലിലാണെങ്കിൽ 100 പെണ്ണാട്, 5 ആണാട് അടങ്ങുന്ന ഒരു യൂണിറ്റിന് 10 ലക്ഷം വരെ സബ്സിഡി ലഭിക്കാം. 200 പെണ്ണാടും 10 ആൺ ആടും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 20 ലക്ഷം വരെയും, 300 പെണ്ണാടും 15 ആൺ ആടും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 30 ലക്ഷം വരെയും, 400 പെണ്ണാടും 20 ആണാടും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 40 ലക്ഷം വരെയും, 500 പെണ്ണാടും 25 ആൺ ആടും അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ

0: പെൺപന്നിയും 10 ആൺപന്നിയും അടങ്ങുന്ന യൂണിറ്റിനാണെങ്കിൽ 30 ലക്ഷം വരെയും, തീറ്റപ്പുൽ സംസ്കരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ തീറ്റ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം വരെ സബ്സിഡി ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളതെന്ന് നോക്കാം. വ്യക്തിഗത സംരംഭകർക്ക്, കർഷക കൂട്ടായ്മകൾ, FPOs, സ്വയം സഹായ സംഘങ്ങൾ, SHGകൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, JLGs, Section 8 കമ്പനികൾ തുടങ്ങിയവയ്ക്കാണ് ഈ സ്കീമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. അപ്പോൾ NLM സ്കീമിന് വേണ്ടി അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ, NLMന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ NLM.udyamimitra.in പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇനി നമുക്ക് ഇത് അപേക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം. സ്വന്തമായോ പാട്ടത്തിനടുത്തതോ ആയ സ്ഥലം, മൃഗസംരക്ഷണ മേഖലയിലെ പരിചയം അല്ലെങ്കിൽ പരിശീലനം, വിശദമായ പ്രോജക്ട് റിപ്പോർട്ട്. ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലോൺ എടുക്കേണ്ടവർക്ക് ബാങ്ക് വായ്പയ്ക്കുള്ള അംഗീകാരം എന്നിവയാണ് അപേക്ഷിക്കുന്നതിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ. DPR, അതായത് ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സംരംഭകൻ്റെ വിവരങ്ങൾ, അതായത് അപേക്ഷകൻ്റെ പേര്, വിലാസം, അങ്ങനെ യൂണിറ്റിൻ്റെ വിശദാംശങ്ങൾ, അതായത് ആട്, ചെമ്മരിയാട്, കോഴി വളർത്തൽ, ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, സാമ്പത്തിക കണക്കുകൾ, അതായത് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ്, പിന്നെ അതിൻ്റെ ആവശ്യമായ ബാങ്ക് വായ്പ, സ്വന്തം മുതൽ മുടക്ക്, പ്രതീക്ഷിക്കുന്ന സബ്സിഡി തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സാമ്പത്തിക കണക്കുകളിൽ വരിക. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഫാം നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരങ്ങൾ, വെള്ളം, വൈദ്യുതി, മൃഗങ്ങൾക്കുള്ള തീറ്റ ലഭ്യത, ജൈവമാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുക. പിന്നെ മറ്റൊന്ന് സാമ്പത്തിക ലാഭക്ഷമത, അതായത് പ്രതിവർഷ വരവ് ചെലവ് കണക്കുകൾ, വിപണന തന്ത്രം, അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, തിരിച്ചടവ് ശേഷി എന്നിവ കാണിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ മൃഗസംരക്ഷണം ഒരു ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന NLM പദ്ധതി എല്ലാവരും പ്രയോജനപ്പെടുത്തുക.
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
2: ലളിതഗാനങ്ങൾ കേൾക്കാമിനി. ആദ്യഗാനം കാവാലം നാരായണപ്പണിക്കർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ടത്. ഗായകൻ കാവാലം ശ്രീകുമാർ.

0: ലളിതഗാനം ഇനി കേൾക്കാം. വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477225676, 0477225676.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
8: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,000,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജി ഓണം, മാസോണം, സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
10: ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം?
11: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
10: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
12: ഹായ്, ഇപ്പോ വിട്ടാവളി കാക്കിലാണെന്നാണ്.
13: 5,000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
14: ഈ ഓണം കെ ചേട്ടനൊപ്പം
15: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
16: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
17: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV യോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
18: നിങ്ങൾക്കായി മാത്രം

0: 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻ സപ്ലൈ.
8: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
9: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കോണ്ടോ കരാത്തെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2:00 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് 62-38-59-96-60 എന്ന നമ്പറിൽ വിളിക്കുക. 6238-59-96-60. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:28:50. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്നൂർ ഗ്രാമത്തിൽ പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. തിരുവോണ സമൃദ്ധിയൊരുക്കാൻ കേരളം നാളെ ഉത്രാടപ്പാച്ചിലേക്ക്. മലയാളികളുടെ ദേശീയോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. കാലവർഷം ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും അല്ലലില്ലാതെ മാവേലിയെ വരവേൽക്കാൻ കുടുംബങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വസ്ത്രശാലകളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ

0: ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വാങ്ങാനും സദ്യവട്ടങ്ങൾ ഒരുക്കാനുമുള്ള ഓട്ടത്തിന് ഉത്രാടനാളിൽ വേഗത ഇരട്ടിയാകും. പൂവിളിയും ഓണപ്പാട്ടുമായി നാടും നഗരവും ആഘോഷലഹരിയിലാണ്. നഗരങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ തിളങ്ങുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പൂക്കള മത്സരവും സദ്യയുമടക്കം ഓണാഘോഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടത്തും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈദഗ്ധ്യവും വിനോദസഞ്ചാര സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി അരങ്ങേറും. വിവിധ വേദികളിലായി 340 പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലും 100 വേദികളാണ് സജ്ജമാകുന്നത്. വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30 വിശിഷ്ടാതിഥിയായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. ഓണാഘോഷത്തിനെത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 30 ഉച്ചയ്ക്ക് 2 രാത്രി 12 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം, കനകക്കുന്ന്, മ്യൂസിയം, കോർപ്പറേഷൻ തുടങ്ങിയ റോഡുകളുടെ ഇരുവശവും പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കോഴിക്കോട് ബീച്ച്, ടൗൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി ബി എം കായലിൽ നടക്കുന്ന ജലോത്സവം ഈ മാസം 27 മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 പൊന്നാനി തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ തുടങ്ങിയ വാരാഘോഷം ബി എം കായൽ ജലോത്സവത്തോടെയാണ് സമാപിക്കുക. ഓണത്തിന് എ എ വൈ കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ 31 വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 300 ഉൽപ്പന്നങ്ങളുടെ വില വിവരമാണ് അഗ്മാർക്ക് നെറ്റ് സംവിധാനത്തിൽ ലഭ്യമാവുക. സംസ്ഥാനത്തെ 100 വിപണികളിൽ നിന്ന് കൃഷി വകുപ്പും 219 കേന്ദ്രങ്ങളിൽ നിന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വഴിയുമാണ് വില വിവര ശേഖരണം നടത്തുക. ഈ വില വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ ഫോണിൽ ലഭ്യമാകും. 300 കാർഷിക ഉൽപ്പന്നങ്ങളെ 2000 ഇനങ്ങളായി തിരിച്ചുള്ള ദൈനംദിന വിവരങ്ങളാണ് നെറ്റ്വർക്ക് വിപുലീകരണത്തിലൂടെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

0: ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലും ജലാശയങ്ങളുടെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ ഇടുക്കിയിലാകമാനം ഇന്ന് രാവിലെ വരെ തുടർന്നെങ്കിലും തൊടുപുഴയടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിലവിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടവിട്ട് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോരപാതകളിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണം. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഘട്ടംഘട്ടമായി ഉയരുകയാണ്.
0: കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6 419 റൺസ് എന്ന നിലയിലാണ്. രണ്ടാം ദിവസമായ ഇന്ന് സാരാംശ് ജെയിനിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. അർദ്ധശതകം പിന്നിട്ട ധ്രുവ് ജൂറലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. അസിത ഫെർണാണ്ടോ ശ്രീലങ്കയ്ക്കായി 4 വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ കളിയിൽ ജയം അനിവാര്യമാണ്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ന് വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 190 പോയിന്റ് താഴ്ന്ന് 77354, നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തിൽ 24194 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 ഉയർന്ന് 120,240 ഗ്രാമിന് 15,030 ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയിരുന്നത്. കണ്ണൂർ മുണ്ടൂരിൽ തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറിയിടിച്ച് 2 മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടം. ലോറിയുടെ അറ്റകുറ്റപ്പണി ചെയ്യുകയായിരുന്നവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണമുണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു.
1: പൊള്ളലിനെ പറ്റി നമ്മുടെ നാട്ടിൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ കുറേയേറെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും വ്യാപകമായിട്ട് കാണാറുണ്ട്. ഇതിൽ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ മുതൽ പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യകതയെ പറ്റി വരെ നീളുന്ന തരത്തിലാണ് ജനങ്ങളുടെ ഇടയിൽ സംശയങ്ങൾ. പൊള്ളലിനെ പറ്റി ശരിയായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മം അഥവാ സ്കിൻ എന്ന ശരീരത്തിലെ ഏറ്റവും വലിയ അവയവത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ഏകദേശം 1.5 മുതൽ 2 സ്ക്വയർ മീറ്റർ വരെ വിസ്തൃതി, അതായത് സർഫസ് ഏരിയ ഉണ്ട്. ഇതിന് 2 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ലെയറിൻ്റെ പേര് എപ്പിഡെർമിസും അതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ലെയറിന് ഡെർമിസ് എന്നും പറയും. എപ്പിഡെർമിസ് അല്ലെങ്കിൽ വെളിയിലുള്ള ഭാഗത്തിന് മെയിൻലി അത് പ്രൊട്ടക്ഷനാണ്. അണുക്കൾ ശരീരത്തിലോട്ട് കയറാതിരിക്കുക, പിന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ തൊലിയുടെ നിറം നിർണ്ണയിക്കുക, ഇതൊക്കെയാണ് വെളിയിലത്തെ ലെയറിൻ്റെ ജോലി. നമ്മുടെ ഡീപ്പർ ലെയറായ ഡെർമിസിലാണ് നമ്മുടെ ഈ സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, ഹെയർ ഫോളിക്കിൾ, രക്തക്കൊഴലുകൾ, ഞരമ്പുകൾ, മറ്റ്

എല്ലാം കാണുന്നത്. പുതിയ ചർമ്മം ഉണ്ടാവാനും ഏതൊരു മുറി ഉണങ്ങുവാനും ഈ ഡെർമിസ് അല്ലെ അടിയിലത്തെ ലെയറാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇനി ചർമ്മത്തിൽ എത്ര ആഴത്തിൽ പൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ബേൺസിനെ വിവിധ ഡിഗ്രി ആയിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഏറ്റവും മൈനർ പൊള്ളൽ, അതായത് ഏറ്റവും വെളിയിലത്തെ ലെയറായ എപ്പിഡെർമിസിൽ മാത്രം പൊള്ളുന്നതിനാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ബേൺസ് എന്ന് പറയുന്നത്. സൺബേൺ, സൂര്യാഘാതം, അതാണ് അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ. ഒരു നീറ്റലുണ്ടാവും, ചെറിയൊരു ചുമന്ന നിറവും ആ ഭാഗത്തുണ്ടാവും. അതിന് പ്രത്യേകിച്ച് നമ്മൾ വലിയ ചികിത്സയൊന്നും ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടിയാൽ മാത്രം മതി, ഒരാഴ്ചയ്ക്കോ അത് കംപ്ലീറ്റ് പാടൊന്നുമില്ലാതെ ഹീലായിക്കൊള്ളും. ഇനി രണ്ടാമത്തെ പൊള്ളലാണ് സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി, അതായത് രണ്ടാമത്തെ ആ ലെയർ പറഞ്ഞല്ലോ അതിൻ്റെ മോൾ ഭാഗം വരെ പൊള്ളൽ സംഭവിക്കുന്നതിനാണ് സൂപ്പർഫിഷ്യൽ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ക്ലാസിക്കൽ ഫീച്ചറാണ് ഈ കുമിളകൾ അഥവാ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ വേദനയുള്ള പൊള്ളലാണ് ഈ തരം. ഇത് കാറ്റടിച്ചാൽ വരെ നമുക്ക് വളരെ നീറ്റിലായിരിക്കും. ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ അത് സ്റ്റെറൈലായിട്ട് കുമ്മള പൊട്ടിച്ച് അതിനെ ഡ്രസ്സിങ് ചെയ്ത് അടച്ച് തന്നെ സൂക്ഷിക്കണം. യൂഷ്വലി ഒരു 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് പാടില്ലാതെ ഉണങ്ങാറാണ് പതിവ്. വെളിയിൽ നിന്ന് ഇൻഫെക്ഷൻ കയറാതിരിക്കാനാണ് കവേർഡ് ഡ്രസ്സിങ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിഗ്രിയാണ് ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി, അതായത് രണ്ടാമത്തെ ലെയറായ ഡെർമിസിൻ്റെ താഴെ ഭാഗത്തോട്ടും പൊള്ളൽ ഏൽക്കുന്നതിനാണ് ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെയും വേദനയുണ്ടാവും, കുമ്മളകളൊക്കെ കാണും, കുറച്ചും കൂടെ ഇളം പിങ്ക് കളറായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പ് സെക്കൻഡ് ഡിഗ്രി പൊള്ളലുകൾ ചിലപ്പോൾ ഉണങ്ങാൻ താമസം കാണിക്കാം. 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പം പാട് തടിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിന് പോസ്റ്റ് ബേൺ ഹൈപ്പർട്രോഫിക് സ്കാർ എന്ന് പറയും. ചില ആൾക്കാരുടെ പൊള്ളലൊക്കെ പൊള്ളിക്കഴിഞ്ഞ് ഇങ്ങനെ തടിച്ചിരിക്കുന്ന കാണാറുണ്ട്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുകയെങ്കിൽ ഇങ്ങനത്തെ കേസുകളിലും പ്ലാസ്റ്റിക് സർജറി, അതായത് വേറെ തൊലി മാറ്റി വെക്കുന്നതാണ് യഥാർത്ഥ ചികിത്സ. ഇനി ആഴത്തിലുള്ള, ഏറ്റവും സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് പൊള്ളുകയോ അതിനടിയിലോട്ടുള്ള ആഴത്തിൽ പൊള്ളുകയോ ചെയ്താൽ അതിന് 3rd degree പൊള്ളൽ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കത്തിക്കരിഞ്ഞ കറുത്ത നിറമോ അല്ലെങ്കിൽ ഒരു വെളുത്ത ഒരു ലെതറി അപ്പിയറൻസ് ഡ്രൈ ആയിട്ടിരിക്കുന്നതോ ആയിട്ടായിരിക്കും സ്കിൻ തോന്നുന്നത്. സെക്കൻഡ് ഡിഗ്രി പൊള്ളലിൻ്റെ അത്ര വേദന കാണാറില്ല. ഇതാണ് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട പൊള്ളലിൻ്റെ കേസ്, അതായത് 3rd degree അല്ലെങ്കിൽ ഫുൾ തിക്നെസ് ബേൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ തൊലി വെക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? പോസ്റ്റ് ബേൺ കൺട്രാക്ചർ, അതായത് ചിലരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊള്ളലേറ്റ് കഴിഞ്ഞിട്ട് അവരുടെ കഴുത്തും ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ബേൺസിൻ്റെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബേൺസിൻ്റെ ആഴം നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഈ കേരളത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന തെറ്റായ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. കോൾഗേറ്റ് ടൂത്ത്പേസ്റ്റ് തേക്കുക. പിന്നെ ഇത് കൂടാതെ തന്നെ ആൾക്കാർ തേക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് തേൻ, മുറിവെണ്ണ, ഉപ്പ്, കോഴിനെയ്യ്, വെണ്ണ, മഞ്ഞപ്പൊടി, മഷി, പാല്, മൈദ, ഇങ്ങനെ കുറേ ഏറെ സാധനങ്ങൾ തേക്കുന്നത് രോഗികൾ പറയാറുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഇതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എവിഡൻസ് ഉള്ള കാര്യമല്ല. ശാസ്ത്രീയമായിട്ട് ലോകമെമ്പാടും ഒരൊറ്റ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പൊള്ളിയ ഭാഗം ഒരു പൈപ്പ് തുറന്ന് അതിൻ്റെ അടിയിലെ വെള്ളത്തിനടിയിൽ കാണിച്ച് ഒരു 20 മിനിറ്റ് എങ്കിലും പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ചൂട് അവിടെ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുവഴി തൊലിയുടെ ആഴത്തിലോട്ട് പൊള്ളലിൻ്റെ ഇഞ്ചുറി വരാതെ നോക്കാൻ നമുക്ക് പറ്റും. ചൂട് വെള്ളമൊക്കെ വീഴുകയാണെങ്കിൽ ഇങ്ങനെ 20 മിനിറ്റ് കാണിക്കുക. ഇനി തീ എന്തെങ്കിലും കത്തിയാണെങ്കിൽ തീ അത് പെട്ടെന്ന് കെടുത്തുക. ഉടുപ്പ് ഊരാനൊന്നും കാത്തു നിൽക്കല്ലേ. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പോ വയറിലോ കാലിൻ്റെ തൊടയുടെ ഭാഗമോ അങ്ങനത്തെ ഭാഗമൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി നമ്മൾ ഷവറിൻ്റെ അടിയിലോട്ട് നിൽക്കുക. ഒരു 20 മിനിറ്റെങ്കിലും നിൽക്കണം. ഇനി ഐസ് വെക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഐസ് ഒരിക്കലും നേരിട്ടെടുത്ത് പൊള്ളിയ ഭാഗത്ത് വെക്കരുത്. ഐസ് എന്ന് പറഞ്ഞാൽ 0 degree അതിൽ താഴെയോ ടെമ്പറേച്ചറുള്ള സാധനമാണ്. അപ്പോൾ അത് നേരിട്ട് കോശങ്ങളെ പുറത്ത് വെച്ചാൽ അതിന് ഇഞ്ചുറി കൂട്ടാനും സെല്ല് ഡെത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരിട്ട് വെക്കാൻ പാടില്ല. ഇനി ഫ്രിഡ്ജിലെ തണുത്ത വെള്ളവും ശരിക്കും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ കൂടുതൽ സർഫസ് ഏരിയ ബേൺസ് ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നു പോവുകയും ഹൈപ്പോതെർമിയ എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷൻ വരാനും സാധ്യതയുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? വൃത്തിയുള്ള ഒരു തുണി വെച്ച് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് മൂടുക. കൈകളിലോ കാലുകളിലൊക്കെയാണ് പൊള്ളിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി പിടിക്കുന്നത് നീര് കുറയാൻ സഹായിക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ്, നിയോസ്പോറിൻ, സോഫ്രോമൈസിൻ മുതലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് പുരട്ടാവുന്നതാണ്. ഇനി ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ കൂടുതൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ആശുപത്രി പോയിട്ട് അവർ സ്റ്റെറൈലായിട്ട് ഡ്രസ്സിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പലർക്കും ഉള്ള ഒരു തരം സംശയമാണ് നമ്മൾ ഈ കെട്ടി വെച്ച് തന്നെയാണോ പൊള്ളലിൻ്റെ മുറിവ് ശ്രദ്ധിക്കേണ്ടത് അതോ തുറന്നിടുന്നതാണോ നല്ലത്. ചിലർ പറയാറുണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പഴുത്തു പോവും, അത് അവിഞ്ഞു പോവും എന്നൊക്കെ. അതൊരു വളരെ തെറ്റായ കാര്യമാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ സാധാരണ ഈ കുമ്മള പോലുള്ള ഭാഗം പൊട്ടിച്ച് അത് ക്ലീനാക്കി അതിൻ്റെ അടിയിൽ ഓയിൻമെൻറ്റ് പുരട്ടി നമ്മൾ സ്റ്റെറൈലായിട്ട് ഡ്രസ്സിങ് വെച്ച് കവർ ചെയ്ത് വെക്കുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായ ഡ്രസ്സിങ്.
അതെന്തുകൊണ്ടാണ് കവർ ചെയ്ത് വെക്കുന്നത്?

0: നല്ലതാണെന്ന് പറയുന്നത് വെച്ചാൽ വെളിയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കും, പിന്നെ രോഗിക്ക് വേദന കുറവായിരിക്കും. അതുപോലെ തന്നെ പുതിയ തൊലി ഉണങ്ങി വരാൻ ഒരു മോയിസ്റ്റ് എൻവയൺമെൻ്റ് ആണ് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു സംശയം എല്ലാവർക്കും ഉള്ളത്, ഈ കുമിളകൾ കാണുമ്പോൾ അതങ്ങ് പൊട്ടിക്കണോ വേണ്ടോ എന്നാണ്. ഒരിക്കലും നമ്മൾ വീട്ടിൽ വെച്ചോ ആശുപത്രി അല്ലാത്തൊരു എൻവയൺമെൻറ്റിൽ വെച്ചോ അത് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. അത് പൊട്ടിക്കുന്നത് വരെ അത് സ്റ്റെറൈലാണ്. നമ്മൾ കുമിള പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴൊക്കെയാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടത്? സാധാരണ നമ്മൾ പൊള്ളലിൻ്റെ ശതമാനം വെച്ചാണ് ഒരു സീരിയസ് പൊള്ളലാണോ ഇല്ലയോ എന്ന് പറയുന്നത്. പൊള്ളിയ ആളുടെ ഒരു കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ആ കൈപ്പത്തി 1% പറയാം. പിന്നെ അല്ലാതെ ശതമാനം കണ്ടുപിടിക്കാൻ മറ്റ് ഫോർമുലകളൊക്കെ ഉണ്ട്. സാധാരണ പറയുകയാണെങ്കിൽ അഡൽട്ട് പ്രായമായവരിൽ 15 മുതൽ 20% കൂടുതൽ സർഫസ് ഏരിയ, ടോട്ടൽ ബോഡി സർഫസ് ഏരിയ പൊള്ളലിന് കുട്ടികളിൽ 10% കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും ആഴം കൂടിയ 3rd degree പൊള്ളലാണെങ്കിൽ 5% കൂടുതലോ. പിന്നെ മുഖത്ത്, കൈകൾ, പാദം, ജനേന്ദ്രിയങ്ങളുടെ ഭാഗം, പിന്നെ പുക ശ്വസിച്ചുള്ള പൊള്ളൽ, പിന്നെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ബേൺ, ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെയാണ് ആശുപത്രിയിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ട കണ്ടീഷൻ. ഈ പറഞ്ഞതിൽ തന്നെ പുക ശ്വസിച്ചുള്ള പൊള്ളൽ, പെട്ടെന്ന് നമ്മളൊരു വണ്ടിക്കകത്ത് തീ പിടിക്കുകയോ അല്ലെ അടുക്കളയിലെങ്ങാനും അടഞ്ഞ അടുക്കളയോ മുറിക്കകത്തോ ഒരു തീ ആളിക്കത്തുകയാണെങ്കിൽ അവിടെ ഫുൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് വരെ മറികടന്ന് എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ഈ പുക ശ്വസിച്ചുള്ള പൊള്ളലിന്റെ ചികിത്സ എന്ന് പറയുന്നത് 100% ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ പേഷ്യന്റിന്റെ ജീവനാണ് രക്ഷിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ബാക്കി എല്ലാ പൊള്ളലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യത്തെ ഒരു 20 മിനിറ്റ് വെള്ളമൊഴിച്ച് ആ ഏരിയ തണുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തണുപ്പിച്ചാൽ നമുക്ക് പൊള്ളലിന്റെ ഡിഗ്രി കുറയ്ക്കാം, ഡിഗ്രി കുറച്ചാൽ പെട്ടെന്ന് ഉണക്കാൻ കഴിയും, പൊള്ളലിന്റെ ട്രീറ്റ്മെന്റും മാറ്റാൻ പറ്റും.
1: പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണം ഉണ്ടാകുന്ന മുറിവുകൾ കെട്ടിവെക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 26 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസ്നൂരിൽ എത്തി. ഗവർണർ എസ് അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ ആദ്യ ജനിതകമാറ്റം വരുത്താത്ത ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് പുറത്തിറക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്.

0: പ്രധാനമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: രണ്ടായിരത്തി 2036
0: ഇന്ത്യയിൽ ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 crore ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ ഐക്യു, വേൾഡ് ഡേറ്റ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90, അതായത് ഏതാണ്ട് 7,500 ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18th ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസുക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75th വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047 ലക്ഷ്യമിടുന്ന $30 trillion സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബുദ്വീപ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2nd ദിനമായ ഇന്ന് ഇന്ത്യ 1st ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം. തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്.
3: ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY

0: കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28 നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തീവ്ര ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലൂർ റഹ്മാൻ. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. ജൂലൈ 4 മുതൽ 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1:30 ഇപ്പോൾ. ആവണിപ്പൊന്നു ഞാൻ

ഈണങ്ങളും കൊണ്ട് വേദികളിലും ഗസൽ സന്ധികളിലും സമൂഹ മാധ്യമങ്ങളിലും തരംഗം തീർക്കുന്ന ഗായികയാണ് ഇംതിയാസ് ബീഗം. ഓമലാളെ നിന്നെയോർത്ത്, നീയെറിഞ്ഞ കല്ല് തുടങ്ങി ആസ്വാദകരുടെ മനം കവർന്ന എത്രയോ ഗാനങ്ങളിലൂടെ മലയാള ഗസൽ സംഗീതത്തിൽ ഇതിനകം തന്നെ ബീഗം തന്റേതായ ഇടം കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് കേൾക്കാം ഗായിക ഇംതിയാസ് ബീഗത്തിന്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളും ഇന്ന് ആവണി പൊന്നുഞ്ഞാലിൽ.

പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നുഞ്ഞാറിലേക്ക് സ്വാഗതം. ഞാൻ ഇംതിയാസ് ബീഗം. ഒരുപക്ഷെ റേഡിയോ ശ്രോതാക്കൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയാണ്, കുറച്ച് കുറച്ച് ഗസൽസും പിന്നെ ബാബുക്കയുടെ പഴയ മലയാള ഗാനങ്ങളും ഒക്കെ ലൈവ് ഷോസായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കുറച്ച് നേരം നമുക്ക് എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഏരിയയാണ് റേഡിയോ എന്നുള്ളത്. അപ്പം നമുക്ക് റേഡിയോയിലൂടെ കുറച്ച് നേരം ഓർമ്മകൾ പങ്കുവയ്ക്കും. റേഡിയോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് എൻ്റെ വീട്ടിൽ എന്നും രാവിലെ ഉണരുന്നത് റേഡിയോൻ്റെ സൗണ്ട് കേട്ടിട്ടാണ്. ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടു തുടങ്ങുന്നത് റേഡിയോയിലൂടെയാണ്. പല പല പാട്ടുകളും കുറച്ച് കുറച്ചായിട്ട് രജിസ്റ്റേർഡ് ആവുന്നുണ്ട് ഉള്ളിലേക്ക്. പക്ഷേ നമുക്ക് വരികളൊന്നും കാണാപ്പാടായിരിക്കില്ല, എന്നാലും ഗ്രാജുവലി പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്. അതാണ് എൻ്റെ ലൈഫിലെപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പാട്ടെന്ന് പറയുന്നത്. ആ പാട്ടും പഠിപ്പിച്ച ആളും എൻ്റെ ഉമ്മ എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെ പാടി തന്നിട്ടാണത് പഠിപ്പിക്കുന്നത്. അപ്പോഴെന്ന് വെച്ചാൽ വീട്ടിൽ റേഡിയോ മാത്രമേ ഉള്ളൂ, ടേപ്പ് റെക്കോർഡർ ഇല്ല. ടേപ്പ് റെക്കോർഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് കേൾക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഉമ്മ എനിക്കിങ്ങനെ പാടിത്തരും. അത് കേട്ടിട്ട് ഞാനിങ്ങനെ ആ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു വെക്കും, റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ എന്നെ വിളിക്കണം, എന്ത് തിരക്കാണെങ്കിലും, ഞാൻ ഉറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനി കളിക്കാൻ പോയാലും ഒക്കെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ ഉമ്മ എന്നെ വിളിക്കും. ഞാൻ ഓടി വന്നത് ആദ്യമായിട്ട് ആ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്നത്, അത് ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വസന്തം ഇങ്ങനെ വിരിയുന്ന ആ ഒരു സാധനം എനിക്ക് കിട്ടാറുണ്ട്. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വരിയാണ്

ഈ പാട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചത്, കാണാതെ പഠിച്ചൊരു പാട്ട്. ആ പാട്ട് കഴിഞ്ഞ് പല പല പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങി. പാട്ട് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വീട്ടുകാർക്കും ഒക്കെ വന്നു തുടങ്ങി. ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും എം ജി രാധാകൃഷ്ണൻ സാറ് ഒക്കെ ആയിട്ട് അവിടെ ഒരു സംഗീതഭാരതി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. അവിടത്തേക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അവിടെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോഴെനിക്ക് 6 വയസ്സാണ് പ്രായം. അങ്ങനെ എന്നെ അവിടെ പാടാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പാട്ട് പഠിപ്പിക്കണമല്ലോ വീണ്ടും, വലിയ ചുമതലയാണ് ഉമ്മയുടെ നെഞ്ചത്തുള്ളത്, കാരണം പാടി വേണം പഠിപ്പിക്കാൻ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അധ്യാപകൻ എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തന്നു. പാട്ട് ഇതാണ് കേട്ടോ. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞു മാലയിട്ട് നിലാവു പോൽ മെല്ലെ എന്നവൾ മുന്നിൽ വന്നപ്പോൾ. അത്യാവശ്യം നല്ല പാടുള്ളൊരു പാട്ടാണ്, പാടാൻ വേണ്ടിയിട്ട്. ഈ പാട്ടാണ് എന്നെ പഠിപ്പിച്ച് അവിടെ മുന്നിൽ കൊണ്ടുവരുത്തിയത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ റൂമിലകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓമനക്കുട്ടി ടീച്ചർ ഇപ്പുണ്ട്, രാധാകൃഷ്ണൻ

ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കുട്ടി, 6 വയസ്സേ ഉള്ളൂ. അന്നേ ഞാൻ ചിരിയാണ്, എപ്പോഴും എന്തുണ്ടെങ്കിലും ഉത്തരം മുട്ടിയാലും ഒക്കെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും അതാണ് സംഗീത ജീവിതം തുടങ്ങിയത്. എപ്പോഴെന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ ഫസ്റ്റ് വരുന്നത്

ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ AKG ആർട്സിൻ്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോകുമായിരുന്നു. അവിടെ നിന്നാണ് ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്നു, ഓണപ്പാട്ടിൻ്റെ ഒരു കോലാഹലം തന്നെയായിരിക്കും ആ സമയത്ത് സ്റ്റേജിൽ. അപ്പോൾ അതിൽ ഏറ്റവും ഓർമ്മയുള്ള ആ ടീമിൽ പാടുന്ന ഒരു ദാസേട്ടൻ്റെ സൗണ്ടുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു, പ്രസാദ് എന്ന പേര്. പ്രസാദേട്ടൻ പാടുന്ന പാട്ടാണ്, പ്രസാദേട്ടൻ പാടിയിട്ടാണ് ഞാൻ ആ പാട്ട് ആദ്യം കേൾക്കുന്നത്. ഞാനന്ന് ചെറുതാണല്ലോ, അതുകൊണ്ട് വല്ലാതെ ചിലപ്പോൾ ദാസേട്ടൻ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രസാദേട്ടൻ പാടി കേൾക്കുന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും എന്നാൽ അത് ഓണപ്പാട്ടും കൂടിയാണ്, അങ്ങനെയുള്ളൊരു പാട്ടാണ്

ഇന്റർനാഷണൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ.

0: ശതമാനം മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5,000 രൂപയുടെ

0: നാട്ടിലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒക്കെയായിട്ട് ഓരോ വർഷവും പുതിയ പുതിയ പുതിയ ചങ്ങാത്തങ്ങളാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും വാപ്പായും ഉമ്മയും കൂടി പോകുന്നു, സദ്യ കഴിക്കുന്നു, കുട്ടികളെല്ലാവരും പല വഴിക്ക് കളിക്കാനോടുന്നു, നാടും എല്ലാം ഇങ്ങനെ തിണ്ടി നടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതാണ് ഓണം എന്ന് ഓർമ്മിക്കുമ്പോൾ, കുറേ വർഷത്തെ ഓണം അതാണ്. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളിക്കാൻ സ്ഥലം തേടണ്ട എന്നുള്ളതാണ് ഓണ ദിവസത്തെ ഒരു സംഭവം. കാരണം അവിടെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടാൻ വേണ്ടി വരുന്ന അയൽപക്കത്തുള്ള കുട്ടികളുണ്ടാവും. നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ആരുടെ വീടാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളെല്ലാവരും വീട് കയറി ഇങ്ങനെ അവിടെ എല്ലാ വീട്ടിലും ഊഞ്ഞാലുണ്ടാവും, എല്ലാ വീട്ടിലും പോയിട്ട് ആടും. എല്ലാ വീട്ടിൽ നിന്നും ചെല്ലുമ്പോൾ ചിലപ്പോൾ പായസം അത് ഇത് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആനന്ദിച്ച് അങ്ങനെ നടക്കുകയാണ്. എവിടെയും നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അത് എന്ത് ജാതിയാണെന്നോ എന്ത് മതമാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തയെപ്പറ്റിയും ബോധമല്ലാതെ, അതാവും ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓണത്തിന് ആ ഒരു വർഷത്തെ ഓണത്തിന് നമ്മൾ സദ്യ കഴിക്കാൻ ചെന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ ആ സങ്കടം ഇങ്ങനെ പറയുന്നു, അല്ല നീ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സ്നേഹവും സൗഹൃദവും അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പം ചെല്ലുമ്പോഴും അതേപോലെ തന്നെയാണ്. ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടോ, അങ്ങനെയെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കണം.
1: നീ വസന്തകാലം,
0: ആ കാലത്തിന് ശരിക്കും ഒരു വസന്തകാലം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. എനിക്ക് സന്തോഷമുള്ള കുറേ നല്ല നിമിഷങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷമുള്ള ആൾക്കാരുടെ ചുറ്റിനും ഇരിക്കുമ്പോൾ അറിയാതെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ പാടിപ്പോകുന്ന ചില

ചേർന്നു. എനിക്ക് തോന്നുന്നു കോളേജ് കാലത്തെ ഏറ്റവും നല്ല അനുഭവം എനിക്ക് ആ കോളേജിൽ നിന്നാണ് കിട്ടിയത്. ഞാനൊരൊറ്റ മുസ്ലിം കുട്ടിയായിരുന്നു, പക്ഷേ എനിക്കതവിടെ അങ്ങനത്തെ ഒരു വേർതിരിവോ ഒരു ഒരു സാധനവും എനിക്ക് ആ നാട്ടിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകും. ഭയങ്കര രസകരമായി നടന്ന ഒരു വർഷം. അവിടുത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതിനാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തു പോയ ഓണാഘോഷം. അതായത് ഹോസ്പിറ്റൽ അന്തരീക്ഷമാണല്ലോ, അപ്പോൾ നമുക്ക് കോളേജിൽ നിന്നുള്ളൊരു ഫീല് വരുന്നില്ല. ഹോസ്പിറ്റലും അതൊക്കെ ആയിട്ട് നമുക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ എല്ലാം കൊണ്ടും കിട്ടുന്നുണ്ട്. പേഷ്യൻസും എല്ലാവരും ഡെയിലി കാണുന്ന യൂണിഫോമിൽ നിന്ന് നമ്മളെ മാറി നല്ലൊരു അറ്റയറിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാം നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പാട്ട് എന്ന് പറഞ്ഞാൽ, ആലോചിച്ച് നോക്കണം, അന്നത്തെ പ്രായമാണ് കോളേജ് കാലഘട്ടത്തിൽ. അപ്പം അന്ന് ആ കോളേജിൽ മുഴങ്ങിക്കേട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ എന്നുള്ളത്. കാരണം എല്ലാവരും പാടി നടക്കുകയാണ്, ഇതേ പാടാൻ നേരുള്ളൂ, അവിടെ എല്ലാവരും അതിസുന്ദരികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റ് സാരി അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഓർമ്മ വരും.

പഠിക്കുമ്പോൾ ഞാൻ രണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് സർ സെയ്ത് കോളേജിൽ ബി എസ് സി സുവോളജി സെക്കൻഡ് ഇയർ വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നഴ്സിംഗ് ആണ് ഏറ്റവും ഇഷ്ടം, ആ ഒരു ഫീൽഡിൽ പോകാനാണ് നിന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ആയുർവേദ നഴ്സിംഗിന് വേണ്ടിയിട്ട് പറശ്ശിനിക്കടവ് ആയുർവേദ കോളേജിലേക്ക്

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
6: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
8: എന്നാ ഞാനും വരുന്നളിയാ.
10: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ആവണി പൊന്നുഞ്ഞാൽ.
12: ഞാൻ കേട്ട് വളർന്നതൊക്കെ, ഏറ്റവും കൂടുതൽ കേട്ട് വളർന്നത് ജഗ്ജിത് സിംഗിൻ്റെയും ചിത്ര സിംഗിൻ്റെയും ഗസൽസാണ് കേട്ട് വളർന്നത്. എൻ്റെ വാപ്പ ഇവരുടെ രണ്ടാളുടെയും ഭയങ്കര ഫാനാണ്. കണ്ണൂരിൽ നിന്ന് വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ മന്ത് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 2 മന്ത് കൂടിയിട്ട് വരുമ്പോഴായാലും അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് എത്ര കാസറ്റ്സ് അവരുടെ പാട്ടുകൾ ഇറങ്ങുന്നോ അത് കയ്യിലുണ്ടാവും. അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ വാപ്പ വരുന്ന 1 വീക്ക് വീട്ടിൽ ആ പാട്ടുകൾ ഇങ്ങനെ മുഴങ്ങിക്കേക്കും. എനിക്ക് ആ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ പ്രസൻസാണ് എനിക്ക് ഇപ്പോഴും തരുന്ന ഓർമ്മകൾ. അതിൻ്റെ കൂടെയാണ് കൂടുതലും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനുള്ള സൗകര്യം അന്ന് ടൈമിൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തതും എന്നാൽ അതിന് ചേർക്കുന്നതും. കർണാടക സംഗീതത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ പഠിച്ചു. എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് ആലപ്പുഴ ശ്രീകുമാർ സാറാണ്. സാറുമായിട്ട് അധികമൊന്നും സംസാരമോ വർത്താനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, പേടി കൊണ്ടും ആ റെസ്പെക്റ്റ് കൊണ്ടും ഉള്ള ഒരു ഭയങ്കരമായൊരു ബഹുമാനം ഇങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കണ അസാധ്യ വ്യക്തിത്വമാണ് സാറ്. എന്നെയൊന്നും ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവും സാറിനില്ല. പക്ഷേ എന്നെ ആ ചെറുപ്പം മുതൽ നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ കൈ പിടിച്ച് താളം ഇട്ട് തരിക, ഇതൊക്കെയാണ് എനിക്ക് തരുന്ന നല്ല നല്ല ഓർമ്മകൾ. അതാണ്, തെറ്റിപ്പോയാൽ സാർ ഇങ്ങനെ നോക്കി പിടിപ്പിക്കും, താളം തെറ്റുമ്പോൾ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞ് വന്നിരുന്ന എൻ്റെ കൈ പിടിച്ച് എനിക്ക് താളം ഇട്ട് തരിക. പിന്നെ ഞാൻ കരുതി ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ സാർ എന്നെ മറക്കും എന്നുള്ള എന്തോരം കുട്ടികളെ കാണുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് കരുതുമ്പോഴും കുറേ വർഷത്തിന് ശേഷം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് എനിക്ക് ഉറുദു റെസിറ്റേഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാർക്കിടാൻ വേണ്ടിയിട്ട് സാറവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സാറ് മാർക്കിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ കണ്ടിട്ട് നീ എവിടെയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈയെടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്നെ വളരെ ചെറുപ്പത്തിൽ സാറ് കണ്ടതാണ്. പിന്നെ കാണുമ്പോൾ എൻ്റെ രൂപം കോലമൊക്കെ മാറിയിട്ട് ഞാനൊരു ടീനേജ് പ്രായത്തിലാണുള്ളത്. പക്ഷെ എന്നിട്ട് സാറിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് സ്നേഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സ്നേഹം എന്നാലോചിക്കുമ്പോൾ തീരെ ഒരു കളങ്കമില്ലാതെ

എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റേജ് ഷോസിലൊക്കെ ബേണി ഇഗ്നീഷ്യസിലെ ബേണി ചേട്ടൻ മാൻഡലിൻ ഹാർമോണിയം ഗിറ്റാറ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു മ്യൂസീഷ്യൻ. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട്

പാട്ടുകളുണ്ട്. എന്റെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കൂടുതലും വിദ്യാസാഗർ, പിന്നെ ബണി ഇഗ്നീഷ്യസിന്റെ പാട്ടുകള്, അങ്ങനെ അങ്ങനെ. അപ്പൊ അതൊരു ഭയങ്കര, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ് സാറ് നമ്മുടെ കൂടെ പങ്കെടുത്തു എന്നുള്ളത്. പുള്ളിയുടെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് എനിക്ക്. മ്യൂസിക്കിന്റെ ആ ഒരു റിച്ച്നെസ് കൊണ്ടും അല്ലെങ്കിൽ പാട്ടിന്റെ സീന് കൊണ്ടും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ബ്യൂട്ടി കൊണ്ടും ഫ്രെയിംസ് കൊണ്ടും പിന്നെ പേഴ്സണലി അറിയുന്ന ഒരാൾ മ്യൂസിക് ചെയ്തു എന്നുള്ളതും എല്ലാം കൂടി കൊണ്ട് ടോട്ടലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിനോട് കൂടുതൽ അടുക്കാനുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാള് എന്റെ പല കള്ളത്തരങ്ങളും പിടിക്കുമ്പോൾ എന്നോട് നീ ഒരു കള്ളിയാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടിത്തരാറുണ്ട്.

ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ പയ്യോളി എഴുതിയ, റാസ കമ്പോസ് ചെയ്ത വരുമെന്ന് ചൊല്ലിയ എന്നുള്ളൊരു ഗാനമാണ്. ആ പാട്ടിനോട് അത്ര ഇഷ്ടം എന്താന്ന് വെച്ചാൽ, അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തിൽ, ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രണയം, വിരഹം ഒക്കെ എല്ലാ ഇമോഷൻസും കൂടി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കണ ഒരു ഇമോഷനാണ് ആ രാഗത്തിനുള്ളത്. അപ്പോൾ ഇതെല്ലാം ആ പാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ പാടിയതിൽ നമുക്ക്

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടാപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടാപ്പിള്ളി ഏജൻസീസ്. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
0: കണ്ടീഷൻ സപ്ലൈ. ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ആവണി പൊന്നു ഞാൻ
3: ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഓണാഘോഷം ഞാനിപ്പോൾ ആഘോഷിച്ചു വരികയാണ്. കാരണം പല വ്യത്യസ്ത മേഖലയിൽ, സ്കൂൾ തലം കഴിഞ്ഞു, കോളേജ് തലം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ കരിയർ വൈസ് ആയിട്ട് നമ്മൾ പാടാനും ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ ഓരോ രാജ്യത്തും ഓണാഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ പല രാജ്യത്തുള്ളതും അല്ലെങ്കിൽ അവരുടെയൊക്കെ സൗഹൃദം, അവർ സംഘടിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ, കാരണം ഇപ്പോഴും അതൊക്കെ എന്താ പറയുക, നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിലും അല്ലെങ്കിൽ ആ സൗഹൃദത്തിനൊരു അതിർവരമ്പ് വയ്ക്കാത്തതിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഓണാഘോഷത്തിനും ഇപ്പം എൻ്റെ മോളെ സന്തോഷം കാണുമ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മ വരും. കാരണം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, സൗഹൃദത്തിന് വീണ്ടും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു ഇതിലേക്ക് വന്നു.

0: വീണ്ടും റേഡിയോ എന്ന് ഓർമ്മിക്കുമ്പോൾ സന്തോഷം തരുന്നൊരു മൊമെന്റ് ജീവിതത്തിലുണ്ടായത്. ഞാൻ എപ്പോഴൊക്കെയോ ഈ റേഡിയോ അനുഭവങ്ങൾ, നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ പറയാം എനിക്കൊരു റേഡിയോ വാങ്ങണം. ആ പഴയ റേഡിയോ ശീലം ഇങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് രാവിലെ കയറുമ്പോഴേ റേഡിയോ ഓണാക്കുന്നു, പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോകുമ്പം ഇത് ഓഫായി അടുത്ത റേഡിയോ അവിടെ ഓണാവുന്നു. അങ്ങനെ റേഡിയോ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അതിൽ പല സ്റ്റേഷനും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, എന്തോരം പാട്ട് കേൾക്കുക. അപ്പോൾ അതിങ്ങനെ മിസ്സാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ എപ്പോഴേക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടിട്ട് അതിങ്ങനെ ഓർത്ത് എൻ്റെ മാനേജർ എനിക്കൊരു ദിവസം ഒരു റേഡിയോ വാങ്ങിക്കൊണ്ട് തന്നു. എന്തിട്ടാ നിങ്ങൾ കുറേ നാളായില്ലേ ഇതിങ്ങനെ പറയണു റേഡിയോ വാങ്ങണമെന്ന്, ഇനി റേഡിയോ കേൾക്കാണ്ടിരിക്കണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു റേഡിയോ ഫസ്സിൽ വാങ്ങി തന്നിരുന്നു. ആ റേഡിയോയിലാണ് ഞാൻ ഇപ്പോഴും പാട്ട് കേൾക്കുന്നത്. വീണ്ടും ആ ഒരു റേഡിയോ അനുഭവത്തിലേക്ക് പോകാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ അതൊക്കെ ആവണിപ്പൊന്നു ഞാൻ എൻ്റെ ശ്രോതാക്കളോട് സംസാരിക്കാനും പങ്കിടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേരെയാണ്.
1: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് തൻ്റെ ഓർമ്മകളും ഇഷ്ടഗാനങ്ങളുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഗായിക ഇംതിയാസ് ബീഗം. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.
2: ആവണി പൊന്നൂഞ്ഞാൽ.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൌജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0479252277.
4: ഹായ്, ഇപ്പോ വിട്ടാവളി കാക്കിലാണെന്നാണ് ഇപ്പോ പർച്ചേസ് ആക്കിയത്. ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കസ്റ്റമർ സപ്പോർട്ട് അടിപൊളിയായിരുന്നു.
5: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
6: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
7: 1550.
8: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
11: ഓണം വന്നേ,
12: ഓഫർ വന്നേ,
11: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലി
12: സിറ്റി സിൽക്സ്.
13: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
14: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
16: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും എഫ് എസ് എസ് ഐ ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള. ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
4: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയ, നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
1: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 6238599660. കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 December വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
9: ആകാശവാണി FM വാർത്തകൾ.
1: ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പ നദിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവോണപ്പുലരിയെ പൂർണ്ണ സമൃദ്ധിയോടെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. നാളെയാണ് ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ബീച്ച്, ടൌൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. കോട്ടയം ജില്ലയിലെ ഓണാഘോഷം തിരുനക്കര മൈതാനത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷനാകും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്നമാർക്ക് നെറ്റ് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഇന്ത്യയും ഗൾഫ് സഹകരണ കൌൺസിലും സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. സൌദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിപുലും GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈബിയും തമ്മിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലൻഡിലാണ് മത്സരം.
10: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 2 മണി കഴിഞ്ഞ 2 മിനിറ്റും 23 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഓണാശംസകളോടെ നമ്മുടെ വെള്ളിത്തിര ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഏവർക്കും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആദ്യമേ നമ്പർ പറയാം, 9444545888 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്, 0484-2-4263-97, മറ്റൊരു നമ്പർ 0484-2-4263-87. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും ഓണത്തിരക്കിലാണെന്നറിയാം, പൂരാടം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സദ്യയൊക്കെ കഴിച്ച് ഒരു മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് ഈ പറഞ്ഞ നമ്പറുകളിലേക്ക്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ എറണാകുളത്ത് നിന്ന് അബ്ദുള്ള.
1: അബ്ദുള്ള, എവിടുന്ന? എറണാകുളത്ത് എവിടെയാണ് സ്ഥലം?
2: എടപ്പള്ളി.
1: എടപ്പള്ളിയാണോ? ഓക്കെ, ഇവിടെ തന്നെയാണോ സ്ഥലം, അതോ ഇവിടെ വന്ന് താമസിക്കുന്നതാണോ? എന്താണ് അബ്ദുള്ളയുടെ ബാക്ക്ഗ്രൗണ്ട്? എടപ്പള്ളി തന്നെയാണ് സ്ഥലം. ഓക്കെ, അപ്പോ ഓണൊക്കെ എവിടെ വരെ എത്തി? എവിടെ എത്തി നിൽക്കുന്നു? അതെ, നാളെ ഉത്രാടം. അതെ, നമ്മള് തിരുവനന്തപുരത്തുകാരാണെങ്കിൽ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, കേട്ടിട്ടുണ്ടോ? ആ, നമ്മൾ ആ സമയത്ത് അവസാന നിമിഷത്തിലൊരു പർച്ചേസ് ആണ് ഈ ഉത്രാടപ്പാച്ചില്. അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങിയോ പൂരാടത്തിനെ?
2: തുടങ്ങി.
1: ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ അബ്ദുള്ള, എന്താ ചെയ്യുന്നേ?
2: ഞാൻ മറ്റേ ഈ സെക്കൻഡ് ഹാൻഡ് കടയിലാണ്.
1: ഓ, അത് ശരി. എന്തിന്റെ എന്തിന്റെ കടയാണത്?
2: ടിവി വാഷിംഗ് മെഷീൻ.
1: ഓ, അത് ശരി. എവിടെ? എടപ്പള്ളി തന്നെയാണോ സ്ഥലം? എടപ്പള്ളിയിൽ തന്നെയാണോ കട? ഓക്കെ, അത് അമൃതയുടെ അടുത്താണോ? ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് പെങ്ങന്മാരുണ്ട്.
1: പെങ്ങന്മാരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞോ അതോ കൊച്ചുകുട്ടികളാണോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം ഇപ്പൊ ഇപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടോ? പെങ്ങന്മാരൊക്കെ വീട്ടിലുള്ള സമയമാണോ ഓൺ ആയതുകൊണ്ട്? വരും. ഓക്കെ ഓക്കെ, ഓണത്തിന്റെ ആഘോഷം. പിന്നെ പറയൂ, എന്തൊക്കെയാണ് ഓണ ഓർമ്മകള്? പഴയ ഓർമ്മകളൊക്കെ കാണുമല്ലോ നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓണം ആഘോഷിച്ചത്, സ്കൂളിലത്തെ ഓണാഘോഷം, അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ അബ്ദുള്ളക്ക്? ഇല്ല അല്ല, ചിലർക്ക് നമ്മുടെ ചില ഭക്ഷണങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പഴനുറുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ?
2: ആ,
1: അപ്പൊ നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ പഴനുറുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ശർക്കരയൊക്കെ ഇട്ട്, അതായത് തൊലി കളയാതെ പഴം ഒരു മൂന്ന് കഷ്ണമൊക്കെ ആയിട്ട് വേവിച്ച് ശർക്കരയൊക്കെ ഇട്ട്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും നമ്മുടെ ഓണത്തിന് ഉണ്ടാക്കുന്നത് അബ്ദുള്ളക്ക് പരിചയമുണ്ടോ? ആ, കായവർത്ത്. അതെ അതെ അതെ അതെ അതെ അതെ. അപ്പം ഓണ വീട്ടില് സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഓണത്തിന് ആഘോഷമായിട്ടൊക്കെ നടക്കാറുണ്ടോ വീട്ടില്? അത് ശരി. ഓക്കെ, അവിടുന്നാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ആ, അപ്പൊ എല്ലാരോടും എന്റെ ഓണാശംസകൾ പറയൂ. ഞങ്ങളുടെ ആകാശവാണിയുടെയും വെള്ളിത്തിരയുടെയും എല്ലാവരുടെയും ഓണാശംസകൾ പറയണം. അപ്പൊ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടോ? അപ്പൊ നമുക്ക് പാട്ട് കേട്ടെ. ഏതാ പാട്ട്? ഏതാന്ന് പറഞ്ഞില്ലേ, ഏതാ പാട്ട്? ആ ഹാ ഹാ ഹാ, ആ പാട്ടാണ് വേണ്ടത് അല്ലേ? അത് ചിത്രം കടത്തനാട്ട് മാക്കത്തിലത്തെയാണ് ആ പാട്ട്. നമ്മുടെ യേശുദാസ് പാടിയത് അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം എന്തായാലും. അതെയോ? ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? രണ്ടു വർഷമായി അല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ടേ, ഒരു മൂന്ന് മാസം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം എല്ലാരും വിളിക്കാൻ. കാരണം എന്താ വെച്ചാൽ, പുതിയ ആൾക്കാർക്കൊക്കെ വിളിക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, വിശേഷങ്ങൾ പങ്കുവെക്കാനും പാട്ട് ചോദിക്കാനും ഒക്കെ. അതെ അല്ലേ? അല്ല, അപ്പൊ ഇന്ന് ആദ്യത്തെ കോളറാണ്, പൂരാടം നാളിലെ ആദ്യത്തെ കോളറാണെന്ന്. അതെ, ആദ്യത്തെ കോളറാണ്. അപ്പൊ ആദ്യത്തെ പാട്ടും അബ്ദുള്ളക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ. ശരി ശരി, വിളിച്ചതിൽ നന്ദി.

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: On Kerala's rampant drug

0: crisis. It's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha penkutiye lahari nalgi pidipichu garbhiniyaakki.
2: Ningal mayakkumarunnirediraayi adishaktamaya nilavaadedukkanam.
3: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ഹലോ, നമസ്കാരം, വെളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
7: നമസ്കാരം മാഡം.
6: നമസ്കാരം, നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നത് കുഞ്ഞുമോൻ?
7: ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ നിന്ന്.
6: വാടക്കൽ അല്ലേ? ഓക്കേ, ഓക്കേ. അപ്പോ വെളിത്തിരയുടെ സ്ഥിരം ശ്രോതാവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
7: ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
6: ആണോ? ഇപ്പൊ അടുത്തെങ്ങാനും വിളിച്ചിരുന്നോ? ആ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെ,
7: 3 മാസവും 10 ദിവസമായി.
6: ശരിക്കോ? അതെന്തായാലും നന്നായി. നമ്മളേ എല്ലാരോടും പറയുന്നത് അതാണേ. കാരണം ഒരു ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടില്ലല്ലോ, അതുകൊണ്ട് പറയണതാണ്. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്. പിന്നെ ഓണൊക്കെ എവിടെ എത്തി പറയൂ. ഓ, അത് ശരി. ആ, എവിടെ? സ്വന്തം കടയാണോ അതോ എവിടെങ്കിലും തയ്ക്കാൻ പോവുകയാണോ?
7: വീട്ടിലിരുന്ന്
6: തയ്ക്കാണ്. ഓക്കെ, ഒറ്റയ്ക്കാണോ അതോ വൈഫും തയ്യലാണോ? അത് ശരി. അപ്പൊ അവിടെ സ്ഥിരം ഇത് വെച്ച് എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ടില് ആകാശവാണി എപ്പോഴും ഉണ്ടാവും അല്ലേ?
7: അതെ അതെ, സ്ഥിരം ആകാശവാണി എപ്പോഴും ഉണ്ടാവും. വേറെ ആള് ആരും ആരും അടുത്തില്ല, ഒറ്റയ്ക്കിരുന്ന് തയ്ക്കുന്നല്ലേ.
6: ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ കുഞ്ഞുമോൻ?
7: ആ, മിക്കവാറും. നേരത്തെ ഉള്ള ഇത് കേട്ടോണ്ടിരുന്ന ഇപ്പൊ പിന്നെ. പക്ഷെ പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
6: എങ്ങനെയാ, അപ്പൊ പഴയ പാട്ടുകളാണോ അതോ പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ടോ?
7: 80-ന് മുമ്പുള്ള പാട്ടുകൾ.
6: അത് മാത്രമേ കേൾക്കാറില്ല, പുതിയതൊന്നും കേൾക്കാറില്ല.
7: പുതിയത് കേൾക്കാൻ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. പിന്നെ ചില പാട്ടുകളുണ്ട് കേട്ടോ, ചില പാട്ടുകൾ നല്ല വരുമ്പോ അത് കേൾക്കും.
6: ആ, അല്ല, അത് ഞാൻ പറയാൻ വരായിരുന്നു. എല്ലാ പാട്ടുകളെയും നമുക്ക് ഒരു കാറ്റഗറിയിൽ അങ്ങോട്ട് ചേർക്കാൻ പറ്റില്ല. കുറച്ച് ചില പാട്ടുകളൊക്കെ ഉണ്ട് ചേടക്ക് നല്ലത്. എല്ലാ പാട്ടിനും അതിന്റേതായ ഒരു സ്പേസ് ഉണ്ടല്ലോ എപ്പോഴും. പുതിയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾ തന്നെ നമ്മുടെ മറ്റു പരിപാടികളിലൊക്കെ ആവശ്യപ്പെടാറുണ്ട് പുതിയ പാട്ടുകളൊക്കെ. പക്ഷെ കുറേ പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഈ എനിക്ക് തോന്നുന്നു മലയാളം പഴയ ഗാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്രെഡിറ്റ്സ് അടക്കം പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ചിലപ്പോൾ ആകാശവാണി മാത്രമായിരിക്കും. ആരാണ് എഴുതിയത്, ആരാണ് പാടിയത്. അതും കൂടുതൽ പാട്ടുകളും കേട്ടത് ആകാശവാണി തന്നെയാണോ അതോ പണ്ട് റെക്കോർഡ് പ്ലെയർ ഒക്കെ വെച്ച് കേട്ടിട്ടുണ്ടോ വീട്ടിലിരുന്നിട്ട്?
7: റെക്കോർഡ് പ്ലെയറും വെച്ച് കേൾക്കാറുണ്ട്. എനിക്ക് രാവിലത്തെ നമ്മുടെ സ്വാഗതം വെച്ചില്ലേ?
6: ആ, ഓക്കെ. ആ,
7: റെയിൻബോ,
6: റെയിൻബോ. ആ, റെയിൻബോ അല്ലേ, മനസ്സിലായി. ആ,
7: ഒരു ദിവസം പോലും മടങ്ങാതെ കേൾക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും കേട്ടിരിക്കുന്നു,
6: എങ്ങനെയെങ്കിലും അതിന് സമയം ഉണ്ടാക്കി
7: അല്ലേ. 3-4 ദിവസം ടൂറിന് പോയിരുന്നു, വണ്ടിയിലാത്തിരുന്നത് കേട്ടതാ.
6: അല്ല അല്ല, അത് നമ്മൾ പറയില്ലേ, ആകാശവാണി ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും അതിനെ മാറ്റി നിർത്തില്ല. ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ആകാശവാണിയുടെ ആ ഒരു ഒരു പ്രസൻസ് ഉണ്ടാവും അല്ലേ.
7: അതെ അതെ, അത് അത് തന്നെയല്ലോ മാഡം. പിന്നെ പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാലേ ആകാശവാണിയിലൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചാനലുകളൊക്കെ വന്ന്,
6: അതെ അതെ അതെ,
7: ടിവി വന്ന് അങ്ങനെ വന്ന്.
6: അതെ, ഇപ്പം അല്ല, ഇപ്പം ആകാശ ടിവി വന്നതോടുകൂടി സിനിമകൾക്ക് ഒരുപാട് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സിനിമ കാണാൻ പോവാറുണ്ടോ?
7: അല്ല, അതെ, അത് സിനിമയൊക്കെ ഇപ്പോഴൊന്നും അങ്ങനെ ആൾക്കാർ, പഴയ സിനിമയൊക്കെ ഞാൻ കാണാറുണ്ട്.
6: അതെ,
7: സിനിമ ഒന്നും അങ്ങനെ
6: കാണാറില്ല.
7: ഇതിനകത്ത് വരികയല്ലേ?
6: അതെ, മറ്റേ ടിവിയിൽ വരുമ്പോഴോ?
7: യൂട്യൂബ്,
6: യൂട്യൂബിൽ.
7: കഴിഞ്ഞ ദിവസം ഉണ്ട് പിന്നെ കൽപ്പവൃക്ഷം എന്നും പറഞ്ഞൊരു പടം ഞാൻ കണ്ടു. അത് നല്ല കഥയുള്ള പടമൊക്കെ.
6: പഴയ സിനിമ ആയിരിക്കും അല്ലേ?
7: ആ, പഴയ സിനിമ അതൊക്കെ കാണാറുണ്ട്. അപ്പന്നെ പണ്ട് ഒരു 10-40 വർഷത്തിന് മുമ്പൊക്കെ നമ്മുടെ ആകാശവാണിയിൽ ഒരു ദിവസം ഉള്ളായിരുന്നു ഈ ഓണപ്പരിപാടിയെ.
6: ഓ,
7: അതായത് 1-ാം ഓണത്തിന്റെ അന്ന് മാത്രമേ ഉള്ളായിരുന്നു പരിപാടി അന്നൊക്കെ.
6: ഓ, അത് ശരി.
7: അങ്ങനെ ഒരു
6: കാലഘട്ടം ആകാശവാണി കേട്ടത് ഓർമ്മയുണ്ട് അല്ലേ?
7: ആ, ഉണ്ട് കേട്ടത്. അങ്ങനെ നമ്മള് അന്നൊക്കെ ആകാശവാണി മാത്രമല്ലേ ഉള്ളൂ.

0: നമ്മള് ഇങ്ങനെ കേട്ട് ഒറ്റ ദിവസം മാത്രം ഒന്നാം ഓണത്തിന്റെ അന്ന്
1: മാത്രം പരിപാടികൾ, സ്പെഷ്യൽ പരിപാടികളും ഒക്കെ കാണും അന്നത്തെ ദിവസം.
0: ആ പിന്നെ ദിവസം ഫുള്ളായിട്ടുള്ള പരിപാടി.

0: മന്ത്രി പഴയ പ്രധാനമന്ത്രിമാരെ പ്രസിഡന്റുമാരെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തേക്ക് പണിയായിരുന്നു.
1: ഒരു പരിപാടികളൊന്നും ഉണ്ടാവില്ല അല്ലേ? അല്ല, അതെന്താന്ന് വെച്ചാ അത് അവരോടുള്ളൊരു ബഹുമാന സൂചകമായിട്ട്, നമ്മുടെ രക്ഷാധികാരികളാണല്ലോ അവര്, അപ്പൊ അവരോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ട് നമ്മള് ഒരു ആ ഒരു സങ്കടം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമം നമ്മള് അങ്ങനെയാണ് അതിന് കൊടുത്തിരുന്നത്.
0: പിന്നെ അവസാനം ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോ പതിയെ ഈ ശക്തിഗാനമൊക്കെ
1: ഇടുവാതെ. എന്തായാലും ഇന്ന് ഏതാ പാട്ട് വേണ്ട പറഞ്ഞില്ലല്ലോ, ഇന്ന് ഏതാ പാട്ട് വേണ്ട?
0: കന്യക എന്ന സിനിമയിലെ ആവണിക്കുട ചൂടുന്ന ഒരു പാട്ടുണ്ട്,
1: യേശുദാസും സംഘവും പാടിയത് അല്ലേ?
0: അതെ അതെ.
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
0: ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല.
1: പാട്ട് കേട്ടിട്ട്, പാട്ട് കേട്ട് പരിചയമാണ് അല്ലേ? അതെ, മധു ജയൻ പിന്നെ ഷീലയും ജയഭാരതി ഒക്കെ, KPSC ലളിത ഒക്കെ ഉള്ള ചിത്രമാണ് അത്. അതില് സംഗീതം നൽകിയിരിക്കുന്നത് MK അർജുനൻ മാഷാണ് അതിനകത്ത് സംഗീതം നൽകിയിരിക്കുന്നത്. അതെ അല്ലേ? അപ്പം ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ആയിക്കോട്ടെ, ഓ സന്തോഷം.
0: ഗീത
1: കൊച്ചുമക്കൾ രണ്ടുപേരുണ്ട്. ഓ, അവരെവിടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ കുഞ്ഞുമോന്റെ കൂടെ ഉണ്ടോ അവര്?
0: അവര് വേറെയാണ്.
1: അതെ അല്ലേ?
0: റിഷിത്തും തവത്തും രണ്ടു മക്കളും, ഇളയാളിന് രണ്ടു മക്കളുണ്ട്. അവർക്കും പിന്നെ അവന്റെ ഭാര്യ രേഖയ്ക്കും വേണ്ടി.
1: അപ്പൊ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട്. അതെ, ഓണാശംസകൾ തിരിച്ചും. നിങ്ങളുടെ എല്ലാ കുടുംബത്തിനും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് പാട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അന്വേഷണം പറയൂ, എല്ലാവർക്കും ഓണാശംസകൾ. പാട്ട് കേൾക്കാം. ഇല്ല ഇല്ല, ഞങ്ങള് ഈ ആഴ്ചയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ സംസാരത്തിലുണ്ടാവും, അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കണം.
0: താങ്ക്
1: യു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടുകളിലേക്ക് പോയാലോ?
0: ശരി,
1: വിളിച്ചതിൽ നന്ദി.
0: ഓക്കെ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻ അപ്ലൈ.
7: നമസ്കാരം, വെളുത്തിരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
8: ബാബു
7: അയ്യപ്പൻകാവ്.
8: ഹലോ, അതിനു മുമ്പായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോളൂ. ഇന്നത്തെ വെള്ളിത്തിര അവതരിപ്പിക്കുന്ന ആളുടെ പേര് ശ്രീത എന്നുള്ള ആളായതുകൊണ്ടാണ് വിളിച്ചത്.
7: താങ്ക് യു.
8: ഒരിക്കലും വരാത്തൊരാളാണ്. ഹലോ,
7: പറഞ്ഞോളൂ.
8: ശ്രീയിൽ വിളിക്കുമ്പോ പറയാറുണ്ട് വരാത്തവരെ കുലപ്പെടുത്തണം.
7: എന്തായാലും സന്തോഷം, ശബ്ദം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്.
8: അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട്.
7: സന്തോഷം എനിക്ക് അതിലേറെ സന്തോഷം. എന്തായാലും വിളിച്ചതിലും സന്തോഷം.
8: ഞാൻ ഒരു കാഴ്ച പരിമിതിയുള്ള ആളാണ്.
7: ഇവിടെ എറണാകുളം അയ്യപ്പൻകാവിലാണ് അല്ലേ സ്ഥലം? എറണാകുളം അയ്യപ്പൻകാവാണ് അല്ലേ?
8: എറണാകുളം അയ്യപ്പൻകാവ്.
7: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് കേൾക്കലൊരു സ്വാഭാവികമായിട്ടും പാട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഞാൻ
8: 55 മുതല് പരിപാടികളൊക്കെ കേൾക്കും.
7: എഫ് എം ഡയറി മുതല് അല്ലേ?
8: പരിപാടികളൊക്കെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. നാല് മണിപ്പൂക്കള് നല്ല തരണോട്ടോ.
7: സന്തോഷം.
8: അങ്ങനെ എല്ലാരോടും കൊറേ നേരം അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യാലോ. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്.
7: സന്തോഷം കേട്ടതിൽ ഒരുപാട് സന്തോഷം.
8: താങ്കൾ ഓർമ്മച്ചിന്തിലൊന്ന് വന്നെങ്കിൽ നല്ലതായിരുന്നു.
7: നമുക്ക് എന്തറിയോ, നമ്മള് എല്ലാ പരിപാടികളിലും നമ്മള് വരുന്നുണ്ട്. പറഞ്ഞോളൂ.
8: ഓർമ്മച്ചിന്തില് താങ്കളൊന്നും വന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കണേ.
7: അങ്ങനെ ഉറപ്പായിട്ടും വരാൻ ശ്രമിക്കാം.
8: വരാൻ
7: ശ്രമിക്കാം.
8: പരിപാടി ഓർമ്മച്ചിന്തില് കത്തുകൾ കുറച്ചും കൂടി കൂട്ടാൻ പറയണോട്ടാ.
7: കുറച്ചും കൂടി കൂട്ടാൻ പറയണം അല്ലേ? ഓക്കെ.
8: കുറഞ്ഞു പോകുന്നുണ്ട്.
7: അതെന്താന്ന് വെച്ചാൽ, നമ്മള് കത്ത് വായിച്ചു കഴിയുമ്പോ നമ്മള് വെറുതെ പ്ലെയിൻ ആയിട്ട് നമുക്ക് കത്ത് വായിക്കുന്നത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ആ കത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട്.
8: അല്ല,
7: മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ അവര് പങ്കുവെക്കുമ്പോ നമുക്കിപ്പം സംസാരിക്കുന്നവർക്ക് ചില ഓർമ്മകൾ കാണുമല്ലോ. അപ്പൊ അതും കൂടെ അതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ.
8: തുടക്കത്തിൽ പറയണ കമന്റ് തിരിച്ചുരുക്കി പറയണെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല.
7: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം വിളിച്ചതില്. ഏതാ പാട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ.
8: പാട്ടൊക്കെ പറയാ, പിന്നെ ഓണപ്പരിപാടികളൊക്കെ.
7: ആ, അത് ചോദിക്കാൻ വിട്ടുപോയി. ഓണം എവിടെ എത്തി?
8: ഓ, എനിക്ക് പ്രത്യേകിച്ച് ഓണം എന്ന് പറയണേ ആകാശവാണിയിലെ പരിപാടി കേക്കലേ മാത്രമുള്ള എന്റെ ഓണം. പിന്നെ പിന്നെ പറഞ്ഞാല് ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അടുത്തൊരു വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കും.
7: ആ
8: പുട്ട് പഴമുറുക്ക് നേരത്തെ
7: പഴമുറുക്കിന്റെ കഥ. അതെ അതെ അതെ.
8: അത് കഴിക്കും, സദ്യയൊക്കെ കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആരെങ്കിലൊക്കെ കൊണ്ട്.
7: അല്ല, എന്തെങ്കിലും ഈ ഒരു സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും നമ്മള് ഇപ്പം ഓണത്തിന്റെ സമയത്ത് ഓരോ ഭാഗങ്ങൾ, ഇപ്പം തെക്കൻ ശൈലി അല്ലെങ്കിൽ വടക്കൻ ശൈലി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഫുഡുകൾ എറണാകുളത്തിന് സ്പെഷ്യൽ ആയിട്ട് ഓണത്തിനുണ്ടോ? എനിക്കറിയില്ല, അതാ ഞാൻ ചോദിച്ചത്.
8: അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഓർമ്മ. അടുത്ത പിന്നെ ചെലപ്പോ എന്റെ കൂട്ടുകാരി ഇടക്ക് വരും. അതൊക്കെ
7: അതെ അതെ അതെ. അല്ല, പായസം

0: നമ്മളൊരു പൂരാടം ഒക്കെ ഇന്ന് മുതൽ നമ്മൾ പായസമൊക്കെ വെച്ച് തുടങ്ങും. പൊതുവെ ഓണത്തിന് നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു പൂരാടം മുതൽ ഒരു എനിക്ക് തോന്നുന്നു അവിട്ടം വരെയാണ് നമ്മൾ ഓണം ആയിട്ട് ആഘോഷിക്കുക. അപ്പം സദ്യയൊക്കെ കഴിച്ച് എല്ലാ ദിവസവും സദ്യം, പഴനൂർക്കും ഈ പറഞ്ഞ പോലെ പഴനൂർക്കൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ.
1: അങ്ങനെയൊക്കെയുള്ള ഓർമ്മ, പിന്നെ ആകാശവാണിയുടെ പരിപാടിയൊക്കെയാണ് മെയിൻ
0: മെയിൻ. എന്തായാലും വളരെ സന്തോഷം, ആകാശവാണിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ആയതുകൊണ്ട്.
1: ആകാശവാണിയുടെ ആണ് ഇങ്ങനെ ശബ്ദരേഖക്കൊക്കെ റെക്കോർഡ് ഇതൊക്കെ ടേപ്പിലൊക്കെ
0: കേൾക്കാറുണ്ട് അല്ലേ.
1: അപ്പൊ പിന്നെ ടിവിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോ അപ്പൊ അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിട്ട് റേഡിയോ പരിപാടിയും കളയാൻ പറ്റില്ല, ടിവി പരിപാടി കളയാൻ പറ്റില്ല എന്നുള്ള അത്ര പറച്ച് റേഡിയോ പരിപാടി റെക്കോർഡ് ചെയ്തിടും.
0: അത് ശരി.
1: എന്നിട്ട് പിന്നെ സമയം കിട്ടുമ്പോ കേൾക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഓർമ്മ ഉണ്ടായി.
0: അപ്പൊ ഒരുപാട് കാലമായിട്ട് ആകാശവാണിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്.
1: ആകാശവാണി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അല്ലാതെ കൊച്ചിയപ്പം, തിരുവനന്തപുരം, റെയിൻബോ കുറച്ച് കുറവാണ്, വേറെ കൊച്ചിയപ്പം അങ്ങനെയുള്ള എല്ലാ പരിപാടി അതിലൊക്കെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതൊക്കെ കേൾക്കും. അതൊക്കെ ആകാശവാണി ഓർമ്മയാണ് കൂടുതൽ എന്റെ ഓണപ്പരിപാടി.
0: ഓണപ്പരിപാടി എന്ന് പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: എന്റെ വീട് എവിടെയാ?
0: ഞാനിവിടെ എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്. തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയാണ് തൃക്കാക്കര അമ്പലം. ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണല്ലോ തൃക്കാക്കര അമ്പലം ഉള്ളത്.
1: എല്ലാവർക്കും
0: തിരിച്ചും
1: ശ്രോതാക്കൾക്കും നിലയാംഗങ്ങൾക്കും
0: സന്തോഷം, ഒരുപാട് സന്തോഷം. തിരിച്ചും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. പാട്ട് പറഞ്ഞില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വരാം.
1: ഓർമ്മത്തിൽ വരണം. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ.
0: പറഞ്ഞോളൂ.
1: എന്നുവെച്ചാലേ എനിക്ക് അഭിപ്രായ രീതിയില് വീട്ടിൽ എത്ര ഇരിക്കാനുള്ള സാഹചര്യം ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാ ഓർമ്മത്തിന്തിലും അല്ലെ വെള്ളിത്തിരയിലും ഓർമ്മത്തിൽ ചിന്തിലൊന്നും വരാത്ത ആൾക്കാര് ഇടക്കിടക്ക് അങ്ങനെ അവതാരകരെ ഇതില് വെള്ളിത്തിരയിലും ഓർമ്മത്തിന്തിലും ഒന്ന് ഉൾപ്പെടുത്തണോട്ടാ.
0: ഓ ശരി, ഞാനത് എന്തായാലും അവിടെ ഒരു നിവേദന നിർദ്ദേശമായിട്ട് പറയാൻ ശ്രമിക്കാം.
1: ഉദാഹരണമായിട്ട് ഇപ്പൊ താങ്കള് വന്നില്ലേ,
0: ഓക്കെ,
1: അതേപോലെ മറ്റുള്ളവരെ വരാത്തവരെ ഉൾപ്പെടുത്തണോട്ടാ.
0: ഓ ഉറപ്പായിട്ടും ഞാനത് പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞോളൂ.
1: പാട്ട് പറയാ.
0: പാട്ട് പറയൂ.
1: പൂവുകളിലെ കുറി ചാർത്ത് തിരുമംഗല രാത്രി

0: ഒരുപാട് സന്തോഷം. ഓണപ്പാട്ട് തന്നെ പാടിയതില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുന്നെ ഇഷ്ടപ്പെടാതെ നന്നായി പാടിയില്ലേ. ഓക്കെ, അപ്പം എൽഡോ ചേട്ടന് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന പാട്ട്. ഏതാ പാട്ട് പറഞ്ഞത്? തൃത്താപ്പൂന്നുള്ള പാട്ട് അല്ലേ? ശരി, അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാം. പോയാലോ പാട്ടിലേക്ക്. എന്തായാലും ഓണാശംസകൾ.
1: ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം. ശരി.

0: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
6: മേഡം നമസ്കാരം.
5: നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറയൂ.
6: സുന്ദരൻ കൈതാരം.
5: സുന്ദരൻ കൈതാരം, ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഓണൊക്കെ? ഓണൊക്കെ എവിടെ എത്തി?
6: ഓണൊക്കെ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു മേഡം.
5: അതെ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ?
6: ഒരുക്കങ്ങളൊക്കെ
5: തുടങ്ങി വരുന്നേ. ഇന്നിപ്പോ ഊരാടായി, നാളെ ഉത്രാടാണ്.
6: നാളെ മറ്റന്നാളും ഓണമുള്ള.
5: അതെ അതെ,
6: ഇന്നിപ്പോ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ച് നാളെ പിന്നെ ഉത്രാടപ്പാച്ചിലാണ്.
5: അതെ, നാളെ ഉത്രാടപ്പാച്ചിലാണ്. അല്ല, അപ്പൊ ഇന്നിപ്പോ ഇന്ന് പൂരാടത്തിന് സദ്യ ഒന്നും ഉണ്ടാക്കിയില്ലേ? അപ്പം
6: പൂരാടത്തിന് സദ്യ ഒന്നുമില്ല മേഡം.
5: ആണോ?
6: ഓണത്തിന് ആഘോഷിച്ചുള്ളു കൂടുതലും.
5: അതെ അല്ലേ.
6: മകളും പിള്ളേരൊക്കെ വരുന്ന ഓണത്തിനാണ്.
5: അത് ശരി. എവിടെയാ മകളും പിള്ളേരും ഒക്കെ? എവിടെയാണ്?
6: മകള് മാലിപ്പുറത്താണ്.
5: മാലിപ്പുറം, ഓക്കെ.
6: നാളെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്.
5: ഓ, അത് ശരി. ഉത്രാടാണ്, ചിങ്ങമാസത്തിൽ ഉത്രാടാണ് അല്ലേ? ഓ, അത് ശരി. അപ്പം നേരത്തെ കൂട്ടി ഞങ്ങളുടെ വക ഒരു നല്ല മധുര മനോഹരമായൊരു ജന്മദിനാശംസകൾ നേരുന്നു. പ്രത്യേകം പറയണം.
6: ഓക്കെ, താങ്ക് യു. ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ കുടുംബത്തിലെ എന്റെ ഫാമിലിക്ക് എല്ലാവർക്കും കൊച്ചുമകൾക്ക് പ്രത്യേകിച്ചും തിരുവോണപ്പുലരിതൻ തിരുമുറ്റമണിഞ്ഞുള്ള പാട്ട് വെക്കണം.
5: തീർച്ചയായിട്ടും വെച്ചു തരാം. തീർച്ചയായിട്ടും. അവരെന്നാ ഇന്ന് വരും അതോ ഓണത്തിന്റെ അന്നേ വരും?

0: ഓ അത് ശരി. എല്ലാ കൊല്ലവും ഇവിടെ വന്നിട്ട് അവര് ഓണത്തിന് ഇങ്ങോട്ട് വരാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
1: ചിലപ്പോ അവിടെ ആഘോഷിച്ചിട്ടേ വരുള്ളൂ. ഞങ്ങള് കഴിച്ച് വൈകുന്നേരം പിന്നെ ആഘോഷിക്കും അങ്ങനെ.
0: അല്ല എന്താ ചെയ്യുന്നത് നമ്മുടെ സുന്ദരൻ ചേട്ടൻ? എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹെൽപ്പറായിട്ട്
0: പോണേന്ന്.
1: മകൾക്ക് രണ്ട് കുട്ടികളുണ്ട്, രണ്ടും പെൺകുട്ടികളാണ്.
0: ഓ എന്താ ചെയ്യുന്നത്? എത്ര എത്ര പ്രായമായി?
1: അൻവിത. മൂത്തേന്റെ പേര് അൻവിത, ഇളയവളുടെ ബർത്ത്ഡേ.
0: ഓ അത് ശരി.
1: അവനിക.
0: അവനിക. അപ്പൊ അവനിക മോൾക്കാണ് മെനി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഇൻ അഡ്വാൻസ് നാളത്തേക്ക്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ?
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ശരി, നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു എല്ലാവർക്കും.
0: ഓണാശംസകൾ. അതെ,
1: ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം. ഓക്കേ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും

0: നമസ്കാരം, വെളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ലതാ, പാലക്കാട് നിന്ന് ചെതലി പറഞ്ഞ സ്ഥലം.
0: എവിടുന്നാണ്? പാലക്കാട് എവിടെയാ?
1: പാലക്കാട് ചിതലി.
0: ചിതലി,
1: ചിതലി.
0: ആ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തൊക്കെ ഉണ്ട് അവിടുത്തെ ഓണവിശേഷങ്ങൾ?
1: ഓണവിശേഷങ്ങളെല്ലാം എന്താ, ഒന്ന് പോരാടം, എല്ലാം നന്നായി പോകുന്നു.
0: അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ എന്താ പറയാ, കുടുംബാംഗങ്ങളൊക്കെ എല്ലാരും അവിടേക്കാണോ വരിക, വീട്ടിലേക്കാണോ വരിക, അതോ നിങ്ങള് തറവാട്ടിലേക്ക് വേറെ പോവുക, അങ്ങനെയാണോ?
1: ഞങ്ങള് തറവാട്ടിലേക്ക് നാളെ പോവും.
0: നാളെ പോവും. ആ, അപ്പം തിരുവോണം തറവാട്ടിലാണ് അല്ലേ? ഉത്രാടത്തിന്റെ ഊണൊക്കെ കഴിച്ചിട്ട് ഉച്ചയാകുമ്പോ ഇറങ്ങും. തിരിച്ചു വരാം. ആ, പൊതുവെ അങ്ങനെയാണ് എല്ലാവരുടെയും പരിപാടി. വീട്ടിൽ, നമ്മളിവിടെ വീട്ടില് സദ്യയൊക്കെ ഉണ്ടാക്കി ഉത്രാടത്തിന് ഊണൊക്കെ കഴിച്ച് തിരിച്ച് അമ്മയുടെ അടുത്തൊക്കെ പോയി ഒന്ന് അവിടെ പോയി സദ്യയൊക്കെ കഴിച്ച് അല്ലേ? പിന്നെ കോടിയെടുക്കലൊക്കെ കഴിഞ്ഞോ? അതോ ഇനി ഉത്രാടപ്പാച്ചില് നാളെ തുടങ്ങുന്നുള്ളൂ എന്ന് വിചാരിച്ചോ? ശരിക്കും അതെ. അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാന്, ഭർത്താവ്, രണ്ട് മക്കള്.
0: ആഹാ, കല്യാണം കഴിഞ്ഞതാണോ മക്കള് അതോ കൊച്ചുകുട്ടികളാണോ?
1: മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു, മോള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഓ, കൊച്ചുകുട്ടികളാണ്. ഓക്കെ. അപ്പം ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് ഹോട്ടൽ വർക്കാണ്.
0: ആഹാ, അപ്പോ ലത വർക്ക് ചെയ്യുന്നുണ്ടോ? നല്ല പണിയാണല്ലേ. കിട്ടണില്ല, എന്തായാലും സന്തോഷമായാലും. ഇന്ന് കിട്ടിയല്ലോ.
1: ഇപ്പൊ എനിക്ക് സന്തോഷമായിരിക്കും, ഓണത്തിന്റെ അന്ന് തന്നെ കിട്ടിയ.
0: ആ, അതെ അതെ. എന്തായാലും വിളിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷം കേട്ടോ. പുതിയ പുതിയ ആൾക്കാരെ വിളിക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു ഒരു പുതിയ അറിവുകളും അതേപോലെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നത്. എന്റെ പേര് ശ്രീയുക്ത.
1: സൗണ്ട് കേട്ടിട്ടില്ല.
0: ഞാൻ വെളിത്തിരി അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്.
1: എല്ലാ പരിപാടി കേക്കാറുണ്ട്. വിഷം ഇല്ലാതില്ല. കാലത്ത് 5:55 ഫോൺ ചെയ്ത് വെച്ചാ.
0: അല്ല, ഒരു ഒരു കൊറേ കൊറേ ആൾക്കാർ അങ്ങനെയുണ്ട്. രാവിലെ നമ്മള് ടൈം അറിയുന്നത് പോലും ആകാശവാണി ത്രൂ ഉള്ള ആൾക്കാരാണ്. ബസിന്റെ ടൈമൊക്കെ അന്വേഷിച്ച് ഓടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോടൊക്കെ.
1: അതെ, കറണ്ട് പോയാലാണ് പ്രശ്നം. അയ്യോ, ടൈം അത്രയായി, നമ്മള് ടൈം നോക്കണം.
0: അപ്പൊ എന്തായാലും തിരിച്ചും എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവരോടും മക്കളോടും ഒക്കെ ഓണാശംസകൾ എല്ലാവരോടും പറയണം. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ.
1: സംസാരിക്കാൻ പറ്റിയത്?
0: അതെ, പാട്ട് പറഞ്ഞില്ല കേട്ടോ. പാട്ട് പറഞ്ഞിട്ട് പാട്ട് പറയൂ.
1: പാട്ട് പരിണയത്തിലെ പാർവണിന്ദു.
0: ഓക്കെ, നമ്മുടെ ചിത്രയും സംഘവും പാടിയ പാട്ട്, കയ്യമറ്റ തിരുവാതിരക്കളിപ്പാട്ട്.
1: നല്ലൊരു പാട്ട്, തിരുവാതിര പാട്ട്. ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാം. പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
1: താങ്ക് യു മാഡം.

നമസ്കാരം, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ. ആ നമസ്കാരം, ഇതാരാണ്? രവി, ആലപ്പുഴ അല്ലേ? ഓക്കെ, നമസ്കാരം. എന്തായാലും മോണൊക്കെ എവിടെ എത്തി? പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. ഇനി ഒന്നും നമ്മള് വിളിച്ചുകൊണ്ട് കേറ്റിയാ മതി, ആനയിച്ച് കേറ്റേണ്ട താമസേ ഉള്ളു അല്ലേ. അപ്പൊ പർച്ചേസൊക്കെ കഴിഞ്ഞോ? വാങ്ങ, നമ്മള് സാധനങ്ങൾ വാങ്ങുക കഴിഞ്ഞു. അപ്പം ഇന്ന് സദ്യ ഉണ്ടാക്കിയോ? ഇന്ന് സദ്യക്ക് എന്തൊക്കെയായിരുന്നു സ്പെഷ്യല്? ഇന്ന് എന്തൊക്കെയായിരുന്നു സദ്യക്ക് സ്പെഷ്യല്? അപ്പൊ നാളെ സദ്യ ആയിരിക്കും, പായസൊക്കെ വെച്ച്. അപ്പൊ എന്ത് പായസാണ് പ്ലാൻ? പരിപ്പാണ്. ആഹാ, അടിപൊളി പരിപ്പ് പായസാണ് പ്ലാൻ. അപ്പൊ അപ്പൊ ഓണത്തിന് എന്തായിരിക്കും പായസം? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണോ? അല്ല, എന്തായാലും നമ്മൾ പറയില്ലേ, നമ്മള് ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സദ്യയാണ് ആദ്യം ഓർമ്മ വരിക, പിന്നെ ഓണക്കോടിയാണ് ഓർമ്മ വരിക അല്ലേ. പിന്നെ എല്ലാരും കൂടിയുള്ള നമ്മുടെ ഒരു കൂട്ടായ്മ, എല്ലാവരും നമ്മുടെ വീട്ടില്, എന്താ പറയാ, നമ്മുടെ സഹോദരങ്ങളും അവരുടെ മക്കളും എല്ലാരും കൂടി അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകുന്നു. അപ്പൊ ഇത് മറ്റേ രവിയുടെ സ്ഥലം തന്നെയാണോ ആലപ്പുഴ? സ്വന്തം വീടാണ്. അതെ അതെ. അപ്പൊ എങ്ങോട്ടും പോകണമൊന്നുമില്ല ഓണത്തിന്? യാത്രയൊന്നുമില്ല? യാത്രയൊന്നുമില്ല, വീട്ടിൽ തന്നെ. അപ്പൊ വീട്ടിലാരൊക്കെയുള്ള? എല്ലാരും ഉണ്ട്. ഓക്കെ. അപ്പൊ സഹോദരങ്ങൾ, അമ്മയച്ഛനും ഒക്കെ ഉണ്ടോ? അമ്മയച്ഛനും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല. ഓക്കെ. അപ്പൊ എന്താ ജോലി? എന്താ ചെയ്യുന്നത്? ഓ, അത് ശരി. അപ്പൊ ഓട്ടോയില് ആകാശവാണി വെക്കാറുണ്ട്? അത് ശരി. ഓക്കെ, ഊണ് കഴിക്കാൻ വന്നതാണോ? ഓക്കെ, ഊണ് കഴിഞ്ഞ് രണ്ടാമത് ഇനിയിപ്പോ ഇറങ്ങും. ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഓട്ടത്തിന് ഇറങ്ങും അല്ല. അപ്പൊ ഓണായിട്ട് ഓട്ടോ ഓട്ടം കിട്ടുന്നുണ്ടോ, അതോ തിരക്ക് കുറവാണോ തിരക്ക് കൂടുതലാണോ? ഓ, അത് ശരി. ആ, ഇവിടെ അതെ, നമ്മുടെ എറണാകുളത്ത് നല്ല തിരക്കാട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ബ്ലോക്കാണ്. അവിടെ ബ്ലോക്കാണോ ഭയങ്കരമായിട്ട് ആലപ്പുഴ പൊതുവേ? ആ, ഓണത്തിന്റെ തിരക്ക് നല്ലോണം ഉണ്ട്. അപ്പൊ എന്തായാലും ഏതാ പാട്ട് വേണ്ട പറഞ്ഞില്ലല്ലോ? നമ്മുടെ നീലപ്പൊന്മാനിലെ പാട്ട്.

0: അനുബന്ധിച്ചുള്ള ഒരു പാട്ടാണ്.
1: ആയിക്കോട്ടെ, നമ്മുടെ ജയചന്ദ്രനും പി സുശീലയും സംഘവും പാടിയ പാട്ടാണ്.
0: ഇത് രണ്ടുമൂന്ന് സമർപ്പണമുണ്ട്.
1: എന്താണ്?
0: രണ്ടുമൂന്ന് സമർപ്പിക്കണം.
1: ഉറപ്പായിട്ടും. ആർക്കൊക്കെയാന്നുള്ളത് പറയൂ.
0: ഇത് നമ്മുടെ സുഹൃത്ത് പാരപ്പള്ളി സതീശൻ,
1: ഓക്കെ,
0: ഇവിടെ കപ്പര അതേപോലെ കടപ്പുര ജോയി,
1: ഓക്കെ,
0: ഒരു ചേർത്തല പള്ളിപ്പുറത്ത് തയ്യൽ ജോലി എന്ന ബാബു,
1: ഓക്കെ,
0: ഒരു ശിവ കുമരകമുണ്ട്,
1: ശിവ, ഓക്കെ,
0: അത് അതുപോലെ തന്നെ നമ്മുടെ മുരളീധരൻ വയലാറ്,
1: ഓ,
0: അതുപോലെ തന്നെ ഒരു മോഹനൻ കെ പി മോഹനൻ പെരുമ്പളം,
1: ആഹാ,
0: ഒരു അബ്ദുസ്സലാം അഴീക്കോട് ഉണ്ട്.
1: ഓക്കെ, അപ്പൊ എല്ലാരും ഈ പരിപാടി കേൾക്കണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ.
0: എല്ലാരും കേട്ടിട്ടുണ്ടെങ്കിൽ
1: അപ്പൊ എല്ലാവർക്കും, ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു നല്ല ഓണാശംസകൾ നേരുന്നു. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ഓണം ആവട്ടെ. ഓ, താങ്ക് യു സോ മച്ച്, വിളിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലാസ്റ്റ് കോളർ ആയിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

അപ്പോൾ നമ്മുടെ ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിരി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾ വെള്ളിത്തിരിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേരുന്നു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഇനിയുള്ള വർഷങ്ങൾ ഏറ്റവും മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് വെള്ളിത്തിര പൂർണ്ണമാവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ശ്രീയുക്ത, സാങ്കേതിക സഹായം സുനി ജോർജ്, കെ സി പ്രതാപ്, എന്നെ ഗാനങ്ങളെടുക്കാൻ സഹായിച്ചത് ഹേമപ്രഭ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 3 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ജനിതക മാറ്റം വരുത്താത്ത സങ്കര ഇനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കി. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും വ്യവസായം വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി ആശ്വാസ് 2026. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ചു. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: പാട്ടിന്റെ നാട്ടുവഴി ഒരു സ്പെഷ്യൽ യാത്രയാണ് ഇന്നത്തെ ദിവസം ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഓണം വൈബിലൊക്കെ നിൽക്കുകയാണല്ലോ, ഓണം തൊട്ടടുത്തെത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് അതിർത്തി കടന്ന് പോവുകയാണ്. എറണാകുളത്ത് നിന്ന് പെരുവനം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പൂരത്തിന് പേര് കേട്ട, അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് പേര് കേട്ട, ഓണം വൈബുകൾക്ക് പേര് കേട്ട തൃശ്ശൂരിലെ പെരുവനം എന്ന സ്ഥലത്തേക്കാണ് പാട്ടിൻ്റെ നാട്ടുവഴി ഇന്ന് യാത്ര പോകുന്നത്.
1: പെരുവനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരുടെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം, അവിടുത്തെ കാഴ്ചകൾ, പഴയ നാട്ടുവഴികൾ നിറഞ്ഞൊരു പ്രദേശം എന്നാണ് ഇപ്പോഴും പെരുവനം അറിയപ്പെടുന്നത്. അപ്പോൾ നാട്ടുമ്പുറത്തെ കാഴ്ചകളും ഓണവിശേഷങ്ങളും കൂടുതൽ ചരിത്രകഥകളും കേൾക്കാം ഇന്ന് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ. നിങ്ങൾക്കൊപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

0: പെരുമഴയത്ത് ഒരു പെരുവനം യാത്ര എന്നാണ് ഈ യാത്ര തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത്. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര പെരുവനം എന്ന നാട്ടിലേക്കാണ്, തൃശ്ശൂർ ജില്ലയിലെ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു, പെരുമഴയത്താണല്ലോ പെരുവനത്തേക്ക് പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ഹസീന പറഞ്ഞതുപോലെ തന്നെ ഈ നാടിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരുപാട് പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ് നമ്മൾ ആദ്യം കാണുന്നത്.
1: ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണണം, ചെണ്ടക്കോലിൽ ആരാധകരെ ഇളക്കി മറിക്കുന്ന, പൂരത്തിന് ആളുകളെ ഇങ്ങനെ ആനന്ദലഹരിയിൽ ആറാടിക്കുന്ന പ്രതിഭ പെരുവനം കുട്ടൻമാരാർ. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്.
2: അപ്പൊ പെരുവനത്തിന്റെ കഥകൾ തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തോന്നി, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തോന്നി.
1: അപ്പൊ എന്താണ് പെരുവനത്തിന്റെ പെരുമ?
3: പെരുവനം പരശുരാമൻ കേരളം 64 ഗ്രാമമായിട്ട് വിഭജിച്ച് ഗോകർണം മുതൽ വടക്ക് വരെ 64 ഗ്രാമങ്ങളായി വിഭജിച്ചു. അതില് പ്രധാന ഗ്രാമമാണ് പെരുവനം ഗ്രാമം. പെരുവനം ഗ്രാമം ക്ഷേത്രം, പെരുവനത്തെ ക്ഷേത്രം കേന്ദ്രമായിട്ട് അതിവിസ്തൃതമാണ് പെരുവനം ഗ്രാമത്തിന്റെ അതിർത്തി. വടക്ക് അകമല ശാസ്താവും മുതല് തെക്ക് കൊടുങ്ങൽ വരെ, കിഴക്ക് കുതിരാമല മുതൽ പടിഞ്ഞാറ് തൃപ്പയാറ് അടുക്കള ഇടമുട്ടം ഇടത്തിരുത്തി അയ്യപ്പങ്കാവ് വരെ, ഈ നാല് ദിക്കിലും ശാസ്താ ക്ഷേത്രങ്ങളുണ്ട്. ഈ നാല് ശാസ്താ ക്ഷേത്രങ്ങൾ കേന്ദ്ര അതിർത്തിയായിട്ട് കേന്ദ്രത്തിൽ തിരുവള്ളക്കാവ് ശാസ്താവ് ഗ്രാമദേവതയും പെരുവനത്ത് ഇരട്ടയപ്പൻ ഗ്രാമാധിപനും ആയിട്ടുള്ള ഒരു ക്ഷേത്ര സംസ്കൃതിയിലാണ് പെരുവനം ഗ്രാമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 1500 കൊല്ലം മുമ്പ് അതിഗംഭീരമായി ദേശീയോത്സവം പോലെ തൃശ്ശൂർ ജില്ലയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെട്ട പെരുവനം ഗ്രാമത്തിലെ ഗ്രാമോത്സവം നടന്നിരുന്നു പെരുവനം ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രത്തിലെ ഉത്സവം 1500 കൊല്ലം മുമ്പ് നിന്നു. ആ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഉത്സവം കൊടി കയറണമെങ്കിൽ നാട്ടുരാജാക്കന്മാരെല്ലാവരും വരണം, ദേശപ്രമുഖർ വരണം, നാട്ടിലെ അസമത്വങ്ങളൊന്നും പാടില്ല, എല്ലാവരും സന്തുഷ്ടരാണ്, സന്തോഷവന്മാരാണ്. ഇത് ഒരാൾക്കും ആക്ഷേപമില്ലെങ്കിൽ കൊടി കയറും. അങ്ങനെ ഒരു സമയത്ത് 1500 കൊല്ലം മുമ്പ് കൊടി കയറുമ്പോൾ ചില സാങ്കേതികമായ കാരണം കൊണ്ട് കൊടി കയറണ്ട എന്ന് തന്ത്രി തീരുമാനിച്ചു. എല്ലാം ഫുൾഫില് ചെയ്യാൻ പറ്റിയില്ല, പരിപൂർണതയിൽ സംതൃപ്തി ഇല്ലാത്തൊരു ഘട്ടമാറ്റിലെ ഉത്സവം നിർത്തിവെച്ചു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവിഘ്നം നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഉത്സവം നിർത്തി 1500 കൊല്ലം മുമ്പ്. അന്ന് ഈ ഉത്സവം നടക്കുമ്പോൾ പെരുവനം മഹാദേവനെ ഇരട്ടയപ്പനെ എഴുന്നള്ളിച്ച് 28 ദിവസത്തെ ഉത്സവമായിരുന്നു. കുംഭമാസത്തിൽ ഉത്രം കുടികേറി, മീനമാസത്തിൽ ഉത്രം ആറാട്ട്, ആറാട്ട് പുഴയിൽ കരിവന്നൂർ പുഴയിൽ ആറാട്ടോട് കൂടിയിട്ടാണ് ഉത്സവം നടന്നിരുന്നത്. ഇരട്ടയപ്പന്റെ ആറാട്ട് നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ കരിവന്നൂർ പുഴയ്ക്ക് ആറാട്ടുപുഴ എന്ന പേര് വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഉത്സവം നിന്നതിന് ശേഷം പെരുവനത്തെ ഇരട്ടയപ്പൻ ശ്രീകോവിലിന്റെ പുറത്തേക്ക് വരില്ല. അങ്ങനെയാണ്.

എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉത്സവത്തിന് ഈ ഗ്രാമത്തിലുള്ള 108 ദേവി ദേവന്മാര് പെരുവനത്തും ആറാട്ടുപുഴയിലും അകമ്പടി സേവിക്കാൻ ഈ ഗ്രാമത്തിന്റെ അതിർത്തികളിൽ നിന്ന് വന്നിരുന്നു ഒരു കാലഘട്ടം. പിന്നീട് അത് 42 ദേവി ദേവന്മാര് അകമ്പടി സേവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ആ 42 ദേവി ദേവന്മാർ ഉണ്ടായിരുന്നു ചില തെളിവുകൾ ഇപ്പോഴും അവശിഷ്ടം. എന്താ വെച്ചാൽ 42 ഈശ്വര പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിനൊരു കഥയുണ്ട്. അതിനൊരു കഥ, ആറാട്ടുപുഴ പൂരം കാണാൻ നമ്പൂതിരിയില്ലെങ്കിൽ ഇന്ന് പണ്ട് സ്ത്രീകൾ പോവില്ല. അപ്പോ ദിവ്യത്വം നേടിയ ബ്രാഹ്മണരാണ് ഈ കുടുംബങ്ങളിൽ. അപ്പോ ഈ ചിറ്റൂർമേഖല തമ്പുരാട്ടി പറഞ്ഞു, എനിക്കും 42 ദേവീദേവന്മാരും ആയിട്ട് ആറാട്ടുപുഴയിൽ നടക്കുന്ന ഈ പൂരം ഒന്ന് കാണണം, മോഹമുണ്ട് എന്ന് പറയും. അപ്പൊ അന്ന് നിയമം അവരെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. അപ്പോ ഈ ചിറ്റൂരുമെനക്കിലെ സ്വാമിയാർ എന്ന് പറയുന്ന നമ്പൂതിരിപ്പാട് തന്റെ ദിവ്യത്വത്തിൽ നിന്ന് ഈ 42 ഈശ്വരന്മാരെയും ആയിട്ടുള്ള പൂരം ചിറ്റൂരുമെനക്കിൽ ചേർപ്പിൽ ഇരുന്ന് ഈ പൂരം കാട്ടിക്കൊടുത്തു എന്നാണ് ഒരു ഐതിഹ്യം. അതിന്റെ തെളിവായിട്ട് ചിറ്റൂരുമെനയില് 42 ഈശ്വരന്മാരുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. ഈ പഴയ ഗ്രാമത്തിന്റെ അതിർത്തികളിൽ നിന്ന് ഇപ്പോഴും ചില ദേവീദേവന്മാർ ഇവിടെ വരുന്നുണ്ട്. മണ്ണുത്തി അടുക്കൽ നെട്ടിശ്ശേരി ശാസ്താവ് പെരുവനത്തോം ആറാട്ടുപുഴയും വരും. തൃപ്പയാർ തേവർ ആറാട്ടുപുഴ വരും. വരന്തരപ്പള്ളി മലയുടെ മുകളിൽ നിന്ന് 2-3 പാട്ടിശാസ്താവ്, അതുപോലെ തന്നെ മേടംകുളങ്ങര ഭഗവതി ഒക്കെ. കോട്ടക്കരയിൽ നിന്ന് വരുന്നു, ചാലക്കുടിയിൽ നിന്ന് വിഷാരിക്കൽ ഭഗവതി പാടത്ത് വരുന്നു. അപ്പൊ ഗ്രാമാതിർത്തി പറഞ്ഞത് സത്യമാണ് എന്ന തെളിവ് ഇപ്പോഴും ഈ ഭഗവതി ശാസ്താക്കന്മാർ ഈ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ പൂര സംസ്കൃതിയാണ് പെരുമനത്തിന്റെ സംസ്കാരം. ഈ പൂര സംസ്കൃതിയിൽ നിന്ന് ഉടലെടുത്തുള്ളതാണ് മേള സംസ്കൃതിയും മേള ങ്ങളും കലകളും. അതുപോലെ തന്നെ ആനയുടെ ആട ആഭരണങ്ങള് ചമയങ്ങള് ഒക്കെ രൂപപ്പെടുത്തിയത് പെരുവന ആറാട്ടുപുഴ പൂരത്തിന് പല പല പരിഷ്കാരങ്ങൾ വന്ന്. പണ്ട് ഒക്കെ സ്വർണ്ണമായിരുന്നു, വാല്യുബിൾ. പിന്നീട് സ്വർണം മാറി സ്വർണ്ണ പൂശന ഭംഗിയുള്ളത്, സ്വർണത്തേക്കാൾ ഭംഗി സ്വർണ്ണ പൂശിന് തലയ്ക്കെട്ടിനും. അപ്പുറത്ത് നോക്കിയാൽ കാണാം, കോലായാലും കാണാം തലയ്ക്കെട്ട്. അങ്ങനത്തെ അലവട്ടം, ബെജാമര, തലയ്ക്കെട്ട്, കോലം എന്ന് വേണ്ട, ആനയ്ക്ക് വേണ്ടതായാലും പൂരത്തിന്റെ മേളം, മേളത്തിന് ആനകൾ നിരക്കുമ്പോ പണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ, നല്ല പന്തങ്ങൾ വേണം. മുല്ലപ്പൂ മുട്ട് പോലത്തെ പന്തം ഉണ്ടാക്കി അത് ഒരു വരി നിന്നാൽ ക്ലോസപ്പ് ആയിട്ട് നിൽക്കുമ്പോ അടുത്തേ കാണുള്ളൂ, പിന്നെ ഒരു വരി കുറച്ചും കൂടി നിന്നാൽ നെറ്റിയിലേക്ക് എത്തും, കുറച്ചും കൂടി അകലെ നിന്നാൽ കോലത്തുമ്മിലേക്ക് എത്തും. ഇങ്ങനെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പൂരമാണ് പെരുവനം ആറാട്ടുപുഴ പൂരം.

0: പെരുവനമാണ് ഞാൻ എന്ന് പറഞ്ഞത്, പെരുവനത്തിന്റെ ഖ്യാതിയാണ് എന്നിലെത്തണത്, പെരുവനത്തിന്റെ സംസ്കൃതിയാണ് എന്നിലെത്തുന്നത്, പെരുവനം പൂരമാണ് എന്നെ വലുതാക്കുന്നത്, പൂരങ്ങളാണ് എന്റെ വലിപ്പം, മേളങ്ങളാണ് എന്റെ വലിപ്പം. ഇതിൽ കൂടെ വലുതായി ചെറുതായി വലുതായ ഒരു ഇപ്പോഴും ചെറുതാണെന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന പെരുവനം കുട്ടന്മാരാണ് ഞാൻ.
1: ഇപ്പോ പെരുവനത്തെ കുറിച്ച് താങ്കൾ വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുവനം എന്ന പേരിനൊപ്പം തന്നെ കേൾക്കുന്ന ഒന്നാണ് പെരുവനം കുട്ടന്മാരാർ എന്നുള്ളത്. എന്തുമാത്രമാണ് ഈ നാട് ഈ ഒരു കലാജീവിതത്തിലേക്ക് വരാൻ പണ്ട് കാലത്ത് ഒന്ന് ചെറുപ്പകാലത്തേക്ക് കൊണ്ടുപോവാണ് താങ്കളെ സഹായിച്ചിട്ടുള്ളത്?
0: അത് തന്നെയാണ് ഞാനത് നിങ്ങളുടെ ചോദ്യം മുൻകൂട്ടി പറഞ്ഞത്. ഈ പെരുവനം ഗ്രാമത്തിന്റെ ഖ്യാതിയാണ് പെരുവനം കുട്ടന്മാരാർ, അല്ലെങ്കിൽ പെരുവനം അപ്പുമാരാർ. എന്റെ അച്ഛനായിരുന്നു പെരുവനം നാരായണമാരാർ, അച്ഛന്റെ അമ്മാവനായിരുന്നു. പല തലമുറകളായി നേടിയെടുത്ത ഒരു മേള സംസ്കൃതി കാത്തുസൂക്ഷിക്കലാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പോ ഗ്രാമത്തിന്റെ വലിപ്പമാണ്, അല്ലെങ്കിൽ ഇവിടത്തെ പൂര സംസ്കൃതി മേള സംസ്കൃതിയുടെ വലിപ്പമാണ് എനിക്ക് ഈ രംഗത്ത് വരാൻ സാധിച്ചത്, എന്നെ പൊതുജനം തിരിച്ചറിയുന്നത്. കുട്ടിക്കാലത്ത് 10 വയസ്സ് മുതല് അച്ഛൻ കലാകാരനായിരുന്നു, മേളപ്രമാണിയായിരുന്നു. ക്ഷേത്രങ്ങളിൽ ചേർപ്പ് ക്ഷേത്രം, പെരുവനം ക്ഷേത്രം എല്ലാം അടിയന്തരക്കാരാണ്. അപ്പൊ കൊട്ടു പഠിക്കുന്നതിന് മുമ്പെന്റെ കണ്ടും കേട്ടും ഈ രംഗത്തേക്ക് വന്ന ആളാണ് ഞാൻ. അങ്ങനെ ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞ് അച്ഛൻ പഠിപ്പിച്ചു പെരുവന അപ്പുമാരാർ, ആദ്യം ക്ഷേത്ര ചടങ്ങ് പഠിപ്പിച്ചു, പിന്നീട് കുമരപുര അപ്പുമാരാർ എന്നെ വിസ്തരിച്ച് ശാസ്ത്രീയമായി ആയമ്പയും മറ്റ് വാദ്യവിശേഷങ്ങൾ പഠിപ്പിച്ചു, പിന്നെ ഞാൻ കഥകളിക്കൊട്ട് ശ്രീനാരായണപുരം അപ്പുമാരാരുടെ അടുക്ക പഠിച്ചു. ഇത് കഴിഞ്ഞ് ഇതിനെല്ലാം നിദാനം പെരുവനം പൂരാണ്. വീട്ടിൽ ജനിച്ച മുതല് കാണുന്നത് ചെണ്ടിയും ശംഖും എടയ്ക്കും ഇതാണ്. നടക്കാൻ തുടങ്ങിയപ്പോൾ കേൾക്കുന്നത് മേളങ്ങളാണ്, പൂരങ്ങളാണ്. ഈ പൂര സംസ്കൃതിയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. ഇന്നിപ്പോ ഞാൻ പെരുവനത്തെ 4 പ്രധാന പൂരമാണ് അതിഗംഭീരമായിട്ട് നടക്കുന്നത്. ചേർപ്പ് ഭഗതിയുടെ പൂരം, അമ്മതുരടിയുടെ പൂരം, ചാത്തക്കുടം ശാസ്താവിന്റെ പൂരം, ആറാട്ടുപുഴ ശാസ്താവിന്റെ. ഈ 4 പൂരത്തിനും ഗംഭീര മേളം, 4 പ്രമാണിമാര് വ്യത്യസ്തരായിട്ട് കൂട്ടുകയാണ്. എനിക്ക് ഈ 4 പൂരത്തിനും പ്രമാണം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു. അതൊരു വലിയൊരു നേട്ടമാണ്. അത് നേടിയത് എന്റെ അച്ഛന് മാത്രമേ സാധിച്ചുള്ളൂ, അതിനു മുമ്പ് ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ മാത്രമാണ് ഇപ്പോ അത് 4 പൂരത്തിനും പ്രമാണം കൂട്ടിയ ജീവിച്ചിരിക്കുന്ന ഒരാളുള്ളൂ. അതൊരു വലിയ നേട്ടമാണ്.
1: ഇപ്പൊ മലയാളികളുടെ ഒരു ചെണ്ടപ്രേമം ഇപ്പം ഈ നാട്ടില് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കണ്ടും കേട്ടും വളർന്നത് കൊണ്ടുണ്ടാവും. അതല്ല, നമ്മൾ കേരളത്തില് എവിടെ പോയാലും

ചെണ്ടപ്പുറത്ത് കോല് വീഴുകയാണെങ്കിൽ അവിടെ ഒരാൾ കൂട്ടം ഉണ്ടാവും. ഇപ്പം സെലിബ്രിറ്റീസ് തന്നെയാണെങ്കിലും ജയറാമിന് നമുക്കറിയാം, ഇപ്പൊ റിമാക്ക് അല്ലെങ്കിൽ ഒരുപാട് പേര് ചെണ്ടയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. എന്തുമാത്രമാണ് മലയാളികൾക്ക്

0: ഈ മേളങ്ങൾ ചിട്ടപ്പെടുത്തിയത് വളരെ ലളിതമായിട്ടാണ്. അതിൻ്റെ താളക്രമം അറിഞ്ഞാസ്വദിക്കണമെങ്കിൽ അത് പഠിക്കണം. അതേസമയം കേൾക്കുമ്പോൾ മേളത്തിൽ ചെണ്ടയുണ്ട്, ഇലത്താളുണ്ട്, കൊമ്പുണ്ട്, കുഴലുണ്ട്, ഇതെല്ലാം ചേർന്ന് സമ്മിശ്രമായിട്ട് കേൾക്കുന്ന ശബ്ദത്തിന് അതിൻ്റെ ശബ്ദമാതിരി എല്ലാവരെയും ആകർഷിക്കും. അത് തന്നെയാണ് ഈ മേളത്തിനെ എല്ലാവരും സ്നേഹിക്കുന്നത്. പിന്നെ നമ്മുടെ പൂർവികർ ആ മേളം ചിട്ടപ്പെടുത്തി പെരുവനാറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരം തുടങ്ങിയ പൂരങ്ങളിലൊക്കെ അത് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഓർക്കസ്ട്രയാണ് എലിഞ്ഞിത്തറ മേളം എന്ന് ലോകം അറിഞ്ഞു.
1: ശരിക്കും നമ്മൾ ഇവിടെ അകത്തേക്ക് കയറിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയത് ആ പത്മശ്രീ പുരസ്കാരം എവിടെ, പത്മശ്രീ പുരസ്കാരം എവിടെയെന്നാണ്. പക്ഷേ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന, ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പോകുന്നത് ആ ഇരിക്കുന്ന ഫോട്ടോയിലേക്കാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് ശരിക്കും അത്. എന്താണ് ആ ഒരു ചിത്രത്തിൻ്റെ സാഹചര്യം?
0: ഉസ്താദ് സക്കീർ ഹുസൈൻ, അദ്ദേഹം ലോകം കണ്ട തബല മാന്ത്രികനാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉസ്താദ് അള്ളാരഖ, അവര് തബല രാജാക്കന്മാരാണ്. അവരുടെ ഫാമിലി മുഴുവൻ ഇദ്ദേഹത്തിന്റെ അനുജനും തബല നിരവധി കുട്ടികളെ പഠിപ്പിക്കുന്നു ബോംബെയില്. അപ്പൊ ഈ ഉസ്താദ് സക്കീർ ഹുസൈൻ, അദ്ദേഹത്തിന്റെ തബലവാദനം നമുക്കൊക്കെ അറിയാം. അതാണല്ലോ നിങ്ങൾ ആ ഫോട്ടോ കണ്ടപ്പോ ശ്രദ്ധിച്ചത്. അദ്ദേഹം ആയിട്ടുള്ള പരിചയം ഞാൻ ബോംബെയില് കേളി എന്ന് പറഞ്ഞ സംഘടനയുടെ പരിപാടിക്ക് മേളവും പഞ്ചവാദ്യവും അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം കാഴ്ചക്കാരനായിട്ട് മുന്നിൽ മേളം കേൾക്കാൻ, പല്ലാവരപ്പുമാരുടെ തായ്പ കേൾക്കാൻ, പഞ്ചവാദ്യം കേൾക്കാൻ വന്നിരിക്കും. 2 മണിക്കൂർ സമയം ചമ്രംപടി ഇട്ടിരുന്ന് സശ്രദ്ധം നമ്മുടെ മേളവും പഞ്ചവാദ്യവും തായ്പയും കേട്ടിട്ട് കേരളത്തിൻ്റെ കലയെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച മഹാമനസ്സിനുടമയായ അത്യുന്നതനായ ലോകം കണ്ട തബല മാന്ത്രികനാണ് അള്ളാരഖയുടെ മകനായ സക്കീർ ഹുസൈൻ. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ബോംബെയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും മട്ടന്നൂരും ചേർന്ന് ബോംബെയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കൽ കേളിയുടെ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊടുക്കലും വാങ്ങലും ഞങ്ങൾ തമ്മിൽ നിരവധി ഒക്കേഷനിലും ഉണ്ടായിട്ടുണ്ട്. പെരുവനം ഗ്രാമം അതിനും ഒരു ശ്രേഷ്ഠത കാണിച്ചു. ലോകം അംഗീകരിച്ച ഭാരതത്തിന്റെ തബല മാന്ത്രികനെ പെരുവനം ഗ്രാമം പെരുവനത്ത് ക്ഷണിച്ചു കൊണ്ടുവന്ന് ചേർപ്പില് അദ്ദേഹത്തിന്റെ തബല കൺസെർട്ട് നടത്തി. മട്ടന്നൂരും ഞാനും നമ്പ്യാരാശാനും അതുപോലെ പത്മശ്രീകള 5 പേര് ഇദ്ദേഹത്തിനെ പെരുവനത്ത് CNN സ്കൂളിൽ വെച്ച് വീരശങ്കല അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്ത ദിവസം എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. December 13, 2023 മലയാള പക്ഷം തൃക്കേട്ട വൃശ്ചികമാസം 4 പ്രകാരം എൻ്റെ 70-ാം പിറന്നാള് ആഘോഷം. നാട്ടില് ഡേറ്റ് ഓഫ് ബർത്തിന് ആഘോഷിച്ചു. തൃപ്പൂണിത്തറ അതിൻ്റെ തലേദിവസം തൃക്കേട്ട പുറപ്പാടായിട്ട് ആഘോഷിച്ചു. പിറ്റേ ദിവസം ഞാൻ ബോംബെയിൽ പോയിട്ടാണ് സക്കീർ ഹുസൈനെ ആദരിക്കുന്നത്. ഈ മട്ടന്നൂരും കൂടിയിട്ടാണ് ആദരിക്കുന്നത്. ആ ആദരവ് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആദരിച്ച് അദ്ദേഹത്തിന്റെ തബല വാദനം കേട്ടതിന് ശേഷം അദ്ദേഹത്തിനെ അനുമോദിക്കുന്ന ചടങ്ങില് അദ്ദേഹം എൻ്റെ 70-ാം പിറന്നാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പൊന്നാട എന്നെ പുതപ്പിച്ച് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന പടമാണ്. അപ്പൊ ഞങ്ങളുടെ മനസ്സ് തമ്മിലുള്ള ഐക്യം, താളത്തിൽ കൂടെയുള്ള ഒരു ഐക്യം എന്താ ആണ് ആ ഫോട്ടോ സൂചിപ്പിക്കുന്നത്. അത് പോസ്റ്റ് ചെയ്ത ഫോട്ടോ അല്ല, അവിചാരിതമായ ഒരു നിമിഷം. അന്ന് നമ്മൾ കേരള മോഡലില് സക്കീർ ഹുസൈനും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് നമ്മുടെ കേളിക്ക എന്ന് പറയുന്ന സംഘടന ഒരു മലയാളത്തിന്റെ സത്യം ഉണ്ട് പിരിഞ്ഞതാണ് സക്കീറുമായിട്ടുള്ള അവസാന മീറ്റിംഗ്.

0: പാട്ടിന്റെ നാട്ടുവഴി ഇന്ന് പെരുവനത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പെരുവനം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് അമ്പലത്തിന്റെ മുൻവശത്താണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലമാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: നമസ്കാരം, എൻ്റെ പേര് രാമചന്ദ്രൻ കോന്നങ്ങത്ത്, ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണ്. ഇവിടെ പൂരുമഹർഷി തപസ് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി തപസ് ചെയ്ത സ്ഥലമാണ്. പൂരുവനമായിരുന്നു, അതാണ് പിൽക്കാലത്ത് പെരുവനമായിട്ട് മാറിയിട്ടുള്ളത്. ക്ഷേത്രങ്ങളുടെ നാടാണ് പെരുവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളരെയധികം പ്രസിദ്ധിയാർച്ചിട്ടുള്ള നമ്മുടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന തിരുവള്ളക്കാവ് ക്ഷേത്രം ഇവിടെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ മുരുകൻ്റെ ക്ഷേത്രമുണ്ട്, കേരളപ്പഴനി എന്ന് പറയുന്ന മുരുകൻ്റെ ക്ഷേത്രം, മേക്കാവിൽ ഭദ്രകാളി ക്ഷേത്രം, അതുപോലെ തന്നെ തൃപ്രയ ആറാട്ടുപുഴ പൂരം നടക്കുന്ന മറ്റേ തേവരുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് നേതൃത്വം നൽകുന്ന ഊരകത്തമ്മതിരൂടിയുടെ ക്ഷേത്രം, ചേർപ്പ് ഭഗവതി ക്ഷേത്രം, പിന്നെ കുറേ ചെറു ക്ഷേത്രങ്ങൾ, അങ്ങനെ ഉൾപ്പെട്ട ഒരു കിലോമീറ്ററിനുള്ള ഒരു 10-20 ക്ഷേത്രങ്ങളിലുള്ള ഒരു ഏരിയ ആണ് ഈ പെരുവനം പ്രദേശം തന്നെ. അത് മാത്രമല്ല, ഈ അമ്പലത്തിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ഈ മഹാത്മാ മൈതാനം ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റിട്ടുള്ള ഭൂമിയാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള ഭൂമിയാണ്. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. നിരവധി ശാസ്ത്രജ്ഞന്മാർ, കലാകാരന്മാർ, കൊത്തുപണിക്കാർ, ശില്പകലയിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ, മേളക്കാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പെരുവനം കുട്ടന്മാരുടെ പത്മശ്രീയാണ് നമ്മുടെ ഈ പെരുവനത്തിൻ്റെ ബഹുമുഖ പ്രതിഭയാണ്. അങ്ങോട്ട് ഇവിടെ ബഹുമാനിക്കാത്തവർ ആരും തന്നെ ഇല്ല.
0: ഇപ്പോൾ പെരുവനത്തിൻ്റെ പെരുമ ഏതാണെന്ന് ചോദിച്ചാൽ പലതാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ.
1: എല്ലാ മേഖലകളിലും പെരുവനത്തിൻ്റെ പെരുമ എടുത്തു പറയാവുന്നതാണ്. ഈ ഒന്നാമത് ഇവിടെ പൂരങ്ങളുടെ ഘോഷയാത്രയാണ് മേളത്തിൻ്റെയും എല്ലാ കാലങ്ങളിലും. ഇന്നിപ്പോൾ ഈ ഓണക്കാലം പുലിക്കളി തൊട്ട് തുടങ്ങുകയായി ഇവിടുന്ന് അങ്ങോട്ട്. അത് കഴിയുമ്പോഴേക്കും ദേശവിളക്ക് വരും, അത് കഴിയുമ്പോഴേക്കും പൂയം വരും, അപ്പോഴേക്കും ഭദ്രവാളി മറ്റേ മേക്കാവ് ഭഗവ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഭരണി വരും, അത് കഴിയുമ്പോഴേക്കും അശ്വതി വേല, അതായത് ആറാട്ട പൂരത്തിൻ്റെ പെരുവനപൂരത്തിനോടനുബന്ധിച്ച്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മകീരം പുറപ്പാട്, അത് കഴിഞ്ഞാൽ പെരുവനംപൂരം, ആറാട്ടുപുഴ പൂരം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടികുത്ത് പൂരം, എല്ലാം പൂരങ്ങൾ തന്നെയാണ് ഇവിടെ.
0: ഇപ്പം നമ്മൾ ഈ അമ്പലം മുറ്റത്ത് നിൽക്കുമ്പോൾ, അമ്പലം നമ്മളിപ്പം പഴയ മോഹൻലാൽ ശോഭന സിനിമകളിലൊക്കെ പാട്ട് സീനിലൊക്കെ കണ്ടൊരു ഫീലുണ്ട്. അതുപോലെ തന്നെയാണെങ്കിലും ഇവിടെയുള്ള ഒരു മരത്തിന് പോലും ഒരു ചന്തം കൂടുതലുണ്ടോന്നൊരു സംശയം, പ്രകൃതിയുടെ ഒരു ഇതാണോ?
1: വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമല്ലേ ഇവിടുത്തെ, ആ മരങ്ങൾക്ക് പോലും കഥകൾ പറയാം.

ഉണ്ടായിരിക്കും. ഇവിടെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത്, ഉള്ളിൽ ശ്രീകോവിലിൻ്റെ അകത്ത് 120 അടി ഹൈറ്റുള്ള ഇരട്ടയപ്പൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ മുകളിൽ കയറി തൊഴുക, ചുറ്റുപാട് നമുക്ക് കാണുന്ന തന്നെ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള രംഗങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ അത്രയും ഒരു വിശ്വാസതി സങ്കല്പങ്ങളും എല്ലാം ഒത്തുചേർന്നു കൊണ്ടാണ് ഈ നാട് പോകുന്നത്. അത് ഇവിടുത്തെ ഈ ക്ഷേത്രങ്ങളും പള്ളികളും ഇവിടെ നാനാവിധ മതസ്ഥർ താമസിക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ ഒരു ഐക്യം കൂടി ഈ നാട്ടിൽ കാണാൻ കഴിയും. എല്ലാ പരിപാടികൾക്കും എല്ലാവരും സംയോജിച്ചും കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതിൽ കക്ഷി രാഷ്ട്രീയമോ ജാതിയോ മറ്റുള്ള മതങ്ങളോ അല്ലെങ്കിൽ ഒരു വേർതിരിവോ ഒന്നുമില്ല.

0: പാട്ടിൻ്റെ നാട്ടുവഴി അങ്ങനെ പെരുവനും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട്, അമ്പല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആലോചിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിന്ന് സംസാരിച്ച എല്ലാവരും പറഞ്ഞു, ഇവർ പൂരവും കൊട്ടും ഒക്കെ കേട്ട് വളർന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സ്ഥിരമായി കേൾക്കാൻ, അമ്പലത്തോടൊപ്പം വളരാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പേര് പറയാം.
1: എൻ്റെ പേര് ജയശ്രീ ഷാജൻ. ഞാൻ വാർഡിലത്തെ മെമ്പറാണ്. പിന്നെ നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേർ

0: ഇപ്പോൾ തിരുവള്ളക്കാവ് പെരുവൻ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വളരെ ഭംഗിയുള്ളതും പൂരങ്ങളുടെ നാട് എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ ഒരു ഭാഗമാകാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെരുമൻ അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ വളരെ പ്രാധാന്യം പ്രാചീനമായിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ്. പൂരുമഹർഷി തപസ്സിരുന്ന് പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രദേശത്ത് ജനിച്ച് വളരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം.
1: ഇപ്പൊ എന്തുമാത്രാണ് ഇപ്പൊ നമ്മള് ഇപ്പം ഈ നാടിന്റെ ഒരു ഭാഗമാണല്ലോ ചെണ്ടയും മേളം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ റിമാക്കല്ലിങ്കൽ പോലെയുള്ള വ്യക്തി സെലിബ്രിറ്റീസ് ചെണ്ടയിലേക്ക് വരുന്നു, അതുപോലെ തന്നെയാണെങ്കിൽ പല ഉത്സവങ്ങളിലും ഇൻസ്റ്റയിലൊക്കെ റീലായിട്ട് വരുമ്പോൾ നമ്മള് വനിതാ സംഘമൊക്കെ കാണുന്നുണ്ട്. എന്തുമാത്രാണ് സ്ത്രീകളിലായി ഈ ഒരു ചെണ്ടപ്രേമം ഈ നാട്ടിൽ കിട്ടിയിട്ടുള്ളത്?
0: പൂരപ്രേമികളുടെ നാടാണ് നമ്മുടെ ചേർപ്പി എന്ന് പറയുന്നത്. പിന്നെ കുട്ടന്മാരെ പോലെയുള്ള പ്രഗത്ഭരായ വാദ്യക്കാർ മേളക്കാരുള്ളപ്പോൾ നമുക്ക് അതൊരു ഹരാണ്. പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും അത് ഒരു ഹരാണ്. പണ്ടൊക്കെ നമുക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളും ഇതിലേക്ക് വരുന്നുണ്ട്. അവർ മുന്നോട്ട് കൂടുതലായിട്ടും വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതൊരു ഹരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയാം. പൂരം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ വളരെ ആഘോഷമുള്ള ഒരു കാര്യമാണ്.
1: ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള നാട്ടിൽ താമസിക്കുമ്പോൾ ഒരുപാട് അതിഥികളെ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ അതിഥി സൽക്കാരത്തിലൊരു പ്രത്യേക കഴിവ് വേണ്ടി വരും. എങ്ങനെയാണ് മറുനാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത്? ഇപ്പം നമ്മളുടെ പരിചയത്തിലും ബന്ധത്തിലും ഇപ്പം ഞങ്ങൾക്ക് തന്നെയാണെങ്കിൽ അടുത്ത പൂരത്തിനുള്ള ഇൻവിറ്റേഷൻ വീട് വരെ സെറ്റ് ആയിട്ടുണ്ട്. അതെ,
0: ഇവിടെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ പൂരത്തിന് വരിക, പുറത്തേക്കൊന്നും പെൺകുട്ടികളെ വിടാറില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പൂരത്തിന് വരിക. ശിവരാത്രിക്ക് ഇവിടെ ഭയങ്കര പ്രധാനമാണ് നമ്മുടെ പെരുവനം അമ്പലം. അപ്പോൾ അതിനൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരിക എന്നല്ലാതെ ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മളുടെ കുട്ടികളായപ്പോഴാണ്. ഇങ്ങനെയല്ല, പൂരത്തിനൊക്കെ നേരത്തെ പോകണം, അവരതിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് പുറത്തുനിന്നൊക്കെ ഇത്രയും പേരുത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ ഇവിടെ.

0: പെരുവനത്തെ മേളപ്പെരുമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ചാണ് ജയശ്രീ ചേച്ചി, ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ജയശ്രീ ചേച്ചി നമ്മളോട് സംസാരിച്ചത്. എങ്ങനെയാണ് പെരുവനത്തെ ഒരു ഓണം ഓർമ്മാഘോഷം എങ്ങനെയാണ്?
1: പെരുമനത്ത് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഓണം എന്ന് പറയുമ്പോൾ ഇത്ര അമ്പലമായിട്ട് ചുറ്റുപറ്റുന്ന രാവിലെ തിരുവോണത്തിന് അമ്പലത്തിൽ വരും, അങ്ങനെ പോകുന്നല്ലാതെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ കുമ്മാട്ടിക്കളി, തിരുവാതിരക്കളി, അങ്ങനെ ഒരു മെഗാ തിരുവാതിര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൈതാനത്തിൽ ഇപ്പോൾ കൊണ്ടു ഒരു 10-15 കൊല്ലമായിട്ട്. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ വക ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒന്നും കൂടിയും എല്ലാവരും ആക്റ്റീവായിട്ട് വരുന്നുണ്ട്.
2: ഇപ്പൊ പറഞ്ഞതും പിന്നെ ഇവിടെ നമ്മൾ കുറെ പോസ്റ്റർ ഒക്കെ കണ്ടു, കുമ്മാട്ടി എന്ന് പറയുന്നത് പെരുവനം ദേശ കുമ്മാട്ടി സംഭാവന കൂപ്പൺ ഒക്കെ, എന്താണത്?
1: അത് നാലോണത്തിന്റെ അന്ന് നമ്മുടെ അവിടെ കുമ്മാട്ടികളി ചെയ്യുന്നുണ്ട്. പെരുവനം ദേശക്കാര് അങ്ങ് ചേർപ്പ് അങ്ങനെയുള്ള കുറെ, പിന്നെ ഊരകത്തുണ്ട് അമ്മ തിരുവടിയുടെ അമ്പലത്തിൻ്റെ അവിടെ വളരെ വിപുലമായിട്ട് ഈ തൃശ്ശൂർ നടത്തുന്ന പോലെ തന്നെ അന്നും നമ്മുടെ അവിടെ കുമ്മാട്ടിക്കളികളുണ്ട്.
2: ശരിക്കും പറഞ്ഞാൽ കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന ഇതാണ് കാഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു മേളമാണ് പെരുവനത്തിൻ്റെ. ഇതല്ലേ
1: നിങ്ങളൊക്കെ വരിക ഓണത്തിന്, നാലോണത്തിൻ്റെ അന്ന് കുമ്മാട്ടിക്കളിയൊക്കെ കണ്ട് തിരിച്ചു പോവാം.
2: എന്തായാലും വരും, ഓണത്തിന് അല്ലെങ്കിൽ പൂരത്തിന് എങ്കിലും വരും, വളരെ സന്തോഷം.
1: പൂരം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പൂരമാണല്ലോ, അന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ടിവിയിലൊന്നല്ല കാണണ്ടേ, നേരിട്ട് വന്ന് ഇതൊക്കെ കാണണം, അതാണ് പൂരത്തിൻ്റെ ഒരു മഹിമ.
3: ഓടിയോടിക്കളി ആനന്ദ കുട്ടികളോ, ഇന്ന് തകർത്ത മുല്ലൈ. ഓടിയോടിക്കളി ആനന്ദ കുട്ടികളോ, ഇന്ന് തകർത്ത മുല്ലൈ. ഒന്നാം കോട്ടയ്ക്കൽ കാവലൻ ഉറുമ്പുറുമ്പോ, ഇന്ന് പൊന്നാനക്കോട്ട വീഴുങ്ങിയ കുഞ്ഞുറുമ്പോ, ഇന്ന് ഒന്നാം കോട്ടയ്ക്ക് കാവൽ നിന്നിട്ട് പൊന്നാനക്കോട്ട വീഴുങ്ങിയ കുഞ്ഞുറുമ്പോ, ഇന്ന് ഓടിയോടിക്കളി ആനന്ദ കുട്ടികളോ, ഇന്ന് ചെമ്മാനക്കോട്ടയ്ക്കൽ തലമുട്ടും കൂനുറുമ്പോ, ഇന്ന് പാലുവമ്പാടം വരമ്പിട്ട നീളുറുമ്പോ, ഇന്ന് ചെമ്മാനക്കോട്ടയ്ക്ക് തലമുട്ടി വന്നിട്ട് പാലുവമ്പാടം വരമ്പിട്ട നീളുറുമ്പോ, ഇന്ന് ഓടിയോടിക്കളി ആനന്ദ കുട്ടികളോ, അമ്പിളി വളയത്തിൽ തൂങ്ങിക്കിടന്നിട്ട് സൂര്യനെ ഊതി.

0: കേരളത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചരിത്ര സംഭവങ്ങളാണ്. വളരെ കുറഞ്ഞ തവണയാണ് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഒരു പരിമിതമായൊരു അറിവ്. അപ്പോൾ അതിൽ ഒരു ഒരു തവണ വന്നിട്ടുള്ളത് പെരുവനത്താണ്. പെരുവനത്തെ ആ ഒരു ചരിത്ര നിമിഷത്തെ ഓർമ്മിക്കുകയാണ് നാടിൻ്റെ എഴുത്തുകാരൻ.
1: നമസ്കാരം, എൻ്റെ പേര് ബിജു ആന്റണി. ചേർപ്പ് കേന്ദ്രീകരിച്ച് 10-30 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. കൂടെ ചിത്രരചനയുമുണ്ട്. പെരുവനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പെരുവനത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ സന്ദർശനം നടത്തി എന്നുള്ളത്. 1934 ജനുവരി 17 ഗാന്ധി ചേർപ്പിലെത്തുന്നത്. ഈ ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പെരുവനം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ എത്തി എന്നൊരൊറ്റ വരി മാത്രമേ ഉള്ളൂ, വേറെ ഒരു വിവരങ്ങളും ലഭ്യമല്ല. ഗാന്ധി ആകെ 5 കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ 4-ാമത്തെ സന്ദർശനമാണ് 1934. ഹരിജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായ ഒരു സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചേർപ്പിൻ്റെയും പെരുവനത്തിൻ്റെയും ചരിത്രങ്ങൾ ഞാൻ ശേഖരിക്കുന്നത് ഒരു പതിവാണ്. പഴയ ലേഖനങ്ങളും ചിത്രങ്ങളും ഇതിൻ്റെ ഭാഗമായി ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഒരു 10-300 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു 10 മുമ്പേ തന്നെ ഗാന്ധി സന്ദർശനത്തിൻ്റെ ഒരു ഓർമ്മചിത്രം നിർമ്മിക്കാനുള്ള ഒരുക്കം ഞാൻ തുടങ്ങിയിരുന്നു. 2020 ആ ചിത്രം പൂർത്തിയായി. ചേർപ്പ് മഹാത്മാ മൈതാനത്ത് അത് സ്ഥാപിച്ചത്. ഗാന്ധിജിയെ പെരുവന ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ കണ്ടതായി 2 അവരുടെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. 1 ഊരകത്തെ കോരമ്പത്ത് കാർത്തികേനിയമ്മ, 2 ഊരകത്തെ തന്നെ കുണ്ടൂർ ഗോപിനാഥ മേനോൻ. 2 ഇന്ന് ജീവിച്ചിരിപ്പില്ല. കുണ്ടൂർ ഗോപിനാഥ മേനോൻ CNN സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങവെയാണ് ഗാന്ധിജി അദ്ദേഹം മഹാത്മാ മൈതാനത്ത് വെച്ച് കണ്ടത്. ഒരു കറുത്ത അംബാസഡർ കാറിൽ വന്ന് ഇറങ്ങി ഒരു മേശയുടെ മുകളിൽ പോയിരുന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന, രാഷ്ട്രപിതാവ് പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ഓർമ്മ കുണ്ടൂർ ഗോപിനാഥ മേനോൻ പങ്കുവച്ചു. കോരമ്പത്ത് കാർത്തികേനിയമ്മ വളരെ അകലെ നിന്നാണ്, വളരെ കൊച്ചുകുട്ടിയായിരുന്നു ഇവരൊക്കെ, വളരെ അകലെ നിന്നാണ് കോരമ്പത്ത് കാർത്തികേനിയമ്മ ഗാന്ധിജിയെ കണ്ടതായി പറയുന്നു. ഗാന്ധിജിയുടെ സ്റ്റെനോഗ്രാഫറായി ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തി നമ്മുടെ നാട്ടുകാരനാണ് ചക്കേടത്ത് ശങ്കരകുട്ടി മേനോൻ. അദ്ദേഹത്തിൻ്റെ വീട് ഉരകത്താണ്. ദീർഘകാലം ഗാന്ധിജിയുടെ സ്റ്റെനോഗ്രാഫറായിരുന്നു അദ്ദേഹം. 1936 എടുത്ത ചെറുപ്പ മഹാത്മാ മൈതാനത്തിൻ്റെ ഒരു ചിത്രം, അതെനിക്ക് ഈ ഓർമ്മചിത്രം വരയ്ക്കാൻ വലിയ സഹായകമായി. അതിൽ കാണുന്ന ആ മൈതാനം, പിന്നെ ക്ഷേത്രത്തിന് മുൻവശത്തുണ്ടായ കുളം, കുരിയാടന്തറ, ഹിടുമ്മൻ കോവിൽ, രഥം സൂക്ഷിക്കുന്ന ഓലപ്പുര, ഇതൊക്കെ അതിൽ നിന്നാണ് ഞാൻ പകർത്തിയത്.

പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നമ്മൾ ഇന്ന് കേട്ടത് പെരുവനം, തൃശ്ശൂർ ജില്ലയിൽ പെരുവനം, മേള കലാകാരന്മാരുടെ ഈറ്റില്ലം എന്നൊക്കെ പറയാവുന്ന പെരുവനത്തിൻ്റെ ചരിത്ര കഥകളും നാടിൻ്റെ വിശേഷങ്ങളും കലാകാരന്മാരുടെ ജീവിതവും വിശേഷങ്ങളും മേളകലയെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇനിയും നാടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനും കേൾക്കാനും ബാക്കിയുണ്ട്. അത് അടുത്തയാഴ്ച പാട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം. ഇന്ന് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഹസീന ആൻഡ് ഫെറിൻ, നിർവഹണം റിയ.

0: ഓഗസ്റ്റ് 26 വൈകിട്ട് 3 മണിക്ക് ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ ചിത്രീകരണം.
1: ബാലാമണിയമ്മയുടെ ഈ കവിതയിലും പല ഓണക്കവിതകളിലും വിനയമാർന്ന ബലിദാനം കാണുന്നുണ്ട്.

0: മറക്കാതെ കേൾക്കുക ഈ വരുന്ന ചതയ ദിനത്തിൽ രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ കേൾക്കാം എസ് സിത്താര എഴുതിയ കഥ സെന്ന.
2: ഈ നാട് പോലെയൊന്നുമല്ല, ദീപ്തി വൃദ്ധന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അളന്നു മുറിച്ചു പറഞ്ഞു. കുന്നും മലയൊക്കെയുണ്ട്, പക്ഷെ ഇവിടുത്തെ ടൈപ്പ് ചെടികളും മരങ്ങളും ഒന്നുമല്ല. എന്റെ വീടിന് ചുറ്റും നിറയെ കറുത്ത പാറക്കൂട്ടങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് കാക്കപ്പൂ നീലിച്ചു പൂത്തുകിടക്കും. അതിന്റെ ഒരു വശത്തൊരു പൊട്ടക്കിണറുണ്ട്. ഉള്ളു കാണൂല, നിറയെ മുള്ളും മുരടുക, പേരറിയാത്ത കുറേ ചെടികളും. അതിന്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞക്കോളാമ്പി.
1: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ എസ് സിത്താര എഴുതിയ കഥ സെന്ന.
3: ഹലോ ചേട്ടാ.
4: ആ ഹലോ.
3: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
4: അതൊക്കെ ഈസി അല്ലേ, ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
3: ഏ, വേവ്സ് ആപ്പോ? അതെന്താ?
4: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
3: അപ്പോ റേഡിയോ വേണ്ടേ?
4: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റാൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
5: Thank you.

ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ?

0: ഓർമ്മചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി. തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയയ്ക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. സംസ്ഥാനതല ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ബെയ്ജിംഗിലെത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള നീക്കത്തിൽ നിന്നും റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും പിന്തിരിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മംഗലാപുരത്തെ മൈസൂർ ഡിവിഷനിൽ ചേർക്കുന്നത് പാലക്കാട് ഡിവിഷന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നും മന്ത്രി. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടിയത്. 26652 എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടാൻ വൈകുമെന്ന് ഇന്ത്യൻ റെയിൽവേ. 4:50 വൈകി വൈകുന്നേരം 7:10 ട്രെയിൻ പുറപ്പെടുക. ഒക്ടോബർ 2 മുതൽ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ഡീലക്സ് പോയിന്റ് ടു പോയിന്റ് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സ്വാഗതം. ഓണാശംസകളോടെ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ തുടങ്ങുകയാണ്. ഏവർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം, സുസ്വാഗതം.
1: ഓണാശംസകളും കൂടെ അല്ലേ?
0: അതെ, ഓണാശംസകളും. ഇന്ന് പൂരാടാണ്. അപ്പം എനിക്ക് തോന്നുന്നു, എന്തൊക്കെയാ ഓർമ്മകൾ ഓണത്തിന്റെ?
1: എന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മയാണല്ലോ. എനിക്ക് ഈ പൂക്കളം ഇടുന്നത് ഓർമ്മയാണ്. കാരണം അന്ന് ഈ അയൽവാസി നെയ്ബേഴ്സിന്റെ കൂട്ടത്തില് നമ്മൾ പോവാ, അവിടെ വീട്ടിൽ തന്നെ ഉള്ള പൂക്കളാണല്ലോ പറിക്കുന്നത്,
0: വാങ്ങുന്നത്
1: എല്ലാം വാങ്ങലല്ലേ. പക്ഷെ അത് ഭയങ്കര രസമാണ്. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഈ ഓണത്തിന് ഇങ്ങനെ ചെറിയ ചെറുത് ആദ്യം ഇടുന്നേ, പിന്നെ വട്ടം കൂട്ടി വരും എന്നൊന്നും
0: നമുക്കറിയില്ല. ആദ്യത്തെ മീൻസ് അത്തത്തിന് ഒരു തട്ട്, ചിത്തിരയ്ക്ക് രണ്ടാമത്തെ തട്ട്, മൂന്നാമത്തെ തട്ട്, അങ്ങനെയാണ്. പിന്നെ വേറൊന്നുണ്ട്, നമ്മുടെ എറണാകുളംകാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത തൃക്കാക്കരയപ്പൻ. നമ്മുടെ അമ്പലം ഉണ്ടല്ലോ, തൃക്കാക്കരയപ്പനെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ തൃക്കാക്കരയപ്പന്റെ നമ്മൾ ആ ശില വെക്കാറുണ്ട്. അങ്ങനെ വെച്ച് പൂജിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അത് ഓണാണ് ഇവിടുത്തെ ഉത്സവം. ഇപ്പൊ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഉത്സവാശംസകളും കൂടെ ഞങ്ങൾ നേരെയാണ്. അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ട് നമുക്ക് ഒരു ഓളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു,
1: അതെ, ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഈ യൂത്തിനൊക്കെ കയ്യിലെടുക്കുന്ന പാട്ട് തന്നെ.
0: ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട, സന്ദേശത്തിലേക്ക് കടക്കാനുള്ളതാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇപ്പൊ കേട്ട താളുണ്ടല്ലോ, നമുക്കൊരു മൂഡ് ഉണ്ടാക്കുന്നൊരു, ഒന്ന് ഡാൻസ് ചെയ്താ കൊള്ളാം,
1: നമ്മളും ഇങ്ങനെ താളം അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്.
0: സന്ദേശം വായിച്ചോളൂ, സമയം കളയണ്ട.
1: അപ്പൊ അടുത്ത ആദ്യത്തെ മെസ്സേജ് വായിക്കാം. സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എനിക്കൊരു പാട്ട് വേണം. എന്റെ മകൾ അന്നയുടെ ബർത്ത്ഡേ ആണ് 26th.
0: ഓ, അപ്പൊ നമുക്കൊരു വിഷു കൊടുത്തിട്ടാവാം. ഹാപ്പി ബർത്ത്ഡേ 26 എന്ന് പറഞ്ഞാൽ പ്രത്യേകത അറിയാലോ, ഓണം ദിവസമാണ്, ഓണത്തിന്റെ അന്നാണ്. അപ്പം എന്തായാലും അന്നക്കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നു കൊണ്ടാണ് ഈ പാട്ട് വരുന്നത്. പാട്ട് ഏതാ?
1: പാട്ട് ഓണം കൂടാ ചോദിച്ചിരിക്കുന്നത്.
0: അതെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾപ്പിച്ചിട്ട് ഒരിക്കൽ കൂടി അന്നക്കുട്ടിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് പാട്ട് വരുന്നു, കേട്ടോളൂ.

0: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ് 20 കാറുകൾ 25 സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ് 50 ഇന്റർനാഷണൽ ട്രിപ്സ് മെഗാ ബമ്പർ സമ്മാനം BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്
4: അപ്പോൾ അങ്ങനെ നമ്മളൊരു അടിച്ചുപൊളി പാട്ട് കേട്ടു. അന്നക്കുട്ടിക്ക് പിറന്നാൾ ആശംസകളുമായിട്ട് ആവശ്യപ്പെട്ട പാട്ടായിരുന്നു. അഞ്ജു ആയിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്.
5: അതെ,
4: ഇനി അടുത്ത മെസ്സേജിലേക്ക്
5: വായിക്കാം.
4: കടക്കാല്ലേ.
5: ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് നേഹ, വരാപ്പുഴയിലാണ് വീട്. എൻ്റെ മമ്മി ഗ്ലാഡിസ് ഫുൾ ടൈം റേഡിയോ ശ്രോതാവാണെന്ന്.
4: അടിപൊളി,
5: അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ലേ. ആളിപ്പോൾ ഓണത്തിൻ്റെ തയ്യൽ തിരക്കിലാണ്. ടെയിലറാണെന്ന് തോന്നുന്നു. അപ്പം ഇപ്പൊ ടെയിലേഴ്സിന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സമയമാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും. മമ്മിക്ക് ഒരു പാട്ട് വെച്ച് കൊടുക്കണം, പട്ടം പോലെ സിനിമയിലെ മഴയെ എന്നുള്ള പാട്ട്. അത് വെക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇന്ന് പുറത്ത് നല്ല മഴയാണ്. കാരണം മഴയുടെ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന്, മറ്റേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മഴയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, മഴയത്ത് ഇറങ്ങുമ്പോഴും സൂക്ഷിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നേഹയ്ക്കും നേഹയുടെ അമ്മ ഗ്ലാഡിസിനും വേണ്ടിയിട്ട് പാട്ട് കൊടുക്കാം അല്ലേ. എന്നിട്ടാവാം നമുക്ക് അടുത്ത സന്ദേശത്തിലേക്ക് കടക്കുന്നത്. ഗാനം കേട്ടോളൂ.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marinnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathadi Kerala police aarambhikkukayaanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി

0: എങ്കിലും ഒരിക്കൽ കൂടി പറയാം, പറഞ്ഞു
1: 9446455888. അപ്പൊ എന്തായാലും അടുത്ത മെസ്സേജിലേക്ക് കടക്കാം. സുനിത പറവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ആണ്, എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓർമ്മകളെ തഴുകി ഉണർത്താൻ വേണ്ടിയുള്ള ചോദ്യമാണത്. പഴയ സ്കൂൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ, നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് സുനിതയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ട്, സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ആ പാട്ട് കൊടുക്കാം. ഇതാ ഗാനം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
0: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 25 മിനിറ്റും 21 സെക്കൻഡും. സമയം ഞാൻ ഒട്ടും കളയുന്നില്ല. അടുത്ത സന്ദേശം വായിക്കാം കേട്ടോ. ജൂണിലെ നിലാമഴയിൽ വെക്കാമോ? കൊടുങ്ങല്ലൂർ നല്ല സൂപ്പർ മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സുരു ആണ്, സ്ഥിരം ശ്രോതാവാണ്. അപ്പോൾ ഹാപ്പി ഓണം. ഓക്കെ, തിരിച്ചും ഹാപ്പി ഓണം. എല്ലാവരും നല്ല സന്തോഷത്തോടെയും സമ്പൽ സമൃദ്ധിയോടെയുമുള്ള ഓണം ആഘോഷിക്കൂ. ഇനിയും ഒരുപാട് നാൾ അങ്ങനെ സമ്പൽ സമൃദ്ധിയോടെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. എന്തായാലും പാട്ട് വരുന്നുണ്ട്, നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഈ പാട്ട് എനിക്ക് തോന്നുന്നു അവിടെ നല്ല ആപ്റ്റായിരിക്കും.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
4: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
3: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
5: അടുത്ത സന്ദേശത്തിലേക്ക് പോവാട്ടോ ഞാൻ. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. ഞാൻ സുമതി, എറണാകുളം ജില്ലയിൽ നിന്നാണ്. നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഒരു നല്ല ഓണപ്പാട്ട് വെച്ച് തരുമോ? ഒരു ഓണപ്പാട്ട് പറയൂ.
6: എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ പൊടി പാറണന്ന് പറഞ്ഞ
5: ക്വീൻ.
6: ആ അതെ,
5: അതിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഒരുമിച്ച് പാടിയൊരു പാട്ടാണത്. അപ്പൊ നമുക്ക് അത് തന്നെ കൊടുക്കാം.
6: ആ അതൊരു ഓണം സെലിബ്രേഷൻ മൂഡ് തരുന്ന ഒരു പാട്ടാണ്.
5: അപ്പൊ നമുക്ക് അത് തന്നെ കൊടുക്കാം. പ്രത്യേകിച്ച് പാട്ടുകളൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അല്ലേ, അത് നമ്മൾ തരികയാണ്, കേട്ടോളൂ.

0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി റാപ്പകൽ സെയിലിൽ.
2: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
3: വേഗമാകട്ടെ മൈ ജി റാപ്പകൽ സെയിൽ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
4: നാലു മണിപ്പൂവിന്റെ സമയം എന്താ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കണേ? പെട്ടെന്ന് അടുത്ത സന്ദേശം വായിച്ചോ,
5: അടുത്ത മെസ്സേജ് വായിക്കാം. വിറ്റ്നസ് എന്ന സിനിമയിലെ തുമ്പമെല്ലാം പമ്പ കടന്നു ഈ പാട്ട് വെച്ചു തരണേ. എന്റെ മക്കൾ ഇസ ഇഷാൻ ഇവർക്ക് വേണ്ടിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ ആണ്. ഇടയക്കുന്നു
4: ഈ പാട്ട് കുറെ ആയി കേട്ടിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു അടിച്ചുപൊളി പാട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ?
5: ഉറപ്പായിട്ടും.

0: അപ്പോ നമ്മുടെ സന്ദേശം താ അവസാനത്തെ രണ്ടു മൂന്ന് സന്ദേശം ഉള്ളൂട്ടോ ഇനി. അപ്പോ കളമശ്ശേരി ചങ്ങമ്പുഴ നഗരം എന്ന അർത്ഥനയുടെ മെസ്സേജാണ് അടുത്ത്. അമ്മയുടെ കൂട്ടുകാരി സീന ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സീന ആന്റിക്ക് വേണ്ടിയിട്ട്. ചോദിച്ചിരിക്കുന്ന പാട്ട് മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ എന്ന ദശരഥം എന്ന മൂവിയിലെ വെച്ചു തരണേ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്.
0: പുറകെ പുറകെ പുറകെ അത് കഴിഞ്ഞിട്ട് നാലുമണി പൂവേ സുഖമല്ലേ സുന്ദരി പൂവേ അത് മടിയടിച്ചതാട്ടോ നമ്മളെ പാട്ട് കിട്ടാൻ. നിന്റെ മെസ്സേജ്
1: അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു.
0: ഞാൻ കണ്ടു അത്. ഇന്നെങ്കിലും വായിക്കണേ പ്ലീസ് എന്ന ചോദ്യം. ഓണാശംസകൾ. ചായ കുടിച്ചോ? കുടിച്ചിട്ടില്ല. തൃക്കാക്കര അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ തൊഴുതിട്ടുണ്ട് അവിടെ. നാലുമണി പൂവേ എന്നെ മറന്നുപോയോ? എനിക്കൊന്ന് കുറച്ച് നേരത്തെ എന്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ എന്ന്. ദേ വായിച്ചു. അപ്പൊ അർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും അർത്ഥനയുടെ സീന ആന്റിക്ക് വേണ്ടിയിട്ടും പാട്ട് വരുന്നുണ്ട്. ചേച്ചി ഓണാശംസകൾ എന്ന് പ്രത്യേകം വേണ്ടിയിട്ടുണ്ട്. തിരിച്ചും നാലുമണിപ്പൂക്കളുടെ വക സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഒപ്പം പാട്ടും.

0: അപ്പോ നാലുമണിപ്പൂവിലേക്ക് ഇതാ വീണ്ടും സ്വാഗതം. നാലുമണിപ്പൂവിലേക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, വായിക്കാല്ലേ? രമേശാണ്, പുത്തൻചിറയിൽ നിന്നിട്ടാണ്. മാരി ടു എന്ന സിനിമയിലെ റൌഡി ബേബി എന്ന ഗാനം ഇന്നത്തെ അവതാരികമാരായിട്ടുള്ള രണ്ട് ആർ ജെമാർക്കും ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കണം.
1: സന്തോഷം അല്ലേ?
0: അല്ലെ, രണ്ട് സന്തോഷമാണ്. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ടുപേർക്കും, അത് മാത്രല്ല തമിഴ് ഗാനം ചോദിച്ചിട്ട്
1: പറയാൻ വരായിരുന്നു. ഇന്ന് ഇത്രയും നേരം ഒരാള് പോലും ഒരു തമിഴ് ഗാനം ഹിന്ദി ഗാനം ചോദിച്ചില്ല. അപ്പൊ എന്തായാലും ഇതേ വരുന്നോ തമിഴ് ഗാനം, നമുക്ക് ഇന്ന് അതിന്റെ ഒരു കുറവ് നികത്തിയേക്കാം.

0: അപ്പോ നമ്മുടെ അവസാനത്തെ സന്ദേശമാണേ. പാട്ട് മുഴുവൻ വെക്കാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിൽ കൂടി ഞാൻ ആ സന്ദേശം വായിക്കണേ. ഹായ് നാലുമണി പൂവി, ഞാൻ ശരണ്യ കൂഴൂരിൽ നിന്നാണ്. എനിക്ക് വടക്കനാഥൻ മൂവിയിലെ സോങ് വെച്ചു തരുമോ? പാട്ട് ഏതാന്ന് പറയാത്തോണ്ടേ ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്ന കുറച്ചൊരു
1: വൈബുള്ള
0: പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് മുഴുവൻ കൊടുക്കാനുള്ള ഒരു യോഗം ഇല്ല, കഴിഞ്ഞുപോയി. പക്ഷെ ഒരു മെസ്സേജും കൂടെ വായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ മെസ്സേജ് വായിച്ചത്. വെരി സോറി. അടുത്ത ദിവസം നമുക്ക് ഫുൾ മുഴുവൻ പാട്ടും വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓണാശംസകളോട് ഇന്നത്തെ നാലുമണിപ്പൂക്കള്
1: അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പം ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്ക്
0: അതെ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഓണം എല്ലാവരും മനോഹരമായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വിടവാകുന്നു. എല്ലാവർക്കും ശുഭസായാഹ്നം.

0: സേവന വാർത്തകൾ. കേരള ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 0484-2341-677.
1: On Kerala's rampant drug crisis, it's the biggest talking point in the state.
2: Elathooril praayapoorthiyaagatha penkuttiye lahari nalgi peedipichu garbhiniyaakki.
3: Ningal mayakku marunnirediraayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru pathathi Kerala police aarambhikkuka. Keralathile mayakku marunninte vera arakkuka ennulla lakshyathode.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
8: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
9: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ. സ്നേഹിത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
8: 1550555.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
5: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന്

0: വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ. റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
2: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
1: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
2: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
3: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
6: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന്. 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ.
8: ആകാശവാണി കൊച്ചി FM 102.3.
9: ആകാശവാണി FM വാർത്തകൾ.
8: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. സംസ്ഥാനതല ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3,09,713 പേരാണ് പുതുക്കിയ പട്ടികയിലുള്ളത്. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അല്പസമയം മുമ്പ് ബെയ്ജിംഗിലെത്തി. യാത്രാസൌകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി ആശ്വാസ് 2026. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഒരു മാസം കൂടി ദീർഘിപ്പിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി നീട്ടിയത്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് മീലാദ് സന്ദേശ റാലി നടക്കും. 266-82 എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടാൻ വൈകുമെന്ന് ഇന്ത്യൻ റെയിൽവേ. 4:50 വൈകി വൈകുന്നേരം 7:10 ട്രെയിൻ പുറപ്പെടുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും.
9: ആകാശവാണി FM വാർത്തകൾ.
8: ആകാശവാണി കൊച്ചി FM 102.3 സമയം 5 കഴിഞ്ഞ് 3:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അർജുൻ വി അഖായ സംഗീതം നൽകി പാടിയത്. കൂടെ പാടിയത് ടെസ ചവറ. ചിത്രം വെടിക്കെട്ട്. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ബിബിൻ ജോർജ്.

0: മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിൽ മനോയും ഗംഗയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികളെഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ഇനി ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയ ഗാനം ചിത്രം ഡിസംബർ. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി.

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: മനോയും സ്വർണലതയും പാടിയത് ചിത്രം തെങ്കാശി പട്ടണം. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: പിജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ ഇഎംഐയിൽ സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് ഇഎംഐ മേള.
0: പലിശരഹിത ഇഎംഐ,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് ഇഎംഐ മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം കാണാമറയത്ത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈനറിയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി റാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി റാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: കെ സിത്ര പാടിയ ഗാനം ചിത്രം മനു അങ്കിൾ, ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

0: സമയം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: അഫ്സലും ജോൽസ്നെയും പാടിയ ചിത്രം ലയൺ. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്.

യേശുദാസും കേശുത്രയും പാടിയ ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ അവസാന അധ്യായത്തിലേക്ക് സ്വാഗതം. ആർപ്പുവിളികളും ആരവങ്ങളുമായി വീണ്ടും ഓണം.

വീടുകളിൽ ആഘോഷമാണ്, വഴിയോരങ്ങളിൽ ആഘോഷമാണ്, വിപണികളിൽ ആഘോഷമാണ്, വയലേലകളിൽ ആഘോഷമാണ്. സർവോപരി നാടും നഗരവും ആഘോഷത്തിമിർപ്പിലാണ്.

0: അത്തം എത്തിയപ്പോഴേ ഓണപ്പാച്ചിലും ഒപ്പമെത്തി. വിരുന്നൊരുക്കാനും വിരുന്നിന് പോകാനുമുള്ള തയ്യാറെടുപ്പുകൾ വീട്ടമ്മമാർ തുടങ്ങിക്കഴിഞ്ഞു. പലവ്യഞ്ജനങ്ങളും പുതുവസ്ത്രങ്ങളും പൂമുഖത്തെത്തിയെങ്കിലും പച്ചക്കറികൾ അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. ഓണത്തിന് പച്ചക്കറികൾ പറിച്ചെടുക്കാനായി പാകമായി നിൽപ്പുണ്ട് പല വീടുകളിലെ മട്ടുപ്പാവുകളിലും അടുക്കളത്തോട്ടങ്ങളിലും. ഉത്രാടപ്പാച്ചിലിന് മുൻപേ ഇതെല്ലാം വിളവെടുക്കണം. ഒപ്പം തികയാത്തവയും ഇല്ലാത്തവയും വാങ്ങണം. വിഷരഹിത പച്ചക്കറികൾ കൊണ്ട് വിഭവങ്ങൾ ഒരുക്കുക എന്നത് മലയാളിയുടെ ശീലമായി കഴിഞ്ഞു. ഓണക്കാല പച്ചക്കറികൾ കൊണ്ട് വിളവിന്റെ വിസ്മയം തീർത്തിരിക്കുകയാണ് നാടെങ്ങും. കേരളത്തിലെ എല്ലാ കൃഷിഭവനുകളിലും വീട്ടമ്മമാർ വിളയിച്ച ഓണക്കാല പച്ചക്കറികൾ എത്തിക്കഴിഞ്ഞു. വിഷമില്ലാതെ ഓണമുണ്ണാൻ കേരളം കൈകോർത്തു. ഇന്നാദ്യം ഓണസമൃദ്ധി കർഷക ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ക്രമാതീതമായി വില വർദ്ധിപ്പിച്ച് മാർക്കറ്റിനെ കരിഞ്ചന്തയ്ക്ക് വിധേയമാക്കാൻ ഊഹ കച്ചവടം നടത്തുന്നതായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ള വലിയ ധർമ്മവും ഉത്തരവാദിത്വവും നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് ചെറിയ സമയത്തിനകം 255 കോടി രൂപയിലെത്തി നിൽക്കുക. അത്രയും ഇടപെടല, സമാനമായ രീതിയിൽ ഇതും വരിക. എത്ര സബ്സിഡി കൊടുക്കണോ അതിനാവശ്യമുള്ളതായിരിക്കുന്ന പണം മുഴുവൻ നീക്കിവെച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായി ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടുകാർക്ക് മലയാളികൾക്ക് മുഴുവൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി ശേഖരണം നടത്തിയതിൻ്റെ ഭാഗമായി കർഷകർക്കും അതുപോലെ കച്ചവടക്കാർക്കും നൽകാനുണ്ടായിരുന്ന വിവിധ തുകകൾ, അതിൽ 2,73,00,000 രൂപ കർഷകർക്ക് നൽകാനുണ്ടായിരുന്നു. ആ മുഴുവൻ തുകയും നൽകാനുള്ള നടപടി സ്വീകരിച്ചു. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിതരണം. കർഷകനെ താങ്ങി നിർത്താതെ, കർഷകനെ ചേർത്ത് നിർത്താതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കർഷകനെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കി അവൻ്റെ ആകുലതകളും വ്യാധിയും പരിഹരിക്കാൻ ഈ ഓണത്തിന് മുമ്പെ തന്നെ നിലപാടെടുത്തത്. അതുപോലെ തന്നെ ഹോർട്ടികോർപ്പ് മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള തുകയുണ്ടായിരുന്നു, ആ തുകയും നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കി, അതും ക്രമീകരിച്ചു. VFPCK മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. VFPCK നൽകാനുള്ളതായിരിക്കുന്ന മുഴുവൻ തുകയും ഈ ഓണവും ഓണത്തോടനുബന്ധിച്ച് ഈ മാസം തന്നെ സമ്പൂർണമായി കൊടുത്തു തീർക്കും എന്നുള്ളതും ഈ സമയം പ്രത്യേകം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ മനോഹരമായിട്ടുള്ള ഓണത്തിന് നല്ലപോലെ പച്ചക്കറി വിഭവങ്ങളോടുകൂടി ഭക്ഷണം മലയാളികൾക്ക് കഴിച്ച് ഓണമുണ്ണാൻ അവസരമൊരുക്കുകയാണ് കേരളത്തിലെ കൃഷിവകുപ്പ്. 2,000 ചന്തകൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ABC കാറ്റഗറിയാക്കി തിരിച്ച് അതിൻ്റെ വിൽപ്പനയുടെ ആധിക്യം മനസ്സിലാക്കി അതിനനുസരിച്ചതായിരിക്കുന്ന പ്രോത്സാഹനമടക്കം കൊടുത്ത് ക്രമീകരിക്കാനുള്ള നടപടി ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്നു. ഇത്തവണ മാവേലി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു തർക്കവുമില്ല, തൻ്റെ നാട്ടുകാരായിട്ടുള്ള

0: പ്രജകൾ മുഴുവൻ ആവേശത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഈ ഓണസമയത്ത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലായി മാറിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് നേതൃത്വം കൊടുത്ത ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരുമുണ്ട്. എല്ലാവരോടുമുള്ളതായ നന്ദി ഈ സമയത്ത് നന്നായി കോർഡിനേറ്റ് ചെയ്തു. എല്ലാവിധ ഓണാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
1: തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയ ഓണസമൃദ്ധി കർഷക ചന്തകളെക്കുറിച്ച് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി ദീപ വി.
2: സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഓണക്കാലത്ത് പഴം പച്ചക്കറി ഉൽപാദനത്തിന് ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിച്ച് ഗുണഭോക്താക്കൾക്ക് അർഹതപ്പെട്ട വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉൽപാദിപ്പിക്കുന്ന കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ നടന്നു വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 89 ഓണച്ചന്തകൾ കൃഷിഭവൻ തലത്തിലും 196 ഹോർട്ടികോർപ്പ് മുഖേനയും 17 VFPCK മാർക്കറ്റുകളായും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉത്രാട ദിനമായ നാളെ വരെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
3: രണ്ടായിരത്തി 2026 ഓണം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു.
1: സർക്കാരിന്റെ വിപണി ഇടപെടലുകളെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ.
3: നമ്മൾ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 11 എപ്പിസോഡുകളിലായി ഓണക്കാലത്തേക്കുള്ള പഴം പച്ചക്കറി പൂക്കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 11 എപ്പിസോഡുകളിലായി വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ഇതിന് ശ്രോതാക്കളിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം റെസിഡൻസ് അസോസിയേഷനുകളും സ്ഥാപനങ്ങളും വനിതകളടക്കമുള്ള കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഒക്കെ തന്നെ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും വലിയ അളവിൽ ഇത്തവണ ഉൽപ്പന്നങ്ങൾ വിളയിക്കുന്ന വാർത്തകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിവകുപ്പ് ഓണത്തിനായി സംസ്ഥാന തലത്തിൽ 2000 വിപണികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1074 വിപണികൾ കൃഷിഭവനുകൾ നേരിട്ടും മറ്റു വിപണികൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം, ഹോർട്ടികോർപ്പ് എന്നീ സർക്കാർ സംവിധാനങ്ങൾ വഴിയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്രാട ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് വിപണികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വിപണികളിൽ എല്ലാവിധ പഴം പച്ചക്കറികളും പൂക്കളും അതോടൊപ്പം തന്നെ കേരളാഗ്രോ ബ്രാൻഡഡ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രാദേശികമായി കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഓണത്തിനാവശ്യമായിട്ടുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. വിത്തുമുതൽ വിപണി വരെ കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് കൃഷി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കൃഷിക്കാർ ഉണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും അതത് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ മികച്ച വില നൽകി സംഭരിക്കാനും അത് അതേ ഗുണമേന്മയോടെ മികച്ച വിലയ്ക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുമുള്ള സജ്ജീകരണങ്ങളാണ് കൃഷി വകുപ്പ് ചെയ്തിട്ടുള്ളത്. കൃഷി വകുപ്പിനോടൊപ്പം വിളവിന്റെ വിസ്മയം തീർത്ത എല്ലാ കർഷകർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങി അവർക്ക് ഈ ഓണക്കാലം സമൃദ്ധിയുടെ കാലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്.
1: നാളെ ഉത്രാടമാണ്, നമ്മുടെ വിപണികൾ സജീവമാണ്.

0: കുടുംബശ്രീ പ്രവർത്തകരും വനിതാ കൂട്ടായ്മകളും കൃഷിക്കൂട്ടങ്ങളും വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി നമ്മുടെ വിപണികളിൽ മുൻനിരയിലുണ്ട്. കൃഷിവകുപ്പിന്റെ വിപണി ഇടപെടൽ പൊതുജനങ്ങൾക്കും കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഹോർട്ടികൾച്ചർ മിഷനും VFPCKയും കൃഷിവകുപ്പിനൊപ്പം സജീവമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നമുക്ക് വിപണിയിലെത്തിയ ചിലരെ പരിചയപ്പെടാം.
1: എന്റെ പേര് അഭിരാമി എന്നാണ്. ഞങ്ങളിവിടെ പൂക്കൃഷിയുടെ ബന്ധമായിട്ട് ഉള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ജമന്തി, മഞ്ഞയും ഓറഞ്ച് നിറങ്ങളിലുള്ള പുഷ്പങ്ങളാണ് ഉള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് സമൃദ്ധി എന്നാണ്. രണ്ട് നിറത്തിലുള്ളതും നമുക്ക് ആവശ്യാനുസരണം കൃഷിയിടങ്ങളിലുണ്ട്.

0: എൻ്റെ പേര് നെൽസനാണ്. കൃഷി തന്നെയാണ് എൻ്റെ മെയിൻ തൊഴിൽ. ഇതുകൊണ്ട് ഞാൻ ജീവിക്കാൻ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇന്നും രാവിലെ പയറും സലാഡും കൊടുത്തു വിട്ടു. ഇപ്പോഴൊരു 400 കോലയോളമുണ്ട്.
1: അർജുനൻ പിള്ള അഡ്വക്കേറ്റ്. വിഷയരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ന്യായമായ വിലയിലാണ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയും കൂടാണ്. ജനങ്ങൾക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ വെളിയിൽ നിന്നും പച്ചക്കറി കൊണ്ടുവരാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്റ്റാളുകൾ ഓണത്തിനല്ലാതെ തന്നെ മറ്റുള്ള ഉത്സവ ദിവസങ്ങളിലും തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇതിനടുത്തൊരു പ്രാബല്യം ഉണ്ടാകുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും.
2: ശുദ്ധമായ നാടൻ പച്ചക്കറികൾ അകത്തളങ്ങളിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിലെ തിക്കും തിരക്കും അതാണ് സൂചിപ്പിക്കുന്നത്. പുത്തൻ പ്രതീക്ഷകളുമായെത്തുന്ന ഓണത്തെ മലയാളക്കരയുടെ സ്വന്തം ഓണമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് എല്ലാ മലയാളികളും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളുമായി കൃഷിവകുപ്പ് ഒപ്പമുണ്ട്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9ാം ക്ലാസിൽ. 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, നാട്ടുപച്ചയും ഉത്രാട പൊലിമയും ചിത്രീകരണം. മറക്കാതെ കേൾക്കുക വൈകിട്ട് 6:50. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, നാട്ടുപച്ചയും ഉത്രാടപ്പൊലിമയും ചിത്രീകരണം. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: രാത്രി 7:35 എഫ് എം ഈവനിംഗ് ഇതിൽ സമകാലികം. ജെൻസി ഓണം 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി. കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും. 8 ആകാശവാണി എഫ് എം വാർത്തകൾ. ശാസ്ത്രദീപ്തി 8:05 യുവവാണി. ബോക്സ് ഓഫ് മെമ്മറീസ് വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റയിസ മനാൽ പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക. കൂട്ടായി കൂടെയുണ്ട് വനം.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
0: രാത്രി 9:15 ഓണം കഥാവേള. ഷാഹിന ഇ കെ. 9:30 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 10:00 പി ഉണ്ണികൃഷ്ണന്റെ സംഗീത കച്ചേരി. വിട്ടൽ രാമമൂർത്തി വയലിൻ, കെ അരുൺ പ്രകാശ് മൃദംഗം, കാർത്തിക് ഖടം. രാത്രി 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ.
6: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
7: അതിനെന്താ, പിട്ടപ്പിളി 3 കോമ്പോ കോമ്പോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
6: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
7: പിട്ടപ്പിളി ഏജൻസീസ്.
8: On Kerala's rampant drunk crisis, it's the biggest talking point in the state.

0: പീഡിപ്പിച്ചു ഗർഭിണിയാക്കും.
1: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
2: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
3: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
4: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
3: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
5: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
7: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിക്കുന്നത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞുരാമൻ നായരുടെ ഉത്രാടത്തിൻ നാൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.
8: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
9: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
11: കണ്ടീഷൻസ് അപ്ലൈ.
7: നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് ഓണം കവിതാനേരം, കണിമോൾ. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
12: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
3: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: നാളെ രാവിലെ 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ഡി വിനോദ്. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ചെവിയിലെ അണുബാധ, കാരണവും പരിഹാരവും. കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ഹരീഷ് ആറുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ.
13: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
14: 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
7: രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻ, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചില്ലജാലകം. 10:55 നാട്ടുവിശേഷം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം, തുടർന്ന്

0: ഗാനങ്ങൾ 12:25 സേവന വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കും.

0: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ, ഷംല ഹംസ പങ്കെടുക്കുന്നു. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് നാടകം ദ റിയൽ ഓണം, ക്ഷമിക്കണം, ഓണം ദ റിയൽ എക്സിറ്റ്, തിരുവനന്തപുരം റിലേ. 4 മണിക്ക് ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ, തിരുവനന്തപുരം റിലേ.
3: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈജി രാപ്പകൽ സെയിലിൽ.
3: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
4: വേഗമാകട്ടെ മൈജി രാപ്പകൽ സെയിൽ, August 24 മാത്രം.
2: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ രാത്രി 7:35 FM ഈവനിംഗ് ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് ഡി വിനോദ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുദ്രം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ഓണം കഥാവേള, TD രാമകൃഷ്ണൻ, തിരുവനന്തപുരം റിലേ. 9:30 കഥാപ്രസംഗം, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
6: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
7: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
6: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
7: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
7: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
6: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
9: Free foreign trip. Click on the link. ഇപ്പോ ചെയ്യാം.
10: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
9: എന്തേ
10: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
9: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
11: RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
12: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
13: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
12: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
14: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ

0: 0-4-7-7-2-25-16-76 0-4-7-7-2-25-16-76
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90-20-620-630
3: അറിഞ്ഞില്ലേ? എറണാകുളം എം ജി റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള. ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറന്റിയും. വിളിക്കൂ 9947268687.
4: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2 PM. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-47-52-23-38 94-47-52-23-38
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: മൈജിയിൽ 30 crore rupees ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 cars, 25 scooters, 100 people, 100,000 ക്യാഷ് പ്രൈസ്, 50 international trips, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
9: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
10: അതിനെന്താ വിട്ടപ്പിളി 3 days കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 rupees സ്വന്തമാക്കാം.
9: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 rupees പർച്ചേസ് ചെയ്യാം.
10: വിട്ടപ്പിളി ഏജൻസീസ്.
11: 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
12: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
13: ഈ ഓണം കെ ചേട്ടനൊപ്പം
14: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
15: മെഗാ പ്രൈസ്, 8 scooters, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 couples മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
16: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 litre or 3 litre ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
9: കണ്ടീഷൻസ് അപ്ലൈ.
0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യണം. അപേക്ഷകൾ www.swavlambancard.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം. www.swavlambancard.gov.in. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 6 കഴിഞ്ഞ് 29 minutes 30 seconds. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ജില്ലയില് വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
2: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5,000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ. ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ച പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
7: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
6: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ MP, നഗരസഭാ മേയർ VV രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ. കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
8: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണ സങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
9: 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി 6 ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
10: ഇന്ത്യയിലെ

0: ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സംഗ്രഹീനം ചോളംവിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന യു എൻ മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ്പ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കായിരുന്നു ജയം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടൽ ആക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്ത് ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ യു ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദേവനിയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടിപ്പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ്പ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 12 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത്, ചിത്രം ഭരതം. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം രവീന്ദ്രൻ.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ ഇതേ കാലാവസ്ഥ തുടരുമെന്ന് സൂചന. ഇന്നും നാളെയും മറ്റന്നാളും കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യത. കൊച്ചിയിൽ നിന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: നാട്ടുപച്ചയും ഉത്രാടപ്പൊലിമയും ചിത്രീകരണം. നമസ്കാരം. ആകാശവാണി കൊച്ചി FM ന്റെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

തൊടിയിലും പറമ്പിലും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾ. ഓണസദ്യക്കുള്ള നാടൻ പച്ചക്കറികൾ വിളവെടുത്തും പൂക്കളമൊരുക്കിയും നാം ഓണത്തെ വരവേൽക്കുകയാണ്. പാടത്തും പറമ്പിലും വിളഞ്ഞു നിൽക്കുന്ന പച്ചപ്പും നമ്മുടെ കർഷകരുടെ മനസ്സിലെ സന്തോഷവുമാണ് ഓണത്തെ അത്രമേൽ പ്രിയങ്കരമാക്കുന്നത്.

0: ഓണം അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ്. കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും കർക്കിടകമാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ പാടങ്ങളിൽ നെല്ല് വിളയുകയും തൊടിയിൽ പച്ചക്കറികൾ സമൃദ്ധമാവുകയും ചെയ്യുമ്പോൾ കർഷകൻ ആഘോഷിക്കുന്ന സന്തോഷമാണ് ഓണം. ഓണം ഓർമ്മകൾ പങ്കുവെക്കുന്നു കരുമാലൂർ സ്വദേശി കെ ജി ഗോപാലകൃഷ്ണൻ നായർ.
1: ഞാനും എന്റെ കുടുംബവും പണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒരു 50 വർഷം മുൻപുള്ള ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ കരുമാലൂർ ഗ്രാമം അന്ന് ഒരു കാർഷിക ഗ്രാമം ആയിരുന്നു. ചെറുതും വലുതും ഇടത്തരക്കാരുമായ ഒട്ടനവധി കർഷകരുണ്ടായിരുന്നു. കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കർഷകനായിരുന്നില്ല ഞങ്ങളൊക്കെ. അന്ന് കലപ്പയിൽ കാളയിൽ ഇല്ലാത്ത വീടുകൾ കുറവായിരുന്നു. അപ്പൊ വീട്ടിൽ കലപ്പയിൽ കാളയിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്ഥലം മാത്രമേ കൃഷിക്ക് ഉപയുക്തമായിരുന്നതുള്ളൂ. അതിനകത്ത് ഓണോത്തൻ എന്നൊരു വിളവുണ്ടായിരുന്നു. ഓണോത്തൻ അത് യഥാർത്ഥത്തില് ഓണോത്തൻ ലോപിച്ചതാണ്. യഥാർത്ഥ പേര് ഓണ ഊട്ടൻ എന്നായിരുന്നു. അതായത് ആ കൃഷി ചെയ്ത് കിട്ടുന്ന അരി കൊണ്ട് ഓണം ഉണ്ടു. അത് ഓണ ഊട്ടൻ, അത് ലോപിച്ച ഓണോട്ടൻ എന്നായതാണ്. അപ്പൊ ഈ ഓണോട്ടൻ വിളവെടുപ്പ് എടുത്തു കഴിഞ്ഞാല് അന്ന് ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളില് പുത്തരി സദ്യ എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഈ പുത്തരി സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിളവെടുപ്പിൽ കിട്ടുന്ന നെല്ല് ഉരലിൽ കുത്തി കിട്ടുന്ന അരി ഉപയോഗിച്ച് നടത്തിയിരുന്ന ഒരു സദ്യയാണ് പുത്തരി സദ്യ. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് യാതൊരുവിധ വളങ്ങളും ചേർക്കാതെ പ്രകൃതി തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തന്നിരുന്ന ഒരു വിളയാണ് ഓണോട്ട്. അത് വിവിധ കാരണങ്ങളാല് അത് കൃഷി ഇല്ലാതെയായി. അതോടുകൂടി ഞങ്ങൾ നിർത്തി പല കാരണം കൊണ്ട്. അത് കാരണം അത് പ്രകൃതിയെ ആശ്രയിച്ച് മാത്രം നടത്തിയിരുന്നതാണ്. കാലക്രമേണ കനാൽ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്തു. അത് പുഞ്ചകൃഷി എന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഓണോട്ടം പാടങ്ങള് പിന്നീട് മുന്തകപ്പാടങ്ങളായിട്ട് മാറി. കനാൽ വെള്ളം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ ആയതാണത്. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി ആശ്രയിച്ച് അന്ന് കൃഷി ചെയ്തിരുന്ന കാലഘട്ടത്തില് ഈ ഓണോട്ടം മാത്രമേ വെള്ളമെടുപ്പുണ്ടായിരുന്നുള്ളൂ. കനാൽ വെള്ളം ലഭ്യമായി തുടങ്ങിയപ്പോൾ അത്

കൃഷിയിലേക്ക് പ്രവേശിച്ചു. കാലങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് നടന്നിരുന്നു. അത് കഴിഞ്ഞപ്പോ അതുമൊക്കെ നഷ്ടത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ പാടത്ത് പിന്നെ കൊണ്ടൽ കൃഷി നടത്തി. അതായത് പച്ചക്കറി കൃഷി നിന്ന് പറയണ അന്ന് കൊണ്ടൽ കൃഷി എന്നാണ് പറയാറുള്ളത്. അതിലെ പാവലം, പടവലം, ചീര, വാഴ അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഉൾപ്പെടെയുള്ളവര് ആ കൃഷി സ്ഥലങ്ങൾ കൂടുതൽ വരുമാനത്തിന് വേണ്ടി ഇഷ്ടിയേക്ക് മണ്ണെടുക്കാനായിട്ട് നൽകി. അതോടുകൂടി കൃഷിപ്പാടങ്ങൾ ഇല്ലാതെ ആകുകയും ചെയ്തു. അതെല്ലാം ഇഷ്ടിയ കളങ്ങളായിട്ട് മാറി. യഥാർത്ഥത്തിൽ അന്ന് ഈ ഓണോട്ടൻ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത് ഇന്നത്തെ രീതി ആയിരുന്നില്ല അന്ന്. ഈ ഓണോട്ടം വിളവെടുത്തത് കഴിഞ്ഞാൽ ഈ പാടത്ത് മുഴുവനും കാക്കാപ്പൂവുകള്, തുമ്പപ്പൂവ് എന്നിവയുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ കാക്കാപ്പൂവുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. തുമ്പപ്പൂവ് ധാരാളം ഉണ്ടായിരുന്നു. ഈ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വൈകുന്നേരമായി കഴിഞ്ഞില്ലെങ്കിൽ ഈ പാടങ്ങളിൽ ചെന്ന് ഈ ആ പിറ്റേ ദിവസം മിറ്റത്ത് കളം വരച്ച് കൂടാനുള്ള പൂവുകൾ മുഴുവനും ഈ പാടത്തു നിന്നും പറിച്ചെടുത്തുകൊണ്ട് വരികയാണ് പതിവ്. ഒരു പ്രകാരത്തിലും ഒരു പൂവും അന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. ആവശ്യാനുസരണം പൂവ് ഈ പാടങ്ങളിലും നമ്മളുടെ പറമ്പുകളിലും തൊടികളിലും എല്ലാം ഉണ്ടായിരുന്നു. അത് കൂടുതലും കാക്കപ്പൂവുകളും ഉണ്ടായിരുന്നു. ഇത് പറിച്ചു വയ്ക്കാൻ അന്ന് നമ്മൾ ഇന്നത്തെ മാതിരി കടലാസിലോ ഇലയിലോ ഒന്നും ആയിരുന്നില്ല. അന്ന് പൂവട്ടി, പൂത്തൊട്ടി അങ്ങനെയുള്ള ചില ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ചെറിയ പൂവട്ടി, പിന്നെ പൂത്തൊട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മറച്ചു പൂവ് പറിച്ചു കൊണ്ടുവന്നാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആവശ്യാനുസരണം നമ്മളുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മളുടെ മിറ്റത്ത് പൂക്കളങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള പൂവുകൾ നമ്മൾക്ക് തന്നെ ലഭ്യമായിക്കൊണ്ടിരുന്നു. അത് നമ്മൾ പ്രത്യേകിച്ച് കൃഷി ചെയ്തൊന്നും ഉണ്ടായിരുന്നല്ല, പ്രകൃതി തന്നെ നമുക്ക് തന്നിരുന്ന പൂക്കളങ്ങളാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തോടെ അനുബന്ധിച്ച് ഇന്നുള്ള മാതിരി ഇൻസ്റ്റന്റ് ഓണങ്ങളൊന്നും അല്ല. ഇപ്പൊ നമ്മള് ഈ കാലത്തില് മൂലം, പുരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം ഈ നാലോണത്തിന് പകരം അഞ്ചു ഓണവും അന്ന് ശരിക്ക് നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു എന്റെയൊക്കെ ചെറുപ്പകാലത്തിലായിരുന്നു. ഈ അത്തം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വീടുകളിൽ ഊഞ്ഞാലാട്ടം നടത്താൻ ഊഞ്ഞാലകത്തി, പിന്നെ കാൽപ്പന്ത് കളിക്കാനായിട്ട് ഇപ്പൊ ഈ കൃഷി ചെയ്ത പാടങ്ങളൊക്കെ അപ്പോടെ കിടക്കുന്നുണ്ട്, ആ പാടങ്ങളിൽ പോയി കാൽപ്പന്ത് കളി. പിന്നെ ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം, തിരുവോണം, ഔട്ടം ദിവസങ്ങളില് കൈകൊട്ടിക്കളി, ആ വക കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം വന്ന് പൂക്കളം ഇട്ട് തുടങ്ങാണ്. അത് മൂലം കഴിഞ്ഞാൽ പൂരാടത്തിൽ നിന്ന് രാവിലെ അവിടെ മിറ്റത്ത് നമ്മൾ പറകെട്ടി. പറകെട്ടി വന്നു കഴിഞ്ഞാൽ ഈ പച്ചമണ്ണ് കുഴച്ച് അതിന് ഒരു തറയുണ്ടാക്കി അതിനകത്ത് തൃക്കാക്കരപ്പനയും അതോടനുബന്ധിച്ചുള്ള വേറെ കുറച്ച് സാങ്കല്പികങ്ങളായ കുറച്ച് ദേവതകളുണ്ട്, അവരെയൊക്കെ സങ്കല്പിച്ച് ആ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. ആ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിച്ച് ഉത്രാട ദിവസം ചില പ്രത്യേക പൂജകളൊക്കെ ഉണ്ടായിരുന്നു. ഉത്രാടത്തിൽ തന്നെ രാത്രി തന്നെ ഈ പിറ്റേ ദിവസം ഓണത്തെ തന്നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കളങ്ങളും മറ്റേ ഈ തറയൊക്കെ പ്രത്യേകിച്ച് അലങ്കരിച്ച് വയ്ക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അത് ഇപ്പോഴും എന്റെയൊക്കെ വീടുകളിൽ ഉൾപ്പെടെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ അനുവർത്തിച്ചു വരുന്നുണ്ട്. തിരുവോണത്തിൽ നിന്ന് വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് കുളികഴിഞ്ഞ് വീട്ടിലെ ഏറ്റവും ചെറിയ ഒരു അംഗത്തെ കൊണ്ട് ആണ് ചെയ്യിപ്പിക്കുന്നത്. തലമുറ ആളുകള് ആ ചടങ്ങുകൾ പറഞ്ഞു കൊടുത്ത് ആ ചെറിയ കുട്ടികളെ കൊണ്ട് ഓണക്കത്തനം വരവേറ്റ് അതിന് നടപടികൾ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്നിപ്പോ നമ്മൾ ഓണത്തിന് വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്യാതെ പുറത്തു നിന്നും വരുത്തുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പല കാരണങ്ങളുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൃഷിയുടെ പ്രാധാന്യം നമ്മൾ വീണ്ടും അതിനകത്ത് കാണുന്നത്. ഈ ഓണോട്ടൻ വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മൾ കിട്ടിയിരുന്ന ആ നെല്ല് നമ്മൾ ഒരെല്ലിട്ട് അരിയാക്കി, അതായത് ഈ ഒരെല്ലിട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം അന്ന് മില്ലുകളില്ല, അതുകൊണ്ട് ഒരെല്ലിട്ട് വലക്കൊണ്ട് എനിക്ക് അരിയാക്കി ആ അരിയിൽ കൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. അരി നമുക്ക് പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും പച്ചക്കറികൾ മുഴുവനും നമ്മളുടെ ഈ പറമ്പുകളിൽ നിന്നും ഈ പാടങ്ങളിൽ നിന്നും ഈ തൊടികളിൽ നിന്നും നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു.

0: അന്ന് പാചകം ചെയ്യാൻ നമ്മുടെ വീടുകളിൽ നമ്മളുടെ വീട്ടുകാർ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നല്ലോ. അച്ഛൻ അമ്മ മക്കള്, അമ്മാവന്മാര്, മരുമക്കള്, ആ ഒരു സമ്പ്രദായത്തിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തില് വീട്ടിലെ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആവശ്യാനുസരണം മെമ്പർമാരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടി കൂടിച്ചേർന്നാണ് ഈ ഭക്ഷണം ഒരുക്കിയിരുന്നത്. അങ്ങനെ കിട്ടുന്ന ഭക്ഷണത്തിന് തന്നെ ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഒരു ഐകമത്യം ഉണ്ടായിരുന്നു, ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാം എന്നുള്ളതിൽ കവിഞ്ഞല്ലാതെ നമുക്ക് അതേ രീതിയിൽ പകർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ മൂന്നോ പേര് അതിൽ കവിഞ്ഞ് തന്നെ ആരുമില്ല. അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും മാത്രമായിരിക്കും വീട്ടിൽ ഉണ്ടാവുന്നത്. മക്കളാണെങ്കിൽ പുറത്തായിരിക്കും, അവർ ഫോണിൽ കൂടി വിളിച്ച് ഒരു ഓണാശംസ അറിയിക്കും. അതിൽ കവിഞ്ഞ് വേറെ യാതൊന്നുമില്ല. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്നവർ ഇന്നത്തെ ഓണാശംസകളൊന്നും പരസ്പരം അറിയിക്കേണ്ട കാര്യങ്ങളില്ല. എല്ലാവരും എല്ലാവരെയും നേരിട്ട് കണ്ട് സൗഹൃദം പങ്കെടുക്കുന്ന ഒരേർപ്പാടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നോക്കി കഴിഞ്ഞിരുന്നാലും കഴിഞ്ഞ കാലങ്ങളെ വച്ച് കൃഷി സമ്പ്രദായത്തായി കഴിഞ്ഞാലും നമ്മളുടെ ഓണക്കാലത്തായി കഴിഞ്ഞിരുന്നാലും ആ ഒരു കാലഘട്ടം വീണ്ടും വരണം എന്നൊരു താല്പര്യം നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും വരാനായിട്ട് തോന്നില്ല. കൃഷി ചെയ്ത് വിളവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ മിരിച്ച് അതിന്റെ കൂലി ഇന്ന് കൊടുക്കണ മാതിരി പൈസ ആയിരുന്നില്ല, സംഖ്യയായിട്ടല്ല കൊടുത്തിരുന്നത്. പതമ്പ് അളക്കാന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇത്ര വറ നെല്ല് മരിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഇത്ര വറ നെല്ല് പതമ്പ് കൊടുക്കുക എന്നുള്ളൊരു ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും അരിക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ഇത് കാരണത്താൽ എന്തുകൊണ്ടായി കഴിഞ്ഞിരുന്നാലും അന്നത്തെ ഒരു കാലഘട്ടം പോലെ ഇനി ഒരു കാലഘട്ടം നമുക്ക് എന്താവും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതുപോലെയുള്ള ഒരു നല്ലൊരു കാലഘട്ടത്തിലേക്ക് വീണ്ടും ഈശ്വരൻ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ലൊരു ഓണ ആശംസ എല്ലാവർക്കും നേരുന്നു.
1: വയലുകളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ വിളവുകൊണ്ട് നിവേദ്യവും സദ്യയും ഒരുക്കുന്ന പുത്തരി നിവേദ്യം ഓണത്തിന്റെ പ്രധാന ചടങ്ങായിരുന്നു. പണ്ടുകാലത്ത് ഓണസദ്യക്കുള്ള ഓരോ വിഭവവും സ്വന്തം തൊടിയിൽ നിന്നോ അയൽപക്കങ്ങളിൽ നിന്നോ ഉള്ളതായിരുന്നു. ചേന, ചേമ്പ്, മത്തൻ, ഇളവൻ, വെള്ളരി, പടവലം, ഏത്തക്കായ തുടങ്ങിയവ ഓണക്കാലത്ത് വിളവെടുക്കാൻ പാകത്തിലാണ് കൃഷി ചെയ്തിരുന്നത്. ഇന്ന് അടുക്കളത്തോട്ടം എന്ന ആശയത്തിലൂടെ വീണ്ടും സ്വന്തം വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത വിഷരഹിത പച്ചക്കറികൾ കൊണ്ട് ഓണസദ്യ ഒരുക്കാൻ മലയാളി ശ്രദ്ധിക്കുന്നുണ്ട്. കർഷകയും വീട്ടമ്മയുമായ ഗീതാ ഷേണായി.
2: ഓണം ഒരു കാർഷികോത്സവമാണ്. മെയിൻ താരം കൃഷി തന്നെയാണ്. മനുഷ്യജീവൻ നിലനിർത്താനും ദീർഘായുസ്സിനും ജൈവകൃഷി ഒരു പ്രധാന ഘടകമാണ്. വിഷാംശം കലർന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ധാരാളം ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരുടെ സമ്പാദ്യം മൊത്തം ചികിത്സയ്ക്കായി പോകുന്നു. അതുകൊണ്ട് എല്ലാവരും അവർക്ക് പറ്റുന്ന വിധത്തിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യാൻ തയ്യാറാകും. പണ്ടുകാലത്ത് നമ്മുടെ മുതിർന്നവർ കൃഷിയോട് താല്പര്യം കാണിക്കുകയും ആത്മാർത്ഥമായി കൃഷി ചെയ്തിരുന്നു. അന്ന് ആശുപത്രികൾ വളരെ കുറവായിരുന്നു. ഇന്ന് കർഷകർ കുറയുകയും ആശുപത്രികൾ കൂടുകയും ചെയ്തിരിക്കുന്നു. ഇതിന് ഒരു പരിഹാരം മാത്രമേയുള്ളൂ, ജൈവ കൃഷി ചെയ്യുക. ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും എല്ലാവിധത്തിലുള്ള പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഉണ്ട്. ഓണത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും പച്ചക്കറി കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്ത് മണ്ണിലും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗ്, ചാക്ക്, കണ്ടെയ്നർ ഇവയിൽ കൃഷി ചെയ്യുന്നു. മഴക്കാലത്ത് മണ്ണിൽ വെള്ളം കെട്ടി നിന്ന് വേര് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് മണ്ണിൽ നടുന്നത് കുറവാണ്. ആ സമയത്ത് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ചാക്കിലും നടുന്നു. ആദ്യം പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കണം. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് ചുവന്ന മണ്ണ്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, എം സാൻഡ് എല്ലാം കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. നടാൻ ഉദ്ദേശിക്കുന്ന വസ്തു മണ്ണിലാണ് നടുന്നതെങ്കിൽ ആദ്യം കുഴികുത്തി കുമ്മായമിട്ട് 10 ദിവസത്തിന് ശേഷം ഉണങ്ങിയ ഇല കാൽഭാഗം കുഴിയിൽ ഇടുക. അതിൻ്റെ മുകളിൽ കുറച്ച് കോഴിവളം ഇട്ട് വീണ്ടും ഉണങ്ങിയ ഇലയിട്ട് കുറച്ച് പോട്ടിംഗ് മിശ്രിതം ഇട്ട് ചേനയാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നടാൻ എടുത്ത ചേന അതിൽ വെച്ചിട്ട് കുറച്ച് പോട്ടിംഗ് മിശ്രിതം കൂടെ ഇട്ട് അത് ഫില്ല് ചെയ്ത് വെക്കും.

ചാക്ക്, ഗ്രോ ബാഗ്, കണ്ടെയ്നർ, ചട്ടി ഇവയിലൊക്കെയാണ് നടുന്നതെങ്കിൽ ആദ്യം കാൽഭാഗം ഉണങ്ങിയ ഇലയിട്ട ശേഷം കോഴിവളവും ചാണകപ്പൊടിയും ഇട്ട് പിന്നെ അടിവശം കളഞ്ഞ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കപ്പ് ചട്ടിയുടെ നടുക്ക് വയ്ക്കുക. കപ്പിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് അതിൽ നടിൽ വസ്തു വെച്ചതിന് ശേഷം കപ്പിൻ്റെ ചുറ്റും കരിയില കുത്തി നിറച്ച് വെക്കുക. അതിനുശേഷം കപ്പ് സാവധാനം ഊരിയെടുക്കുക. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുകയില്ല. ഗ്രോ ബാഗിലും കണ്ടെയ്നറിലും ആണെങ്കിലും ഇതേ രീതി ആവർത്തിക്കാവുന്നതാണ്. ഓണത്തിന് ആവശ്യത്തിന് നമുക്ക് വേണ്ട പച്ചക്കറികൾ വേണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി അതിന് തയ്യാറെടുപ്പ് എടുക്കണം. മേടം 10നും 15നും ഇടയ്ക്ക് നടണം. കുമ്പളം, പീച്ചിൽ, പയർ, പാവയ്ക്ക, ചുരയ്ക്ക, പടവലം തുടങ്ങിയ പച്ചക്കറികൾ മഴയ്ക്ക് മുമ്പേ പന്തലിൽ കയറിയിരിക്കണം. ഇവ നന്നായി വളരണമെങ്കിൽ നല്ല വളപ്രയോഗം ആവശ്യമാണ്. അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ വളം ഇട്ടുകൊടുക്കാം. പച്ചച്ചാണകം 10 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ, ട്രൈക്കോഡർമ 200 ഗ്രാം, ചെറുപയർ പൊടി 1 കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യങ്ങളുടെ പൊടി മതി. കടലപ്പൊടി, ഉഴുന്നുപൊടി ഇവ ഏതെങ്കിലും ഇതിൽ ചേർക്കാം. ചേർത്ത് പുട്ടുപൊടിയുടെ പാകത്തിൽ നനച്ച് കൊടുത്ത് ചാക്കിട്ട് മൂടി തണലത്തിട്ട് ഉണക്കണം. 12 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല ഒന്നാന്തരം വളമായി നമുക്ക് കിട്ടും. ഇത് എല്ലാ ചെടികൾക്കും ഇട്ടുകൊടുക്കാം. ഒരു വളവും കടയോട് ചേർത്ത് ഇടാൻ പാടില്ല. ഫിഷമിനോ എഗ്ഗമിനോ ഇവ നേർപ്പിച്ച് ഇലയിൽ സ്പ്രേ ചെയ്യുകയും കടക്കൽ ഒഴിക്കുകയും ചെയ്യാം. നിറയെ പൂക്കാനും കായ്ക്കാനും ഇത് പ്രയോജനപ്പെടുന്നു. ഇതിനു വേണ്ടി കീടബാധയ്ക്ക് മാറ്റാനായിട്ട് ജൈവ കീടനാശിനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നീം ഓയിൽ, വീര്യം കുറഞ്ഞ ഷാംപൂ, വെളുത്തുള്ളി, കുമ്മായം, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത മിശ്രിതം ഉണ്ടാക്കി ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ വിളയിച്ച പച്ചക്കറികൾ മഞ്ഞൾ, ഇഞ്ചി, വേപ്പില, വെണ്ട, വഴുതന, മത്തൻ, കുമ്പളം, പച്ചമുളക്, പീച്ചിൽ, പാവയ്ക്ക, ചേന, ചേമ്പ്, കാച്ചിൽ, മുരിങ്ങാക്കോൽ, കൊത്തമര, വെള്ളരി, അച്ചിങ്ങ, തക്കാളി, ഏത്തക്കായ, കുരുമുളക്, വാളമ്പുള്ളി ഇതുകൊണ്ട് നല്ലൊരു ഓണസദ്യ എന്തായാലും നമുക്കുണ്ടാക്കാം. ആദ്യം അവിയൽ, പടവലം, വെള്ളരി, ചേന, ഏത്തക്കായ, കോവയ്ക്ക, കുമ്പളങ്ങ, പച്ചത്തക്കാളി, മുരിങ്ങാക്കായ, പച്ചമുളക്, അച്ചിങ്ങ, തേങ്ങ ഇവയെല്ലാം ചേർത്ത് അവിയലുണ്ടാക്കാൻ എടുക്കാം. അടുത്തത് ഓലൻ, കുമ്പളങ്ങ, മത്തൻ, പയർ, ചേമ്പ്, വൻപയർ, പച്ചമുളക്, പുളിശ്ശേരി, ചേന അല്ലെങ്കിൽ ഏത്തക്കായ. സാമ്പാർ, കുമ്പളങ്ങ, മത്തങ്ങ, മുരിങ്ങാക്കോല്, ചേമ്പ്, ചേന, പച്ചക്കായ. മാങ്ങാച്ചാർ. അടുത്തത് എരിശ്ശേരി. തിരുവോണ സദ്യ ഒരുക്കാൻ എരിശ്ശേരി നിർബന്ധമാണ്. അധികം മുതൽ മുടക്കില്ലാതെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങൾ പറയാം. 1, പച്ചച്ചാണകം, കപ്പലിൻ്റെ പിണ്ണാക്ക്, എല്ലുപൊടി, ശർക്കര ഇവയെല്ലാം കൂടി ഒരു കണ്ടെയ്നറിലാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വെക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അത് വളമായിട്ട് ഉപയോഗിക്കാം. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ഒരു കപ്പ് എടുക്കുമ്പോൾ ഒരു 10 ലിറ്റർ വെള്ളത്തിന് ഒരു കപ്പ് മതിയാകും. അത് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ പച്ചച്ചാണകം 10 കിലോ, കപ്പലിൻ്റെ പിണ്ണാക്ക് 2 കിലോ, എല്ലുപൊടി 2 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ, ശർക്കര 2 കിലോ. രണ്ടാമത്തെ വളം, പുളിയില്ലാത്ത ഇലകൾ കണ്ടെയ്നറിലിട്ട് വെള്ളം ഒഴിച്ചു വെക്കുക. 15 ദിവസം കഴിയുമ്പോൾ ഇത് ജ്യൂസ് മാതിരിയാകും. അതിൽ നിന്ന് ഒരു കപ്പെടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഈ പുളിയില്ലാത്ത ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ചെടികൾ ഉണ്ടാകുന്ന അയൻ്റെ കുറവ് പരിഹരിക്കാൻ കുറച്ച് സാധിക്കും. 3, പച്ചക്കറി വേസ്റ്റ് മിക്സിയിലിട്ട് അടിച്ച് ചെടികൾക്ക് കൊടുക്കാം. ഇതെല്ലാം കൊടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഒപ്പം വെള്ളം ചേർത്ത് വേണം കൊടുക്കാൻ. നേരിട്ട് ഒരു വളവും ചെടിയുടെ കടയ്ക്കൽ ഇടാൻ പാടില്ല, ചെടികൾ നശിഞ്ഞു പോകും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട്. കോഴി വളം നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ കോഴിമുട്ട വിൽപ്പനയും നടത്താറുണ്ട്. മുട്ടയ്ക്ക് നല്ല വില കിട്ടും. അതുപോലെ

0: പച്ചക്കറിയാണെങ്കിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന പച്ചക്കറി എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാറുണ്ട്. കുറച്ച് നമ്മുടെ കൃഷിഭവൻ്റെ FPO എന്ന് പറഞ്ഞൊരു ചന്തയുണ്ട്, അവിടെയും കൊടുക്കും. നല്ല വില കിട്ടും അവിടെ കൊടുത്താൽ. ജൈവ കൃഷി ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ല വരുമാനം സമ്പാദിക്കാൻ പറ്റും. കർഷകർ നാടിൻ്റെ നട്ടെല്ല് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർഷകർ നന്നായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. ശരിക്കും ഒരു ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയെങ്കിലും നമുക്ക്, സാധാരണ ഒരാൾക്ക് കിട്ടുന്ന പകുതി ശമ്പളമെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം. പക്ഷേ ഇതെല്ലാം ചെയ്യണം. പച്ചക്കറി കൃഷി ചെയ്യണം, കോഴി വളർത്തണം, പിന്നെ ഞാൻ തേനീച്ച വളർത്തുന്നുണ്ട്. ചെറിയ തേനീച്ചയും വലിയ തേനീച്ചയും, അതും ഒരു നല്ലൊരു വരുമാന മാർഗമാണ്. ഫലവൃക്ഷങ്ങളിൽ ഞങ്ങൾ മാവ് ധാരാളം നട്ടു വളർത്തിട്ടുണ്ട്. അത് മാങ്ങ സീസൺ ആകുമ്പോൾ വിൽപ്പന നടത്താറുണ്ട്. അതുപോലെ മാംഗോസ്റ്റിൻ വിൽപ്പന നടത്താറുണ്ട്. സീസൺ ആകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകും. ആ സമയത്ത് നല്ല വിലയ്ക്ക് വിറ്റുപോയി ഇവിടെ വന്ന് ആൾക്കാർ കൊണ്ടുപോകും, വീട്ടിൽ വന്ന് ആൾക്കാർ കൊണ്ടുപോകും.
1: മണ്ണിൽ പണിയെടുക്കുന്നവന് അതിൻ്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മാവേലി സങ്കല്പം. കർഷകനായ ദാസൻ തച്ചോറ.
2: എന്റെ വീട് ഡിസ്പെൻസറി സ്റ്റോപ്പിന് പടിഞ്ഞാറാണ് ഞാൻ താമസിച്ചിരുന്നത്. ഇപ്പൊ കുറച്ച് പ്രായാധിക്യം കൊണ്ട് ഒരു മാറ്റം വന്ന മാളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നു. അവിടെയും കൃഷി ചെയ്യുന്നുണ്ട്. പഴയ കാലത്തെ ഓർമ്മകളാണെങ്കിൽ എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാവല്, ബീച്ചി, ചേമ്പു, തേന അങ്ങനെയുള്ള വിഭവങ്ങൾ വളരെയധികം സമൃദ്ധമായിട്ട് ഉണ്ടാകും. കാര്യമായിട്ട് കടകളിൽ പോയി മേടിക്കേണ്ട ആവശ്യങ്ങളില്ല. അന്ന് കടകള് പഴയ കാലത്ത് ഇങ്ങനെ പച്ചക്കറി കടകളൊന്നുമില്ല. എന്തെങ്കിലും ചന്തയിൽ നിന്ന് കൊണ്ടുവരും, പലവ്യഞ്ജനക്കടയിൽ കൊണ്ടുവന്ന് വെച്ചാണ് വിൽപ്പന, അത്രേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയൊക്കെ അഭിമുഖീകരിച്ചാണ് പച്ചക്കറി തകി കഴിക്കുന്നത്. അത് വിഷമാണ് എന്ന് തിരിച്ചറിയണം, എല്ലാവരും തിരിച്ചറിയണം. എല്ലാവരും കൃഷി ചെയ്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൃഷി ചെയ്യണം. ഞാനിപ്പോ 1 മീറ്റർ നീളമുള്ള പയറിൻ്റെ വിത്ത് 12 മണി 100 രൂപ മേടിക്കാണ് നട്ടത്. അതുമോ ഇപ്പൊ ഉണ്ടായി കിടക്കാണ്. ബേക്കർ സ്റ്റോപ്പിന് പടിഞ്ഞാറത്താണ് ഉണ്ടായി കിടക്കാണ്. വളരെയധികം സമൃദ്ധമായ പച്ചക്കറി എനിക്ക് എൻ്റെ വീടുകളിലുണ്ട്. ഇക്കോ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ചെറായി ജംഗ്ഷനിലുണ്ട്, അവിടെയാണ് കൊടുക്കുന്നത്. ഇന്ന് 2 കൊല കായ കൊടുത്തിട്ട് ഞാനൊന്നും കാശ് മേടിച്ചിട്ടില്ല. ഇന്നിപ്പോ 2 കൊല വെട്ടാൻ പോവുകയാണ്. അപ്പൊ അതിലും സമൃദ്ധമായ ഒരു പച്ചക്കറി കൃഷിയാണ്. എനിക്ക് പ്രായം കുറച്ച് കൂടി പോയി, മനസ്സ് തോന്നുന്നില്ല, എങ്കിലും കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ താല്പര്യം. അപ്പൊ അതിനോടനുബന്ധിച്ച് എല്ലാവരും കൃഷി ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഴയ കാലത്ത് വീടുകൾ കുറവാണ്. ഞാൻ അന്ന് താമസിക്കുന്നത് 1 ഏക്കർ ഭൂമിയിലാണ് ഞാൻ ഒരു വീട് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും നടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന 5 സെന്റ് 3 സെന്റ് എല്ലാം അന്ന് അന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ചാലും കപ്പൽ പിണ്ണാക്കോ രാസവളങ്ങളോ ഒന്നും മേടിക്കണ്ട. എന്തെങ്കിലുമൊക്കെ മീൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം കൊണ്ടുപോയിട്ടാലും ഇഷ്ടം പോലെ കാന്താരി മുളക്, പലവ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാവലാണ് കൂടുതൽ ഉണ്ടാക്കണത്. ബീച്ചിനേലും കൂടുതൽ പാവലാണെന്ന് ഉണ്ടാക്കണത്. പാവക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കും. എൻ്റെ അമ്മ അച്ഛനൊക്കെ ഇഷ്ടംപോലെ കണ്ടിച്ചേമ്പ് പറിച്ച് ഞങ്ങൾ ദാരിദ്ര്യമായ സമയത്ത് അതൊക്കെയാണ് കഴിക്കണത്. ഇന്ന് കാച്ചിലാക്കും വേണ്ട, എൻ്റെ വീട്ടിൽ അധികം ഉണ്ടായി ഈ തവണ ആക്കും വേണ്ട. അപ്പൊ അതൊക്കെ തിന്നാണ് പഴയ കാലത്ത് ജീവിക്കുന്നത്. അന്ന് സംബന്ധമായ ഓണത്തിന് പ്രത്യേകമായിട്ട് ഈ കടകളിൽ നിന്ന് മേടിക്കുന്നതാണ് ഈ ഓണം ഉണ്ണാനായിട്ട്. നല്ല പരിപ്പോ പപ്പടോ അങ്ങനെയുള്ള സാധനങ്ങൾ, ബാക്കിയെല്ലാം വീടുകളിൽ ഉണ്ടാകും. സമൃദ്ധമായ ഓണം അത് നല്ലതാണ്. ഇന്നെല്ലാം മായമുള്ളതാണ്. അതിന് പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മായത്തിൽ കൂടെ പോകരുത്. നമ്മുടെ വിഭവങ്ങളെ രാസവളങ്ങൾ ഇട്ട് ഉണ്ടാക്കും. അത് തന്നെ കെമിക്കലി സാധനങ്ങൾ ചേർത്താണ് നമുക്കൊക്കെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത്. അപ്പൊ അത് ഒഴിവാക്കണം. പിന്നെ ഈ ഉത്തരാടത്തിന്റെ അന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടുത്ത വീട്ടുകാരിക്ക് പച്ചക്കറികളൊക്കെ മേടിക്കാൻ പോക്ക്. അന്ന് അത് അടുത്ത വീട്ടുകാർ അന്ന് കടകളിൽ കൊടുക്കണ പണിയൊന്നുമില്ല. ഒരു വീട്ടിൽ ഒരു സാധനങ്ങൾ ഉണ്ടാക്കിയാൽ കടകളിൽ കൊടുക്കൂല. 1 കൊല കായ വെട്ടിയാൽ അത് ഒരു വടല എല്ലാവർക്കും.

0: ഒക്കെ കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ ഓണത്തിന് വെക്കാൻ പറ്റിയാല് കൊലകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഞാറ്റുവര ദിവസം തിരുവാതിര ഞാറ്റുകളൊക്കെ കുരു നട്ടാൽ ഓണത്തിന് പറിക്ക. എല്ലാവരും തിരുവാതിര ഞാറ്റുകളൊക്കെ ഒരു കുരു നട്ടാല് അത് എന്ത് വിഭവങ്ങളായാലും പാവലായാലും ബീച്ചായാലും പയറായാലും എന്തായാലും അത് തിരുവാതിര ഞാറ്റുകളൊക്കെ നട്ടാല് ഓണത്തിന് പറിക്ക. ഇല്ലാത്ത വീട്ടില് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടില് അന്ന് സ്നേഹമുണ്ട്, അതിലെന്തരം അയൽവാസികളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. എല്ലാ വീട്ടിൽ പറയാൻ തന്നെ ചേന ചേമ്പ് പിന്നെ പയറ് കൊലകൾ വെട്ടിയാൽ തിന്നാൻ എന്റെ വീട്ടിൽ പഠിപ്പിച്ച് തിന്നാനായിട്ടുള്ള സാധ്യതകളില്ല. ഒക്കെ കടയിൽ കൊടുക്കണം, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളു. അപ്പൊ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും.
1: സുരക്ഷിതമായ ആഹാരം ഉറപ്പാക്കാൻ ഓണക്കാലത്ത് കുടുംബശ്രീയും കാർഷിക ക്ലബ്ബുകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഓണവും കൃഷിയും തമ്മിലുള്ള ബന്ധം പുതിയ കാലത്തും നിലനിർത്തുന്നു. കുടുംബശ്രീ വിപണി വിശേഷങ്ങളുമായി കൂടെ ചേരുന്നു സംരംഭകയായ താഹിറ ബഷീർ.
2: ഞങ്ങളുടെ തൃക്കാക്കര വെസ്റ്റ് സിഡിഎസിന്റെ കീഴിലുള്ള കുടുംബശ്രീയിലെ ഒരു അംഗമാണ് ഞാൻ. സംരംഭം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഞങ്ങൾക്ക് പായസം പിന്നെ ഉണ്ണിയപ്പം അച്ചപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ലൈവായിട്ട് ഉണ്ടാക്കി ഇവിടെ വിൽപ്പന നടത്തുകയാണ്. 3 ദിവസമാണ് ഞങ്ങളുടെ ചന്ത നടത്തപ്പെടുന്നത്. ഇന്ന് ഉത്രാടമാണ്, നാളെയും കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ ചന്ത അവസാനിക്കും. ഞങ്ങളിവിടെ 22 വാർഡുകളാണ്. അതിൽ നിന്നും എല്ലാ സംരംഭകരും ഞങ്ങളുടെ ചന്തയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്ന്, എല്ലാവരും സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികളും പിന്നെ ഗ്രൂപ്പ് സംരംഭം സംരംഭം എല്ലാം ഉണ്ട്. എല്ലാവരും ഞങ്ങളുടെ ചന്തയിലെത്തി സാധനങ്ങൾ വിൽപ്പന ചെയ്യും. ഒരു വാർഡിൽ നിന്നും പച്ചക്കറി അവർ സ്വന്തം ഉണ്ടാക്കി വിൽപ്പന ചെയ്യുവാനായിട്ട് അതും ഉണ്ട്, അതും കൊണ്ടുവരുന്നത്. എല്ലാ സാധനങ്ങളും ഞങ്ങളൊരു മായമൊന്നുമില്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ഒരു മായവും ഒരു കളറുകളോ ഒന്നും ചേർക്കാതെയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ പാല് തൈര് നെയ്യ് ഇതെല്ലാം ഒരു കൂട്ടുമില്ലാതെ മായം ചേർക്കാതെ അതെല്ലാം അവർ വിൽപ്പന നടത്തുന്നവരുമാണ്. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ചന്തയിൽ.
1: നാട്ടുപച്ചയുടെ സുഗന്ധവും അധ്വാനത്തിന്റെ വിയർപ്പുതുള്ളികളും ചേരുമ്പോഴാണ് ഓണം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. മണ്ണിലേക്ക് മടങ്ങാനും സ്വന്തമായി പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാനുമുള്ള പ്രചോദനമാകട്ടെ എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും ശ്രോതാക്കൾക്കും ടീം കാർഷിക ജീവനത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നാട്ടുപച്ചയും ഉത്രാടപ്പൊലിമയും ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു.
3: ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം
4: ഡോക്ടർ എൻ പി ശ്യാമ.
5: കാർഷിക ജീവനം.
6: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: ഓഗസ്റ്റ് 26 വൈകിട്ട് 3 ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ ചിത്രീകരണം.
7: ബാലാമണിയമ്മയുടെ ഈ കവിതയിലും പല ഓണക്കവിതകളിലും വിനയമാർന്ന ബലിദാനം കാണുന്നുണ്ട്.

0: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ കേൾക്കാം. എസ് സിത്താര എഴുതിയ കഥ സെന്ന.
1: ഈ നാട് പോലെയൊന്നുമല്ല. ദീപ്തി വൃദ്ധന്റെ മുഖത്തു നിന്നും

0: എന്റെ വക്കത്തൊരു കോളാമ്പി ചെടിയുണ്ടായിരുന്നു, മഞ്ഞ കോളാമ്പി.
1: ഓഗസ്റ്റ് 26 ബുധനാഴ്ച ഓണം നാളിൽ രാത്രി 9:15 ഓണം കഥാവേളയിൽ എസ് സിത്താര എഴുതിയ കഥ സെന്ന.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,500, കോട്ടയം 28,800, എറണാകുളം 25,600, കൊച്ചി റെഡി 25,500, ആലുവ 27,300, വടക്കൻ പറവൂർ 26,700 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,500, വടക്കൻ പറവൂർ 16,400, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 38,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 30,000, എറണാകുളം 32,000, തൊടുപുഴ 1,000 32,500 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 9,600, ആലപ്പുഴ 6 7,400, കൊച്ചി പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,500, ആലുവ അൺഗാർബിൾഡ് 67,500, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,700 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 32,500, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 26,500, മൂവാറ്റുപുഴ 24,000, തൊടുപുഴ 26,200 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 17,000, തൊടുപുഴ 23,000, പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 171,000, ആലുവ 180,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000 എറണാകുളം 4,800, നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 6,300, മൂവാറ്റുപുഴ 6,400, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കനൊരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനത്തിന് ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത്

0: ആന്ധ്രാപ്രദേശിലെ മുസനൂരിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഈ നേട്ടം ഇന്ത്യൻ കർഷകരുടെ സംരംഭകത്വ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ഉപരാഷ്ട്രപതി, കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ലാഭകരവുമായി മാറണമെന്നും അഭിപ്രായപ്പെട്ടു.
1: I appreciate both the state and the central governments for their various schemes for safeguarding the interest of farmers, like PM Kisan Samman Nidhi, PM Special Bima Yojana, Kisan Credit Card schemes and many others. National Food Security and Nutrition Mission also ensures seed certification, integrated nutrient and pest management, and farm mechanization assistance and field demonstrations for maize farmers.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുപ്രധാന മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഉഭയകക്ഷി വ്യാപാരം, ആണവ സഹകരണം, ഊർജ്ജം, രാസവളം തുടങ്ങിയ മേഖലയിലെ പങ്കാളിത്തവും ചർച്ചയായി. ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കർഷകർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ബെയ്ജിംഗിലെത്തി. അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ശ്രീ ഡോവൽ ചർച്ച നടത്തും. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ തിരുവോണം വന്നെത്തുന്നതിന്റെ ഉത്സാഹത്തിലാണ് നാടും നഗരവും. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി നാളെയാണ് ഉത്രാടം. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ തുടക്കമായി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയോടെയാണ് ഓണം വാരാഘോഷത്തിന് തുടക്കമായത്. 7 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ, അട്ടക്കുളങ്ങര, ശാസ്തമംഗലം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് ഓണം വാരാഘോഷത്തിന്റെ മറ്റൊരു ആകർഷക കാഴ്ച. ഈ മാസം 30-ന് നടക്കുന്ന ഘോഷയാത്ര അവിസ്മരണീയമായ ദൃശ്യവിരുന്നാകും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ പറയുന്നു. CBSEയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. CBSEയുടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം അക്കാദമിക പ്രവർത്തനങ്ങളും പരീക്ഷാ ഭരണനിർവഹണ പ്രക്രിയകളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആക്രമണകാരികളും രോഗബാധിതവുമായ തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച് ഏകീകൃത മാനദണ്ഡം പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. ഇതു സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പേവിഷബാധയുള്ളതോ ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളതോ ഗുരുതരമായി പരിക്കേറ്റവയോ ആക്രമണകാരികളോ ആയ നായകളെ മാത്രമേ ദയാവധത്തിന് വിധേയമാക്കാൻ പാടുള്ളൂ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം

0: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. ഓണക്കാലത്തെ വരവേൽക്കാൻ ഇടുക്കിയുടെ മലനിരകളിൽ കാശിത്തുമ്പപ്പൂക്കൾ വസന്തം തീർക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലാണ് ഇംബേഷ്യസ് മാക്കുലേറ്റ എന്ന ശാസ്ത്രനാമമുള്ള പുള്ളിക്കാശിത്തുമ്പകൾ കൂട്ടത്തോടെ പൂത്തിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിലും അരുവികളുടെ തീരങ്ങളിലും ഇളം പിങ്ക് നിറത്തിൽ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്ന കാശിത്തുമ്പകൾ കാഴ്ചക്കാരുടെ മനം കവരുന്നവയാണ്. ധാരാളം മഴയും തണുപ്പും ആവശ്യമായ ഈ സസ്യത്തെക്കുറിച്ച് നിരവധി സസ്യശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൂപ്പെത്തിയ വിത്തുകൾ സ്വയം പൊട്ടിത്തെറിച്ച് പുതിയ ചെടികൾ വളരുന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. എങ്കിലും മനുഷ്യന്റെ കടന്നുകയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഈ അപൂർവ പുഷ്പങ്ങൾ ഇന്ന് രൂക്ഷമായ വംശനാശ ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയുടെ ഈ അപൂർവ നിധിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
0: ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ തമിഴ്നാട്ടിലെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഡീലക്സ്, പോയിന്റ് ടു പോയിന്റ്, മുഫ്യൂസിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൌകര്യം ഉപയോഗിക്കാമെന്ന് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ താഴ്ന്ന പ്രദേശങ്ങളെ പ്രളയത്തിലാഴ്ത്തി ഗംഗാനദിയിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നു. പട്ന, വൈശാലി, ഭോജ്പൂർ, ബക്സർ, ഭഗൽപൂർ, മുൻഗർ, സമസ്തിപൂർ, ബെഗുസാരായ് ജില്ലകളിൽ ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ്. 100 ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 503 റൺസിന് ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. രണ്ടാം ദിനമായി ഇന്ന് കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക ഒന്നാം ഇന്നിംഗ്സിൽ 2 8 റൺസ് എന്ന നിലയിലാണ്. രണ്ടു ടെസ്റ്റുകളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. നിലവിൽ അർജന്റീന 3 ഇന്ത്യ 1 നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിലാണ് മത്സരം നടക്കുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ന്യൂസിലൻഡ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ബാധകമായിരിക്കും. ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന്റെ ചുവട് പിടിച്ചാണ് ഈ നീക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 20 സെക്കൻഡും.

0: സമകാലികം.
1: ഗൃഹാതുരത ഉണർത്തുന്ന ഏറ്റവും ഹൃദ്യമായ മലയാളിയുടെ ആഘോഷമാണ് ഓണം. പ്രാചീന കാർഷിക സംസ്കാരത്തിന്റെയും ജന്മി കുടിയാൻ ബന്ധത്തിന്റെയും ചില ശേഷിപ്പുകൾ ഓണാഘോഷങ്ങളിലും ഓർമ്മകളിലും സൂക്ഷിക്കുന്നവരാകും അവരിൽ പലരും. സമൃദ്ധമായിരുന്ന ആ ഭൂതകാല സ്മൃതിയും കാർഷിക ചിത്രങ്ങളും ഇന്ന് ഓണാഘോഷങ്ങളിൽ നിന്ന് മായുകയാണ്. ഓണം ഇന്ന് വിനോദസഞ്ചാരത്തിന്റെയും വിപണിയുടേതും ആയിരിക്കുന്നു. പുതുതലമുറയ്ക്ക് ഓണം ഒരു കാർഷിക ആഘോഷമാകാൻ, വിളവെടുപ്പ് ഉത്സവമാകാൻ തരമില്ല. എങ്ങനെയാണ് ജെൻസി, ആൽഫ, ബീറ്റ എന്നൊക്കെ ഓമന പേരുകളുള്ള നമ്മുടെ പുതുതലമുറ ഓണം ആഘോഷിക്കുന്നത് എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം.
2: ഓണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പൂക്കളം, ഓണസദ്യ, കസവുസാരി, കസവുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
1: പരിചയമില്ലാത്ത സ്ഥലം തേടി കണ്ടെത്തി പരിചയമില്ലാത്തവർക്കൊപ്പം ഓണം ആഘോഷിക്കുക എന്നതാണ് പുതുതലമുറയുടെ ഒരു രീതി.
2: പക്ഷെ ജെൻസി ഓണം എന്ന് കേൾക്കുമ്പോ എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ, അങ്ങനൊരു ഫീലാ പെട്ടെന്ന് വരുന്നത്.
1: സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ നിരഞ്ജന എബി.
2: പണ്ടുള്ള തലമുറയുടെ സെലിബ്രേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഓണം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ബന്ധുക്കൾക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ളൊരിതായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അതിലും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് കോളേജിലെ ഓണം ഫ്രണ്ട്സിനൊപ്പം സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയിരുന്നല്ലോ. ഇപ്പം എല്ലാ ഫാമിലി ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് ചുരുങ്ങി വീട്ടിൽ കൂടിപ്പോയാൽ 4-5 അംഗങ്ങൾ ഉണ്ടാവും. അവരോടൊപ്പം കൂടുന്നത് സന്തോഷമാണെങ്കിലും കോളേജിലെ അത്രയും ആൾക്കാർക്ക് ഒപ്പം കൂടുന്നൊരു ഫീല് അതൊരു ഡിഫറെന്റ് ഫീല് തന്നെയാണ്. ജെൻസി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഓണം എന്ന് പറയുന്നൊരു ട്രഡീഷനേക്കാളും കൂടുതൽ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഡാൻസ്, പാട്ട്, ഇപ്പം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോകുക, ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യാൻ പോകുക, ഇതെല്ലാം എക്സൈറ്റഡാണ്. ഓണം സെലിബ്രേഷൻ ആ ഒരു ഡേയെക്കാളും കൂടുതൽ നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്ന കാര്യങ്ങൾ, അതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾ എല്ലാം. പിന്നെ സോഷ്യൽ മീഡിയയ്ക്കും ഇപ്പോഴത്തെ ഓണത്തിന് വലിയൊരു പങ്കുണ്ട്. ഓണക്കളികളായാലും വടംവലി, പൂക്കളമിടൽ അങ്ങനെയുള്ള ആ കളികളോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് റീൽ കോമ്പറ്റീഷൻ, ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ, ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഉണ്ടായിട്ടുള്ള ഗെയിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെയാണ് സ്ട്രേഞ്ചേഴ്സ് ഓണം എന്ന് പറയുന്നത്, അല്ലെ ഓണം വിത്ത് സ്ട്രേഞ്ചേഴ്സ്. ലോകത്തിന്റെ പല കോണിലിരിക്കുന്നവർ ഒരു ബ്രോഷർ അല്ലെ ഒരു പോസ്റ്റർ കണ്ടിട്ട് അതിൽ കാണുന്ന സ്ഥലം തട്ടിപ്പിടിച്ച് വരിക, ഒരു പരിചയമില്ലാത്ത ആൾക്കാരോടൊപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യുക, അവരോടൊപ്പം സദ്യ ഉണ്ടാ ഗെയിം കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പണ്ടത്തെ തലമുറയ്ക്ക് ഒരു പരിചയമില്ലാത്തവരോട് ഒപ്പം പോയിട്ട് ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ തലമുറയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്കതിനെ തോന്നുന്നുണ്ട്. ഒരുപാട് മനുഷ്യന്മാരെ പുതിയതായിട്ട് കണ്ടുമുട്ടാൻ പറ്റുക, അവരോട് ഒപ്പം ഇരിക്കാൻ പറ്റുക എന്നതൊക്കെ. ഓണം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആ ഒരു കൾച്ചറിന് അന്നും ഇന്നും ഒരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ആഘോഷിക്കുന്ന രീതി ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പണ്ടത്തെ ഓണത്തെ ആ ഒരു എക്സ്പീരിയൻസസ് പലരുടെയും കേൾക്കുന്നതിലും എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും കൂടുതൽ സന്തോഷവും കൂടുതൽ ഒരു ഡിഫറെൻറ്റ് അല്ലെ അങ്ങനൊരു തോന്നുന്നത് ഇപ്പോൾ ഉള്ള കാലത്തെ സെലിബ്രേഷൻസ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ട് സാരി എടുത്തത് കഴിഞ്ഞ ഓണത്തിന്. ആ ഒരു ടൈമിലെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഭയങ്കര രസമാണ്. ഇത്രയും ഡ്രസ്സപ്പും മേക്കപ്പും ഒക്കെ ചെയ്ത് നല്ലൊരു ഫോട്ടോ അല്ലെ റീലൊക്കെ കിട്ടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം കഴിഞ്ഞ ഉടനെ കുടുംബത്തോടൊപ്പം സംസാരിക്കുക, ഫോട്ടോ എടുക്കുക, ഇപ്പം നേരെ മാറിയിട്ട് നമ്മൾ സ്റ്റോറി ഇടുക, റീൽസ് പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി.
1: ഓണക്കാല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ആനന്ദം കണ്ടെത്തുകയാണ് പുതുതലമുറയുടെ മറ്റൊരു ഓണക്കാല വിനോദം.
3: ജെൻസികൾ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായിട്ട് ആദ്യം കടന്നു വരുന്നത് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡന്റ്സ്.
1: അങ്കമാലി ഫിസാറ്റിലെ 3-ാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഡിസാൽഫിൻ.
3: പക്ഷെ ഒരിക്കലും തനതായ സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആധുനികവൽക്കരിക്കപ്പെട്ടവർ മാത്രമല്ല ഞങ്ങളെ, എല്ലാത്തിനെയും ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നവർ, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഇനി ഓണം തുടങ്ങുന്നവരെന്ന് പറയുന്നത് കർട്ടൻ റൈസർ വെച്ചിട്ടാണ്. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഇപ്പൊ കർട്ടൻ റൈസറിന്റെ കാലമാണ്. കർട്ടൻ റൈസർ എന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങിയത് കോളേജുകളുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്നോ ഒരു കർട്ടൻ താഴെ ഇടുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, അതും വളരെയധികം മാറിയിട്ടുണ്ട്. ചിലപ്പോ JCB മേളിൽ കൊണ്ടുവരും, ഈവൻ ഹൈഡ്രജൻ ബലൂണിൽ വരെ കർട്ടൻ റൈസർ ചെയ്തവരുണ്ട്. അടിപൊളിയായിരിക്കും. നാസിക് ഡോള് അല്ലെങ്കിൽ പേപ്പർ സ്പ്രേ, ചെണ്ടമേളം, ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ഓൺ ആഘോഷം, കളറിന്റെ പൊടികള്, ഒരു ഡിഫറെന്റ് വൈബ് തന്നെയായിരിക്കും ഓണം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്.

0: പിന്നെ അതിനെക്കുറിച്ച് ഹൈപ്പ് കൊടുക്കുക ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്റ്റോറീസും പോസ്റ്റുകളും റീലുകളും എല്ലാം കൂടെ അങ്ങ് സ്പാമിങ് ആണ്. പിന്നെ ഹൈപ്പ് ഉണ്ടാക്കും, ഫുൾ ഓൺ വൈപ്പ്. എന്തോരം ഹൈപ്പ് കൊടുക്കാൻ പറ്റുമോ ഹൈപ്പിന് അത്രയും കൂട്ടും. പിന്നെ ഓണത്തിന്റെ ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓണത്തിന്റെ ഡേയില് സംസ്കാരത്തിന് ഒതുങ്ങുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ ഒരു മോഡേണൈസ്ഡ് ടച്ച് ആയിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മാവേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഹിസ്റ്റോറിക്കലി മാവേലിനെ കാണിക്കുന്നത് എങ്ങനെയാ, ഒരു കൊടവയറനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് മാവേലികൾ എന്ന് പറയുന്നത് ഒരു ജിമ്മനായിരിക്കും എല്ലാ സ്ഥലത്തും. ഇപ്പൊ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും മസിൽ വിരിപ്പിച്ചുകൊണ്ട് നിന്ന് പോസ്റ്റ് ചെയ്യുന്ന മാവേലികൾ. ഇനി മാവേലി വന്നിറങ്ങുന്നതും ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും, ഒന്നെങ്കിൽ അടിപൊളി കാറിലോ അല്ലെങ്കിൽ JCB ലോറിയില്. ഇതിനോടൊക്കെ ഒരു ഡിഫറെന്റ് വൈബില്, അതായത് വാഹനങ്ങളോട് ജെൻസികൾക്കുള്ള പ്രണയത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഇന്ന് മാവേലി ഇറങ്ങുന്നത്. മാവേലി മാത്രമല്ല ഇന്ന് കോളേജിലേക്ക് വന്നിറങ്ങണത്. ചിലപ്പോ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളില് അഞ്ചാറ് കാറുകളൊക്കെ വെച്ചിട്ട് ഒരു ഡോൺ വന്നിറങ്ങണ പോലെ ഒരുപാട് കാറുകളും എല്ലാം കൂട്ടിക്കൊണ്ടാണ് ഇന്ന് ജെൻസീസ് വന്നിറങ്ങണത്. കാറുകൾ മാത്രമല്ല, അതൊരു സ്റ്റാർട്ടിങ് മാത്രമല്ല, ലോറികളുണ്ട്, ബസ്സുകളുണ്ട്. ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് വൈബായിട്ടാണ് ഇന്ന് ജെൻസീസ് ചെയ്യുന്നത്. പിന്നെ ചെണ്ടമേളം മലയാളികൾക്ക് എന്തോരം ഇഷ്ടമാണെന്ന് ഞാൻ പറയേണ്ടല്ലോ. പക്ഷെ എന്നെ തനതായ ചെണ്ടമേളത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട്, പൂർണ്ണമായി മാറ്റി നിർത്തിയല്ല, ഫ്യൂഷൻ ചെണ്ടമേളമാക്കി മാറ്റുവാണ്. അതായത് ഏതെങ്കിലും പാട്ടിന്റെ താളത്തിനൊത്ത് കുറച്ച് DJ ഒക്കെ വെച്ചിട്ട് ചെണ്ടമേളം കൂടെ ചേർന്ന് വരുമ്പോൾ അത് വേറൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യണത്. ഫുൾ ഓൺ വൈബ്, ഫുൾ ഓൺ മ്യൂസിക് എന്ന രീതിയിൽ. ഇനി വരുന്നവര് എന്താണേലും കളർ കോഡിലായിരിക്കുമല്ലോ. ഈ കളർ കോഡ് എന്ന് പറയുമ്പോഴും മുണ്ട്, ഷർട്ട് അല്ലെങ്കിൽ സാരി. പക്ഷെ അവിടെയും ഞങ്ങള് ഒരു വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട്. ഇപ്പോ കസ്റ്റം ഡിസൈനിങ്ങിന്റെ കാലമാണ്, ചിലപ്പോ പ്രിന്റഡ് ആയിട്ട് പല വ്യത്യസ്തങ്ങളായ പാറ്റേണുകളൊക്കെ നിറച്ച് തികച്ചും കഴിഞ്ഞ തവണ ഉപയോഗിച്ചതിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനറുള്ള ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ജെൻസീസും വരുന്നത്. സാരീസ് ഒക്കെ ഡിസൈനർ സാരികളായി, ഷർട്ടുകൾ വരെ ഡിസൈനർ പ്രിന്റഡ് അങ്ങനെയുള്ളതായി. ഇങ്ങനെ തികച്ചും എത്ര രീതിയിൽ മനോഹരമാക്കാമോ, എത്ര അടിപൊളിയാക്കാമോ, അതാണ് ഞങ്ങൾ നോക്കണത്. ഇനി എന്റെ കോളേജിലെ ഓണത്തിന് ഇത്തവണ തകൃതി 2026 എന്നാണ് പേര്. ഞങ്ങൾക്ക് ചെണ്ടമേളമുണ്ട്, പാണ്ടിമേളമുണ്ട്, കാവടിയുണ്ട്, കഥകളിയുണ്ട്, തെയ്യമുണ്ട്, എല്ലാ തനതായ കാര്യങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നേറുന്നത്. എല്ലാത്തിന്റെയും ആ ഒരു ട്രഡീഷണൽ ടച്ചും നിർത്തും, അതോടൊപ്പം തന്നെ ജെൻസികളുടെ തനതായിട്ടുള്ള ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വഴിയും അതിന് കൊടുത്തുകൊണ്ട് ഓണത്തിനെ തികച്ചും വ്യത്യസ്തമാക്കി മാറ്റുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ മീഡിയ. ഓണം തുടങ്ങുമ്പോൾ മുതല് അന്നത്തെ ദിവസത്തെയും ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ആദ്യം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക, മാവേലിയുടെ ഒപ്പം കാണുന്ന എല്ലാ കാര്യത്തിനെയും ഞങ്ങളുടെ ഫോണിന്റെ ക്യാമറയിൽ പകർത്താൻ ഞങ്ങൾ മറക്കാറില്ല. എന്നിട്ട് അത് ഇൻസ്റ്റയിലും വാട്സാപ്പിലും എല്ലാ സ്ഥലത്തും പോസ്റ്റും ചെയ്യും. ഓണത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും ആ ഒരു തനതായ കലാപരമായ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വഴിയൊരുക്കുന്നത് ഈ ജെൻസികളും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളും തന്നെയാണ്. സദ്യ, അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരുപക്ഷെ മന്തിയോടും ബിരിയാണിയോടുമുള്ള പ്രണയം ഉണ്ടെങ്കിൽ പോലും തനതായ സദ്യ ഓണത്തിന്റെ അന്ന് അത് നിർബന്ധ. ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു മോഡേണൈസ്ഡ് ആക്കുന്ന ഒരു ഓണം, അതാണ് ജെൻസികളുടെ ഓണം.
1: നാടൻ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ പുതുമ വരുത്തുകയാണ് ചിലർ.
2: ജെൻസി കൈൻഡ് ഓഫ് ഓണമാണെങ്കിൽ ഫോട്ടോസ് എടുക്കുക, റീൽ എടുക്കുക, കുറച്ച് ട്രാൻസിഷൻ റീലുകൾ എടുക്കുക എന്നുള്ളതായിരിക്കും ആദ്യം ഓർമ്മ വരുന്നത്. കാരണം നമുക്ക് കൂടുതലും നല്ല രീതിക്ക് ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇൻസ്റ്റയിൽ രണ്ട് പോസ്റ്റ് സ്റ്റോറികൾ അങ്ങനെയൊക്കെ ഇടുന്ന കാര്യമായിരിക്കും കൂടുതൽ ഓർമ്മയുള്ളത്.
1: സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഫർസാന,
2: പിന്നെ രണ്ടുമൂന്ന് ഡാൻസ് ഒക്കെ പഠിച്ച് ട്രെൻഡിനനുസരിച്ചുള്ള റീലൊക്കെ എടുക്കുക. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഞങ്ങൾക്ക് ഓർമ്മ തന്നെ നല്ല ഡ്രസ്സുള്ളൊരു ഫോട്ടോസും ട്രെൻഡിങ് ആയിട്ടുള്ള റീലൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് ഓഫീസിൽ ഓണാണ് ഇപ്പോഴത്തെ ഇതില് ഓർമ്മയുള്ളത്. ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഞങ്ങള് നല്ലോണം ഡാൻസ് ഒക്കെ കളിച്ചു, കുറെ ഗെയിംസ് കളിച്ചു, പിന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടിടണം. അതൊക്കെയാണ് ഞങ്ങളുടെ ഇതില് ഓർമ്മയുള്ളത്. റിസോർട്ട് ഒക്കെ എടുത്തിട്ട് ഞങ്ങള് ഇടയ്ക്ക് കൂടാറുണ്ട് എല്ലാരും കൂടി. അങ്ങനെയാണ് പിന്നെ ഉള്ളത്. നോൺ വെജ് വേണമെന്നുള്ളവരുണ്ട്, ചിലര് മന്തിയൊക്കെ റിക്വസ്റ്റ് ചെയ്യും. നോൺ വെജ് സദ്യാസ് ഉണ്ട്, അങ്ങനെ സജസ്റ്റ് ചെയ്യണവരും ഉണ്ട്. പല ടൈപ്പ് ഓഫ് ജെൻസി ആണുള്ളത്.
1: പഴമയെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നവരും പുതുതലമുറയിലുണ്ട്.
3: എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഭയങ്കര ആഘോഷം പോലെയൊക്കെ ആയിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്.
1: മഹാരാജാസ് കോളേജിൽ MA മലയാളം വിദ്യാർത്ഥിയായ ആശ്രിത്,
3: അമ്മുമ്മണ്ടാക്കി തരുന്ന പൂക്കുട്ടൊക്കെ എടുത്തുകൊണ്ടും കാട്ടിലും പറമ്പിലൊക്കെ നടന്ന് ഓരോ പൂക്കളൊക്കെ പൊട്ടിച്ചു, അത് നാട്ടുപൂക്കളൊക്കെയാണ് പൊട്ടിക്കുന്നത്. തുമ്പ, കൃഷ്ണകിരീടം, ചെമ്പരത്തി, ചെത്തി, അതുപോലെ തന്നെ എന്താണ് മന്ദാരം, കാക്കപ്പൂവ്, നിത്യകല്യാണി, പിന്നെ കോളാമ്പിപ്പൂവ്, അങ്ങനെയുള്ള കണി കാണുന്ന എല്ലാം പൊട്ടിക്കും. ഒരു ഇഷ്ടയോട് തറയൊക്കെ കെട്ടി ഒരു ചാണകമൊക്കെ മെഴുകിയിട്ടൊക്കെയാണ് ഞങ്ങള് അത്തം തൊട്ട് തിരുവോളം വരെയൊക്കെ പൂക്കൾ ഒരുക്കും. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്റെ കയ്യിലില്ലാത്ത പൂക്കള് കൂട്ടുകാരിക്ക് കൊടുക്കും അല്ലെങ്കിൽ കൂട്ടുകാരിൽ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ജെൻസി പിള്ളേർ എന്നൊക്കെയുള്ള പറയുന്നത്,

0: ഉള്ളത്. പക്ഷെ ആലതിയിലൊക്കെ മാറിയിരിക്കണം. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ പേര് ഓണത്തിന് അൽഫാം ഒക്കെയാണ്. എന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ആ മാത്രമോട് ഇവിടെ നാട്ടുപൂക്കളൊക്കെ പൊട്ടിച്ചു. പൂക്കൾ തന്നെ കുറവാണെന്ന് തന്നെ പറയാം. ചില ദിവസമൊക്കെ കളമൊക്കെ വളരെ ചുരുങ്ങിയ കളമായിരിക്കും. കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചൊക്കെയാണ് കളത്തെ ഒന്ന് വിപുലീകരിക്കണേ. പൂക്കളും കുറവാണ്. ആരും കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പൂക്കളൊന്നും നട്ട് പിടിപ്പിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ചെടികൾ നടന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോ പൂക്കളിലെ ലഭ്യത കൂടുതലായിരുന്നു. ഇപ്പൊ അതും ഇല്ല. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം. പിന്നെ ഞങ്ങളുടെ വീട്ടില് തിരുവോണത്തിന് സദ്യ തന്നെ ആയിരിക്കും. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഓണത്തിനൊക്കെ കൂടുതൽ മദ്യപിക്കാറായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് സദ്യ പൂക്കളം എന്നിവയെക്കാളും കൂടുതൽ നല്ലതരം ബ്രാൻഡഡ് കുപ്പികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും ഈ ഓണത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കാണാവുന്നതാണ്.
1: വീട്ടിൽ എല്ലാവരും ഒത്ത് ഓണം ആഘോഷിക്കുന്നതാണ് പതിവ് എന്ന് പറയുമ്പോഴും കൂട്ടുകാരൊത്ത് പുതിയ ട്രെൻഡിനൊത്ത് ഓണം ആഘോഷിക്കുന്നതും ഇഷ്ടമാണെന്ന് എറണാകുളത്ത് ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശി അനന്യ.
2: മൂന്ന് വീടാണ് നമുക്ക്. തറവാട്, എന്റെ വീട്, എന്റെ അച്ഛന്റെ ചേട്ടന്റെ വീട്. മൂന്ന് വീട്ടിലും മൂന്ന് ടൈപ്പ് കടികൾ. ഇനി തലേന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഒരു വീട്ടിൽ ഉണ്ണിയപ്പാണെങ്കിൽ മറ്റൊരു വീട്ടിലും ഏതാണ് ആൾ ഉണ്ടാക്കാത്തത് അത് നോക്കിയിട്ടായിരിക്കും അപ്പുറത്തെ വീട്ടുകാർ ഉണ്ടാക്കുക. എന്റെ ഒരു മെയിൻ പറയുമ്പോ വൈകുന്നേരം തൊട്ട് ഓരോ വീടിനും കഴിച്ചു തുടങ്ങും. കഴിച്ചു തുടങ്ങിയിട്ട് മെയിൻ ആയിട്ട് പൂവ് അരിയതാണോ നാളേക്ക് കാണുന്ന പൂ. ഞങ്ങൾ അവിടെ തൃക്കാക്കരപ്പന് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് വീട്ടില്. കളമൊക്കെ ഉണ്ടാക്കി അതിന് ഭയങ്കരമായിട്ട് ആരവത്തോടെ, അതായത് തലേന്ന് തന്നെ അച്ഛമ്മ ചാണകൊക്കെ മെഴുകും. എന്നിട്ട് അച്ഛന്മാർ വരാൻ വേണ്ടി വൈകുന്നേരം വരെ ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പൊ ഇന്ന് അവർ പൂവ് കൊടുത്തിട്ട് ഈ തൃക്കാക്കരപ്പന് വെക്കാൻ പൂ ഒരു വെറൈറ്റി മോഡൽ ഇങ്ങനെ ഈർക്കിലേക്ക് നീണ്ടിട്ട് അതിന്റെ ഉള്ളിൽ പൂവേന കുത്തിയൊരു ഗോപുരം പോലെ ഉണ്ടാക്കണം. അവരെല്ലാരും വന്നതിന് ശേഷം തൃക്കാക്കരപ്പന ഉണ്ടാക്കി വെച്ച് പീഠത്തുനിന്ന് വെക്കും. ഓണത്തിന്റെ കുറെ ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ വീട്ടിൽ പറയുമ്പോ സദ്യ ഇല്ല. രാവിലെ തന്നെ പുട്ടും കുളം പഴവും ഉണ്ടാക്കിയ തുണ്യപ്പാണ് ഞങ്ങളുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ്. എല്ലാവരും ഫുഡ് തറവാട്ടിലായിരിക്കും. വലിയ രണ്ട് വാഴേണ്ടത് വെക്കും. എല്ലാവരും കൂടി ഒരു ഇലയിൽ ഇരുന്നിട്ടാ ചോറില്ല. മെയിൻ ആയിട്ട് ഞങ്ങളുടെ നാട്ടില് ചിക്കൻ മസ്റ്റാണ്. ചിക്കൻ വേണം ഞങ്ങൾക്ക് സദ്യക്ക്. അതാണ് ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഇത് കഴിഞ്ഞ ഓണം വരെ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഓണത്തിന് ഞങ്ങളുടെ മെയിൻ പരിപാടി അതായിരിക്കും. നാട്ടില് പക്ക ട്രഡീഷണലാ. ടെൻഷൻ എന്ന് പറയുമ്പോ മെയിൻ സാധനം ഫോട്ടോ എടുക്കണം. പോകുന്നത്, നിൽക്കുന്നത്, കിടക്കുന്നത്, ഡാൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് എല്ലാം സ്റ്റോറി ഇടണം. അപ്പൊ അതിനുവേണ്ടി ഒരാഴ്ച തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
3: ജെൻസി ഓണം ആക്ച്വലി ഒരു വൈബ് ഓണം എന്ന് നമുക്ക് പറയാം. ബിക്കോസ് ജെൻസി ഓണത്തിനെ കാണുന്നത് ഒരു ഐതിഹ്യ ത്തിന് ഉപരിയായിട്ട് ഒരു ഒത്തുചേരലിന്റെ ഒരു ഗ്യാദറിംഗിന്റെ മെമ്മറീസിന്റെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ ജെൻസി ആക്ച്വലി ഈ ഓണത്തിനെ വ്യൂ ചെയ്യുന്നത്.
1: സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ സ്റ്റീവൻ.
3: അപ്പോ കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജെൻസിയുടെ ഓണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും എല്ലാവരും ഒരുമിച്ച് ഗ്യാദർ ചെയ്യാനൊക്കെ വേണ്ടി സ്കൂൾസിലും കോളേജസിലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും നമ്മളുള്ള ഗ്രൂപ്പ്സിലൊക്കെ ഇങ്ങനെ ഒരു ഗ്യാദറിംഗ് ആയിട്ട് ഒരു മെമ്മറി ആയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും ഓണത്തിനാണെങ്കിലും ജെൻസി പൊതുവെ ട്രഡീഷണലിനൊപ്പം ഒരു മോഡേൺ എലഗൻസ് ചേർത്തിട്ടാണ് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ആ ഒരു പഴമയുടെ പുതിയ ഒരു ഫാഷന്റെയും എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു വസ്ത്രധാരണമാണ് ജെൻസിക്ക് ഇപ്പോൾ നമ്മളുടെ ഓണ സെലിബ്രേഷൻ ഒക്കെ കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജെൻസി കൂടുതലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്. പിൻട്രസ്റ്റ് പോലെയുള്ള, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്സിൽ ഇൻഫ്ലുവൻസ് ആയിട്ട്. സോ അതിന്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ചാണ് ഓണം ആക്ച്വലി ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത്. സദ്യ ആണെങ്കിൽ തന്നെയും ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവര് കുറെ കറികളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. ജെൻസി കൂടുതലും ലിമിറ്റഡ് ആക്കാനാണ് സദ്യ നോക്കുന്നത്. ആൻഡ് ഇപ്പം സദ്യ കഴിക്കണമെങ്കിൽ തന്നെ ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കളികൾ ഇല്ല. പക്ഷേ ഈ കാലഘട്ടത്തെ അനുസരിച്ചുള്ള ഒരു മോഡേൺ എലഗൻസ് ആഡ് ചെയ്താണ് ഇപ്പം തിരുവാതിരയ്ക്ക് ആണെങ്കിലും പെർഫോം ചെയ്യുക. ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് സോങ്സ് ഉപയോഗിച്ച് തിരുവാതിര കളിക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബോയ്സും ഒരു ഫണ്ടെന്ന രീതിയിൽ തിരുവാതിര കളിക്കാറുണ്ട്. ജെൻസീസ് ആക്ച്വലി ഇപ്പം ഏതൊരു സെലിബ്രേഷൻ ആണെങ്കിലും അവര് ഈ വെള്ളമടി പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കോമൺ ആണ് ജെൻസീസിന്റെ ഇടയില്. അവര് ഈ പറഞ്ഞ പോലെ എല്ലാം സെലിബ്രേഷൻ ആയിട്ട് കാണുന്നത് കൊണ്ട് ആ ഒരു സെലിബ്രേഷൻ ഒന്നും മൂടാക്കാൻ വേണ്ടിയിട്ട് പല ജെൻസീസും മദ്യം കഴിക്കുന്നുണ്ട്. ആൺപെൺ വേർതിരിവില്ലാതെ എല്ലാവരും ബോയ്സ് ആൻഡ് ഗേൾസ് ഉൾപ്പെടെ ഒരുമിച്ച് അവര് ഈ പറഞ്ഞ പോലെ ഓണമൊക്കെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തൊരു സ്പോട്ടിൽ ഗ്യാദർ ചെയ്തിട്ട് അവരങ്ങനെ അവരുടേതായ ഒരു ഫേവറേറ്റ് കംഫർട്ട് വരുന്നതുകൊണ്ട് അവര് വെള്ളമടിക്കുന്ന പരിപാടി ഇന്ന് അധികമായിട്ട് കാണുന്നുണ്ട്. അതിപ്പോഴത്തെ ജെൻസീസിന്റെ ക്രീസ് ആണല്ലോ ആക്ച്വലി ഈ വെഹിക്കിൾസ്, കാർ എന്നൊക്കെ പറയണത്. അപ്പൊ അവരുടെ ആ ഒരു ക്രീസ് ആയിട്ടുള്ള സംഭവത്തിൽ കൂടി ആഡ് ചെയ്ത് ഓണം സെലിബ്രേഷൻ കുറച്ചുകൂടി അടിപൊളിയാക്കാനാണ് അവർ ആക്ച്വലി ശ്രമിക്കുന്നത്. ബട്ട് അത് ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് അധികമായതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതാണ് കാരണം, അവർക്ക് ഓണം അവരുടെ ഒന്നും കൂടി കളറാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അത് നമ്മളിപ്പം പൊതുവെ മിക്കയിടത്തും കണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീടുകളിൽ ഓണം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ജെൻസീസിന് അത്ര താല്പര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും അവരുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അവരുടെ കോളേജുകളിൽ അവരുടെ കമ്മ്യൂണിറ്റീസിന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം. അതിരാവിലെ എഴുന്നേറ്റ് പൂക്കളിടുന്ന ശീലമൊക്കെ നമ്മുടെ പണ്ടത്തെ ആളുകൾക്ക് ഉണ്ട്. ഇപ്പോഴത്തെ ജെൻസീസ് അങ്ങനെ നോക്കാറില്ല. എപ്പോഴാന്ന് വെച്ച് എണീറ്റിട്ട് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പൂക്കളിടുക, അത് പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോ ഫാമിലിയുടെ ഒപ്പം പഴയതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നവരും

0: എന്നാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് തങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഇതില് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ജെൻസീസ് ആണ് ഇപ്പൊ കൂടുതല്.
1: മലയാള നാട് ഏറ്റവും മനോഹരമാകുന്ന കാലമാണ് ഓണക്കാലം. വേലിപ്പടർപ്പുകളിൽ പോലും പൂക്കൾ നിറയുന്ന കാലം. ഈ കാലം അന്യനാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകേണ്ടതുണ്ടോ? നമുക്ക് നമ്മുടെ നാടിനെ അറിയാൻ, ആഘോഷങ്ങളുടെ പൊരുളറിയാൻ ഈ ഓണക്കാലം അവസരമൊരുക്കട്ടെ. മനുഷ്യരെല്ലാം ഒരുപോലെയാകുന്ന ഒരു സമത്വസുന്ദര സ്വപ്നം ഓണം എക്കാലത്തും നൽകുന്ന പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ തന്നെയാണ് ഓണത്തെ മറ്റാഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതും. ഈ തിരിച്ചറിവ് വേറിട്ട ഓണാഘോഷങ്ങൾക്കിറങ്ങുന്ന ഏവർക്കും ഉണ്ടാകട്ടെ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
5: ഈ ഓണം KK ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
6: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ അപ്ലൈ.
2: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
9: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
9: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
9: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
10: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

നിന്നെ എന്തോരം അന്വേഷിച്ച് നടന്നെന്നോ. ഞാനും മതിലിൻ്റെ അപ്പുറം ഒക്കെ പോയി നോക്കി. നിനക്ക് വിശന്നില്ലേ പൂച്ചി? അപ്പോൾ നീ എന്ത് ചെയ്തു? എനിക്ക് വിശപ്പുണ്ടായില്ല. ഒരു ദിവസം പതിയെ വിശന്നപ്പോൾ ഞാൻ ഗേറ്റ് വരെ വന്നു. അപ്പോൾ നീ എന്നെ കുറച്ച് ദേഷ്യപ്പെട്ടില്ലേ? അന്ന് സോനു ആൻറ്റി എനിക്ക് പാല്

0: വയറ് നിറച്ചു കുടിച്ചു. ആ സമയത്ത് സോനു ആൻറ്റി ഒരു പണി ഒപ്പിച്ചു. ഒരു കമ്പിൽ പഞ്ഞിയും തുണിയും വെച്ച് കെട്ടി അതിലെ ഓയിൻമെൻ്റ് എൻ്റെ മുറിവിൽ വെച്ച് തേച്ചു. അപ്പോൾ ചൊറിച്ചിലിന് അല്പം സുഖം തോന്നി. ഞാനൊന്ന് മയങ്ങി. അപ്പോൾ ഉണ്ണിയമ്മ അവിടെയും വന്നു. പേടിച്ചു ഞാൻ പിന്നെയും പോയി. അതിനു മുൻപൊരു ദിവസം ഞാൻ ആ മതിലിലൂടെ നടക്കുമ്പോൾ ജീജ ആൻറ്റി എന്നെ വിളിച്ചു. നല്ല സ്നേഹത്തിലാണ് വിളിക്കുന്നത്. ആൻറ്റി എന്നെ വേദനിപ്പിക്കില്ല. ഞാൻ ചെന്നപ്പോൾ ആൻറ്റി എന്നെ വാരിയെടുത്തു. അപ്പോൾ എനിക്ക് വേദനിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ചാടിയിറങ്ങി അവിടുന്നും പോയി. ആ പല്ലിക്കോരയുടെ ചെടിത്തോട്ടത്തിലെ ഒരു കുട്ടയിൽ ആരും കാണാതെ ഞാൻ ചെന്ന് കിടന്നു. ഓരോ ദിവസം ചെല്ലും തോറും വേദനയും ചൊറിച്ചിലും കൂടി. ദേഹമെല്ലാം പൊള്ളിയ പോലെ. ഉണ്ണിയമ്മയെ കുറച്ച് ദിവസം കാണാതെ വന്നപ്പോൾ ഇനി എന്നെ വേദനിപ്പിക്കില്ല എന്ന് തോന്നി. പതിയെ പതിയെ ഞാൻ മുറിയിൽ കയറി. ആ സമയം ഉണ്ണിയമ്മയും സോനു ആൻറ്റിയും കൂടി എന്നെ കെണിയൊരുക്കി പിടിച്ചു. വാതിലടച്ച് വലയിട്ടാ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയത്. കട്ടിലിനടിയിലും അലമാരിക്ക് പിന്നിലും ഒക്കെ ഒളിച്ച് രക്ഷപ്പെടാൻ നോക്കി. എന്നിട്ടും അവരെന്നെ പിടിച്ചു. എൻ്റെ അപ്പൂച്ചി, അങ്ങനെ കൊണ്ടുപോയില്ലായിരുന്നേ, നീ ചത്തുപോയില്ലേ അപ്പൂച്ചി? പക്ഷെ വേദന സഹിക്കണ്ടായല്ലോ. എന്നായാലും മരിക്കണം. ആര് പറഞ്ഞു അതിനിപ്പത്തന്നെ മരിക്കണോ? ജാനൂട്ടി, മരിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് പേടിയാണോ? അതുണ്ട്. എടി ജാനൂസേ, ജനിച്ചവർക്ക് എന്തെങ്കിലും മരണം ഉണ്ടാവും. അത് നീയായാലും ഞാനായാലും ഒരു ദിവസം മരിക്കും. എന്ന് മരിക്കും എന്ന് മാത്രം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. മനുഷ്യർക്കും അതെ. നമ്മുടെ മുത്തശ്ശിയും ഉണ്ണിയമ്മയും ഉണ്ണിമോളും ഒക്കെ ഒരു ദിവസം മരിക്കും. നമ്മുടെ ഗാന്ധിജിയും യേശുക്രിസ്തുവും കൃഷ്ണനും നബിയും ഒക്കെ ഭൂമിയിൽ മരിച്ചില്ലേ? ഒന്ന് പോ അപ്പൂച്ചി, നീ വലിയ വേദാന്തമൊന്നും പറയണ്ട. അങ്ങനെ പെട്ടെന്ന് മരിക്കാതെ ഇരിക്കാനായി ഡോക്ടർമാരും ആശുപത്രിയും മരുന്നും ഒക്കെ ഉള്ളത്. അത് ശരിയാ ജാനൂട്ടി. പക്ഷേങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല സന്തോഷമായിട്ടും വഴക്കിടാതെയും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മനുഷ്യനും പക്ഷിക്കും പൂച്ചയ്ക്കും നായനും ഒക്കെ ജീവിക്കാം അല്ലേ? നീ കേട്ടിട്ടില്ലേ, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ? ഇതെവിടുന്ന് കിട്ടി അപ്പൂച്ചി നിനക്ക്? മുത്തശ്ശി ചമ്രം പടഞ്ഞിരുന്ന ചൊല്ലാറുണ്ട്. ഉണ്ണിമോൾക്ക് വായിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനത് കേൾക്കും. ജ്ഞാനപ്പാനയാണിത്, പൂന്താനം നമ്പൂതിരിയുടെ ഭക്തി ശ്ലോകങ്ങൾ. എന്തായാലും നമുക്ക് വഴക്ക് പിടിക്കണ്ട. എത്രയായാലും നിന്നെ ഇത്രയും സ്നേഹിച്ച ഉണ്ണിയമ്മയും മുത്തശ്ശിയെയും ഉണ്ണിമോളെയും ഒക്കെ വേദനിപ്പിച്ചിട്ട് നീ ഒളിച്ചോടി പുറപ്പെട്ടു പോയത് ശരിയായില്ല കേട്ടോ. എന്താ മക്കളെ ഇവിടെ ഒരു ചർച്ച? മുത്തശ്ശിയും ഉണ്ണിമോളും അപ്പൂച്ചിയുടെയും ജാനൂട്ടിയുടെയും അടുത്തേക്ക് വന്നു. കുറേ നേരമായല്ലോ നിങ്ങളിവിടെ ഇരിക്കണോ? ആര് പുറപ്പെട്ടു പോയ കാര്യ പറയണേ? അപ്പൂച്ചിക്കാകെ മോശം എന്ന് തോന്നി. അതെ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് ഒളിച്ചോട്ടം. മാർക്ക് കുറയുമെന്ന് പേടി, മൊബൈൽ വാങ്ങി കൊടുത്തില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഈ പിള്ളേർക്ക്. പത്രത്തിലൊക്കെ കാണാറില്ലേ?
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
2: സമയം 8 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ

0: പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓണം കഴിഞ്ഞയുടൻ കമ്മിറ്റി രൂപീകരണ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. സംസ്ഥാനതല ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 മണിക്കായിരിക്കും ദർശനത്തിനായി നട തുറക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നാളെയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാകണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്തെ ദേശീയപാതകളിൽ ഇരുചക്രവാഹന യാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്നും മീഡിയനോട് ചേർന്നും വാഹനമോടിക്കുന്ന പ്രവണത അപകടങ്ങൾക്ക് കാരണമാകുന്നതായി കേരള പോലീസ്. സാവധാനം പോകുന്ന വാഹനങ്ങളും ഭാരമേറിയ വാഹനങ്ങളും എപ്പോഴും റോഡിന്റെ ഏറ്റവും ഇടതുവശത്തുള്ള ലെയിൻ ഉപയോഗിക്കണമെന്നും മാർഗനിർദ്ദേശം. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 6 വിക്കറ്റ് ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ചീപ്പും കടലാസു കഷ്ണങ്ങളും കണ്ണുനീരില്ലാതെ കരയുന്നവരും. കൂട്ടുകാർ മുടി ചീകുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചീപ്പ് ഉപയോഗിച്ച് നമുക്കൊരു മാജിക് ചെയ്താലോ? മാജിക് ചെയ്യുക എന്ന് മാത്രമല്ല, അത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ പറഞ്ഞു തരണം. സമ്മതിച്ചോ? ഒരു ചീപ്പ് എടുത്ത് തലമുടിയിൽ ഉരസുക. കുറച്ചു നേരം ഉരസുമ്പോൾ ആ ചീപ്പ് മെല്ലെ ചൂടാവുന്നത് കാണാം. അങ്ങനെ ചൂടായ ചീപ്പ് എടുത്തിട്ട് ചെറുതായി കീറിയിട്ടിരിക്കുന്ന കടലാസ് കഷ്ണങ്ങൾക്ക് അരികെ പിടിക്കുക. എന്താണ് സംഭവിക്കുന്നത്? ആ ചീപ്പ് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത് കാണാം. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ചീപ്പ് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്? അതിന് കാരണം ഇലക്ട്രിക് ചാർജാണ്. ഒരു വസ്തുവിലുള്ള ഇലക്ട്രിസിറ്റിയുടെ അളവാണ് അതിൻ്റെ ഇലക്ട്രിക് ചാർജ്. രണ്ടു തരം ഇലക്ട്രിക് ചാർജുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. മിക്ക വസ്തുക്കളിലും ഈ രണ്ട് ചാർജുകളും ഒരേപോലെ ആയിരിക്കും. അങ്ങനെയുള്ളവയെ നാം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നാണ് പറയുന്നത്. ചീപ്പ് വെറുതെ ഇരിക്കുമ്പോൾ അവയിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഒരുപോലെ ആയിരിക്കും. അതിനാൽ അവയ്ക്ക് പേപ്പറിനെ ആകർഷിക്കാനാവില്ല. എന്നാൽ അവ മുടിയിൽ ഉരസുമ്പോൾ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവയ്ക്കൊരു ഇലക്ട്രിക്കൽ ചാർജ് ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചാർജിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു ചാർജ് ലഭിക്കുന്നത് കൊണ്ടാണ് ചീപ്പ് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്. ഇനിയൊരു ചോദ്യം കൂടി, പ്ലാസ്റ്റിക് ചീപ്പിന് പകരം ഒരു മെറ്റൽ ചീപ്പാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇല്ലേ ഇല്ല. കാരണം മെറ്റൽ ഒരു ചാലകമാണ്. അവയിലുണ്ടാകുന്ന ഇലക്ട്രിക് ചാർജുകൾ ഭൂമിയിലേക്ക് ഒഴുകുന്നു. എന്നാൽ പ്ലാസ്റ്റിക് ഒരു ചാലകമല്ലാത്തതിനാൽ ചാർജ് ഭൂമിയിലേക്ക് പോകാതെ ഇരിക്കുകയും അതിൽ തന്നെ കുറച്ചു സമയം സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാലാണ് അവ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്. ഇനി കണ്ണുനീരില്ലാതെ കരയുന്നവരെ എന്താണെന്ന് കേൾക്കണ്ടേ? കൂട്ടുകാരെ, നാം എന്നു മുതലാണ് കരയാൻ തുടങ്ങുന്നത്? ജനിച്ചു വീഴുന്ന സമയം മുതൽ തന്നെ നാം കരഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇനി അടുത്ത ചോദ്യം, ജനിച്ച നിമിഷം മുതൽ കരയുന്നുണ്ടെങ്കിലും എപ്പോൾ മുതലാണ് നമുക്ക് കണ്ണുനീർ വന്നു തുടങ്ങുന്നത്? ഈ ചോദ്യം നിങ്ങൾക്ക് അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കാണും. ജനിച്ചയുടനെ കുട്ടികൾ കരയുമ്പോൾ അവരുടെ കണ്ണുകൾ വരണ്ടു തന്നെയിരിക്കും. കണ്ണുനീർ വരണമെങ്കിൽ പിന്നെയും 2-3 മാസങ്ങൾ കഴിയണം. നാം ജനിക്കുമ്പോൾ തന്നെ കരയുന്നുണ്ടെങ്കിലും കണ്ണുനീർ വരാൻ തുടങ്ങുന്നത് ഏതാനും ആഴ്ചകൾ കഴിയുന്നതോടെയാണ്. മാത്രമല്ല, ഒരുവിധം നന്നായി കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങണമെങ്കിൽ 3 മാസമെങ്കിലും വേണ്ടിവരും. നമ്മുടെ കണ്ണിലെ ലാക്രിമൽ ഗ്രന്ഥികളാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീർ കണ്ണുനീർ നാളികളിലെത്തുന്നു. അവിടെ നിന്നാണ് കണ്ണുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മറ്റും ഒഴുക്കിക്കളയുന്നതിനായി അവ പുറത്തേക്ക് ഒഴുകുന്നത്. പൊടി പതിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ കണ്ണുകൾ എപ്പോഴും നനവുള്ള അവസ്ഥയിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനായി ഈ ഗ്രന്ഥികൾ ആവശ്യാനുസരണം കണ്ണുനീർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കുട്ടികളിൽ ലാക്രിമൽ ഗ്രന്ഥികൾ വളരെ സാവധാനത്തിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. ജനിച്ചതിന് ശേഷം 2 ആഴ്ചയാകുമ്പോഴാണ് ഗ്രന്ഥികൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ഏകദേശം 3 മാസമാകുമ്പോൾ മാത്രമാണ് കൃത്യമായി കണ്ണുനീർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു കലാകാരിയാണ്. കലാകാരി എന്ന് പറയുമ്പോൾ ഓർമ്മകളെ കലയുമായി ചേർത്ത് മനോഹരമായ ഗിഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന, എല്ലാവർക്കും ഓർമ്മകൾ വളരെ മനോഹരമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കലാകാരിയാണ് റൈസ മനാൽ. റൈസ, സ്വാഗതം യുവവാണിയിലേക്ക്.
1: ഹലോ, താങ്ക് യു സോ മച്ച്.
0: ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റൈസ എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ റൈസനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വർണ്ണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു കലാകാരിയാണ്, ഒരുപാട് ഓർമ്മകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ റൈസ തന്നെ ഒന്ന് പറയാമോ, റൈസ എന്റെ വർക്ക്സിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ?
1: ഓക്കെ, ഞാൻ പറയാം. അതായത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പണ്ട് കാലത്ത് ഫോട്ടോ പ്രിന്റ് ചെയ്ത് വെക്കല് ആൽബം, ഫോട്ടോ ആൽബംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. കാരണം നമുക്കന്ന് ഫോണില്ല, നമുക്കത് സ്റ്റോർ ചെയ്യാനോ ഇല്ല. നമ്മൾ ക്യാമറയിൽ എടുക്കുന്നത് ഫിലിം നെഗറ്റീവ് പിന്നെ പ്രിന്റ് ചെയ്ത് അത് നമ്മൾ ആൽബം ഒക്കെ ആക്കി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പിക്ചേഴ്സുമാണ് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പത്തെ കാലത്ത് വെച്ചുമ്പോ മൊബൈൽ വന്ന കാരണം നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആണ് എടുക്കുന്നത്. നമ്മളത് ഇടയ്ക്ക് എടുത്ത് നോക്കും, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നോക്കുന്നല്ലാതെ. അതൊരു പ്രിന്റഡ് ഫോർമാറ്റിലായിട്ട്, ഒരു ഫിസിക്കൽ ഫോർമാറ്റിലായിട്ടില്ല, എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലാണ്. അപ്പോ ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെറുപ്പം മുതലേ ഇങ്ങനെ ഫോട്ടോസിനോടും അല്ലെങ്കിൽ ഓർമ്മകൾ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ കിട്ടുന്ന ഒരു കുഞ്ഞ്, നമ്മൾ പണ്ട് ഇപ്പൊ എന്തെങ്കിലും ഫ്ലവർ കിട്ടിയാലോ, ലീഫ് കിട്ടിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടുമ്പോ അതെല്ലാം എനിക്കൊരു ഓർമ്മപ്പെട്ടിയുണ്ട്, അതിലിട്ട് വെക്കും. അതെ, ഓർമ്മപ്പെട്ടിന്ന് ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറ്. അതിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ ഇപ്പൊ വരെയുള്ള കുറെ കുട്ടി കുട്ടി സാധനങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആ ഒരു ഇഷ്ടവും അതിന്റെ കൂടെ ഫോട്ടോസ് പ്രിന്റ് ചെയ്യുന്നതിലും ഫോട്ടോകളോടുള്ള ഇഷ്ടവും അങ്ങനെ ഉള്ളൊരു, പിന്നെ ഓർമ്മകൾ ജനറലി എനിക്ക് മെമ്മറീസ് ഇങ്ങനെ കഥ പറയാനും അല്ലെങ്കിൽ അങ്ങനെ അയവിറക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള കീപ്സേക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നോസ്റ്റാൾജിക് സംഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതിൽ നിന്ന് വന്നതാണ് എന്റെ പ്രൊഡക്റ്റ്. ഞാൻ ചെയ്യുന്നത് മെമ്മറി ആൽബംസ് ആണ്, ഫോട്ടോ ആൽബംസ്. അതെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഫോട്ടോ ഫോണിലുള്ള ഫോട്ടോസൊക്കെ നമുക്കൊരു കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്ത് അയച്ചു തന്നു കഴിഞ്ഞാല് നമ്മളത് പ്രിന്റ് ചെയ്ത് ഒരു ആൽബം ആയിട്ട് കൊടുക്കും. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഫോട്ടോ പ്രിന്റ് ചെയ്ത ഒരു ആൽബം മാത്രമല്ല, നമ്മൾ അവരുടെ കഥയും കൂടി ചെയ്തു. ഇപ്പൊ ഒരു ഒരു കപ്പിളിന്റെ ഒരു 1 ഇയർ ആനിവേഴ്സറി ആണെങ്കിൽ നമ്മൾ ആ ഒരു ഒരു വർഷത്തെ കഥ ബുക്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബേബി ജനിച്ച ദിവസം മുതല് ആ കുട്ടിക്ക് ഒരു ഒരു വയസ്സാവുന്ന വരെയുള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ അതില് ആടെ ആളുടെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ആളുടെ കുഞ്ഞിക്കുട്ടി കുട്ടി മൈൽ സ്റ്റോൺസും അതിനെപ്പറ്റിയിട്ടുള്ള കഥകളും സ്റ്റോറീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും.
0: അപ്പോ ഞാൻ പറയും, ഇപ്പൊ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികൾക്കും ടീച്ചറായി കളിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കത്രികയും പേപ്പർ വെട്ടലും തുന്നലും പിടിക്കലും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഈ ക്രാഫ്റ്റ് ഒരു പാഷനാണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് മാറാം എന്നൊരു സ്പാർക്ക് വന്നത് എപ്പോഴായിരുന്നു?
1: എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ എല്ലാരും ചെയ്യുന്ന പോലെ ക്രാഫ്റ്റിനോട് ഇഷ്ടമുണ്ടായി. എന്റെ പേരൻസ് രണ്ടുപേരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേർക്കും ഇങ്ങനെ പെയിന്റ് ചെയ്യാനും ക്രിയേറ്റീവ് ആയിട്ട് കാർഡ് ഉണ്ടാക്കാനും, അപ്പൊ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കോളേജ് സ്കൂളിലൊക്കെ എത്തി കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലായി മാറി. അതായത് നമ്മള് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കുക, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക, അങ്ങനൊക്കെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞ് ഞാൻ ഒരു കോർപ്പറേറ്റ് ഫേമിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും സൈഡായി തുടങ്ങിയാൽ കൊള്ളാം എന്നിങ്ങനെ നമ്മൾ അപ്പോഴാണ് ഇൻസ്റ്റയിലൊക്കെ കയറിയത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുമല്ലോ ഇതേപോലെ ചെയ്യുന്ന നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അത് ബിസിനസ് ഒരു ഫാഷൻ ഒരു ഒരു ബിസിനസ് മോഡലായിട്ട് ചെയ്യുന്നവരൊക്കെ ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് എനിക്കും ഒരു പേജ് തുടങ്ങിയാൽ കൊള്ളാം, ഞാനും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ

0: കുറച്ചൊരു പേജ് തുടങ്ങാം, ആർട്ട് വർക്ക്സ് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെ ഒരു 2019 ഡിസംബർ ആവുമ്പോൾ ഞാൻ ഒരു പേജ് തുടങ്ങി. അതിൽ ഞാൻ വരച്ച പിക്ചേഴ്സ് ഒക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ടേണിംഗ് പോയിന്റ്, മെയിൻലി ഞാൻ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയാന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു റൈറ്റർ ഫ്രണ്ട് മാഹിൻ എന്ന് പറഞ്ഞിട്ട്. ആള് ഒരു ദിവസം എന്റെ പെയിന്റിംഗ് കണ്ടപ്പോ ചോദിച്ചു, ഇതാ ഇത് സെല്ല് ചെയ്യോ, എനിക്ക് വൈഫിന് ഗിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞു. അപ്പൊ ഞാൻ അത് സെല്ല് ചെയ്യാം, പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ആൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ അത് ആ എനിക്ക് ഞാൻ അപ്പൊ ഒരു പ്രൊഡക്റ്റും സെല്ല് ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ആയി ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം, ഫോട്ടോസ് വെച്ച് നമുക്ക് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്താലും. എനിക്ക് പെട്ടെന്ന് തലയിൽ വന്നത് അങ്ങനെയാണ്. അപ്പൊ ആള് ഫോട്ടോസ് അയച്ചു, ആളൊരു റൈറ്റർ ആയ കാരണം ആള് കുറച്ച് റൈറ്റിംഗ്സ് അയച്ചു. അങ്ങനെയാണ് ഈ സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തീമിലോട്ട് വന്നത്. ആളൊരു റൈറ്റർ ആയ കാരണം ആൾ എല്ലാ ഫോട്ടോസിനും ഓരോ നല്ല നല്ല റൈറ്റിംഗ്സ് ഒക്കെ അയച്ചു. അങ്ങനെ ഒരു ഒരു ആൽബം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അത് ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തതിന് ശേഷം നല്ല റെസ്പോൺസ് ആയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഞാനിപ്പോ ആൽബം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
1: ഇപ്പം ഈ ഒരു ഫോട്ടോ ആൽബം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ റൈസ പറഞ്ഞ പോലെ തന്നെ ഒരു പാഷന് ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവര് എപ്പോഴും ഫേസ് ചെയ്യുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും നമ്മള് നിങ്ങളുടെ ഇപ്പൊ ഒരു പേപ്പറും പേനയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുക്കേണ്ട ചെലവല്ലേ നിങ്ങൾക്കുള്ളൂ, ഇത് എന്താ ഇത്ര വില, അങ്ങനെ പല ചോദ്യങ്ങളും ഒബ്വിയസ്ലി കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കോസ്റ്റ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ? നിങ്ങളുടെ ടാലന്റ് ഉണ്ട്, ടൈം ഉണ്ട്, എങ്ങനെയാണ് അത് വരുന്നത്?
0: അത് പറയാനാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ പ്രൈസ് ചെയ്തത് ഞാനിപ്പോ പ്രൈസ് ചെയ്യുന്നതിന്റെ ഒരു 1/4 ആയിരിക്കും. ഇപ്പൊ പ്രൈസ് ചെയ്യുന്നതിന്റെ പകുതിയുടെ പകുതിയിൽ പോലും ഇല്ല ഞാൻ ആദ്യം പ്രൈസ് ചെയ്തിരുന്നത്. എന്നിട്ട് എന്റെ തന്നെ ഒരു കസ്റ്റമർ ആൽബം കിട്ടിക്കഴിഞ്ഞ് അത് വർക്ക് കണ്ട് പറഞ്ഞു നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണ്, നല്ല ഭംഗിയുണ്ട്, ഞാൻ ചാർജ് ചെയ്യുന്ന പ്രൈസ് ഭയങ്കര കുറവാണ്, കൂട്ടണം എന്ന് കസ്റ്റമർ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ആക്ച്വലി പ്രോപ്പർ പ്രൈസിങ്ങിലോട്ട് എത്തിയത്. പിന്നെ ഞാന് ഇപ്പൊ എന്റെ ഹസ്ബൻഡും ഇപ്പൊ ബിസിനസ്സിലാണ് ചെയ്യുന്നത്, അപ്പൊ ആൾക്ക് കുറച്ചും കൂടി ബിസിനസ് ലെവലില് ആൾക്ക് ഐഡിയാസ് ഉണ്ട് എങ്ങനെയാണ് കോസ്റ്റ് സംഭവങ്ങളും. ഞാൻ ആലോചിക്കുമ്പോ ക്രിയേറ്റീവ് സൈഡും അങ്ങനെയാണ് ആലോചിക്കുന്നത്. അപ്പൊ ആളുടെ ഒരു ഗൈഡൻസിലൂടെ കൂടിയാണ് ഞാൻ പ്രൈസിങ് പിന്നെ പ്രോപ്പർ ആയിട്ട് പഠിച്ച് അതിനെ പറ്റിയിട്ടൊക്കെ വായിച്ച് അങ്ങനെ ഒരു പ്രൈസിംഗിൽ എത്തിയത്. ഞാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാറുള്ളത് നമ്മളിപ്പോ ഷിപ്പിംഗ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും, മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ബാക്കി ബാക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഇടുന്ന എഫേർട്ടിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ഭയങ്കര കുറവായിട്ടാണ് അതിന് വാല്യൂ ചെയ്യുന്നത്.
1: മനസ്സിലായി.
0: ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്ത വർക്കാണെങ്കിലും ഭയങ്കര കുറവ് റേറ്റിനൊക്കെ കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് ടൈം ഒരു 1 hour എന്റെ ചാർജ് ഇത്രയാണ് എന്ന് പറഞ്ഞ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഞാനിപ്പോ എന്റെ ഫെല്ലോ ആർട്ടിസ്റ്റുകളുടെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോ പറയാറുള്ളത്. നമ്മുടെ ഒരു 1 hourന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാ, എന്നിട്ട് അത് ഇൻറ്റു ലൈക്ക് എത്ര അവേഴ്സ് ആണ് നമ്മൾ ഇരുന്നതെന്ന് നോക്കുമ്പോ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, അതെന്തായാലും കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതും ഉണ്ട് കേട്ടോ, അപ്പൊ നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറെ മിസ്ലീനിയസ് ആയിട്ടുള്ള കോസ്റ്റ് വരും, നമുക്കത് അറിയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടിയെ അതും ഇതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു പെർസെന്റേജും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്.
1: മനസ്സിലായി. ഇപ്പോ ഒരു സ്വന്തം ആർട്ട് വർക്ക്സ് ഇടാനുള്ള ഒരു പേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് ഇൻസ്റ്റയില് പാഷൻ ബിസിനസ് ആക്കി മാറ്റുന്നത് കണ്ടിട്ട് നമ്മളൊരു പേജ് തുടങ്ങി എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഒരു ഒരു കുഞ്ഞിന് പേരിടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിന് പേരിടുക എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയത്?
0: ഞാൻ ആദ്യം ഇട്ടിരുന്ന പേര് മനാലാർട്ട് എന്നാണ്, എന്റെ പേര് റെയ്സ മനാൽ എന്നാണ്, അപ്പൊ മനാലാർട്ട് എന്നുള്ള രീതിയിൽ ഇട്ടു. പിന്നീട് ആർട്ട് മാറി നമ്മള് ആൽബംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാന് ചുമ്മാ ഇങ്ങനെ നമ്മള് ഇൻസ്റ്റഗ്രാമില് പേര് തന്നെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആർട്ടിക്കിൾസും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റിലുള്ള ഇൻഫോർമേഷൻസ് അങ്ങനെ വായിക്കുമ്പോ എനിക്ക് ബ്യൂട്ടിഫുൾ ഓപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പേര് എവിടെയോ വായിച്ചു. എന്നിട്ട് അതൊരു ബുക്കാണ്, ഒരു ചിൽഡ്രൻ ബുക്കാണ്, അതില് പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് ആർട്ടില് ദേർ ഇസ് നോ മിസ്റ്റേക്ക്, എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അതായത് ഒരു ഒരു ടിയർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു സ്മഡ്ജ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ആർട്ട് ഒരു ഒരാൾ ഒരു പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ആർട്ട് അങ്ങനെയാണ്, ആർട്ട് ആരെന്ത് ചെയ്തു

0: സീനിലെ ഭാഗത്താണ്.
1: അതെ.
0: അപ്പൊ നമുക്ക് അതിലൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം അവരുടെ പെർസ്പെക്ടീവിലുള്ള ആർട്ടായിരിക്കും അത്. ഒന്ന് സ്മജ് ചെയ്തതോ അല്ലെങ്കിൽ ലൈൻ മാറിയതോ എല്ലാം ആർട്ടാണ്. അപ്പോ ബ്യൂട്ടിഫുൾ ഓപ്സ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ മിസ്റ്റേക്സ്.
1: ഓ ഗ്രേറ്റ്,
0: അങ്ങനെ
1: മനോഹരമായി അല്ല, ഒരു നെഗറ്റീവ് സംഭവത്തിനെ വളരെ മനോഹരമായി പോസിറ്റീവ് ആക്കി മാറ്റിയ ഒരു പേരാണ്.
0: അതെ അതെ.
1: ഇപ്പോ നമ്മളൊരു ഗിഫ്റ്റിംഗ് കൾച്ചറിനെ പറ്റിയിട്ട് സംസാരിക്കണം. ഇപ്പൊ പലതരത്തിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇപ്പം ഒരുപാട് സ്പെൻഡ്, ഇപ്പൊ നമുക്കറിയാം പ്രണയത്തിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഗോൾഡ് കൊടുക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മാത്രം കൊടുക്കുന്നവരുണ്ട്. എങ്ങനെയാണ് മലയാളികളുടെ പൊതുവെ ഒരു ഗിഫ്റ്റിംഗ് കൾച്ചർ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെമ്മറി കീപ് സേക്സിനോടൊക്കെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്?
0: പൊതുവെ ഗിഫ്റ്റിംഗ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് ഏജ് ഗ്രൂപ്പിലാണ് കൂടുതൽ കണ്ടേക്കുന്നത്. അതാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു 15-16 അല്ലെങ്കിൽ ആ ഒരു ഏജ് മുതല് മേ ബി ഒരു 35-40 മാക്സിമം. കുറച്ചും കൂടി ഏജ്ഡ് ആയവർക്ക് ഗിഫ്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനോട് അത്ര താല്പര്യം കണ്ടിട്ടില്ല. മേ ബി ഞാൻ എന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്,
1: അതിലുള്ള
0: ആൾക്കാർ കുറവായതുകൊണ്ടായിരിക്കാം. പിന്നെ അവര് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയനെയും കാട്ടിയും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ് കുറച്ചും കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോൾഡ് മേടിച്ചു കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി ഏജ്ഡ് ആയവർ വേറെ ഓപ്ഷൻസിലോട്ടാണ് പോകുന്നുണ്ടാവുക. പിന്നെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളവർക്ക് പിന്നെ ലൈക്ക് അവർക്കപ്പോ ഒരു അവര് ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല.
1: അപ്പൊ
0: അവരും ആ ഗിഫ്റ്റിംഗിലോട്ട് അത്രക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഏൺ ചെയ്ത് തുടങ്ങി ഇപ്പോ അവര് കല്യാണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ പ്രേമിച്ച് നടക്കുന്ന സമയം അല്ലെങ്കിൽ ബേബി ഉണ്ടാവുന്ന സമയം, അപ്പോഴാണ് ഇവർ കൂടുതൽ ഗിഫ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരും. ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ബേബി ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് പേര് ചുറ്റുമുള്ള ആ ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു ടൈമിലാണ് ആൾക്കാർ കൂടുതലായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്റെ ആൽബത്തിന്റെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെമ്മറി ആൽബംസിന് നല്ല റെസ്പോൺസ് ആണ്, കാരണം ആൾക്കാരെപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്.
1: അതെ.
0: പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഒരു വാച്ച് കൊടുത്തു. അതൊരു ഒരു വാച്ചാണ്, ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ആണ്. ആ സെയിം റിപ്ലിക്ക വേറെ പലരുടെയിലും ഉണ്ടാവും. പക്ഷെ കാണുമ്പോ ഓക്കെ നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെ തോന്നുള്ളൂ. പക്ഷെ ഒരു ആൽബം ആ സ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആൽബം അവരുടേത് മാത്രമാണ്. അത് മാത്രല്ല, അവർ ആ ആൽബത്തിൽ നോക്കുമ്പോ അതിൽ കാണുന്ന ഫോട്ടോസ് അവരുടെ തന്നെ മെമ്മറീസ് ആണ്, അവരുടെ തന്നെ മുഖമാണ്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. പിന്നെ റീസെന്റ് ഇൻസ്റ്റഗ്രാമും ഈ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ആൾക്കാർ കൂടുതൽ പേഴ്സണലൈസ് ഗിഫ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്.
1: ഇപ്പൊ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോ നമ്മള് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണെങ്കിൽ കൂടി ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല എഫേർട്ട് വേണ്ട ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഒരു ഈ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ചെയ്യാറ്? ലൈക് പലർക്കും പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ.
0: അതെ, ഞാന് നമ്മള് വാട്സപ്പ് വഴിയാണ് എല്ലാം ഷെയർ ചെയ്യാറ്. ഇൻസ്റ്റയില് എൻക്വയറി വന്നു കഴിഞ്ഞാല് നമ്മള് നേരെ വാട്സപ്പ് ബിസിനസ്സിലോട്ട് കടക്കും. അവിടുന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവര് ഫോട്ടോസ് സെലക്ട് ചെയ്ത് അയക്കുന്നു. അവരുടെ സ്റ്റോറി വോയിസ് നോട്ട് ആയിട്ടോ റിട്ടേൺ ആയിട്ടോ അയക്കുന്നു. നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് തിരിച്ചയക്കും. അങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാറ്. അതില് നമ്മള് അവരുടെ സ്റ്റോറി കേൾക്കുമ്പോ അത് എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് നോക്കും. പിന്നെ ഫോട്ടോസ് അയക്കുമ്പോ അതൊരു ടൈം ലൈൻ വൈസ്, അതായത് അവരുടെ ആദ്യത്തെ ഫോട്ടോ മുതൽ ലാസ്റ്റത്തെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ വരെ എന്നുള്ള രീതിയിലാക്കും. അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഫോട്ടോസ് അയക്കുമ്പോ ഉണ്ടാവുന്നതാണ് പ്രൈവസി കൺസേൺസും കാര്യങ്ങളും. അപ്പൊ നമ്മള് അത് അത് ഒരു കുറച്ച് പേര് ചോദിക്കാറുണ്ട് എപ്പോഴും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഒരു എക്സ്റ്റേണൽ ആൾക്കാർക്ക് അയക്കുമ്പോൾ എന്തായാലും ഒരു കൺസേൺ ഉണ്ടാവുള്ളു.
1: അതെ അതെ.
0: പക്ഷെ നമ്മളിപ്പോ 6 ഇയേഴ്സ് ആയി ചെയ്യുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ തന്നെ സ്റ്റുഡിയോയിലാണ് പ്രിന്റിംഗ് നടക്കുന്നത്. സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ടീമിലുള്ളത്. അതിൽ കുറച്ചുപേര് റിലേറ്റീവ്സും ആണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ട്രസ്റ്റ് നമ്മള് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോ ദേ വിൽ ബി ഫൈൻ. അങ്ങനെ
1: മനസ്സിലായി. ഇപ്പോ നമ്മൾ ഈ കുറച്ച് ആർട്ട് റിലേറ്റഡ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ആർട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോൺസെപ്റ്റ്സ് കേട്ടിട്ടുണ്ട്. എന്തുമാത്രമാണ് ഒരു നമ്മളൊരു മൈൻഡിന് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഈ ആർട്ട് എന്നൊരു ഇതിന് പറ്റുന്നത് എന്ന് റൈസിക്ക്
0: തോന്നിയിട്ടുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാരും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹം ഉള്ള ഒരു സംഭവമാണ് ആർട്ട്. അത് ആർട്ട് തെറാപ്പി ക്ലാസ്സിന് പോവുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യാന്ന് നോക്കുകയല്ല, വെറുതെ ഒരു പെണ്ണും ബുക്ക് കൊടുത്തിരുന്ന് അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെൻ

0: ഇൻവോയ്സസ് ഒക്കെ തന്നിതുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പെയിന്റ് ചെയ്യാനിരിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മൈൻഡ്ഫുള്ളായി ഫോക്കസോടുകൂടി കുറച്ച് റിലാക്സ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഇപ്പൊ ഒരുപാട് കേരളത്തിലും അല്ലാതെയും ഒരുപാട് ആർട്ട് തെറാപ്പി ക്ലാസ്സും വർക്ക്ഷോപ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആർട്ട് തെറാപ്പി കോഴ്സസ് ചെയ്ത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനത്തെ DIY കിറ്റ്സും അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പൊ ആർക്കും ഒന്നും അറിയാത്ത ഇപ്പൊ ആർട്ടിസ്റ്റേ അല്ല, ആർട്ട് റിലേറ്റഡ് ഒന്നും അറിയില്ല എനിക്ക്, ജസ്റ്റ് ഒരു മര്യാദക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാണ് പോലും അവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്.
1: ഇപ്പൊ റൈസ് ആൻഡ് വർക്ക്സില് സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ എഴുതുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോ നമ്മളിപ്പോ മൊബൈല് വന്നതോടുകൂടി എഴുതുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി, ടൈപ്പിംഗിലേക്ക് മാറി, പിന്നെ വോയിസ് വന്നതോടെ നമ്മൾ അതും നിർത്തി. ഈ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലാണ്ട് ലൈക്ക് വൺ നമ്മളെല്ലാരും വളർന്നു കഴിഞ്ഞാൽ അതൊന്നും ഇപ്പൊ ആരും നോക്കുന്നില്ല. നമ്മൾ പല ആൾക്കാരുടെയും നമ്മുടെ കൊളീഗ്സിന്റെ ആണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു എഴുതണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അതിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആളുകൾക്ക് എങ്ങനെയാണ്, അതായത് ഹാൻഡ് റിട്ടൺ സംഭവം കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെയാണ്?
0: അതിന്റെ എഫേർട്ട് കൂടുതലാണ്, ടൈമും എഫേർട്ടും നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യുന്നതിന്റെ കൂടുതലാണ്. പക്ഷെ അതിന്റെ ഒരു ഭംഗി പ്രിന്റ് ചെയ്ത സംഭവങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. അത് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ കാലിഗ്രഫി ചെയ്ത് പറയുന്ന ഫോണ്ടിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ആൽബത്തിൽ.
1: ഇപ്പൊ ഇതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് മാറിയ സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് റൈസ് പഠിക്കുകയോ, ഇപ്പൊ കാലിഗ്രഫി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, അതല്ലെങ്കിൽ ലൈക്ക് ഒരു ഇൻബോൺ ടാലന്റ് വെച്ചിട്ട് തന്നെയാണോ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്?
0: ഞാന് ആർട്ട് റിലേറ്റഡ് ഒന്നും പഠിച്ചിട്ടില്ല. അതായത് എല്ലാം നമ്മൾ ചെറുപ്പം മുതൽ ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നുള്ളതാണ്. ആർട്ട് റിലേറ്റഡ് അങ്ങനെ വർക്ക്ഷോപ്സ് ആയിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല പഠിക്കാനായിട്ട്. കാലിഗ്രഫി ആയാലും അല്ലെങ്കിൽ പെയിന്റിംഗ് ആയാലും അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിച്ചതാണ്. പിന്നെ അതല്ലാതെ ഇപ്പൊ ബിസിനസ്സിലോട്ട് കിടക്കുമ്പോ അങ്ങനെ ബിസിനസ് ക്ലാസ്സസ് അങ്ങനത്തെ കോച്ചിങ് അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് സെയിൽസ് മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഓർമ്മകളെയും കലയെയും കൂട്ടിയിണക്കി മെമ്മറി കീപ്സേക്കുകൾ ഉണ്ടാക്കുകയും അതിൽ ഒരു ബിസിനസ് സാധ്യത കണ്ടെത്തുകയും ചെയ്ത ആർട്ടിസ്റ്റ് റൈസ മനാലുമായുള്ള അഭിമുഖമാണ്. ഇതിന്റെ തുടർഭാഗം നാളെ യുവവാണിയിൽ. ഒപ്പമുള്ളത് ഫെറിൻ.
3: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
5: യുവവാണി സമാപിക്കുന്നു.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha penkuttiye lehari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunthinethirayi athishakthamaya nilapadedukkanam.
3: Operation Tufan, the Narco Hunt enna peril oru pathathi Kerala police aarambhikkuka. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ഒരു ടിവി വാങ്ങിച്ചാൽ

0: BMW പറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ പിട്ടപ്പിളി 3 days കോമ്പൻ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: പിട്ടപ്പിളി ഏജൻസീസ് 30 crore രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
5: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
4: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 litre or 3 litre ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ അപ്ലൈ.
6: മൈജിയിൽ 30 crore രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 cars, 25 scooters, 100 people, 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ പ്രൈസ് 8 scooters, 8 സ്വർണ്ണ നെക്ലേസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 couples മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
6: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം 12:00 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പഗൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
11: സമയം 8 കഴിഞ്ഞ് 30:25. FM ഈവനിങ്ങിൽ ഇനി ഈവനിങ് മെലഡി. യേശുദാസും കെ ചിത്രയും പാടിയ ഒരു തമിഴ് ഗാനം. ചിത്രം പൂവിളി വാസലിലെ. വരികളെഴുതിയത് ഗംഗയമരൻ, സംഗീതം ഇളയരാജ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം
5: മൈജിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,000,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: സേവന വാർത്തകൾ. വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc ഇലക്ട്രോണിക്സ്, MCOM ഫിനാൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ പൊതുവിഭാഗത്തിൽ സീറ്റൊഴിവ്. SC ST വിഭാഗത്തിനും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും ഫീസ് സൗജന്യം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ എത്തിച്ചേരണം എന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0492225061. 0492225061.
7: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
8: Elathooril prayapoorthiyagatha penkuttiye lahari nalgi pidipichu garbhiniyaakku.
9: Ningal mayakku marinnil ediraayi adishaktamaya nelavaa.

0: ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
1: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
2: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
4: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
3: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
5: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
6: എല്ലാ ദിവസവും രാവിലെ 7:55 ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജി ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1,00,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
10: എന്നും രാവിലെ 10:30.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
11: ആലത്തൂർ LBS സെന്ററിൽ PGDCA, DCA, ഡേറ്റ എൻട്രി ആൻഡ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 SSLC, +2 ബിരുദം, കൊമേഴ്സ് യോഗ്യതകൾ ഉള്ളവർക്ക് www.lbscenterkerala.gov.in/services/courses അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഇ ഗ്രാൻസ് ലഭിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447430171, 9447430171.
3: ഓണ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1,00,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: ശ്രോതാക്കളെ, ഇനിയൊരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. കിഷോർ കുമാർ, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത് ചിത്രം കാലിയ. ഗാനരചന മജ്റു സുൽത്താൻപുരി, സംഗീതം RD ബർമൻ.

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് EMI ൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം.
0: TNC അപ്ലൈ.
2: FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.
3: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
4: രാമർ പുതിയ വീട് പണിതതിനു ശേഷമാണ് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടു തുടങ്ങിയത്. കോടതി വരാന്തയിൽ വെച്ചാണ് അതിനെക്കുറിച്ചുള്ള സംസാരം ആദ്യമായി ഉയർന്നു വന്നത്. യുദ്ധം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ധാരണ പലർക്കും ഉണ്ടായിരുന്നില്ല. എങ്കിലും യുദ്ധം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാവുമെന്ന് അവർ കേട്ടറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകരുതെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടൻ അടക്കമുള്ള സഖ്യകക്ഷികൾ ഒരു ഭാഗത്തും ജപ്പാനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ മറുപുറത്തും നിന്നുകൊണ്ടാണ് യുദ്ധം നടത്തുന്നത് എന്നും അവർ കേട്ടിരുന്നു. ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നറിഞ്ഞതോടെ നാട്ടിലുള്ള പലരും ബ്രിട്ടീഷ് വിരോധികളായി മാറുകയുണ്ടായി. എന്നാൽ ജപ്പാനെ സഹായിക്കുന്നു എന്ന കാരണം കൊണ്ട് ചന്ദ്രബോസ് പലരുടെയും ശത്രുവായി. അദ്ദേഹത്തിനെതിരെ കോടതിയുടെയും രജിസ്റ്റർ ഓഫീസിന്റെയും ചുമരുകളിൽ വെള്ളക്കടലാസിൽ ജാപ്പ് ഏജന്റ് സുഭാഷ് ബോസ് തുലയട്ടെ, സുഭാഷ് ബോസ് ജപ്പാന്റെ ചെരുപ്പ് നക്കി എന്നെഴുതിയ നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിൽ ചില വൈകുന്നേരങ്ങളിൽ എവിടെ നിന്നോ വന്ന ചിലർ ബാങ്കിന്റെ മുമ്പിൽ ഒത്തുകൂടി ജാപ്പ് വിരുദ്ധ ഓട്ടൻതുള്ളൽ നടത്തുകയും ചെയ്തു. അങ്ങാടിയിലെത്തുന്നവർ ബ്രിട്ടനെ അനുകൂലിക്കുന്നവരും ജപ്പാനെ അനുകൂലിക്കുന്നവരും എന്ന രണ്ടു ചേരികളിലായി മാറിക്കഴിഞ്ഞു. ഇതിലൊന്നിലും താൽപ്പര്യമില്ലെങ്കിലും രാമറിന് ഒന്നറിയാമായിരുന്നു, യുദ്ധം മുറുകി വരികയാണ്. എന്തൊക്കെയോ അപകടങ്ങൾ തങ്ങൾ അനുഭവിക്കാൻ പോവുകയാണെന്ന് അയാൾ ഊഹിച്ചെടുക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയതോടെ കോഴിക്കോട്ടേക്കുള്ള തേങ്ങ കൊണ്ടുപോക്കും നിർത്തി. കച്ചവടക്കാർ തേങ്ങ

0: എടുക്കുന്നില്ല. കപ്പലുകൾ കടലിൽ ഇറക്കുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലായിടത്തും മാന്ദ്യം അനുഭവപ്പെട്ടു തുടങ്ങി. തക്ഷൻകുന്നിലും അത് കാണാമായിരുന്നു. കുഞ്ഞിക്കേളുവിന് ഇപ്പോൾ പണിയേയില്ല. കട വെറുതെ തുറന്നിരിക്കുന്നുവെന്ന് മാത്രം. സുഭാഷ് ബോസിനെതിരെ നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടതായി അയാൾ പറഞ്ഞു.
1: ചിലരെത്ര പെട്ടെന്ന് അഭിപ്രായം മാറ്റുന്നത്! റഷ്യ ബ്രിട്ടന്റെ കൂടെയായി എന്ന് കേട്ടപ്പോൾ തൊട്ട് ചിലർക്ക് ജാപ്പ് വിരോധമുണ്ടായി. ഇനി ഒരു ബ്രിട്ടന്റെ ആളായിരിക്കും.
0: രാമറിന് അതൊന്നും മനസ്സിലായില്ല. യുദ്ധമുണ്ടായി എന്നതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചുമുള്ള അറിവ് അയാൾക്കില്ലായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ ദേഷ്യം വെറുതെ ഉണ്ടായതല്ലെന്നും അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകുമെന്നും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വെള്ളക്കാരോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും ജപ്പാന്റെ നിലപാട് അത്ര ശരിയല്ല എന്ന് മാത്രം അയാൾ ധരിച്ചു. ഗാന്ധിജിയും കോൺഗ്രസും വെള്ളക്കാരെ സഹായിക്കുന്നില്ല, അതേസമയം നേരിട്ട് എതിർക്കുന്നില്ല എന്നും അയാൾക്കറിയാമായിരുന്നു. യുദ്ധം വന്നതോടെ എല്ലാവരുടെയും മുഖം മ്ലാനമായത് അയാൾ അറിഞ്ഞു. ഒരുപക്ഷെ കുറെ കൂടി കഴിയുമ്പോൾ മുഖത്ത് കാണുന്ന നേരിയ തിളക്കം പോലും അപ്രത്യക്ഷമായേക്കുമെന്നും രാമർ ഭയന്നു. പുതുതായി പണികഴിപ്പിച്ച വീടിന്റെ കോലായിൽ ഇരുന്നാൽ നിരത്തിലൂടെ പോകുന്നവരെ കാണാം, കോടതി കാണാം, ചെമ്പകമരത്തിന്റെ ഏറ്റവും ഉയർന്ന കൊമ്പുകളിൽ പൂത്തുനിൽക്കുന്ന പൂക്കൾ കാണാം, അയ്യാപ്പട്ടരുടെ ബാങ്കിൽ നിന്നും ഇടവിട്ട് മുഴങ്ങുന്ന സൈറൺ കേൾക്കാം. ആദ്യമൊക്കെ സൈറൺ കേൾക്കുമ്പോൾ കല്യാണിക്ക് നേരിയ കൗതുകമായിരുന്നു. അവൾ പോയ നാട്ടിലൊന്നും അങ്ങനെയൊരൊച്ചയുണ്ടായിരുന്നില്ല. സൈറണിന്റെ മുഴക്കത്തിനനുസരിച്ച് അവൾ ഓരോന്നും ചിട്ടപ്പെടുത്തി വെച്ചു. ഓരോ സൈറൺ മുഴങ്ങുമ്പോഴും ഓരോ ജോലി തീർത്തു വെക്കാനുണ്ടാകും. ഇപ്പോൾ സൈറൺ ഇല്ലെങ്കിലും ജോലി അതിന്റെ ചട്ടത്തിന് ചെയ്തു തീർക്കാൻ കല്യാണിക്ക് കഴിയും. പുതിയ വീടെടുത്തപ്പോൾ തേങ്ങയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലിയും ഇങ്ങോട്ടേക്ക് മാറ്റി. അത്രമാത്രം സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ജോലിക്കാരെല്ലാം എപ്പോഴും വീട്ടുമുറ്റത്തുണ്ടാകും. രണ്ടു നിലകളുള്ള പടിഞ്ഞാറ്റമുറി വീട് കല്യാണി പറഞ്ഞതനുസരിച്ചാണ് പണിതത്. വീടിനോടുവെച്ചതും നിലം സിമെന്റിട്ടതുമെല്ലാം അവൾ പറഞ്ഞത് പ്രകാരം. നാട്ടിൽ മോന്തായം ചുവന്ന നാലാമത്തെ വീടായിരുന്നു അത്. വീട്ടിൽ താമസിക്കുന്ന ദിവസം രാത്രി അവൾ ചോദിച്ചു,
2: നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാമായി അല്ലേ?
0: രാമർ ഭാര്യയുടെ നേരെ നോക്കി.
2: എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അവൾ വ്യക്തമാക്കിയില്ലെങ്കിലും തുടർന്നുള്ള മൗനത്തിൽ നിന്നും അയാൾ വായിച്ചെടുത്തു.
2: ആഗ്രഹിച്ച പെണ്ണ് ഭാര്യയായി, മകനായി, പുതിയ വീട് പണിത്, സ്വത്തുണ്ടായി.
0: രാമർ തലയാട്ടി.
2: ഞാൻ വന്നില്ലായിരുന്നുവെങ്കിലോ?
0: ഒന്നുണ്ടാകൂല, എനിക്ക് മാത്രമായിട്ട് എന്തിനാ ഇതൊക്കെ? രാമർ പറഞ്ഞു.
2: കല്യാണി ചിരിച്ചു. ഞാനില്ലെങ്കിൽ വേറൊരു പെണ്ണ് വരൂല്ലായിരുന്നോ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഈ വരൂന്ന്? എനിക്ക് ഉറപ്പുണ്ടായിനി. ഞാനതാ കാത്തു നിന്നത്. അന്ന് മംഗലത്തിൻ്റെ അന്ന് ആദ്യം നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഈ എന്റെ പെണ്ണാന്ന്. അത് തെറ്റിക്കാൻ ആർക്കാ കഴിയ?
0: രാമറുടെ തല പിടിച്ചുയർത്തി. എന്നിട്ട് തലയിൽ പ്രേമത്തോടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു,
2: വല്ലാത്തൊരു മനുഷ്യൻ തന്നെ.
0: അന്നത്തെ രാത്രിയിൽ രണ്ട് പുതിയ ആവശ്യങ്ങളാണ് കല്യാണി രാമറുടെ മുന്നിൽ അവതരിപ്പിച്ചത്.
2: തേങ്ങ പൊളി തിന്നാൽ മാത്രം പൈപ്പ് കെടില്ലാലോ, ചോറും തിന്നണ്ടേ, അതിന് കുറച്ച് വയലുകൂടി വാങ്ങണോ, കൃഷിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനേക്കാൾ അത്യാവശ്യമുള്ള വേറൊന്നുണ്ട്, നിങ്ങൾ അക്ഷരം പഠിക്കണം. ദിവസവും പത്രം വായിച്ചാൽ എളുപ്പത്തിൽ അക്ഷരം മനസ്സിലാവും. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ, ഞാൻ സഹായിക്കുകയും ചെയ്യ.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
4: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
8: തിരുവോണം, ഇത് ഒരു നക്ഷത്രത്തിൻ്റെ പേരാണ്. ശ്രാവണം എന്ന വാക്കിൽ നിന്നാണ് ഓണം എന്ന പദം രൂപപ്പെട്ടത് എന്ന് കരുതുന്നു. തിരു അധികം ഓണം സമം തിരുവോണം എന്നത് സന്ധി നിയമപ്രകാരം ആഗമസന്ധിയാണ്. ഓണം എന്ന വാക്കുമായി ബന്ധമുള്ള നിരവധി വാക്കുകൾ നിലവിലുണ്ട്. ഓണത്തപ്പൻ, ഓണസദ്യ, ഓണപ്പൂവ്, ഓണക്കളി, ഓണപ്പൂക്കളം, ഓണക്കുളി, ഓണപ്പാട്ട്, ഓണപ്പുല്ല്, ഓണനിലാവ്, ഓണവെയിൽ

0: എന്നിങ്ങനെ. ഓണത്തരജൻ ഓണനാടിൻ്റെ അഥവാ കായംകുളത്തിൻ്റെ രാജാവാണ്. ഓണത്തരവ് എന്ന് പറയുന്നത് ഓണപ്പുടവയാണ്. ഇത് കാരണവർ കുടുംബാംഗങ്ങൾക്കും അടിയാളർക്കും കൊടുക്കുന്നതാണ്. ഓണക്കാഴ്ച അടിയാന്മാർ മേലാളന് നൽകുന്ന കാഴ്ചയാണ്. ഓണനാളുകളിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് വാശിയോടെ വിനോദരൂപേണ തല്ലുന്നതാണ് ഓണത്തല്ല്. ഓണക്കാലത്ത് കാണുന്ന തുമ്പി ഓണത്തുമ്പിയാണ്. ഓണത്തിന് കളിക്കുന്ന പന്താണ് ഓണപ്പന്ത്. മഹാബലിയെക്കുറിച്ചുള്ള ഒരു പ്രാചീന ഗാനകൃതി ഓണപ്പാട്ട് എന്നറിയപ്പെടുന്നു. ഓണൻ എന്നാൽ ഓന്ത് ആണ്. ഓണി എന്ന വാക്കിന് കോണി, നടവഴി, മാതാപിതാക്കൾ, സ്വർഗനരകങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഓണവുമായി ചേർന്നു വരുന്ന നിരവധി ശൈലികളും പഴഞ്ചൊല്ലുകളുമുണ്ട്. ഓണപ്പണിക്കാരൻ എന്നാൽ സ്ഥിരമായി കൃഷിപ്പണി ചെയ്യുന്നയാൾ എന്നാണ് അർത്ഥം. ഓണമൂട്ടുക എന്നാൽ സദ്യ നടത്തുക എന്നാണ്. ഓണം കേറാമൂല കുഗ്രാമം എന്ന അർത്ഥത്തെ കുറിക്കുന്നു. ഓണം കൊള്ളുക എന്നാൽ ആഘോഷിക്കുക എന്നാണ്. ഓണം വരാനൊരു മൂലം വേണം എന്നതിൽ മൂലനക്ഷത്രത്തെയും ഹേതു എന്നതിനെയും സൂചിപ്പിക്കുന്നു. ഓണത്തിനും സംക്രാന്തിക്കുമെന്നാൽ വല്ലപ്പോഴും മാത്രം എന്ന് അർത്ഥമാക്കുന്നു. ഓണക്കഴിപ്പിലെ പഞ്ഞം, ഓണമുണ്ടവയറ് ചൂളം പാടും എന്നിവ സമൃദ്ധിക്ക് ശേഷമുണ്ടാകുന്ന ദാരിദ്ര്യത്തിൻ്റെ സൂചനയാണ്. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം, കിട്ടുമ്പോൾ തിരുവോണം, കിട്ടാഞ്ഞാൽ ഏകാദശി എന്നിവയൊക്കെ വലിയ അർത്ഥസാധ്യതയുള്ള പ്രയോഗങ്ങളാണ്. കാണം വിറ്റ് ഓണം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഈ പ്രയോഗങ്ങളൊക്കെ ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും നിലനിൽക്കുകയും നാം ഉപയോഗിക്കുകയും ചെയ്യുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
5: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
4: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ. മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
6: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
4: പലിശരഹിത EMI,
6: 30,000 വരെ ക്യാഷ് ബാക്ക്,
4: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
6: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവി ഏത്? ഉത്തരം: ലൈക്ക എന്ന നായയാണ് ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവി. 1957 നവംബർ 3 സോവിയറ്റ് യൂണിയൻ ആണ് Sputnik 2 എന്ന റോക്കറ്റിൽ ഈ വിക്ഷേപണം നടത്തിയത്. ജീവജാലങ്ങൾ വിക്ഷേപണത്തെയും ഭാരമില്ലായ്മയെയും അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ പരീക്ഷണ യാത്ര തെളിയിച്ചു. ബഹിരാകാശ യാത്രയിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ ജീവി ലൈക്ക എന്ന നായ.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലോക്കൽ ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ

0: ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിക്കുന്നത്. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ ഉത്രാടത്തിൻ നാൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, 7:35 മുതൽ 8:30 വരെ FM ഡയറി തുടരും. ഇതിൽ 7 മണിക്ക് ഓണം കവിതാ നേരം, കനിമോൾ. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് ഡി വിനോദ്. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ചെവിയിലെ അണുബാധ, കാരണവും പരിഹാരവും. കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ഹരീഷ് ആറുമായി അഭിമുഖം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുല്ലസ് ഇടപ്പള്ളി കൊച്ചിയിനത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ല ജാലകം. ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ഷംല ഹംസ പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3:00 നാടകം ഓണം, ദ റിയൽ എക്സിറ്റ്, തിരുവനന്തപുരം റിലേ. 4:00 ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ, തിരുവനന്തപുരം റിലേ. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഈവനിംഗ്. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനും നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35 മുതൽ 9:00 വരെ.

FM Evening. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ആകാശവാണി ന്യൂസ് ഭുവനേശ്വർ.
1: Amid the rising water level of Ganga in several districts of Bihar, the West Bengal government has opened all the gates of Farakka Barrage following a request from Bihar Chief Minister Samrat Chaudhary. This is expected to help improve the flood situation in Bihar. In men's cricket, centuries by Dhruv Jurel and Devdutt Padikkal powered India to a hefty 503-9 declared in their first innings against host Sri Lanka on a rain-disrupted second day of the Colombo Test. In reply, Sri Lanka lost two early wickets at just 8 runs when stumps were drawn today. Prasidhi Krishna and Manav Sutar scalped early wickets. For visitors, Dhruv Jurel produced a flawless display of risk-free batting to score unbeaten 115. Devdutt Padikkal had provided the foundation with a commanding 117 yesterday. And in hockey, the Indian men's team crashed out of the semi-final race of the FIH World Cup after losing to Argentina 3-5 in a second-round pool match at Amstelveen. The Unified Payments Interface, UPI, has completed 10 years of transforming digital payments and has emerged as the backbone of India's digital payments ecosystem. UPI, which was launched on 25th of August 2016, has surged almost 13,000-fold in transaction volume. The Finance Ministry said that the annual transaction volume expanded from just 1.78 crore transactions in 2016-17 to over 24,162 crore transactions in 2025-26. The US-Canada trade war has escalated sharply, with US President Donald Trump today announcing that tariffs on Canadian cars, trucks, automotive parts and steel imports will be raised to 50% from January 2027. In a social media post, Mr. Trump accused Canada of imposing high tariffs on American farmers and agricultural products. The announcement came after trade negotiations between Washington and Ottawa broke down, with Canadian Prime Minister Mark Carney describing US's last-minute proposed terms as unfair and uneconomic. And now, before we end, the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar and Russian President Vladimir Putin discuss ways to strengthen India-Russia ties. President Putin offers to increase fertilizer supplies. National Security Advisor Ajit Doval arrives in Beijing for 25th India-China boundary talks. India calls for diversified and adequate international financing to support land restoration and build drought resilience. Orange alert issued for heavy to very heavy rainfall over Chhattisgarh and Madhya Pradesh tomorrow. Incessant rain triggers waterlogging and rising river levels in Odisha. And in Colombo cricket test, centuries by Dhruv Jurel and Devdutt Padikkal power India to 503 against host Sri Lanka. That's all in the news at 9. Good night.
2: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് ഇ കെ ഷാഹിന് എഴുതിയ കഥ നൊണ.
3: ഞാൻ നൊണ പറഞ്ഞതാ, ഉറക്കത്തിൽ നിന്നും ഞെട്ടിയനിട്ട് പെൺകുട്ടി പറഞ്ഞു. ജനലിലൂടെ പാതിരാനിലാവിന്റെ മങ്ങിയ വെട്ടം മുറിക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ദൂരെയെങ്ങോ ഉറക്കം വരാതെ മിണ്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാത്മാക്കളുടെ തലയനക്കങ്ങൾ പോലെ കാറ്റിനൊപ്പം മരച്ചില്ലകളുടെ നിഴലുകൾ ചുവരിൽ മന്ദം ചലിച്ചുകൊണ്ടേയിരുന്നു. മുറ്റത്തെ ഗന്ധരാജപ്പൂച്ചെടിയിലെ മൊട്ടുകൾ വിരിയാനൊരുങ്ങുന്നതിൻ്റെ സുഗന്ധം അന്നേരം അവൾ അനുഭവിച്ചു. ക്ലോക്ക് സൂചികളുടെ ഫ്ലൂറസെൻ്റ് പച്ചനിറം ഇരുട്ടിൽ ഇടറിയിടറി ചലിച്ചുകൊണ്ടേയിരുന്നു. മുറിയിൽ താനല്ലാതെ ആരോ കൂടി ഉണ്ടെന്ന് പൊടുന്നനെ അവൾക്ക് തോന്നി. ഊരിയിട്ട ഒരു ജോഡി തോൽച്ചെരിപ്പുകൾ, ചെരിപ്പുകളില്ലാത്തൊരു മനുഷ്യൻ്റെ പതുങ്ങിയ സൗമ്യമായ കാലൊച്ചകൾ. പൊടുന്നനെ ഭയത്താൽ ചുരുങ്ങിപ്പോയ തൻ്റെ ശബ്ദത്തെ വീണ്ടെടുത്ത് അവൾ അലറി അലറി കരഞ്ഞു. ഇടനാഴികയിൽ വെളിച്ചം ഞെട്ടിത്തെളിഞ്ഞു. അമ്മ വന്ന പരിഭ്രമത്തോടെ വാതിൽ മുട്ടുമ്പോൾ പെൺകുട്ടിയുടെ വിയർത്തു നനഞ്ഞ ഉടൽ അസാധാരണമാം വിധം വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഉരുകിയൊളിച്ചം എഴുതിരി പോലെ അവൾ തീർത്തും വിളർത്തും കരുവാളിച്ചും കാണപ്പെട്ടു. എന്തു പറ്റി മോളെയെന്ന് അമ്മ ആധിയോടെ അവളെ പിടിച്ചുകുലുക്കി. വല്ലം കണ്ടു പേടിച്ചോ നീ? അവരുടെ ശബ്ദം പരിഭ്രമം കൊണ്ടിടറി. ഞാൻ നൊണ പറഞ്ഞതാ അമ്മ, പെൺകുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. ഊഹ്! അമ്മ സ്വന്തം നെഞ്ചിലെ ഭയപ്പിടപ്പിലേക്ക് ആശ്വാസത്തോടെ ഒരു ഊത്തൂതി. നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വെറുതെ ഓരോന്നോർത്ത് കിടന്നിട്ടാ, ഒന്നുമില്ല. അവർ മകളെ ചുറ്റിപ്പിടിച്ചു. ഉറക്കം ഞെട്ടലും നിലവിളിയുമൊക്കെ പതിവായിരുന്ന അവളുടെ കുട്ടിക്കാലം പൊടുന്നനെ അമ്മയോർത്തു. വിടാതെ തുടർന്നിരുന്ന രാക്കനവുകൾ, പകപ്പോടെ ഞെട്ടിയണീറ്റ് പിന്നെ ഉറങ്ങാൻ കൂട്ടാക്കാതെ രാവെളുപ്പിക്കുന്ന കുട്ടി, പകലിനെ നാരകമാക്കുന്ന കൂറുമ്പും കരച്ചിലും. ചിലപ്പോൾ ആ ദിവസത്തിൻ്റെ അങ്ങ് കീഴ്മേൽ മറിച്ചിടും വിധമുള്ള

ശഠ്യങ്ങൾ. കുഞ്ഞുങ്ങൾ പലതും കാണും, നമുക്ക് കാണാൻ പറ്റാത്തത് കൂടി. അതിൻ്റെ ആ ഞെട്ടലും ഉള്ളാക്കിടലും. അതിന് ചീത്ത പറയണ്ട, നല്ലോണം നിന്നാ കുറച്ച് കഴിയുമ്പം അങ്ങ് മാറിക്കോളും, മുത്തശ്ശി പറയും. ഇതൊക്കെ കഴിഞ്ഞല്ലേ ഓരോ അമ്മമാരും കുട്ടികളെ വളർത്തി വലുതാക്കണേ. പ്രത്യേകിച്ച് യുക്തിയും ഒന്നുമില്ലെങ്കിലും കുഞ്ഞിൻ്റെ പിടിവാശികൾ കൊണ്ട് സഹിക്കിടുമ്പോൾ ആ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുമുണ്ടായിരുന്നു. ആ ബാലാരിഷ്ടതകളുടെ കാലങ്ങൾ പിന്നിട്ട ശേഷം പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതാ ഇങ്ങനെ അവൾ. കഴിഞ്ഞ ദിവസങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ആഘാതങ്ങൾ എല്ലാം അവൾക്കുള്ളിൽ അത്രയേറെ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാവാം പെട്ടെന്നിങ്ങനെ. അവർ മകളെ തന്നോട് ചായച്ച് പതിയെ അവളുടെ മുതുകിൽ തലോടാൻ തുടങ്ങി. അവൾ കരയുക തന്നെയായിരുന്നു നിർത്താതെ. അത് അസാധാരണമാണെന്ന് അമ്മയ്ക്ക് തോന്നി. അവർ മകളെ നെഞ്ചിൽ നിന്നടർത്തി സൂക്ഷ്മം അവളുടെ മുഖത്തേക്ക് അണ്ടു നോക്കി. ഞാൻ നോണ പറഞ്ഞതാമ്മ. അവൾ ഉള്ളു പൊട്ടിവന്ന കരച്ചിലിനൊപ്പം വീണ്ടും വിറയലോടെ ആവർത്തിച്ചു. പുറത്തൊരു ശീതക്കാറ്റ് വീശി. ക്രിസ്മസ് നക്ഷത്രത്തിന്റെ അലങ്കാരത്തുളകളിലൂടെ വെളിച്ചം മുറ്റത്ത് ചന്തമുള്ള പുള്ളിക്കുത്തുകൾ തീർത്തു. അമ്മ മകളുടെ അശാന്തമായ ആദ്യ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി. നോക്കി നിൽക്കവേ അവിടെ പതിയെ ഒരു നട്ടുച്ച മഞ്ഞച്ചു തെളിഞ്ഞു. വരാന്തകളിലൂടെ കൂട്ടുകാർക്കൊപ്പം ചിരിച്ചു ചിതറി നടക്കുന്ന പെൺകുട്ടിയുടെ ഊർജ്ജസ്വല രൂപം അവർ കണ്ടു. സ്കൂൾ മൈതാനത്ത് കായികമേളയുടെ ആരവങ്ങൾ, തങ്ങളുടെ കൂട്ടുകാർ പങ്കെടുക്കുന്ന മത്സരങ്ങൾക്ക് ആർപ്പ് വിളിച്ച് അവർക്ക് വേഗം കൂട്ടുന്ന, വിജയങ്ങൾക്ക് ആവേശമേറ്റുന്ന കുട്ടികൾ, കളികളിലൊന്നും പ്രത്യേകം താല്പര്യമില്ലാതെ ഐസ്ക്രീമും മിഠായികളും നുണഞ്ഞ് വെറുതെ ചുറ്റി നടക്കുന്ന ചില സംഘങ്ങൾ, അങ്ങുമിങ്ങും മാറി നിന്നുമിണ്ടുന്ന ചില പ്രണയികൾ, ആൾക്കൂട്ടത്തിൽ നിന്ന് പതിയെ പതിയെ ഉൾവലിഞ്ഞ് സ്കൂളിന് പിന്നിലെ പൊളിഞ്ഞ ചുറ്റുമതിൽ നിന്നുകൊണ്ട് പെൺകുട്ടി അപ്രത്യക്ഷമാകുന്നത് മധ്യാഹ്നത്തിന്റെ ആലസ്യത്തിൽ അമർന്നു കിടക്കുന്ന ആളണക്കമില്ലാത്തൊരു തൊടിയുടെ ഇരുളമയിലേക്കാണ്. കാറ്റ്, പുല്ലാങ്കുഴലൂതുന്ന മുളം കൂട്ടങ്ങൾ, കാവലാളുകളെപ്പോലെ വൻമരങ്ങൾ, അവ പൊഴിച്ചിട്ട മിനുത്ത കരിയിലകളിൽ ഒന്നു രണ്ടു വട്ടം അവൾ തെന്നിവീഴാൻ ഭാവിക്കുമ്പോൾ ചുറ്റിപ്പിണയുന്ന രണ്ട് ബലത്ത കൈകൾ, സ്റ്റീൽ വളയിട്ട കൗമാര കരുത്തുള്ള രണ്ട് കൈകൾ. അവൻ അവളേക്കാൾ ഒരു ക്ലാസ്സിന് മുതിർന്നവൻ, സ്കൂളിലെ സകല തല്ലുകൂട്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നവൻ, ധിക്കാരങ്ങൾക്ക് പലപ്പോഴും സസ്പെൻഷൻ വാങ്ങാറുള്ള അനുസരണ കെട്ട പയ്യൻ. അവരൊരുമിച്ച് പച്ചയിലേക്ക് ആണ്ടിറങ്ങാൻ തുടങ്ങി. തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആളില്ലെന്നുറപ്പാകുമ്പോൾ അരക്കെട്ടിൽ പരസ്പരം കൈചുറ്റി ധൃതി വെച്ചുകൊണ്ട്, കാറ്റ് മരങ്ങൾക്കിടയിലൂടെ കറങ്ങി തിരിഞ്ഞു നടക്കെ അവിടെ ആകമാനം വിചിത്രമായൊരു ഗന്ധം പരക്കാൻ തുടങ്ങി. ഇളം തവിട്ടു നിറമുള്ള അഗ്രം കൂർത്ത ഇലകൾ ഓരോ കാറ്റിനും ഉപ്പവും പെയ്തു വീഴാൻ തുടങ്ങി. ഇല വീണു വീണ് മണ്ണ് കാണാതായ പതുത്ത നിലത്ത് പതുക്കെ അവരമരാൻ തുടങ്ങി. അവർക്കിപ്പോൾ മണ്ണിൻ്റെ മണം, അവർക്കിടയിൽ ആസക്തമായ പിറുപിറുപ്പുകൾ, മുള്ളുപൊറിയ അവളുടെ കാൽവണ്ണയിൽ നിന്ന് നേർത്തു പൊടിയുന്ന ചോരയുടെ ചുവപ്പ്, അതിനു ചുറ്റും വട്ടം കൂടുന്ന കരിയുറുമ്പുകൾ. ദൈവമേ, എന്താ കുട്ടികളെ ഇത്? ആധിപൂണ്ട ശക്തമായൊരൊച്ചയിലേക്ക് രണ്ടുടലുകളുടെ കെട്ടുകളഴിയുന്നു. കാഴ്ചകളുടെ വ്യക്തതയിലേക്ക് അവർ കൺമിഴിക്കുമ്പോൾ അരുതാത്തൊരു ദൃശ്യത്തിന്റെ അന്താളിപ്പിൽ നടുങ്ങി നിൽക്കുന്നത് ചക്രപാണി മാഷ്, അവളുടെ പ്രിയപ്പെട്ട ചരിത്ര അധ്യാപകൻ. റോമില ഥാപ്പർ എന്ന് അവളെ സ്നേഹത്തോടെ വിളിക്കാറുള്ള, അവളെക്കുറിച്ച് എപ്പോഴും ആവേശത്തോടെ മാത്രം സംസാരിക്കാറുള്ളയാൾ. പ്രാദേശിക ചരിത്രരചനയിലും ഗ്ലോബ് നിർമ്മിതിയിലും ക്വിസ് മത്സരങ്ങളിലും അവളെ ഒന്നാമതെത്തിക്കാൻ ഓടിപ്പാഞ്ഞു നടക്കാറുള്ളയാൾ. അപാരമായ ചരിത്രബോധമാണ് കുട്ടിക്ക്. അവൾ വളർന്ന് ഗവേഷണം ചെയ്ത് ചരിത്രത്തിന്റെ എല്ലാ അതിനും കടന്നുപോകുമെന്ന് എല്ലായ്പ്പോഴും അവളെക്കുറിച്ച് അഭിമാനം കൊള്ളാറുള്ളയാൾ. ഊർന്നു കിടക്കുന്ന അവളുടെ വസ്ത്രത്തിലേക്ക്, പാതി നഗ്നമായ ഉടലിലേക്ക്, അത്രമേൽ ഭയത്തോടെ, കഠിനമായ നിരാശയോടെ, അതിലേറെ നെഞ്ചു തിങ്ങി വരുന്ന സങ്കടത്തോടെ ഒരൊറ്റ നോക്കു നോക്കേ ചക്രപാണി മാഷിന് തല ചുറ്റുന്നത് പോലെ തോന്നി. അയാൾക്ക് ഉള്ളാകെ വിറ കയറി. അയാൾക്കുള്ളിൽ പൊടുന്നനെ അതേ പ്രായക്കാരിയായി തൻ്റെ മകളുടെ മുഖം തെളിഞ്ഞു. അയാൾക്ക് കരച്ചിൽ വന്നു. മാഷ് ആൺകുട്ടിക്ക് നേരെ കയ്യിലിരുന്ന ചൂരൽ വടി ആഞ്ഞുവീശി. പെട്ടെന്നൊരു നീക്കത്തിൽ അവനത് കൈത്തണ്ട കൊണ്ടുതന്നെ തടഞ്ഞുകളഞ്ഞു. അടിക്കുന്നുണ്ടെങ്കിൽ അവളെക്കൂടി തല്ല്, ഇത് ഞാനൊറ്റയ്ക്ക് ചെയ്ത കാര്യമൊന്നുമല്ലോ. അവൻ നൊന്ത പാമ്പിനെ പോലെ മാഷ്ക്ക് നേരെ ചീറ്റി. നീയോ എത്ര പറഞ്ഞാലും നന്നാവാൻ മനസ്സിലാത്തവൻ. ഈ പെൺകൊച്ചിനെ കൂടി നീയ്, ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത്. ഈ സ്കൂളിൻ്റെ പടി നീ ഇനി കാണാത്ത വിധം. ഭ്രാന്ത് പിടിച്ച പോലെ മാഷ് ചൂരലപ്പോൾ പലകുറി അവന് നേരെ മൂളി. സങ്കടക്കനമുള്ള അടികളിലൊന്ന് എപ്പോഴോ അവളുടെ കൈവണ്ണയിലും വന്നു വീണു. അവിടമാകെ ചുകന്നു തിണർത്തു. മോളെ നീയ്, അത്രമാത്രം പറഞ്ഞുകൊണ്ട് മാഷ് വേഗത്തിൽ മുന്നോട്ട് നടന്നു. കറുത്തിരുണ്ടൊരു കാറ്റ് വീശി. പെൺകുട്ടി കരയാൻ തുടങ്ങി. വീട്ടിലറിഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ കൊല്ലും, കൊന്ന് കുഴിച്ചിടും. അവളുടെ കരച്ചിലേക്ക് ഇളക്കമില്ലാതെ നോക്കിക്കൊണ്ട് ആൺകുട്ടി നിന്നു. ഭൂമിയിൽ ആരും ചെയ്യാത്തതൊന്നുമല്ല നമ്മൾ ചെയ്തത്. കുറെ പുണ്യാളന്മാർ വന്നേക്കണു. ആൺകുട്ടി കൂസലെന്നെ ദേഹത്തെ പൊടി തുടച്ച് വസ്ത്രങ്ങൾ വലിച്ചിടുന്നു. അവനെ ചൂഴ്ന്നു നിൽക്കുന്ന ഭയത്തിന്റെ ഇരുളിമ, എന്നിട്ടും അവൾ വേഗം തിരിച്ചറിയുന്നു. ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞു തരാം, നീ അതുപോലെ ചെയ്യണം. അന്നേരം അവൻ അവളുടെ കാതോളം ചെന്ന് കിതപ്പോടെ പിറുപിറുക്കുന്നു. ഇപ്പോ ഈ നിമിഷം ചെയ്യണം. അയാളിത് ചെന്ന് പ്രശ്നമാക്കും മുമ്പ് നീയെ പ്രിൻസിപ്പാളിനോട് പറയണം. അയാൾ നിന്നെ കയറിപ്പിടിച്ചെന്ന് സെക്ഷൻ

ചെളി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എഴുതി കൊടുക്കണം. അതിലയാൾ വീഴും, രക്ഷപ്പെടാൻ അതേയുള്ളൂ വഴി. പിന്നെ മൊത്തം കാര്യങ്ങൾ അയാൾക്ക് പിന്നാലെ തിരിഞ്ഞോളും. അയാൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അയാളുടെ ഒരു ഡിസിപ്ലിൻ.

അറിയാതെ അവിടേക്ക് എത്തിപ്പെട്ടതോടെ മാഷ് കടന്നു കളഞ്ഞു. യാതൊരു ഉളുപ്പുമില്ലാതെ കുലുക്കമേതുമില്ലാതെ ആൺകുട്ടി ഉറപ്പിച്ചു പറയുന്നു. മുറിമൂലയിൽ ചകിതനായി നിൽക്കുന്ന ചക്രപ്പാണി മാഷിനു നേരെ നോക്കാതെ പെൺകുട്ടി അവൻ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നു. വെള്ളം കുടിക്കാനായി ക്ലാസ് മുറിയിലേക്ക് പോന്നപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാഷ് വന്ന് എന്നെ എഴുതി ഒപ്പിട്ടു കൊടുക്കുന്നു. പ്രിൻസിപ്പൽ ദയനീയമായി ചക്രപ്പാണി മാഷി നോക്കുന്നു. ആ പെൺകുട്ടി എത്ര സംസാരിച്ചിട്ടും പരാതി പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല മാഷേ. നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പൂർണ്ണ വിശ്വാസം എനിക്ക്. പക്ഷേ ഈ തരം കേസില്ലാതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തായി തീരുന്ന എനിക്ക് അറിഞ്ഞൂടാ. പോക്സോയാണ്. രേഖാമൂലം ഒരു പരാതി ഇങ്ങനത്തെ വിഷയത്തിൽ കിട്ടിയാൽ അത് ഹോൾഡ് ചെയ്തു വെക്കാൻ നമുക്ക് അധികാരമില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ ഫോർവേഡ് ചെയ്യണം. നിങ്ങളെങ്ങനെങ്കിലും ആ കുട്ടിയുടെ വീട്ടുകാരോട് ഒന്ന് സംസാരിച്ചു നോക്കൂ. ഭയന്ന് വിളറിയ ചക്രപ്പണി മാഷ് തലകുമ്പിട്ട് ഒരൊറ്റ തവണ കൂടി ദയനീയമായി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പടി കടന്നു പോകുന്നത് ഉള്ളിലൊരു ആഴപ്പുള്ളലോടെ പെൺകുട്ടി കണ്ടു നിൽക്കുന്നു. നിന്ന് നിൽപ്പിൽ ഉറഞ്ഞു പോയിരുന്നുവെങ്കിലെന്ന്, കുഴഞ്ഞു വീണ് തീർന്നിരുന്നുവെങ്കിലെന്ന് അന്നേരം അവൾക്ക് തോന്നി. അവൾ ആ ദിവസത്തെ അതിൻ്റെ ഓരോ നിമിഷത്തെയും അവനെയും നിർത്താതെ ശപിച്ചുകൊണ്ടേയിരുന്നു. നിന്റെ ഒപ്പം ഞങ്ങളില്ലേ, സമാധാനമായിട്ടിരി, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിനെ വിട്ടുപോകണ്ട എന്നാണെങ്കിൽ അങ്ങനെ, അതല്ല നിനക്ക് ഈ സ്കൂൾ മാറണമെങ്കിൽ അങ്ങനെ. എന്തു നീ പറയുന്ന പോലെ നിന്റെ തീരുമാനമാണ് ഞങ്ങളുടേതും. അച്ഛനും അമ്മയും പെൺകുട്ടിയോട് പറയുന്നു, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. അയാളുടെ ഒരു ചരിത്രം, അയാൾ ഇനി ഒരിക്കലും അവിടെ ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല പഠിപ്പിക്കാൻ. അതുപോലെ നിനക്ക്. അവരവളൊരു പക്ഷിക്കുഞ്ഞിനെ പോലെ പൊതിഞ്ഞു പിടിക്കുന്നു, ധൈര്യം പകരുന്നു. അന്നേരം ദൂരെ ഇരുൾ വീണൊരു കടലോരത്ത് ചക്രപാണി മാഷ് കൂനിക്കൂടിയിരുന്നു. ഒരൊറ്റ ദിവസത്തിന്റെ ഭാരം അയാളെ ഒരു പടുവൃദ്ധനെ പോലെയാക്കി കളഞ്ഞിരുന്നു. ഉപ്പു ചുവയ്ക്കുന്ന കടൽക്കാറ്റ് കാരുണ്യത്തോടെ അയാളുടെ നരകയറി തുടങ്ങിയ മുടിയിഴകൾ പതുക്കെയൊടിഞ്ഞു. പുറത്തുവരാത്തൊരു കരച്ചിൽ അയാളുടെ നെഞ്ചിനുള്ളിൽ കനത്തുകിടന്നു. കടലോരത്തെ വിരൂപികളായ തെങ്ങുകൾ പരിഹാസത്തോടെ തന്നെ നോക്കി മുടിയുളച്ചു ചിരിക്കുന്നത് അയാൾ കണ്ടു. ഉറങ്ങാതെയൊരു തെണ്ടിപ്പെട്ടി അയാൾക്കു ചുറ്റും വേവലാതിയോടെ ചുറ്റിത്തിരിഞ്ഞു. ഏതോ രാപക്ഷി വിചിത്രമായൊന്ന് കൂകി. അയാൾ കണ്ണുകൾ ഇറുകിയ ചിമ്മി. അയാൾക്ക് മുന്നിലൂടെ അപ്പോൾ ഒരുപാട് കുട്ടികൾ കടന്നുപോയി. അയാൾ സ്നേഹിച്ചിരുന്ന, ചേർത്ത് പിടിച്ചിരുന്ന കുഞ്ഞുങ്ങൾ. ചരിത്രത്തിന്റെ ഇരുണ്ട പടിക്കെട്ടുകളിലൂടെ കളി പറഞ്ഞുകൊണ്ട് അയാൾ അവരോടൊപ്പം നടന്നു. യാഥാർത്ഥ്യങ്ങളുടെ കഥകളാണ് ചരിത്രം. അത് സങ്കല്പിച്ച് രസിച്ച് കൊരുത്ത് പഠിക്കണം. അത് നമ്മെ കഴിഞ്ഞ കാലത്തെ അറിയാൻ മാത്രമല്ല ഭൂതകാലത്തിന്റെ തെറ്റുകൾ തിരുത്താനും നല്ല നാളെയിലേക്ക് നടക്കാനും കൂടി സഹായിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളുടെയും മാതാവായി ചരിത്രം അറിയപ്പെടുന്നത്. ചരിത്രമില്ലെങ്കിൽ ആരുമില്ല, ഒന്നുമില്ല. ചുവന്ന ചരൽ മൈതാനത്തെ വട്ടം നിന്നുകൊണ്ട് അവർ കഥകൾ പറയുന്നു. യുദ്ധങ്ങളുടെ, സന്ധികളുടെ, സമാധാനത്തിന്റെ ആവേശം നിറഞ്ഞ കഥകൾ, ഉത്ഖനനങ്ങളുടെ ചരിത്രാത്ഭുതങ്ങൾ. പൊടുന്നനെ ആ കുട്ടികൾ വലുതാകാൻ തുടങ്ങി. വളർന്നു വളർന്നവർ ഭീമാകാരം പൂണ്ടു. ആർത്തു വിളിക്കുന്ന ഒരാൾക്കൂട്ടമായി അയാളിൽ നിന്നകന്ന് ഒടുക്കം അവർ അയാൾക്കെതിരായി നിന്നു. കോവിവിളികൾ, ആക്രോശങ്ങൾ, പുലഭ്യങ്ങൾ. അയാൾ ഭയന്നു വിറച്ചുകൊണ്ടിരുന്നു. അയാൾ ഓടി ഓടിയോടി ഒരു ഇരുട്ടുദേശത്ത് ചെന്നുപറ്റി. കടൽ കരുണയോടെ അയാളെ പേര് ചൊല്ലി വിളിച്ചു. നിലാവ് വീഴുന്ന കടൽ മാഷ ആദ്യമായി കാണുകയായിരുന്നു. തിരകളിൽ വീണു തിളങ്ങുന്ന വെൺപാളികളെ നോക്കി അയാൾ ഒരുപാട് നേരം മരവിച്ചു നിന്നു. അയാൾ ഓരോന്നായി ഓർക്കാൻ തുടങ്ങി. അത്രമേൽ പ്രിയപ്പെട്ട ഭാര്യയെ, മകളെ, ഒരുപാട് നാളുകൾ സ്വപ്നം കണ്ട് കൊത്തിയെടുത്ത വീടിനെ, അതിനു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പുകളെ, താൻ കാരണം പ്രിയപ്പെട്ടവർ തിന്ന അസഹനീയമായ വേദനകളെ, അപമാനങ്ങളെ, സ്കൂളിനെ, സഹപ്രവർത്തകരെ, സ്വന്തമെന്നോർത്ത കുട്ടികളെ. ഒരിക്കൽ കൂടി അയാൾ തൻ്റെയാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മുഖമോർത്തു. ഒരിക്കൽ കൂടി അയാൾ ആ ദിവസത്തെ ഓർത്തു. ചക്രപാണി മാഷ്, രാവിലെ കൃത്യം 10 മണിക്ക് സ്റ്റേഷനിലോട്ടൊന്ന് വരണം. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരേണ്ട സ്ഥിതി ഉണ്ടാക്കരുതെന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളിയോർക്കവേ, ആ വിളിയൊച്ചയുടെ കനപ്പും കൂർപ്പും ഓർക്കവേ തണുത്ത കാറ്റിലും അയാൾ ഭയന്നു വിയർത്തു. ആ വിളിക്ക് പിന്നാലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആധിയോടെ പിന്നാലെയോടി വന്ന വിളറിയ രണ്ട് മുഖങ്ങൾ ഓർത്തു. എന്തൊക്കെയോ ഓർത്തോർത്ത് സ്വയം അറിയാതെ അയാൾ ഉറക്കി ഉറക്കി കരയാൻ തുടങ്ങി. അയാൾക്കുള്ളിൽ നിന്നും പാമ്പ് ഉറയൊഴിയും പോലെ വേദന പതിയെ പതിയെ ഊർന്നു പോകാൻ തുടങ്ങി. അവിടെ ശൂന്യത മാത്രം ബാക്കിയായി, നിറവിനായി കാത്തുകിടക്കുന്ന മഹാശൂന്യത. അഗാധമായ കാരുണ്യത്തോടെ തെരുവ് പട്ടി അതിൻ്റെ ഇളം ചുവപ്പ് നാവാൽ കാൽവിരലുകൾ നക്കിക്കൊണ്ട് അയാളെ സാന്ത്വനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ എല്ലാം ശാന്തമാകുന്നത് അയാൾ അറിഞ്ഞു. അയാൾ ഇരുകൈകളും ഒരു പ്രാർത്ഥന പോലെ നെഞ്ചിൽ ചേർത്തുവച്ചു. ഊരിയിട്ട് ആരോ കടലിലേക്ക് ഇറങ്ങിപ്പോയ പോലെ രണ്ട് ചെരിപ്പുകൾ, വെളുപ്പിന് മുതലേയുണ്ട്. കണ്ടപ്പോ എന്തോ പന്തികേട് തോന്നി. തീരത്തെ ഉപ്പിലിട്ടത് വിൽക്കുന്ന ചെറുപ്പക്കാരൻ പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ നുണ പറഞ്ഞതാ അമ്മ, മാഷ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, മാഷ് പാവാ. പെൺകുട്ടി മുളചീന്തും പോലെ കരഞ്ഞുകൊണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ കാരണ എല്ലാം, അവൻ കാരണ. അച്ഛനോട് പറയമ്മ, സ്കൂളിൽ പറയമ്മ, എല്ലാവരോടും പറ, ഞാൻ നുണ പറഞ്ഞതാന്ന്, ഞാനാ തെറ്റ് ചെയ്തേന്ന്, മാഷ് പാവാന്ന്. അതിശക്തമായ ഞെട്ടലിന്റെ ഒരൊറ്റ നിമിഷം തീർന്ന് അമ്മ അവളുടെ മുഖത്ത് ആഞ്ഞു തല്ലി. ഇതൊക്കെ ഇപ്പോഴാണോ നീ,
ഇനിയൊരക്ഷരം പുറത്തു പറഞ്ഞു പോകരുത് ആരോടും. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വിധമാകും പിന്നെ. അവളുടെ ഏങ്ങലടികൾക്ക് മീതെ അവരുടെ ഉറച്ച ശബ്ദം പറഞ്ഞു. ആ മാഷ് എങ്ങടേലും

0: ഒഴിഞ്ഞോ അതോ കടലിച്ചടിച്ചത്തോ? മാൻവി സിംഗ് കേസ് ഫയൽ ചെയ്യുന്ന നേരം പോലീസുകാരനടുത്തിരുന്ന സഹപ്രവർത്തകനോട് ചോദിച്ചു. രണ്ടായാലും നമുക്ക് പണി ഇരട്ടിയായി, ഒരു പീഡന കേസും ഒരു മാൻവി സിംഗ് കേസും. ഫയൽ കെട്ടിമുറുക്കി മേശപ്പുറത്തേക്ക് എറിയുമ്പോൾ അയാൾ പിറുപിറുത്തു.
1: നൊണ ഇ കെ ഷാഹിൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത്.
2: ഓണം കഥാവേള.
1: അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:28 മിനിറ്റും 23 സെക്കൻഡും.

0: ഓഗസ്റ്റ് 26 വൈകിട്ട് 3 ഓണമേ നിൻ തോപ്പിൽ പൂക്കളുണ്ടോ ചിത്രീകരണം.
1: ബാലാമണിയമ്മയുടെ ഈ കവിതയിലും പല ഓണക്കവിതകളിലും വിനയമാർന്ന ബലിദാനം കാണുന്നുണ്ട്.

0: കേൾക്കാം ഓഗസ്റ്റ് 26 വൈകിട്ട് 3 മണിക്ക്.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
2: സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും.

0: ചിത്രപതംഗം.
1: ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത പരിപാടിയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: NFDC യുടെ എയ്ഡ് കിട്ടാനായിട്ട് എങ്ങനെയാണ്, താങ്കൾക്ക് പെട്ടെന്ന് കിട്ടിയോ അതോ ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു?
3: ഇല്ലില്ല, അധ്വാനം ഒന്നുമില്ല. ഇത് ഈ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ പല പ്രൊഡ്യൂസേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു കവിത സിനിമയാക്കിയിട്ട് ശരിയാവില്ല എന്നുള്ളൊരു
2: സമാന്തര സിനിമയായി മാറും,
3: അങ്ങനത്തെ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയത്. പക്ഷെ ഇത് എന്നെ വിടുന്നില്ല, ഞാൻ അതിനെ വിടുന്നില്ല, കലേജിനെ വിടുന്നില്ല. പി കുഞ്ഞിരാജ് നേരെ ഇങ്ങനെ
2: പിടിച്ചോളൂ,
3: ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ വാശി പുറത്ത് തന്നെയാണ് ഈ 12 വർഷവും ഞാൻ അതിന്റെ പുറകെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് എന്ത് എവിടെ ചെയ്യണം. അപ്പൊ NFDC യുടെ എന്തോ കേട്ടിട്ട് അന്ന് ഈ നെറ്റും വെബ്സൈറ്റും മെയിലും അങ്ങനെയുള്ള ഒരു പരിചയമില്ലാത്ത ആളാണ് ഞാൻ,
2: നേരെ അങ്ങോട്ട് പോയി.
3: അതെ, അപ്പൊ അന്ന് റാഷ് ഈ രവിശങ്കർ അദ്ദേഹം ഒരു ദിവസം ലീവിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ NFDC കയറി നോക്കിയപ്പോ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതി, പ്രോസസിങ് ഫീ ഉണ്ട്. അങ്ങനെ പ്രോസസിങ് ഫീ അമ്മാവിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അതുകൊണ്ട് അടച്ച്. കാരണം നല്ല ദാരിദ്ര്യത്തിന്റെ സമയമായിരുന്നു, പക്ഷെ അതുകൊണ്ട് അടച്ച്. പിന്നെ അത് കഴിഞ്ഞു, ഇതിന് ട്രാൻസ്ലേഷൻ വേണം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേണം. അത് രവിശങ്കർ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തു തന്നു. അങ്ങനെ ഇതെല്ലാം അയച്ചു കഴിഞ്ഞ്

0: എൻ്റെ കോപ്പി ഒരെണ്ണം ഇവിടെ തിരുവനന്തപുരത്ത് NFDC-യിലും കൊടുത്തു. പിന്നെ രണ്ട് വർഷം ഞാനിതിന് കാത്തിരിക്കുക, ഇപ്പോൾ വിളിക്കും ഇപ്പോൾ വിളിക്കും ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് വേറൊരാൾ പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതവുമായിട്ടൊരു സിനിമയായിട്ട് വരുന്നത്. അതിന് ഭയങ്കര കവറേജൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് വിഷമിച്ചു, കാരണം ഇനി ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിരാശ എന്ന് പറഞ്ഞാൽ നല്ല നിരാശയിലായി. വൈഫ് ഈ ഇതൊക്കെ കണ്ടു. അപ്പോൾ ചോദിച്ചു എന്തേ അല്ല, നമ്മളൊരു 10-12 വർഷം കൊണ്ട് നടന്നതല്ലേ, അപ്പം ഇനി അത് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴൊരു. അപ്പൊ അങ്ങേര് ചിലപ്പോ ഒരു 15 വർഷമായിട്ടാവും ഇത് കൊണ്ട് നടക്കുക.
1: പുള്ളിക്കാരി പറഞ്ഞു സ്ത്രീകളുടെ ഒരു കാഴ്ചപ്പാട്
0: വ്യത്യസ്തമാണ്. അപ്പോ നടന്നില്ലെങ്കിൽ അദ്ദേഹത്തിനും വിഷമം ഉണ്ടാവില്ലേ, ചെയ്തോട്ടെ. അപ്പോഴേ എനിക്കിത് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവസാനം ഈ രവിശങ്കറിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു അതിലെന്താണ് നമുക്കൊരു കൊറി ഇടാം എന്ന് പറഞ്ഞു. ഞാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അന്ന് ഇതെടുത്ത് അതിലൊരു കൊറി ഇട്ടു, എന്താണ് സംഭവിച്ചത്, എന്നെ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയാം. നെക്സ്റ്റ് ഡേ മെയില് വന്നത് നിങ്ങൾ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണോ എന്നാണ്. തിരിച്ചപ്പ തന്നെ എന്നോട് ചോദിക്കാണ്ട് തന്നെ രവിയേട്ടൻ മെയിൽ അയച്ചു, 10,000 രൂപ അന്ന് പ്രോസസിംഗ് ഫീ കെട്ടി, ഇത് അവിടെ തന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ്, നിങ്ങൾ ഇതുവരെ ഇൻഫോം ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് കൊറി വെക്കേണ്ടി വന്നത്. പിന്നെ ഈ പറഞ്ഞ സമയം കൊണ്ടെന്ന് അറിയില്ല, ഒരു 10-20 ദിവസം കൊണ്ട് ഇതിന്റെ അപ്രൂവൽ വരുന്നു, അവരുമായിട്ട് ഡിസ്കഷൻ വരുന്നു. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാ, 1 മാസം കൊണ്ട് തന്നെ ഇത് പ്രോസസ് ചെയ്തു, ഫണ്ട് അലോട്ട് ചെയ്തു. ഫുൾ ഫണ്ടഡ് ആണ്, ഫുൾ ഫണ്ടഡ് ആയിട്ടുള്ള വളരെ കുറച്ച് പേർക്ക് മലയാളത്തിൽ അത് ഫുൾ ഫണ്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ. 2.25.
1: ഇതായിരുന്നു താങ്കളുടെ ഒരു എസ്റ്റിമേറ്റ്?
0: അല്ല, ഞാൻ 1.87 കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ കൂടുതൽ കിട്ടി.
0: അവര് കൂടുതൽ തന്നെ 2 വർഷത്തെ, അപ്പൊ 2 കോടി വരെ നമുക്ക് ഉപയോഗിക്കാം. 25 ലക്ഷം രൂപ അതിന്റെ ടാക്സും മറ്റു ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. പക്ഷേ 1.85 തീർത്തിട്ട് ബാക്കി 15 ലക്ഷം തിരിച്ചടക്കായത്.
1: തിരിച്ചടച്ചു. അത്രയും സത്യസന്ധനായ ഒരു സിനിമാക്കാരൻ.
0: അങ്ങനെ ഒരു അവഹേളനം നടക്കുന്നുണ്ട് പൊതുവെ.
1: അത് ആ ഒരു കാലമായതുകൊണ്ട് അതിനുള്ളിൽ നിന്നു. ഇപ്പൊ താങ്കൾക്ക്
0: ആ ഒരു കാലം മാത്രമല്ല, എന്റെ കൂടെ നിൽക്കാൻ വന്ന ആളുകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലാതെ പൈസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് ആ ആളുകളും ഒക്കെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു 4 കോടി രൂപ ആവാൻ ഒരു പ്രയാസമില്ലാത്ത സിനിമയാണ്.
1: പക്ഷെ ഇപ്പോഴും അതുപോലൊരു സിനിമ, ഇതുപോലെ ഒരു സ്മോൾ സ്കെയിൽ സിനിമ
0: ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഒരു ഇതുപോലെ ചെറിയ ബഡ്ജറ്റിൽ നാട്ടിൽ നടന്നൊരു കഥയൊക്കെ ആയിട്ടാണ് ഒഴിയാതെ എന്നുള്ള സിനിമ ചെയ്യുന്നത്. പക്ഷെ മനസ്സിലുള്ള സിനിമകളൊക്കെ വേറെ കുറച്ചുകൂടി ഫണ്ട് ആവശ്യപ്പെടുന്ന സിനിമകളാണ്. അത് ഹിസ്റ്റോറിക്കലാണ് ചിലത് അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു സിനിമ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏത് സിനിമ കഴിഞ്ഞാലും ഇതിനേക്കാൾ നല്ലതാണ് വരാനുള്ള സിനിമ.
1: ഉള്ളിൽ ഒരുപാട് സിനിമകളുണ്ട്. അത് കൊത്തി കൊത്തി എടുക്കുന്ന കാലം വരെ
0: കാത്തിരിക്കാതെ
1: മനസ്സിൽ തന്നെ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഈ കളിയച്ചനെ കുറിച്ചാ പറഞ്ഞു, കാസ്റ്റിംഗ് കഴിഞ്ഞു, ഫണ്ട് കിട്ടി, പിന്നെ നമ്മൾ സിനിമ തുടങ്ങി.
0: കാസ്റ്റിംഗില് വളരെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നത്, അതിൽ ആശാന്റെ വേഷം ചെയ്യാൻ തെലുങ്കൻ ചേട്ടനെ പോയി കണ്ടു. തെലുങ്കൻ ചേട്ടൻ ആവാം കുഴപ്പമില്ല എന്നുണ്ട്. തെലുങ്കേട്ടൻ എനിക്ക് വേറെ കുറച്ച് പരിചയങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ തിലകൻ എന്ന നടൻ നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാവുന്നത് ഒരു വലിയ മുതൽക്കൂട്ടാവും എന്നുകൊണ്ട് പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് കാലുകൊണ്ട് സുഖമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അത്ര അധികം സമയം നിൽക്കാനോ, അല്ലെങ്കിൽ ഈ ഇതിലാണെങ്കിൽ നിൽപ്പും നടപ്പും പിന്നെ വേഷം കാണിച്ചു കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ വലിയ മോഹമായിരുന്നു അത്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ 3-ാമത്തെ മകൻ എന്നെ പോലെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തെ ആ ചെറുപ്പം ചെയ്യിപ്പിച്ചിട്ട് പ്രായമുള്ള ആശാനായിട്ടെങ്കിലും താൻ എന്നെ കാസ്റ്റ്
1: ചെയ്യും
0: എന്ന് പറയും. അപ്പോൾ ഞാനത് തിലചേട്ടാ, ഞാൻ വേറൊരു സിനിമ, തിലചേട്ടനാണ് അതിൻ്റെ ആർട്ടിസ്റ്റ്, ക്യാരക്ടർ തന്നെ നിങ്ങളാണ്, അപ്പം നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകയും അതിന് പിന്നെ ഞാൻ കണ്ടെത്തിയത് തുഞ്ചത്താചാര്യനിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശിവൻ നമ്പൂതിരിയാണ്.
1: അതെ,
0: ആ ശിവൻ നമ്പൂതിരി ചില കലാമണ്ഡലം പ്രൊഫസർ ആണ് അദ്ദേഹം, കൂടിയാട്ടം പത്മശ്രീ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ആണ് പിന്നെ അത് NFDC അന്നൊന്നിരണ്ട് ആളുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടപാട് അത് മതി ആശാൻ എന്ന് പറഞ്ഞ് അത് തീരുമാനമാവുകയാണ്.
1: ഈ കളിയച്ചന്റെ ലൊക്കേഷൻ പാലക്കാട് തന്നെയായിരുന്നു?
0: പാലക്കാട് തന്നെ, ഭൂരിപക്ഷം സ്ഥലവും. കാരണം വെച്ചാൽ കൊല്ലങ്കോടാണ് അദ്ദേഹം കുറെ കാലം ജീവിച്ചത്. പിന്നെ തെന്മലയോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഈ നിളയോട് എന്ന പോലെ തന്നെ തെന്മലയോടും അവിടുത്തെ കാറ്റിനോട് പ്രകൃതിയോട് പലപ്പോഴും അതിങ്ങനെ റെഫർ ചെയ്യും. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ ലൊക്കേഷൻ നോക്കി പോകുന്നില്ലേ തെന്മല അരികത്തേക്കാ. അപ്പൊ അവിടെ പോയപ്പോ ഇവിടെ അല്ലാതെ എനിക്ക് വേറെ എവിടെ അത് ചെയ്യാന്നുള്ള തോന്നല പിന്നെ ഉണ്ടായിരുന്നു. 2-3 ഭാഗത്തോളം ഇങ്ങനെ മലകള് കൂടി നിൽക്കുകയും അതിന്റെ നടുക്കൊരു ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ ലൊക്കേഷന്റെ ഒരു

0: അതെന്നെ സഹായിച്ചിട്ടുണ്ട് ആ സിനിമ വരാൻ, സിനിമയിലേക്ക്.
1: ഈ പി നടന്ന വഴികളിലൂടെയൊക്കെ നടന്ന് കാസർഗോഡ് വരെ എത്തിയോ?
0: ഓ, കാസർഗോഡ് പോയി ചെയ്തു, കാഞ്ഞങ്ങാട്. അത് രസം എന്താ വെച്ചാൽ 2006 ഈ സ്ക്രിപ്റ്റിന്റെ കയ്യിലുണ്ട്. വടക്കുന്നാഥന്റെ സെറ്റിൽ ഞാൻ ഉണ്ടാവുന്ന സമയത്ത് കാഞ്ഞങ്ങാടാണ് അതിന്റെ വർക്ക്. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോടിന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നത്. പിന്നെ വടകര വരെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ കാഞ്ഞങ്ങാട് പോയി, ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കുഞ്ഞിരാമനായരുടെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ചു ഞാൻ. അവിടെ കണ്ടുപിടിച്ചു. അപ്പൊ കുഞ്ഞിരാമനായരുടെ തന്നെ വേറൊരു ഒരു ബന്ധു ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും എഴുത്തുകാരനാണ് പക്ഷെ ആധാരാണ് എഴുതുക. പിന്നെ അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ വീടൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ അന്ന് മുരളി, നടൻ മുരളി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ ഇതിന്റെ വൺ ലൈൻ ഉണ്ട്. അപ്പൊ മുരളി ഈ ഷൂട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മുരളിയായിട്ട് ഞാനും കൂടി ഇരുന്ന് വേറെ കവിതയും അങ്ങനെയൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം ഇത് വാങ്ങിയിട്ട്, അദ്ദേഹം ഇതുപോലെ ഈ നടനാക്കില്ല നീ എന്നെ, പക്ഷെ ആശാനാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ രണ്ടു പേരെയും എനിക്ക് ഒരിക്കലും അവരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നീ കഴിയൂല, കഴിഞ്ഞതുമില്ല.
1: അതൊരു വലിയ നഷ്ടം തന്നെ മനസ്സിൽ നിൽക്കുന്നു അല്ലേ. കളിയച്ഛന്റെ കാര്യം പറയുമ്പോ വേറൊരു പ്രധാനപ്പെട്ട സംഭവം, നമ്മുടെ സംഗീത സംവിധായകൻ ബിജി ബാലന് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. കളിയച്ഛൻ പോലെ തന്നെ വളരെ പ്രശസ്തമാകാത്ത ഒരു കാര്യം കൂടിയാണതെന്ന് എനിക്ക് തോന്നുന്നു. പശ്ചാത്തല സംഗീതം അല്ലെ, അദ്ദേഹം അതിൽ പാടിയിട്ടുണ്ട്.
0: പാടിയിട്ടുണ്ട് ഹരിണാക്ഷി എന്നുള്ള പാട്ട്.

0: കളിയച്ഛൻ കിട്ടിയപ്പോ ബിജി എന്നെ പലപ്പോഴും പറയുന്നത് ഈ സുഖചികിത്സക്ക് പോയ പോലെയാണ്. കാരണം മറ്റേ സ്ഥിരം ചെയ്യുന്ന ജീവിത ചുറ്റുപാടും അതിന്റെ തിരക്കുകളൊക്കെയാണ്. പക്ഷെ കളിയച്ഛൻ കിട്ടിയപ്പോ എനിക്കൊരു സുഖചികിത്സക്ക് ഞാൻ വിധേയനായ പോലെയായിരുന്നു എന്നാണ്. അപ്പൊ അതിൽ റഫീഖ് അഹമ്മദാണ് പാട്ട്, രണ്ട് പാട്ട് കേൾക്കുന്നത്. ഏറ്റവും നല്ല പാട്ടാണ്, റഫീഖ് അഹമ്മദിനും ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അന്നത്തെ ഒരു നമ്മുടെ ഒരു മോശമായ സമയം എന്ന് വേണമെങ്കിൽ പറയാം, NFDC ഇതിന്റെ ലെങ്ത് കുറയ്ക്കാൻ പറഞ്ഞു ഇതിന്റെ അവാർഡിന് കൊടുക്കുമ്പോൾ. അപ്പൊ അതിന്റെ പാട്ട് ഒഴിവാക്കിയിട്ടാണ് അവാർഡിന് കൊടുത്തത്. അത് കാരണം മാത്രം ആവാം ഒരു പക്ഷേ അന്ന് പാട്ടിന് കിട്ടാതെ പോയത് എന്നാണ് എനിക്ക്
1: തോന്നുന്നത്.
0: പാട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ വരുമ്പോ,
1: പാട്ടുണ്ട്.
0: അവാർഡ് കിട്ടുമ്പോ ഇല്ല, IFFK വരുമ്പോ ഉണ്ട്.
1: സംസ്ഥാന
0: അവാർഡാണ് കോമ്പറ്റീഷനിൽ
1: തിരഞ്ഞെടുക്കപ്പെട്ടു.
0: പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു മലയാളം യൂണിവേഴ്സിറ്റിയില് തുഞ്ചത്ത് ആചാര്യൻ അവിടെ 80 സിനിമകൾ അവർ പ്രദർശിപ്പിച്ച ഒരു ഫെസ്റ്റിവലിൽ, അവരുടെ ഫെസ്റ്റിവലിൽ ആ 80 സിനിമകളിൽ കുട്ടികൾ തിരഞ്ഞെടുത്തത് കളിയച്ഛനെ. ദൃശ്യം എന്തുകൊണ്ട് അവരുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ കളിയച്ഛൻ ഒരുപാട്, ഈ ഇടയ്ക്ക് പോലും ഒരു ഒരാളോട് സംസാരിച്ചു, അയ്യോ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു,
1: സിനിമ
0: പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി ഇതിന്റെ ഒരു പ്രബന്ധം അവരുടെ ഒരു പേപ്പറായിട്ട് അവതരിപ്പിച്ചു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കുന്നു. എന്റെ മോള് 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിലോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നൊരു കുട്ടി കൊണ്ടുവന്ന പുസ്തകത്തിൽ അച്ഛന്റെ പേരുണ്ട്. അപ്പൊ ഏത് പുസ്തക? 8 ക്ലാസ്സിൽ ഇവർക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബന്ധപ്പെടുത്തി സിനിമ ചെയ്തിട്ടുള്ള സിനിമകളുടെ പേര്, അതില് ഒരു പേര് കളിയച്ഛനും അതിൽ എന്റെ പേരും കണ്ടപ്പോ അവൾക്കൊരു അത്ഭുതം തോന്നിയതാണ് ഒരുപക്ഷെ എനിക്ക് ഏറ്റവും വലിയ നേട്ടമായിട്ട് തോന്നിയത്.
1: അവൾക്കും അച്ഛനും അത്ഭുതം തോന്നി, കാരണം അറിയുന്നില്ലല്ലോ.
0: അറിയുന്നില്ല. രാജീവ് ഗാന്ധി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സുഹൃത്ത് അയാളെ ടേബിളിൽ ഇരിക്കുന്ന ഒരു കലണ്ടർ, അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അത് കളിയച്ഛനാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിലുള്ള ഏറ്റവും നല്ല സിനിമകളുടെ കൂട്ടത്തിൽ കളിയച്ഛനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പോസ്റ്ററോട് കൂടിയിട്ടുള്ള കലണ്ടറാണ്.
1: ഇതാണ് പറയുന്നത്, ഒരു കലാസൃഷ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ
0: പോയതന്നെ.
1: നമ്മൾ അയച്ച ഒരു അമ്പു പോലെയാണ് അത്. നമ്മുടെ ഒരു പ്രയത്നം നമ്മുടെ ഉള്ളിൽ

0: സൃഷ്ടി ഇങ്ങനെ ചുറ്റിനും നോക്കുമ്പോ കാണുന്നുണ്ട് എന്നുള്ളതൊരു വലിയ
1: സന്തോഷമല്ലേ? ഇതൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ലല്ലോ നമ്മൾ കളിയച്ചൻ എന്നുള്ളൊരു സിനിമ.
0: അപ്പൊ കളിയച്ചൻ വിട്ടിട്ട് ഇനി പോകുന്നത് പൊരിവേയിലേക്കാണ്. പൊരിവേയിൽ ഇന്ദ്രൻസ് ആയിരുന്നു നായകൻ അല്ലേ? പൊരിവേയിൽ എങ്ങനെയാണ് അത്? ഇതുപോലെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോടെ
1: അല്ല, അത് 2016 വൈഫിന്റെ മരണം സംഭവിക്കുന്നു. അതോടുകൂടി ഞാൻ ലേശം പുറകോട്ടായി. അപ്പോൾ എം ജെ രാധാകൃഷ്ണനായിരുന്നു കളിയച്ചൻ്റെ ക്യാമറമാൻ. രാധാകൃഷ്ണനായിട്ട് 10-25 വർഷത്തെ ബന്ധമുണ്ട് ഞങ്ങൾ പേഴ്സണൽ. അപ്പോൾ രാധാകൃഷ്ണനാണ് ഒരിക്കൽ പറയുന്നത്, ഇങ്ങനെ ഇരിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വലിയ പടങ്ങളൊന്നും വേണ്ട, ചെറുതൊന്ന് മനസ്സിലെ നീണി അത് ചെയ്യൂ.
0: ഡിപ്രഷനായി
1: ഏതാണ്. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ചെറിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ എന്തോ ഒന്ന് എഴുതി വെച്ചൊരു സാധനം ഉണ്ട് നോക്കാമെന്ന് പറഞ്ഞു അതെടുത്തു. അപ്പോൾ ഇന്ദ്രൻസിനോട് ഈ സിനിമ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിനെ വളരെ യാദൃശ്യമായിട്ട് കണ്ടു. അന്ന് കോമഡി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഇന്ദ്രൻസിനോട് ഈ സീരിയസ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ രാധാകൃഷ്ണൻ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ട് വേണ്ടേ ഈ സിനിമയ്ക്ക് ചെയ്യാൻ, തുടങ്ങ്, എന്തെങ്കിലുമൊക്കെ വന്നോളൂ, ക്യാമറ ഞാൻ കൊണ്ടുവരാം, ക്യാമറമാൻ ഞാൻ ആയിക്കോളാം, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ അപ്പോഴാണ് ഈ ബാച്ച് മൊത്തം കളിയച്ചൻ്റെ മ്യൂസിക് ബിജു ബാലൻ തന്നെയാണ്. അതൊന്നും ആരും ഒരാളും എന്നോട് റേറ്റ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ എഡിറ്റർ വിജിത് ബാല, ഇങ്ങനെ ഇവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ്. 5,000 മുതൽ 10,00,000 രൂപ വരെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത സുഹൃത്തുക്കൾ. ഏതാണ്ട് നല്ലൊരു എമൗണ്ട്,
0: ക്രൗഡ്
1: ഫണ്ടിങ് തന്നെയാണ് അത്. അങ്ങനെ വന്നൊരു സിനിമ. പിന്നെ കാസർഗോഡായിരുന്നു എൻ്റെ ലൊക്കേഷൻ. അത് ഈ വടക്കുന്നാഥിന് പോയപ്പോൾ കണ്ട ലൊക്കേഷനാണ്. പക്ഷേ ഭയങ്കര ഓപ്പൺ ആണ് അവിടുത്തെ ഫ്രെയിം. അപ്പോൾ അതെനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ അവിടുത്തെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടായി. അവരൊക്കെ അപ്പോഴേക്കൊക്കെ ഈ കളിയച്ചൻ ഫാനുകൾ ഉണ്ടായി അവിടെ, കളിയച്ചൻ കണ്ടിട്ടുള്ള ആളുകൾ കാഞ്ഞങ്ങാടും ഒക്കെ. അപ്പോൾ അവർ പറഞ്ഞു പോരും നമുക്ക് നോക്കാം. അങ്ങനെ അവിടുന്നും കുറേ ഫണ്ടുകളും അവിടുത്തെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചു. അങ്ങനെ സുരഭി ലക്ഷ്മി ഇന്ദ്രൻസ്, അങ്ങനത്തെ ഒരു കൂടിച്ചേരൽ തന്നെ. അങ്ങനത്തെ രണ്ട് ആർട്ടിസ്റ്റുകൾ ആദ്യമായിട്ടായിരിക്കും അവിടെ വരുന്നത് തന്നെ ഇത് ഇതിന്. അതിങ്ങനെ 17-18 നമ്മൾ തുടങ്ങുന്നതിന് മുമ്പാണ് രണ്ട് ദുരന്തങ്ങളൊന്നും സംഭവിക്കുന്നത്. ഒന്ന് ബിജിപാലിൻ്റെ വൈഫും ആ സമയത്ത് മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ സിനിമ തുടങ്ങുന്നു. തുടങ്ങി ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ പൊരിവേലിൽ നിന്നാണ് ടൈറ്റിൽ, പെരുമഴയും വെള്ളപ്പൊക്കമായി. 18 വെള്ളപ്പൊക്കം, അങ്ങനെ അത് ബ്രേക്കായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തുടങ്ങാൻ വേണ്ടി ആലോചിച്ച് തുടങ്ങി. ഒരു 2-3 ദിവസം തുടങ്ങുമ്പോഴേക്കും കോവിഡിൻ്റെ ഷട്ട് ഡൗൺ വന്നു. ആ സമയത്താണ് എം ജെ രാധാകൃഷ്ണൻ മരിക്കുന്നത്. അത് തലേദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു സോങ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയതാ. 2-3 ദിവസം പുള്ളിയുടെ മരണം വന്നു. ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്സിഡൻസ് സംഭവിച്ചു.
0: പൊരിവേയിൽ നിന്ന്
1: പൊരിവേയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അത് കഴിഞ്ഞ് നമ്മളത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. അതിലൊരു എൻഡ് സീൻ എന്ന് പറയുന്നത് വിദേശികൾ, ചില ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളുടെ, അതിന് പ്രാധാന്യം, ആ സിനിമയുടെ പ്രാധാന്യം തന്നെ സ്ത്രീപക്ഷമാണ്. ആ സ്ത്രീയോട് എങ്ങനെ ഒരു പുരുഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവ് തന്നെയാണ് നമ്മളിതിൽ സാമ്പിളായിട്ട് കാണിക്കുന്നതിൽ, ലോകത്തേക്ക് നമ്മൾ പറയുന്നൊരു മെസ്സേജും കൂടിയായിരുന്നു. അവിടെ അവസാനം ഒരു സ്ത്രീയുടെ ഫ്രീഡം ലോകവ്യാപകമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ ഒരു ഉന്മാദ നൃത്തത്തിലായിരുന്നു ആ സിനിമ അവസാനിക്കേണ്ടിയിരുന്നത്. എല്ലാ വെറൈറ്റിയിലുമുള്ള സ്കിൻ ടോണുള്ള സ്ത്രീകൾ ലോകത്തെല്ലാ സ്ഥലത്തുനിന്നും വരണം. അപ്പോൾ അതിനായിട്ടൊരു ഞാനൊരു ഫോക്ക് സിംഗർ കൊണ്ടുവന്ന് ആ സോങ് ചെയ്യിച്ചു. ഏതാണ്ട് ഒരു 6-7 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ആ സോങ് അദ്ദേഹം കൂടെ വന്ന് താമസിച്ച് ആ പാട്ടൊക്കെ ചെയ്ത്. പക്ഷേ ഈ കോവിഡ് കാരണം പുറത്തുനിന്നുള്ള യാത്ര മുടങ്ങി.
0: അത്രയധികം പേരെ അണിനിരത്താനായില്ല.
1: ആയില്ല, വിദേശികൾക്കൊന്നും വരാൻ പറ്റാത്ത, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത. അങ്ങനെ അതിൻ്റെ എൻഡ് തന്നെ ഞാൻ വേറെ രീതിയിൽ മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്.
0: അത് സിനിമയെ ബാധിച്ചു.
1: ബാധിച്ചു ചില ആ ഒരു കാഴ്ച വേറൊരു രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് എന്നാലും അത് കണ്ടവർക്കൊക്കെ അത് രസമായിട്ട് തോന്നുകയും അതിൽ അതിൻ്റെതായ രാഷ്ട്രീയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
0: ഗ്രാഫിക്സ് ഒന്നും ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ അന്നില്ല.
1: ഇല്ല, അന്ന് ഗ്രാഫിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചിലവാ. നമ്മൾ പറയുന്നത് പോലല്ലോ ഇപ്പൊ AI എന്ന് പറയുന്നു, AI ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കാശ് വേണ്ടി. അപ്പൊ അതിന്റെ ഒരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്.
0: അപ്പൊ പൊരിവേയിൽ ഉദ്ദേശിച്ച പോലെ ഒരു സംതൃപ്തി തന്നില്ല.
1: സംതൃപ്തി തന്നില്ല, പക്ഷേ സിനിമ എന്നുള്ള നിലയ്ക്ക് ഞാൻ അസംതൃപ്തനും അല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വളരെ സംതൃപ്തിയും വളരെ എന്താ പറയുക, അത് ഞാൻ എന്ത് പൊളിറ്റിക്സ് ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് പറയാനായിട്ടുണ്ട്.
0: ഈ രണ്ട് സിനിമകളും തിയേറ്ററിൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്?
1: തിയേറ്ററിൽ ഒരുവേയിൽ വളരെ മോശമായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ടും പരസ്യത്തിനൊന്നും നമുക്ക് ഒരു സാഹചര്യങ്ങൾ ഉണ്ടായില്ല.
0: കളിയച്ച
1: കളിയച്ച വിധം കുഴപ്പമില്ലാതെ

0: ബോഡി
1: അത് ഇവിടെ പോയി. പിന്നെ പുറത്ത് ഫെസ്റ്റിവലുകൾക്കൊക്കെ അത് പോയി.
0: അത് സാമ്പത്തിക നേട്ടം എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ?
1: സാമ്പത്തിക നേട്ടം വെച്ചാൽ അത് NFDC ആണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ വരും വരായികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
0: അല്ല, അതുകൊണ്ടുള്ള വരുമാനം
1: അത് NFDC ആണ്.
0: ഓ, അത് അവരാണ്
1: അവരാണ്
0: സംവിധായകൻ എന്നുള്ള നില.
1: സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ കൂലി അപ്പ തരും, അതോടെ തീർന്നു.
0: അതോടെ തീർന്നു. ശരി. പൊരിവയിൽ പക്ഷേ ഫണ്ടിങ് ആയിരുന്നു,
1: നഷ്ടം തന്നെയാണ്.
0: ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഈ കൊമേഴ്സ് പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം ഈ രണ്ട് സിനിമകളുടെയും സാമ്പത്തിക സംവിധാനത്തിൽ സഹായിച്ചോ?
1: പഠിച്ചിട്ടില്ല ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ. ഞാൻ
0: പൂജയാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് നോക്കിയത്, ഈ വരവ് ചെലവ് കണക്കുകൾ?
1: അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കള് ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവും എപ്പോഴും. കളിയച്ഛന് പക്ഷെ ഞാൻ കൃത്യമായിട്ട് അവര് പറഞ്ഞു നിങ്ങള് അക്കൗണ്ട് വെച്ചിട്ട് തന്നാ മതി എന്നാണ് NFDC അന്ന് പറഞ്ഞത്. പിന്നീട് എനിക്ക് ഉണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, നിങ്ങൾ ഇന്ന് ഒരാൾ അവിടെ ഉണ്ടാവണം, ഞാൻ ഒരാളെ തരാം, എന്നിട്ട് ഞാൻ അപ്രൂവ് ചെയ്യുന്ന ചെലവുകൾ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരാളെ സെറ്റിൽ നിർത്തിയിട്ട് തന്നെയാണ് അത് നമ്മൾ ചെയ്തത്. കാരണം അത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് 152-ാമത്തെ വൗച്ചറിൽ 780 രൂപ കാണേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി.

ചിത്രപതംഗത്തിൽ പങ്കെടുത്തത് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത ചിത്രപതംഗത്തിൽ.

0: ചിത്രപതംഗം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയിപ്പോൾ രണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം ഭാര്യ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:26. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വിട്ടൽ രാമമൂർത്തി വയലിൻ, കെ അരുൺ പ്രകാശ് മൃദംഗം, കാർത്തിക് ഖഡം. കച്ചേരിയിൽ ആദ്യമായി അസാവേരി രാഗത്തിൽ രാരാമ എന്നാരംഭിക്കുന്ന ത്യാഗരാജ കൃതി ആദിത്താളം.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 10 സെക്കൻഡും. കച്ചേരി തുടരുന്നു. ഇനി ഇന്ദകണ്ഠേ എന്ന് തുടങ്ങുന്ന പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി. രാഗം കാനഡ, സംഗീതം താളം രൂപകം.

ശ്രോതാക്കൾ ഇപ്പോൾ കേട്ട കൃതി ഇന്ദകണ്ഠേ എന്ന് തുടങ്ങുന്നത് കന്നഡ രാഗത്തിലുള്ളതാണ്. പട്ടണം സുബ്രഹ്മണ്യയർ കൃതി. രൂപകതാളം കന്നഡ എന്ന് തെറ്റായി അനൗൺസ് ചെയ്തതിൽ നിർവ്യാജം ഖേദിക്കുന്നു. കച്ചേരി തുടരുന്നു. ശേഷാചല നായകം എന്ന കൃതി. രാഗം വരാളി ദീക്ഷിതർ കൃതി. രൂപകതാളം.

കച്ചേരിയിൽ അവസാനമായി യാർക്ക് താൻ തെരയും എന്ന ഗോപാലകൃഷ്ണ ഭാരതി കൃതി, രാഗം ദേവഗാന്ധാരി, ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വിട്ടൽ രാമമൂർത്തി വയലിൻ, കെ അരുൺ പ്രകാശ് മൃദംഗം, കാർത്തിക് ഖടം.